ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, മിഥുനം 10, 2026 ജൂൺ 24, ബുധനാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. ജീവിതം അങ്ങനെയാണ്, ഒരിടത്ത് നാം അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നാം പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യും. ഒരു വാതിൽ നമുക്ക് മുന്നിൽ കൊട്ടിയടയുമ്പോൾ പകരം നമ്മുടെ മുന്നിൽ മറ്റനേകം പുതിയ വാതിലുകൾ തുറക്കപ്പെടും. ചിലർ നമ്മെ വീഴ്ത്താൻ തുനിഞ്ഞിറങ്ങുമ്പോൾ മറ്റൊരിടത്ത് വാഴ്ത്താൻ തയ്യാറായി പലരും മുന്നോട്ട് വരും. ആത്മാർത്ഥവും സത്യസന്ധവുമായി പെരുമാറിയിട്ടും ചിലയിടങ്ങളിൽ തോറ്റുപോയാലും ഒരു നാൾ തള്ളിപ്പറഞ്ഞവർ തന്നെ അംഗീകരിക്കും. ചിലർ നമ്മെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മെ ബഹുമാനിക്കാൻ തയ്യാറായി ചിലർ മുന്നോട്ട് വരിക തന്നെ ചെയ്യും. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 24. ഫ്രാൻസിൽ ആദ്യ റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നതും ഫ്രാൻസും ഇറ്റലിയും വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായ സൂപ്പർസോണിക് യുദ്ധവിമാനം പറന്നുയർന്നതുമൊക്കെ ഒരു ജൂൺ 24-നായിരുന്നു. ജൂൺ 24-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 24. ഒളിമ്പിക്സ് മത്സരങ്ങൾ 4 വർഷം കൂടുമ്പോൾ നടത്തുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചത് 1894 ജൂൺ 24-നായിരുന്നു. 1793 ജൂൺ 24-നായിരുന്നു ഫ്രാൻസിൽ ആദ്യ റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. പാബ്ലോ പിക്കാസോയുടെ ചിത്രങ്ങളുടെ

0: ആദ്യ പ്രദർശനം ആരംഭിച്ചത് 1901 ജൂൺ 24 1940 ജൂൺ 24 ഫ്രാൻസും ഇറ്റലിയും വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 2004 ജൂൺ 24 ഫ്രാൻസ് ആദ്യമായി റിപ്പബ്ലിക്കൻ ഭരണഘടന അംഗീകരിച്ചത് 1793 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായ HF-24 സൂപ്പർസോണിക് യുദ്ധവിമാനം പറന്നുയർന്നത് 1961 ജൂൺ 24. ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞർ രാജ്യത്തെ ആദ്യത്തെ മൂന്നാം തലമുറ ടാങ് വേദ മിസൈൽ നാഗ് വിജയകരമായി പരീക്ഷിച്ചത് 1990 ജൂൺ 24.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനിലയിൽ. വാർത്തകൾ

വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയുമായി ടെലഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ നഗരത്തിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമായതിൽ ഖത്തർ അമീർ അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. ദുരിതബാധിതരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ച ഖത്തർ നേതാവിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. പരിക്കേറ്റവർക്ക് സമയബന്ധിതമായി വൈദ്യസഹായം നൽകിയതിനെയും നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സംരംഭങ്ങൾ മേഖലയിലെ ശാശ്വത സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം തുടരാൻ ഇരു നേതാക്കളും പ്രതിബദ്ധത ആവർത്തിച്ച് വ്യക്തമാക്കി. ഖത്തറിലെ ഗ്യാസ് ഫാക്ടറിയിലെ സ്ഫോടനത്തിൽ മരിച്ച കോഴിക്കോട് വടകര വെള്ളൂർ സ്വദേശി കളരിയുള്ളതിൽ അർജുന്റെ മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം തുടരുന്നതായി കെ എം അഭിജിത്ത് MLA അറിയിച്ചു. ഖത്തർ ഇൻഗാസ് KMCC പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടാതെ ഷാഫി പറമ്പിൽ MP മുഖേന വിഷയം കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും അഭിജിത്ത് പറഞ്ഞു. നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാർ സംരക്ഷിക്കുന്നതിനും പുനഃക്രമീകരിക്കുന്നതിനും ഇന്ത്യയും അമേരിക്കയും ഉന്നതതല ചർച്ചകൾ ആരംഭിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീറുമായും ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറുമായും ഇതു സംബന്ധിച്ച് ചർച്ച നടത്തി. ഇറാന്റെ പിന്തുണയോടുകൂടി പ്രോക്സി ഗ്രൂപ്പുകൾ പശ്ചിമേഷ്യയിലുടനീളം ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനങ്ങളും തുടരുന്നിടത്തോളം സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാവില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംസാരിക്കുകയായിരുന്നു റൂബിയോ. ലെബനോണിലെ വെടിനിർത്തൽ ചർച്ചകൾ ഇറാനുമായി നടത്തുന്ന ചർച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനു വേണ്ടി 300 ബില്യൺ US ഡോളറിന്റെ പുനർനിർമ്മാണ ഫണ്ടിന് വാഷിംഗ്ടൺ പ്രാദേശിക പങ്കാളികളിൽ നിന്ന് സാമ്പത്തിക സംഭാവന തേടുമെന്ന സൂചനകൾ US സ്റ്റേറ്റ് സെക്രട്ടറി തള്ളി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ വിളവെടുപ്പാനന്തര പരിപാലനം, മൂല്യവർദ്ധന, കയറ്റുമതി പ്രോത്സാഹനം, ജലസംഭരണം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവയ്ക്കും കേന്ദ്ര ഗവൺമെന്റ് മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് അറിയിച്ചു. പെൻഷൻ വിതരണം ചെയ്യാൻ 952 കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് അറിയിച്ചു. ജൂലൈ 3 പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കോഴിക്കോട് വയനാട് ബദൽപാതയായ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ അടിയന്തരമായി സമർപ്പിക്കാൻ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയോട് യോഗം നിർദ്ദേശിച്ചു. കൂടുതൽ പഠനം ആവശ്യമാണെങ്കിൽ അതിന് തുക അനുവദിക്കാനും തുടർ പഠനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വനം വകുപ്പിന്റെ അനുമതി വേഗത്തിലാക്കാനും മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും യോഗം തീരുമാനിച്ചു. മറ്റ് ബദൽപാതകളെ അപേക്ഷിച്ച് ദൂരവും വനമേഖലയും കുറഞ്ഞതും ടണൽ ഉൾപ്പെടെ ആധുനിക നിർമ്മിതികൾ അടങ്ങുന്നതുമായ നിർദ്ദിഷ്ട പാതയ്ക്ക് പ്രാഥമിക പരിശോധനയിൽ 1800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ജൂലൈ 15 പൊതുമരാമത്ത് വനം, കൃഷി, വൈദ്യുതി വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിപുലമായ യോഗം ചേരും. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസം ആയിരിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 8, മലപ്പുറം 3, വയനാട് 2, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 241 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണ വേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇതുവരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 51 വീടുകൾ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആരോഗ്യ വകുപ്പ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 11,006 വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണം നടത്തി പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 1 മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും.

0: കലശാട്ടോടെയാണ് സമാപനം. കൂടുതൽ വിവരങ്ങളുമായി കെ ഒ ശശിധരൻ.
1: ചോതിവിളക്കണക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ടം, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന ചടങ്ങുകളാണ് ഇന്ന് നടക്കുക. കൂടാതെ സ്ഥാനികരും ഭക്തരും അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വിട വാങ്ങും. ഇനി 11 മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ ആളും ആരവവും ഒഴിയും. വൈശാഖോത്സവത്തിലെ അവസാനത്തെ ചതുശതം ഇന്നലെ നടന്നു. ഇത്തവണ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെട്ടത്. കേരളത്തിനകത്തും പുറത്തും

0: പനാമയ്ക്കെതിരായ മത്സരത്തിൽ ക്രൊയേഷ്യ എതിരില്ലാത്ത ഒരു ഗോളിന് വിജയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഉസ്ബെക്കിസ്ഥാനെതിരെ ഇരട്ട ഗോൾ നേടി സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഫോമിലേക്ക് ഉയർന്നോടെ പോർച്ചുഗലിന് ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തകർപ്പൻ ചെയ്യാം. ആദ്യ മത്സരത്തിൽ കോംഗോക്കെതിരെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിനെ തുടർന്ന് കടുത്ത വിമർശനം നേരിട്ട റൊണാൾഡോ 7-ാം മിനിറ്റിൽ തന്നെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഈ ഗോളോടെ 6 ലോകകപ്പുകളിൽ ഗോളടിക്കുന്ന ഏക താരമെന്ന ചരിത്ര നേട്ടം CR7 സ്വന്തമാക്കി. 37-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വല കുലുക്കി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗാലറിയിൽ അലമാല തീർത്തു. സെൽഫ് ഗോളടക്കം ഉസ്ബെക്കിസ്ഥാൻ വലയിലെത്തിയത് 5 ഗോളുകൾ. മറ്റൊരു മത്സരത്തിൽ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിനെ ഗോളടിക്കാൻ അനുവദിക്കാതെ ആഫ്രിക്കൻ ടീമായ ഘാന കരുത്തറിയിച്ചു. ഇംഗ്ലണ്ടിന്റെ ആക്രമണ തന്ത്രത്തെ ചെറുത്തു നിർത്തിയ ഘാനയുടെ ശക്തമായ പ്രതിരോധമാണ് കളിയുടെ വിധി മാറ്റി എഴുതിയത്. 78% പന്തടക്കത്തോടെ ഇംഗ്ലണ്ട് കളി നിയന്ത്രിച്ചപ്പോഴും തുടരെ തുടരെ ഗോൾ പോസ്റ്റിലേക്ക് ഷോട്ടുകൾ തൊടുത്തുവിട്ടപ്പോഴും ഘാനയുടെ പ്രതിരോധ നിര ശക്തമായ കോട്ട കെട്ടിനിന്നു.
0: രാവിലെ 7:30 മെക്സിക്കോയിൽ കൊളംബിയ കോംഗോയെ നേരിടും. രാത്രി 12:30 കാനഡയിൽ സ്വിറ്റ്സർലാൻഡ് കാനഡ മത്സരവും സിയാറ്റിൽ ബോസ്നിയ ഖത്തർ മത്സരവുമാണ്. ഫ്ലോറിഡയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലാൻഡിനെയും അറ്റ്ലാന്റയിൽ മൊറോക്കോ ഹെയ്ത്തിയെയും നേരിടും. ലണ്ടനിൽ FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ആദ്യ മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ 3-4 ഗോളുകൾക്ക് കീഴടക്കി. ലണ്ടനിൽ നാളെ ഇന്ത്യ ഇംഗ്ലണ്ടിനെയും മറ്റന്നാൾ പാകിസ്ഥാനെയും നേരിടും. LDF ഗവൺമെന്റിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി രൂപ വകമാറ്റിയെന്ന് CAG കണ്ടെത്തിയതായി പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസ നടപടികൾ നൽകിയ ദുരിതാശ്വാസ നിധിയുടെ വിശ്വാസ്യത തകർക്കാനും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് അരുതാത്തതെന്തോ സംഭവിച്ചുവെന്ന പ്രതീതി ഉണ്ടാക്കാനുമാണ് പ്രചാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീനയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. KAT നടപടി ചോദ്യം ചെയ്ത് ഗവൺമെന്റ് നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ന് 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന വൈകിട്ട് 5 തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. റബ്ബർ കൃഷിക്കെതിരായ കുപ്രചാരണങ്ങൾ ചെറുക്കുമെന്ന് റബ്ബർ ബോർഡ് ചെയർമാൻ N. ഹരി അറിയിച്ചു. ചെയർമാനായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് കോട്ടയത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യരക്ഷാ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂരിലെ DSC കേന്ദ്രത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിന്റെ നവീകരിച്ച ബ്ലോക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കൺട്രോളർ ഓഫ് ഡിഫൻസ് അക്കൗണ്ട്സ് MS ശരവണൻ മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തർ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറുമായി ടെലിഫോണിൽ സംസാരിച്ചു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ രാജ്യം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഒരു മാസത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് സമാപനമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉസ്ബെക്കിസ്ഥാനെ തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം നേടി. ഇംഗ്ലണ്ട് ഘാന മത്സരം ഗോൾരഹിത സമനില. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: AM ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ.
3: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിന്റെ വൈവിധ്യമാർന്ന അറിവുകളും വിശേഷങ്ങളുമായി ഭാഗ്യരാശിയിൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഈ പരിപാടി എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധൻ രാവിലെ 7 മണിക്കുമാണ്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സാർ, നമ്മൾ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ലഗ്നവും പൊരുത്തവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ പൊരുത്തങ്ങൾ ഒന്നും ഇല്ലെങ്കിലും മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്നൊക്കെ ചില ജ്യോതിഷികൾ ഇങ്ങനെ പറയുന്നതായി കേൾക്കാറുണ്ട്. അത് സത്യമാണോ സത്യത്തിൽ? അതുപോലെ ജ്യോതിഷത്തിൽ മനപ്പൊരുത്തം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രണയം എന്നത് മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സാധാരണയായി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
1: ഇത് ജ്യോതിഷത്തിന്റെ പരിധിയും കടന്നു പോകുന്ന ഒരു സംശയമാണ് യഥാർത്ഥത്തിൽ. എന്നിരുന്നാലും അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ജ്യോതിഷത്തെ അനുകൂലിക്കാത്ത ചില ആൾക്കാർ എപ്പോഴും നമ്മളോട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. കാര്യം മനപ്പൊരുത്തമുള്ളേ ജീവിതത്തിൽ പ്രധാനം, അതുണ്ടെങ്കിൽ പിന്നെ ജാതകത്തിലെ പൊരുത്തത്തിന് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ജ്യോതിഷത്തിലെയും പ്രായോഗിക ജീവിതത്തിലെയും പ്രസക്തമായ ഈ ചോദ്യത്തിൽ മനപ്പൊരുത്തമുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കണ്ട എന്ന് പറയുന്ന പ്രസ്താവനയെ നമ്മൾക്ക് ജ്യോതിഷപരമായി മനഃശാസ്ത്രപരമായി ഒന്ന് വിലയിരുത്തി നോക്കാം. ജ്യോതിഷപരമായി മനപ്പൊരുത്തം എന്നത് കേവലം ഒരു താൽക്കാലിക ഇഷ്ടമല്ല. അത് താഴെ പറയുന്ന ഗ്രഹനിലകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിൽ പരിഗണിക്കപ്പെടുന്ന മാനദണ്ഡങ്ങൾ, ആദ്യത്തേത് ചന്ദ്രന്റെ പൊരുത്തമാണ്. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. സ്ത്രീ പുരുഷന്മാരുടെ ചന്ദ്രരാശികൾ പരസ്പരം 5-9 ബന്ധത്തിലോ, ത്രികോണം എന്ന് പറയും, അല്ലെങ്കിൽ 1-7 ബന്ധത്തിലോ, സമസപ്തമം എന്ന് വെച്ചാൽ ചന്ദ്രന്റെ രാശികൾ, സ്ത്രീയുടെ ചന്ദ്രരാശിയും പുരുഷന്റെ ചന്ദ്രരാശിയും ഒന്നുകിൽ 1-7 രാശിയിൽ നിൽക്കണം, അല്ലെങ്കിൽ 5-9 രാശികളിൽ നിൽക്കണം. അങ്ങനെ വന്നാൽ അവർക്ക് ഒരേ ചിന്താഗതിയും ആശയവിനിമയ ശേഷിയും ഉണ്ടാകും എന്ന് പറയുന്നു. രണ്ടാമത്തേത് ലഗ്നാധിപന്മാരുടെ മൈത്രിയാണ്. വധൂവരന്മാരിൽ ഒരാളുടെ ലഗ്നാധിപനും മറ്റേ ആളുടെ ലഗ്നാധിപനും മിത്രങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് വ്യാഴവും ചൊവ്വയും മിത്രങ്ങളായ ഗ്രഹങ്ങളാണ്, അവരുടെ ജീവിത വീക്ഷണങ്ങൾ ഒന്നായിരിക്കും. പിന്നീടുള്ളത് ശുക്രന്റെയും ചൊവ്വയുടെയും നില. ആകർഷണം, അനുരാഗം എന്നിവയുടെ കാരകന്മാരായ ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ബന്ധം വൈകാരികമായ ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രണയം എന്നത് മനപ്പൊരുത്തമാണോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പലർക്കും തെറ്റുപറ്റുന്നത്. എല്ലാ പ്രണയവും ജ്യോതിഷപരമായ മനപ്പൊരുത്തമല്ല. അങ്ങനെയാണെങ്കിൽ പ്രണയബന്ധങ്ങളെല്ലാം പിന്നീട് അടിച്ചു പിരിയുന്ന ഒരുപാട് പ്രണയബന്ധങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് അത് മനപ്പൊരുത്തമാണ് എന്ന് നമുക്കൊരിക്കലും പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഒരു താൽക്കാലികമായ അട്രാക്ഷൻ അഥവാ മോഹം എന്നാണ് പറയുക. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ശക്തമായ ഒരു ആകർഷണം പലപ്പോഴും പ്രണയമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇത് ജ്യോതിഷപരമായി ഒരു ഗ്രഹപ്പിഴ പോലെ താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥ പൊരുത്തം എന്നത്, അല്ലെങ്കിൽ റിയൽ കോമ്പാറ്റബിലിറ്റി എന്നത്, വർഷങ്ങൾ കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒന്നിച്ച് ജീവിക്കുവാനും സന്തോഷത്തോടെ ജീവിക്കുവാനും ഒക്കെ സാധിക്കുന്ന അവസ്ഥയാണ്. ജാതകത്തിൽ വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനമുള്ളപ്പോഴാണ് ഇത്തരം ശാശ്വതമായ മനപ്പൊരുത്തം ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുവിന്റെയോ ശുക്രന്റെയോ ഒക്കെ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മോഹത്തെയാണ് നമ്മൾ മനപ്പൊരുത്തമായോ പ്രണയമായിട്ടോ ഒക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പക്ഷേ യഥാർത്ഥ പൊരുത്തം എന്നത് എത്ര കാലം കഴിഞ്ഞാലും പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും സ്നേഹത്തോടുകൂടി

0: സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കാനും സാധിക്കുന്ന അവസ്ഥയാണ്. അത് വ്യാഴത്തിന്റെയോ ചന്ദ്രന്റെയോ ശുഭസ്വാധീനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊന്നും നോക്കേണ്ട എന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല എന്നാണ് എന്റെ ഉറച്ച ഉത്തരം. ചില ജ്യോതിഷികൾ അങ്ങനെ പറയുന്നത് ദൈവാനുകൂല്യം എന്ന തത്വം മുൻനിർത്തിയാണ്. കാര്യം ദൈവം ഉണ്ടല്ലോ, ബാക്കിയെല്ലാം അദ്ദേഹം നോക്കിക്കോളും എന്ന് പറഞ്ഞാണ്. പക്ഷെ മനസ്സിന്റെ ശക്തി അഥവാ മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാൻ ദമ്പതികൾക്ക് കഴിയും. മനസ്സുകൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ നെഗറ്റീവ് ഊർജത്തിന് സ്ഥാനമില്ലാതാകുന്നു. ഇത് പല ദോഷങ്ങൾക്കുമുള്ള സ്വാഭാവിക പരിഹാരമായി മാറുന്നുണ്ട്. എങ്കിലും ഒരു മുന്നറിയിപ്പ് പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്കറിയാം രോഗിക്ക് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ മരുന്ന് നന്നായി ഫലിക്കുമെന്ന്. അതുപോലെയാണ് ജ്യോതിഷത്തിലും. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ജാതകത്തിലെ ചെറിയ ദോഷങ്ങൾ ഫലിക്കില്ല. എന്നാൽ ഗുരുതരമായ രോഗമാണെങ്കിൽ ജീവിക്കാൻ എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും രോഗി കീഴടങ്ങേണ്ടി വരും. അതുപോലെ രജ്ജുപൊരുത്തം പോലെയുള്ള മാരകമായ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രണയമാണെങ്കിലും ഭാവിയിൽ പങ്കാളിയുടെ ആയുസ്സിനെയോ ആരോഗ്യത്തെയോ ബാധിച്ചേക്കാം എന്നതിനാൽ ജ്യോതിഷികൾ സാധാരണയായി രജ്ജു പൊരുത്തത്തിലൊക്കെ ജാഗ്രത നിർദ്ദേശിക്കാറുണ്ട്. ഇനി ജ്യോതിഷവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ വൈദ്യശാസ്ത്ര കാഴ്ചപ്പാട് കൂടി ഞാൻ പറയാം. എന്റെ മെഡിക്കൽ പ്രാക്ടീസിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില ശാസ്ത്ര വസ്തുതകളുണ്ട്. അതിലൊന്ന് പ്ലാസിബോ എഫക്ട് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ, പ്രണയത്തിലായിരിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ, ഡോപ്പമിൻ എന്നീ രാസവസ്തുക്കൾ പല ശാരീരിക മാനസിക വെല്ലുവിളികളെയും മറികടക്കാനും സന്തോഷം ആയിട്ട് ഇരിക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ മനപ്പൊരുത്തമില്ലാത്ത ദാമ്പത്യം ശരീരത്തിൽ കോർട്ടിസോൾ മുതലായ സ്ട്രെസ് ഹോർമോൺസ് വർദ്ധിപ്പിക്കുകയും അത് പല അസ്വസ്ഥതകൾക്കും മാറാ രോഗങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ മനപ്പൊരുത്തമുണ്ടെങ്കിൽ 50% ദോഷങ്ങളും ഇല്ലാതാകും എന്ന് പറയാം. പക്ഷേ ബാക്കി 50 വരുന്ന ആയുസ്, ആരോഗ്യം, സന്താന ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ ജാതകത്തിലെ ഗ്രഹനിലകൾക്ക് കൃത്യമായ പങ്കുണ്ട്. അതുകൊണ്ട് മറ്റൊന്നും നോക്കേണ്ട എന്നതിനേക്കാൾ മനപ്പൊരുത്തത്തിന് മുൻഗണന നൽകിക്കൊണ്ട് ബാക്കിയുള്ളവ പരിശോധിക്കുക എന്നതാണ് ശരിയായ രീതി. തീവ്രമായി പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പിന്നീട് ദാമ്പത്യ പരാജയങ്ങളിലേക്ക് പോകുന്നത് പലരിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത്തരം ഗ്രഹങ്ങളുടെ താൽക്കാലിക ആകർഷണം കൊണ്ടുള്ള പ്രണയം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ബന്ധം ആയിരിക്കാം അതിന്റെ പ്രധാന കാരണം എന്ന് വിചാരിക്കാനും ന്യായമുണ്ട്.
1: സാർ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ജ്യോതിഷികളൊക്കെ പറയുന്നത് സത്യമാണോ, ശുദ്ധജാതകം, അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രണയം മനപ്പൊരുത്തത്തിന്റെ ഒരു ലക്ഷണമാണോ എന്നൊക്കെയാണ് ചോദിച്ചത്. അതുപോലെ ഈ ശുദ്ധജാതകം എന്നാൽ എന്താണ്? ശുദ്ധജാതകമുള്ളവർക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ ശുദ്ധജാതകമുള്ളവർ തന്നെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ജ്യോതിഷ പ്രകാരം ഇതൊക്കെ നിർബന്ധമാണോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്.
0: ജ്യോതിഷത്തിൽ വിവാഹ പൊരുത്തം നോക്കുമ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരും അറിയാത്തവരും എല്ലാം അധികം ഉപയോഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് ശുദ്ധജാതകം. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചും വിവാഹത്തിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറയാം. എന്താണ് ശുദ്ധജാതകം എന്ന് ലളിതമായി പറഞ്ഞാൽ, ചൊവ്വാദോഷം ഇല്ലാത്ത ജാതകങ്ങളെയാണ് പൊതുവെ ശുദ്ധജാതകം എന്ന് വിളിക്കുന്നത്. ജ്യോതിഷ നിയമപ്രകാരം ഒരു ജാതകത്തിൽ ലഗ്നം, ചന്ദ്രൻ, ശുക്രൻ എന്നിവരിൽ നിന്ന് 2, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോഴാണ് ചൊവ്വാദോഷം ഉണ്ടാകുന്നത്. ഈ സ്ഥാനങ്ങളിൽ ഒന്നും ചൊവ്വ ഇല്ലാതിരിക്കുകയോ അല്ലെങ്കിൽ ചൊവ്വ ഉണ്ടെങ്കിലും ദോഷത്തിന് ജ്യോതിഷപരമായ പരിഹാരങ്ങൾ, ഉദാഹരണത്തിന് ചൊവ്വ സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിൽക്കുക മുതലായവ ഉണ്ടാവുകയോ ചെയ്താൽ ആ ജാതകത്തെ ശുദ്ധജാതകമായി കണക്കാക്കാം. പിന്നീട് ഉയരുന്ന ചോദ്യം ശുദ്ധജാതകത്തിന് ചേർച്ചയ്ക്ക് ശുദ്ധജാതകം തന്നെ വേണോ എന്നുള്ളതാണ്. ജ്യോതിഷ പ്രകാരം ഇത് ഒരു നിർബന്ധമായ കാര്യമാണ്. ഇതിനെ തുല്യബലം എന്നാണ് വിളിക്കുന്നത്. ചൊവ്വാദോഷമുള്ളവർക്ക് ചൊവ്വാദോഷമുള്ള ജാതകം തന്നെ വേണം, അല്ലെങ്കിൽ തുല്യദോഷമുള്ള ജാതകം തന്നെ വേണം. ദോഷം ദോഷം കൊണ്ട് ഹനിക്കപ്പെടുന്നു, അതിനെയാണ് ദോഷസാമ്യം എന്ന് പറയുന്നത്. ശുദ്ധജാതകക്കാർക്ക് ശുദ്ധജാതകം തന്നെ വേണം. കാരണം ചൊവ്വ ഊർജത്തിന്റെയും ആവേശത്തിന്റെയും ഗ്രഹമാണ്. എനർജി ആൻഡ് പാഷൻ എന്ന് പറയും. ചൊവ്വാദോഷമുള്ള ഒരാൾക്ക് സ്വാഭാവികമായും ഈ ഊർജം കൂടുതലായിരിക്കും. ഒരു ശുദ്ധജാതകക്കാരൻ ചൊവ്വാദോഷമുള്ളയാളെ വിവാഹം കഴിച്ചാൽ ആ ഊർജത്തിന്റെ അസന്തുലിതാവസ്ഥ അഥവാ ഇംബാലൻസ് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്കോ പങ്കാളിയുടെ ആരോഗ്യക്ഷയത്തിനോ കാരണമായേക്കാം എന്നാണ് ജ്യോതിഷ വിശ്വാസം. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി പറയുമ്പോൾ ജ്യോതിഷം ഒരു ഗൈഡ് അഥവാ വഴികാട്ടിയാണ്. വിവാഹ പൊരുത്തത്തിൽ ചൊവ്വാദോഷം മാത്രം നോക്കിയാൽ പോരാ. പാപസാമ്യം എന്ന് പറയുമ്പോൾ ചൊവ്വ മാത്രമല്ല, ശനി, രാഹു, കേതു, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ 7, 8 ഭാവങ്ങളിൽ നിൽക്കുന്നതും ദോഷകരമാണ്. അവയെല്ലാം അശുഭഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ശുദ്ധജാതകമാണെന്ന് കരുതി മാത്രം കാര്യമില്ല, മറ്റ് പാപഗ്രഹങ്ങളുടെ സാന്നിധ്യവും നമ്മൾ നോക്കേണ്ടതുണ്ട്. ശുദ്ധജാതകക്കാരും ചൊവ്വാദോഷവും തമ്മിലുള്ളവരുടെ വിവാഹങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ ഒഴിവാക്കാൻ ഈ പൊരുത്തം കർശനമായി പാലിക്കാറുമുണ്ട്. ജാതകം നോക്കാതെ പ്രണയവിവാഹത്തിൽ പെട്ട ഇരുമതക്കാരായ

0: ദമ്പതികളിലെ ഭാര്യ 52 വയസ്സായപ്പോൾ സന്താന ഭാഗ്യമില്ലായ്മ, ഭർത്താവിന്റെ മോശം പെരുമാറ്റം, ക്രൂരത, തന്നെ ഉപേക്ഷിക്കുമോ, താൻ വഴിയാധാരമാകുമോ എന്ന ഭയം ഇവയ്ക്ക് പരിഹാരം തേടി എന്നെ സമീപിച്ചിരുന്നു. ചൊവ്വാദോഷം മൂലമുള്ള ഗുരുതരമായ ചേർച്ചയില്ലായ്മ രണ്ട് ജാതകങ്ങളും തമ്മിൽ ഉള്ളതായി എനിക്ക് പരിശോധനയിൽ കാണാൻ കഴിഞ്ഞു. വിവാഹത്തിനു മുൻപ് അതുമായി അവർ ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ സമീപിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അത് അനുവദിക്കുമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, രണ്ട് ജാതകങ്ങളും ശുദ്ധങ്ങളായിരുന്നാൽ ശുഭഫലം, രണ്ടു ജാതകങ്ങളിലും തുല്യദോഷങ്ങളായിരുന്നാലും ശുഭഫലം, സന്തുലിതമായ ജീവിതം, ദോഷങ്ങൾ പരസ്പരം ഇല്ലാതാകുന്നു. എന്നാൽ ഒരാളുടേത് ശുദ്ധജാതകവും മറ്റേത് ദോഷജാതകവുമായാൽ അത് അധമം. അവിടെ ആരോഗ്യ പ്രശ്നങ്ങളോ കലഹങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഒരു ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞാൽ, രക്തഗ്രൂപ്പുകൾ തമ്മിലുള്ള പൊരുത്തം നോക്കുന്നത് പോലെയാണ് ഇത്. ഒരേ ഗ്രൂപ്പ് അല്ലെങ്കിലും ചില ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുന്നത് പോലെ ജ്യോതിഷത്തിലും അപവാദങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ചൊവ്വയ്ക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ചൊവ്വാദോഷത്തിന്റെ കാഠിന്യം കുറയുന്നതാണ്.
1: സാർ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ, അതിന് ജാതകത്തിന്റെ പൊരുത്തം തന്നെ വേണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് എന്താ സാർ ഇങ്ങനെ വിശദമായി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അതിൽ ശുദ്ധജാതകത്തെ കുറിച്ചും പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡില് നമുക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കുറേയധികം സംശയങ്ങൾ ഇനിയും ഉണ്ടാകാം. പക്ഷെ നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകുകയാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി വിശേഷങ്ങൾ അറിവുകളും ഒക്കെ ഇനിയും ഇങ്ങനെ കടലോളം നീണ്ടുകിടക്കുന്ന വിവരണങ്ങളാണ് സാറിന് ശ്രോതാക്കൾക്കായി കൊടുക്കാനുള്ളത്. അപ്പൊ ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്ന ഞാൻ രജനി ഗിരീഷാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ നിരവധി അറിവുകളൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു.
2: റേഡിയോ സന്തോനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സന്തോനം 90.4 FM-നോടൊപ്പം.

0: പ്രധാന വാർത്തകൾ. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ വിശദമായി. ഭീകരവാദം, സൈബർ ഭീഷണി തുടങ്ങിയ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: അതിർത്തി കടന്നുള്ള സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിച്ചു വരുന്നതാണ് ബ്രിക്സ് ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ, ഭക്ഷ്യസുരക്ഷ, ഭീകരപ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവിദ്യകൾ ദുരുപയോഗം ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിനിധികൾ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ബ്രിക്സ് സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്, അംഗരാജ്യങ്ങളുടെ കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും

0: സൈബർ അപകട സാധ്യതകളെ കൂട്ടായി നേരിടുന്നതിനും ബ്രിക്സ് നിയമനിർവഹണ ഏജൻസികൾക്കിടയിൽ ഏകോപനം നടത്തുന്നതിന് നേതാക്കൾ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കൾ, മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഭീകരതയെ ചെറുക്കാനും സൈബർ സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തം ഏറെ വലുതാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷസ്ഥാനം സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ഗ്ലോബൽ സൌത്തിന്റെ മുൻഗണനകൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിലെ അശാന്തിക്കു കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാഫഡിന്റെ ലേല പോർട്ടൽ NAFED.IN ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: ഈ നാഫേഡ് ജോ 2014 മേ ബന്ദ് ഹോനേ കി കഗാർ പർ ആ ഗയാ ഥാ ആജ് നാഫേഡ് ഈ സാരി പെഹൽ കർകർ 500 കരോഡ് കേ മുനാഫേ കേ സാത്ത് 30,000 കരോഡ് കേ ടർൺഓവർ കേ സാത്ത് ദേശ് കേ 74 ലാഖ് കിസാനോ കി സേവാ കർ രഹാ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ഖത്തറിലെ വ്യവസായ മേഖലയിലുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ മരിച്ചതിൽ ഖത്തർ അമീർ ദുഃഖം രേഖപ്പെടുത്തി. പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തിന് ശ്രീ നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിൽ തുടങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമൂസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി യുഎനിലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിനു ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക. ലെബനനിലെ വെടിനിർത്തൽ ചർച്ചകളും ഇറാനുമായുള്ള മറ്റു ചർച്ചകളും വ്യത്യസ്തമാണെന്ന് പേർഷ്യൻ ഗൾഫ് സന്ദർശനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനുമായി ചർച്ച നടത്തിയതായും US ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനനിൽ സമാധാന ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ടോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം ഇതിലൂടെ മാറും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ലോകകപ്പ് ഫുട്ബോളിൽ ഉജ്ജ്വല പ്രകടനത്തിലൂടെ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരട്ട ഗോളുമായി മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉസ്ബെക്കിസ്ഥാനെതിരെ പോർച്ചുഗൽ നേടിയത് എതിരില്ലാത്ത 5 ഗോളുകൾ. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അത്യപൂർവ ചരിത്രമെഴുതിയ റൊണാൾഡോ ലോകകപ്പിൽ സ്കോർ ചെയ്യുന്ന പ്രായം കൂടിയ 2-ാമത്തെ താരമെന്ന റെക്കോർഡും 41-ാം വയസ്സിൽ സ്വന്തമാക്കി. ഒരു റിപ്പോർട്ട്.
0: കോംഗോയ്ക്കെതിരെ സമനില വഴങ്ങിയ പോർച്ചുഗലിനെയും റൊണാൾഡോയെയും ആയിരുന്നില്ല ഇന്നലെ ഹൂസ്റ്റണിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കണ്ടത്. ഫുട്ബോൾ ലോകത്തെ ത്രസിപ്പിച്ച പോരാട്ടത്തിലൂടെ പോർച്ചുഗൽ ശക്തമായ തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിലുയർന്ന എല്ലാ വിമർശനങ്ങൾക്കും CR7 സംഘവും മൈതാനത്ത് മറുപടി നൽകി. റൊണാൾഡോ എന്ന ഇതിഹാസത്തിന്റെ അനുഭവ സമ്പത്തും യുവതാരങ്ങളുടെ അസാമാന്യ വീര്യവും ഒത്തുചേർന്നപ്പോൾ പറങ്കിപ്പട അജയ്യ ശക്തിയായി മാറുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. തുടക്കം മുതൽ ആക്രമിച്ചു കളിച്ച പോർച്ചുഗൽ എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കി. മധ്യനിരയിൽ കളി നിയന്ത്രിച്ച ബ്രൂണോ ഫെർണാണ്ടസിന്റെ കൃത്യതയാർന്ന പാസുകൾ ബോക്സിലേക്ക് എത്തിയപ്പോൾ ക്രിസ്റ്റ്യാനോ എതിർ ഗോൾ മുഖത്ത് തീ കോരിയിട്ടു. പതറാതെ കാവൽ നിന്ന റൂബൻ ഡയസിന്റെ പ്രതിരോധ നിര ഉസ്ബെക്കിസ്ഥാൻ ഇടയ്ക്കിടെ നടത്തിയ കൌണ്ടർ അറ്റാക്കുകളെ നിഷ്പ്രഭമാക്കി. 2-ാം പകുതിയിൽ കൂട്ടപ്പൊരിച്ചിലിൽ പിറന്ന സെൽഫ് ഗോളും അവസാന നിമിഷം റാഫി ലിയാവോയും ലീഡ് ഉയർത്തി. ഈ വിജയത്തോടെ പോർച്ചുഗൽ നോക്കൌട്ട് റൌണ്ടിലേക്കുള്ള സാധ്യത സജീവമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലോകകപ്പ് ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് കെയിൽ ഇപ്പോൾ കൊളംബിയ കോംഗോയെ നേരിടുകയാണ്. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിലെ യുവജനകാര്യ വകുപ്പിന്റെ വന്ദേ മാതരം ക്യാമ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. മൈ ഭാരത് പ്ലാറ്റ്ഫോം വഴി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30 വരെ കൊൽക്കത്തയിലാണ് ആദ്യ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദേശീയോദ്ഗ്രഥനം, ഭരണഘടനാ മൂല്യങ്ങൾ, യുവനേതൃത്വം എന്നിവ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. കരുത്തുറ്റ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും സുസ്ഥിര വികസനം ത്വരിതപ്പെടുത്തുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ ശക്തമായ ബഹുമുഖ സഹകരണം ആവശ്യമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ ആഗോള വളർച്ചാ ഉച്ചകോടിയെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. പരസ്പര ബന്ധിതമായ ലോകത്ത് അഭിവൃദ്ധിയും വെല്ലുവിളികളും പങ്കിടുമ്പോൾ സംഘർഷങ്ങളുടെയും അനിശ്ചിതത്വത്തിന്റെയും അനന്തരഫലങ്ങൾ വികസ്വര രാജ്യങ്ങളിലും ഉണ്ടാകുന്നതായി മന്ത്രി പറഞ്ഞു. തമിഴ്നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 1 ഗ്രാം സ്വർണമോതിരം സമ്മാനമായി നൽകുമെന്ന് സംസ്ഥാന സർക്കാർ. മുഖ്യമന്ത്രി വിജയുടെ വെട്രി തമിഴകം പാർട്ടി പദ്ധതി പ്രകാരമാണ് തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ള കുടുംബങ്ങളിലെ നവജാത ശിശുക്കൾക്ക് സ്വർണമോതിരം സമ്മാനമായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദം, സൈബർ ഭീഷണി എന്നീ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളും ബ്രിക്സ് കൂട്ടായ്മയും. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്കുവഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 1000-ാമത് വാണിജ്യ കപ്പലിനെ ഇന്ന് സ്വാഗതം ചെയ്യും. MSC ലൂസിയാന വൈകിട്ടോടെ എത്തും. സംസ്ഥാനത്ത് 15 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ സമ്പർക്ക പട്ടികയിൽ നിന്ന് 11 പേരെ ഒഴിവാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിന്റെ വൻ തിരിച്ചുവരവ്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഖാന. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കൾ

നിങ്ങളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5 5 8 7 8 5.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ജീവൻ സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ ആടുന്ന തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
4: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
4: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
4: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
4: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. എ ഗോപനം, ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
6: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴിയിൽ പുതിയതായി പ്രകാശനം ചെയ്ത കൃതികളെയും ഒക്കെ വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ നിരവധി ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയുമൊക്കെ ഒരു സമഗ്ര വിവരണമാണ് അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാം. എഴുത്തിൻ്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരുടെയും അവരുടെ ഒക്കെ സാഹിത്യകൃതികളെയും കുറിച്ച് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിൻ്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും അവരുടെ എഴുത്തിൻ്റെ ശൈലിയും അവരുടെ കൃതിയെയും ഒക്കെ കുറിച്ച് വിലയിരുത്തുകയാണ്. മാധവിക്കുട്ടിയുടെ കഥയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ ഒരു തുടർ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ശ്രോതാക്കൾക്കായി വിവരിക്കുന്നത്. എന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ നമ്മിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് ആമി എന്നതാണ്. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ

സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് നമ്മുടെ കമലാദാസ് എന്ന മാധവിക്കുട്ടി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തൻ്റെ അമ്മയിൽ നിന്നും കൊതിച്ചവളാണ് ആമി. ഇന്ന് അക്ഷരമുദ്രയിൽ ആമി അഥവാ മാധവിക്കുട്ടിയുടെ കൃതിയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ കൃതിയുടെ പ്രത്യേകത, ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയിൽ ജാനുവിൻ്റെ ഭാഷയെക്കുറിച്ചാണ് മാധവിക്കുട്ടി എടുത്തു പറയുന്നത്. ജീവനുള്ള, നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് മാധവിക്കുട്ടി തന്നെ പറയുന്നു. ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഈ കൃതി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്, ഈ കൃതി എന്നും മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കൃതിയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷയുടെ നിഷ്കളങ്കത തന്നെയാണ് ഈ കൃതിയുടെ പ്രത്യേകത. നിങ്ങൾ പാവീട്ടംകുളങ്ങര അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടോ? അത് എവിടെയാണെന്നോ, നമ്മുടെ പുന്നയൂർ കുളത്ത് തന്നെ. അമ്പാടത്തേക്കാരുടെ പറമ്പിൻ്റെ പിന്നിലാ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടവും അതിലും ഒന്നുമില്ല. മരത്തിൻ്റെ ചോട്ടില് ഒരു തറയമേൽ തിരിവെക്കാനുള്ള കല്ലും, അത്ര തന്നെ. വലിയ ശക്തിയാ ഭഗവതിക്ക്. അമ്പാടത്തേക്കാര് വിളിച്ചാ വിളി കേൾക്കുന്നാ എല്ലാരും പറയണത്. നമ്മുടെ ശാരദാമ്മ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ അവിടെ പോയി തൊഴും. അത് കഴിഞ്ഞിട്ടേ ജലപാനം കഴിക്കുകയുള്ളൂ. വലിയ ചിട്ടയാ ശാരദാമ്മയ്ക്ക്. ഇല്ലാത്തോർക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൊടുക്കും. തെണ്ടി പിള്ളാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവറ്റയ്ക്കൊക്കെ രാവിലത്തെ പലഹാരവും പഴുത്ത ചക്കച്ചുളയും മാങ്ങാപ്പൂളും ഒക്കെ വാരി കൊടുക്കും. എന്തിനാ പറയണത്, അവറ്റയൊക്കെ കട്ടുമോട്ടിച്ചും ഒക്കെ ജീവിക്കുക. ശാരദാമ്മയുടെ കുട്ടികളൊക്കെ അവിടെ ഇവിടെയും പഠിക്കുകയല്ലേ. അടുത്ത് അവരാരുമില്ല. ശാരദാമ്മയ്ക്ക് അടുത്ത് ഒരാൾ മാത്രമേ ഉണ്ടാറുന്നുള്ളൂ, നമ്മുടെ ഭാനു, ഉദയഭാനു. അതൊരു പാവമാ, ശാട്ടിയൊന്നുമില്ല. ശാരദാമ്മയുടെ കണ്ണടഞ്ഞപ്പോ തറവാടിന്റെ സ്ത്രീത്തൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പോ ധർമ്മക്കാര് പഠിക്ക ചെന്ന് നിക്കാറുമില്ല. ധർമ്മക്കാര് കാക്കോള പോലെയെന്നാ പറയണത്. ചോറ് വെക്കണ വീട്ടിലല്ലേ കാക്ക കടക്കുള്ളൂ. അടുപ്പ് കത്താത്തടത്ത് കാക്കെന്താ കാര്യം? കാക്കോള് ബുദ്ധിയുള്ള പക്ഷികളാന്ന് കമലൂട്ടിയമ്മയുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സാധനങ്ങള് അവറ്റ കൊത്തിപ്പെറുക്കൂ. പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഒന്നും കാക്കയ്ക്ക് വേണ്ട. കളിസാമാനവും വേണ്ട. കാക്കയ്ക്ക് എണ്ണക്കിണ്ണം മതി ഇത്രേ. വെളുത്ത ഓടിന്റെ എണ്ണക്കിണ്ണം, ദാസമേനോന്റെ വാച്ച്, കൊളക്കടയേന്ന് കാക്ക കൊത്തിയെടുത്തു പറന്നു. ബുദ്ധിന്റെ കാര്യത്തില് കാക്കകളെ കഴിഞ്ഞിട്ടേയുള്ളൂ കാര്യം. എന്താ ചോദിക്കണേത്? കമലൂട്ടിയമ്മയുടെ കാക്കക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാ ഇപ്പം നന്നായത്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ. എഴുതാനും വായിക്കാനും വശമുണ്ടെങ്കിൽ ഞാൻ കൊള്ളി ഊന്താൻ നടക്കുമായിരുന്നോ? ഞാൻ വലിയ ടീച്ചറാവുമായിരുന്നു. എനിക്ക് കുട്ടികളെ വലിയ കാര്യമാ. മോനൂട്ടനെയും ചിന്നക്കുട്ടനെയും ഷോടുക്കുട്ടനെയും ഞാനല്ലേ വളർത്തിയത്. മിടുമിടുക്കന്മാരാക്കിയത് ഞാൻ തന്നെയാ. കുട്ടികളെ കണ്ടിട്ട് പൂതി തീർന്നിട്ടില്ല. ഇപ്പോൾ കാണാൻ തീരെ കിട്ടില്ല. തിരക്ക് പിടിച്ച ജോലി യാത്രയാ ആ കുട്ടികൾക്ക്. മോനൂട്ടനെ 3 തവണ TV കണ്ടു. തലമുടിയൊക്കെ അപ്പടി നരച്ചു. മൂപ്പരുടെ ഛായയാ മോനൂട്ടന്. ദാസമേനോന്റെ തൽസ്വരൂപം, ശിവശിവ, അതൊക്കെ ഇപ്പോ പഴങ്കഥ. കമലൂട്ടിയമ്മ ഒക്കെ മറന്നു എന്നാ എനിക്ക് തോന്നണത്. മറന്നോട്ടെ പാവം. ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് കരയണ്ട. അത് ചിരിച്ചു കാണാനാ എനിക്കിഷ്ടം. അത് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. ചിരിച്ച് കളിച്ചോട്ടെ, അതിന് സുഖാട്ടെ. എൻ്റെ പാവിട്ടംകുളങ്ങര ഭഗവതി അതിന്

കരയിപ്പിക്കണ്ട. ഒരു കാലത്ത് അത് കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ കണ്ണീരൊക്കെ വറ്റി. അതൊന്നും നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ മാത്രമേ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പരീക്ഷിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഇക്കല്ലേ അതിൻ്റെ മനസ്സറിയൂ. നല്ല സ്ഥായിയുള്ള കൂട്ടത്തിൽ ആര് വന്ന് ചോദിച്ചാലും അള മാറി തുറന്ന് കാശെടുത്ത് കൊടുക്കും. പിശുക്ക് തൊട്ട് കൂണ്ടിയിട്ടില്ല. അതുകൊണ്ട് ദൈവം അതിനെ കഷ്ടപ്പെടുത്തില്ല. ഇനി മാപ്പിളമാരുടെ ദൈവവും കമലുട്ടിയമ്മയുടെ ഭാഗത്താ. ഇക്കറിയാം അതൊരു പാവോ. അതിനെ പരിഹസിച്ചിട്ട് ആൾക്കാർക്ക് എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. അത് നാളെ നസ്രാണിച്ചായാലും ഞാൻ അതിനെ പരിഹസിക്കില്ല. നാളെ പുറക്ക വേലൊക്കെയായി ചട്ടയുമിട്ട് പള്ളിക്ക് പോവാണെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് എന്താ ഗുണവും ദോഷവും? ചിലപ്പോൾ ഇക്ക് ഇടയ്ക്കൊക്കെ തോന്നും മാപ്പിളമാരും നല്ലവരാന്നിയ. ചിലോര് തൊപ്പിയും താടിയും വളർത്തും. അവരവരുടെ ഇഷ്ടം പോലെ എല്ലാവരും വേഷം കെട്ടിക്കോട്ടെ. ഇപ്പോൾ ചില പെണ്ണുങ്ങൾ സാരി കിഴിച്ചുടുത്ത് ചന്തിയുടെ മുക്കാൽ ഭാഗവും പുറത്ത് കാണിക്കണില്ലേ? അവറ്റയുടെ യാതിയും മതവും ആരാ ഇവിടെ ചോദിക്കണത്? ഉവോ, കമലൂട്ടിയമ്മയുടെ തലയിൽ കറുത്ത ശീലയിട്ടപ്പോഴ് എല്ലാവർക്കും ഈറ, എല്ലാവർക്കും പുച്ഛം. എല്ലാം തുറന്ന് കാണിക്കണേലും ഭേദമാ എല്ലാം മൂടി വെക്കണത്. പെണ്ണുങ്ങളുടെ ശരീരം എല്ലാവർക്കും തുറന്ന് കാണിക്കണമെന്ന് ഒരു നിയമം ഇല്ലല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരെയും ഗേറ്റ് കടന്നു വന്നതറിയോ? സാക്ഷാൽ പി എൻ പണിക്കർ. വെളുത്ത് മെലിഞ്ഞ് ഒരു സ്വാപ്തിക. പണിക്കർ പറയുക, യാതി എന്തായാലും സാരമില്ല, മനുഷ്യൻ നന്നായാ മതിയെന്ന്. ആ ശബ്ദവും ആ നിൽപ്പും മറക്കാൻ വയ്യാണ്ട് അദ്ദേഹം മരിച്ചു. ഇത്രേ നല്ലോരൊക്കെ മരിച്ചു പോകുന്നു. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച കൃതികളെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരവലോകനമാണ്. അതായത് മലയാള സാഹിത്യത്തിൽ നിരവധി കൃതികളുണ്ട്. അത്തരം വിശേഷപ്പെട്ടതും നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതുമായ നിരവധി കൃതികളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും കവിത, ജീവചരിത്രം ഇവയൊക്കെ കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതി. ഈ കൃതി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മാധവിക്കുട്ടി ഈ കൃതിയിൽ ജാനുവമ്മയുടെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. വളരെയധികം വർഷങ്ങളിൽ തൻ്റെ ബാല്യക്കാരിയായി തന്നോടൊപ്പമുണ്ടായിരുന്ന ചിരുതേയി അമ്മയാണ് ജാനുവമ്മ എന്ന പേരിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനരാവിഷ്കരിക്കുന്നത്. അക്ഷരമുദ്രയിൽ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ജാനുവിൻ്റെ ഭാഷയാണ്. വളരെ നിഷ്കളങ്കമായി ജാനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനുവിൻ്റെ ഭാഷ അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിലെ 4-ാം അധ്യായമാണ്. തുടർന്നും കേൾക്കൂ. ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരോ ഗേറ്റ് കടന്നു വരുന്നു. അത് സാക്ഷാൽ പി എൻ പണിക്കരാണ്. വെളുത്ത് മെലിഞ്ഞ ഒരു സ്വാത്തികൻ. പണിക്കർ പറയ്യാ, യാതി എന്തായാലും സാരമില്ല കമലമ്മേ, മനുഷ്യൻ നന്നായാൽ മതി. ആ ശബ്ദവും ആ നിൽപ്പും എനിക്ക് മറക്കാൻ വയ്യ. അദ്ദേഹം മരിച്ചൂത്രേ, നല്ലോരൊക്കെ ഇങ്ങനെ മരിച്ചൂന്നേ. ചീത്തക്കാരൊക്കെ സുഖമായിട്ട് കഴിയ കലി കാലം. അല്ലാണ്ടെന്താ ഞാൻ പറയണ്ടേ? നമ്മുടെ വലിയ റോത്തുല്ലേ, അമ്പഴത്തേൽ പറമ്പിൻ്റെ പിന്നിൽ താമസിക്കണ ആ തള്ള, അത് കുറേ കാലം ബോംബെയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതും പറയുക, നല്ലൊരു ചാവുമ്പം അവർക്ക് ചുമല് 2 ചകർ മുളയ്ക്കൂന്ന. 2 ചിറകാണ് ഈ ചിറക്. പറക്കാനുള്ള ചകർ, പറന്നു പറന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പോവും അത്രേ. നസ്രാണോളെ പറ്റിയാ ഞാൻ ഇത് പറയണത്. ഈ യാതിക്കാര് ചത്ത ആകാശത്തേക്ക് പറക്കില്ല. നായന്മാര് പറക്കാനൊന്നും വിധിച്ചിട്ടില്ല. തെക്കേ പറമ്പി കിടന്നങ്ങനെ കത്തിക്കരിയാനാ നായന്മാരുടെ വിധി. ഞാനോ ക്ക് നായരിയാതിയിൽ പെട്ടതിട്ട് ഒരു ദുഃഖവും ഇല്ല. ഞാൻ ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് യാതിയും മതവും മാറ്റില്ല. മതം മാറ്റിയിട്ട് ഇക്കെന്താ ഗുണം വരാൻ പോണേ? ഇക്കൊരു കല്യാണച്ചക്കൻ വരൂല്ല, ഇക്കൊരു സ്വയംവരവും നടക്കില്ല. തീർച്ചയാ കാണാൻ സുന്ദരിയാണോ എന്നാണോ നിങ്ങൾ പറയണത്? ശരിയാ, എൻ്റെ ചുവന്ന നിറം ആർക്കാ ഉള്ളത്? സോപ്പ് തേക്കാത്തോണ്ടാ എൻ്റെ നിറം ഇത്രയും ചേലുള്ള നിറമായത്. ഞാൻ സോപ്പും പൗഡറും ഒന്നും എൻ്റെ മേത്ത് തേക്കില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലേശം നല്ലെണ്ണ എടുത്ത് മേത്തും ശരീരത്തും ഒക്കെ അങ്ങോട്ട് തേക്കും. അത്ര തന്നെ. ഞാൻ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോണത്? നിങ്ങൾ എന്ത് ചോദ്യമാ ചോദിക്കണത്? ചോദിക്കാൻ നല്ല അന്തസ്സുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളിൻ, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട എൻ്റെ സമയം കളയാൻ.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയെയാണ്. ആ കൃതിയെ ഞാൻ അങ്ങനെ തന്നെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു പ്രത്യേകത കൊണ്ടാണ്. ജാനുവിൻ്റെ നിഷ്കളങ്കമായ ഭാഷയാണ് മാധവിക്കുട്ടിയമ്മ

തൻ്റെ ഈ കൃതിയിലൂടെ വിശദീകരിക്കുന്നത്. ഇനി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ 5-ാം അധ്യായത്തെ ഒന്ന് കേൾക്കാം. ഞാനിപ്പോ പറയണത് ആരോടും പോയി പറയണ്ട. ആ പെണ്ണിൻ്റെ അച്ഛൻ ഒരു ചൂടനാ. ഓൻ കള്ളും കുടിച്ച് എൻ്റോടത്ത് വന്ന് തെറി പറയും. അതുകൊണ്ടാ ഞാനീ പറയണത് ഇക്കാര്യം പുറത്ത് വിടണ്ടാന്ന്. ആ പെണ്ണില്ലേ നമ്മുടെ വിജി, വലിയ നിറമൊന്നുമില്ല, ഒരു ഇരുനിറം, കറുത്തൂന്ന് പറയാനും എന്നാ പറ്റില്ല, എന്നാ വെളുത്തിട്ടുമല്ല, മെല്ലിച്ച ശരീരപ്രകൃതിയ, ചന്തിയും മുലയും തീരെ ഇല്ല. പിന്നെ എന്താ ഉള്ളത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. എൻ്റെ കണ്ണ് പോലെ ആവില്ല ആണുങ്ങളുടെ കണ്ണോള്. ഓൾക്ക് ഹിഹീന്ന് ചിറിക്കാനറിയാം, പിന്നെ ലേശം പാട്ടുണ്ട്. എപ്പോഴും മൂളിക്കൊണ്ടാ നടത്തം, ഒരുട്ടം പാട്ടോള്. നമ്മുടെ മലയാള സിനിമയിലെ പാട്ടൊന്നും ഓള് പാടില്ല, ഇന്ത്യയിലെ പാട്ടോള ഇവിടെയും പാടും. ഓളുടെ നാട്യം ഓള് ഇവിടെ എങ്ങും പിറന്നോളല്ലാന്ന, പിറന്നത് ഇന്നാട്ടില, കേരളത്തിൽ ജനിച്ചോളല്ലാന്ന ഓളുടെ നാട്യം. ഓള് വെങ്കാളിയാ പറഞ്ഞുകൊണ്ട് നടക്കണത്. വെങ്കാളിയാള് നിറുകയില് ചിന്തൂരം തേക്കുവോ, ഓള് ചിന്തൂരം തേക്കും. വെങ്കാളിയോള് മീൻ കൂട്ടിയിട്ടാ ഊണ് കഴിക്കുന്നാ കേട്ടിട്ടുള്ളത്. നമ്മുടെ വിജയും മീൻ കൂട്ടാണ്ട് ഉണ്ണില്ല. ഓളുടെ അമ്മ പറഞ്ഞതാ പഠിക്കാൻ മോശമാ, അതുകൊണ്ടല്ലേ ഓള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയത്. സ്വയംവരം നടക്കണ്ടെന്നും കമ്പ്യൂട്ടർ പഠിച്ചു പഠിച്ച് ഓളൊരുത്തനെ ചാക്കിട്ട് പിടിക്കും. വല്ല നിശ്ചയമുണ്ടോ? അത് പഠിപ്പിക്കണ മാഷ് വർഗീസ് എന്നാ പേര്, നസ്രാണി. മുന്തിയയാതി നസ്രാണിയാത്രേ. സ്വത്തുണ്ട്, സ്വന്തം വീടുണ്ട്, വേങ്കിൽ കാശുണ്ട്. എന്തിനു പറയണു? നമ്മുടെ വെങ്കാളി പെണ്ണ് നിറികയിലെ ചെന്തൂരവും മാച്ച് ഓൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു തുടങ്ങി. നസ്രാണി ആലേലും വേണ്ടിയില്ല, മാപ്പിള ആണേലും വേണ്ടിയില്ല. ഇക്ക് ഒരു സംബന്ധക്കാരൻ വേണമെന്നാ ഓള് പറഞ്ഞുകൊണ്ട് നടന്നത്. ഞാൻ കേട്ടിയില്ല. ചിലോര് പറയണ കേട്ടു ഓൾക്ക് നാണോ മാനോ ഒന്നും അശേഷം ഇല്ലാത്രേ. നായരായി ജനിച്ചിട്ട് ഇങ്ങനെ കന്നത്തരം കാണിക്കുക, ശിവ ശിവ. ഞാനറിഞ്ഞേ ഓളുടെ തള്ള തൂങ്ങി മരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് കഴിക്കോലമ്മ കയറ് കെട്ടി ഞാൻ തൂങ്ങുമായിരുന്നു. ഇക്കിതൊന്നും സഹിക്കില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാ. എൻ്റെ അടുത്ത പെൺകുട്ടിയോള് ആണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടുമില്ല, കുണുങ്ങിയിട്ടുമില്ല. വല്ല ജോലിയുണ്ടെങ്കിൽ അവറ്റ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുത്തിയിരിക്കും. ഒന്നുമില്ലെങ്കിൽ നാമം ചൊല്ലല. എൻ്റെ അഭിപ്രായം ഞാനൊന്ന് പറഞ്ഞോട്ടെ, സന്ധ്യക്കല്ല പകലും നാമം ചൊല്ലാം. അതുകൊണ്ട് ഈശ്വരന്മാർക്ക് സന്തോഷമേ ഉണ്ടാവൂ. അത് ഇക്കിശിയുണ്ട്. ആ വിജി ഞാനത് മറന്നുട്ടോ. എന്തിനു പറയണു? ഒരാളുടെ കൂടെ കൂടിയില്ലേ ആ നസ്രാണി ചെക്കൻ അമ്മയും അച്ഛനെയും ഓളെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഓള് മാർഗം കൂടി നസ്രാണിച്ചയായ ഓളെ സ്വീകരിക്കാമെന്ന് അവൻ പറഞ്ഞുത്രേ. ഒടുവിൽ വർഗീസ് ഓളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ താമസമാക്കി. ഗ്യാസ് അടുപ്പും സ്റ്റീൽ പാത്രവും കിടക്കയും തലോണയും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങിയിത്രേ. തള്ളയുടെയും തന്തയുടെയും സ്നേഹം കാശ് കൊടുത്താൽ കിട്ടുമോ അത് ഓനറിയില്ല. എന്തിനാ പറയണേ? നമ്മുടെ വിജയ് ഇപ്പോ വെങ്കാളിപ്പാട്ടൊന്നും പാടാറില്ലാത്രേ. ശരീരം ലേശം നന്നായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ ഒക്കെ നിർത്തി. 2 നേരം ചോറും മീനും തോരനും ഒക്കെ വെച്ച് സാരിയും ജാക്കറ്റും കൂടെ കിടക്കാനും ത്രാണിയുള്ള ആണൊരുത്തൻ കൂടെയുള്ളപ്പം ആർക്ക് വേണം കമ്പ്യൂട്ടർ ജോലി? ഒരു കണക്കിൽ വിജി ചെയ്തതാ ശരി. ഓള് തന്തയ്ക്ക് ഇപ്പോഴും ഈറയാ. വിജിയോ അതാര്? ഇക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല എന്നാണ് ഓളുടെ തന്ത പറയണത്. ആ തന്ത പറയാ ഓളെപ്പറ്റി

പറ്റി ചോദിക്കണത് ഇഷ്ടമല്ല. ഓള് പോയതിന് ശേഷം അത്രേ കള്ളുകൂടി കൂടിയത് വിജിയുടെ അമ്മ പറഞ്ഞതാ. ആയമ്മ ഒരശുവ ഊതിയാ പെരണ്ട് വീഴും. അതിന് ഒരു ദുഃഖമുണ്ട്, പുറത്ത് കാണിക്കാറില്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാ, കണ്ണൂർകാരിയാ, നല്ല അടക്കോ ദുഃഖമൊക്കെ ഉണ്ട്. ഓള് ഇങ്ങനെ വെടക്കായി പോ

വിളിച്ചു. ജാനുവമ്മ പറഞ്ഞത്, സത്യ, അയിന് ഒരു ബുദ്ധിയുണ്ട്. ആ തന്റെ പോലെയല്ല. നായന്മാര് ഇനിയും ജാതിയും മതവും നോക്കിയിരുന്ന അവറ്റയുടെ പെൺകുട്ടിയോള് പൊര വിടില്ല, അത് തീർച്ചയാ. പെണ്ണായ ഒന്ന് പെറയണം എന്ന ആശയുണ്ടാവില്ലേ? മുല കൊടുക്കണം, കുട്ടിയെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ മോഹം തോന്നില്ലേ? കുടുംബം കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് കുത്തിയിരുന്ന മൂക്കിൽ പല്ലു വരും, മുടി അപ്പടി നരയ്ക്കും, ഒടുവില് ചോരത്തുപ്പി ചാവും ചീയും. ഞാൻ മാറിയെന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണത്? നമ്മുടെ ലോകം അപ്പടി മാറിയില്ലേ? വേഷം മാറി, തീറ്റ മാറി. പെൺകുട്ടിയോളെ കണ്ട ആണുങ്ങളാന്നാ തോന്നണത്, ആൺകുട്ടിയോളെ കണ്ട പെൺകുട്ടിയോളൊന്നും തോന്നും. അവറ്റയുടെ കുണുങ്ങി കുണുങ്ങിയുള്ള ഒരു നടത്തം ചന്തി നോക്കിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. ഇങ്ങനെ ഇങ്ങനെ ഇവറ്റ ഇതൊക്കെ പഠിച്ച് കോളേജില് പെൺകുട്ടികളായിക്കൊണ്ടിരിക്കുക അത്രേ. ആ അതും ശരിയാ, വെടക്കാവാനാ യോഗോച്ച, വെടക്കാവും. അവനോന്റെ വീട്ടില് വെച്ചും വിളമ്പിയും ഒരു പെണ്ണ് വെടക്കാവോ? നമ്മുടെ ടി വിയിൽ പറയണത് കേട്ടില്ലേ, സ്ത്രീജന്മം പുണ്യജന്മ അത്രേ, അത് കല്ല് വെച്ച നുണയാണ്. നമ്മയൊക്കെ നല്ലോണം അറിയാം പെണ്ണായ എന്തൊക്കെയാ അനുഭവിക്കണം. ഇക്കോ ഇക്ക് ദുഃഖിക്കേണ്ടി വന്നില്ലേ നായരെ, എന്റെ ഭാഗ്യജാതക. ഒന്നാമത് എന്നെ ഉപദ്രവിക്കാൻ ആര് വന്നാലും ഞാൻ ഓന്റെ ചെപ്പിക്കുറ്റിയിൽ രണ്ടടി വെച്ചു കൊടുക്കും. ഓൻ പോയി ഒടേനെ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടും, നീറ്റല് സഹിക്കാണ്ട്. എന്റെ അടുത്ത് ആരും അഹമ്മദിക്ക് വരില്ല നായരെ, അത് എനിക്ക് അങ്ങട് നിശ്ചയമുണ്ട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ. അത് ആ കഥയുടെ വിശേഷങ്ങൾ അങ്ങനെ തന്നെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ജാനുവിന്റെ ഭാഷയുടെ പ്രത്യേകത ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. മാധവിക്കുട്ടിയുടെ ഈ കൃതിയുടെ പ്രത്യേകത തന്നെ ജാനുവിന്റെ ഈ ഒരു ഭാഷ. അതേപടി മാധവിക്കുട്ടി തന്റെ കൃതിയിൽ എടുത്തു പ്രതിപാദിച്ചിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറഞ്ഞ നമ്മുടെ മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. എത്രയെത്ര പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളാണ് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ച് പറയാനുള്ളത്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയെ ഞാൻ ഇതിൻ്റെ നിരവധി അധ്യായങ്ങളെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ശ്രോതാക്കൾക്കായി നിരവധി വിശേഷങ്ങളുമായി ഞാൻ എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ നമസ്കാരം, റേഡിയോ സാന്ദ്രം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുബേട്ടനുണ്ട് നമ്മളോട്. അനുബേട്ട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം
0: അനുബേട്ട. വലിയ ന്യൂസാണ്, നമ്മളെ WWDC കഴിഞ്ഞു.
1: അതെ,
0: അപ്പോ അതിനെപ്പറ്റിയാണ് നമുക്കിനിപ്പോ ആദ്യം അറിയേണ്ട കാര്യം.
1: തീർച്ചയായിട്ടും
0: ഓക്കെ. ശ്രോതാക്കൾ ഒരുപാട് പേരും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഐഫോണിനെ പറ്റി, പുതിയ ഐഫോണിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഇനിയും ശ്രോതാക്കളുടെ സപ്പോർട്ടും ഇതുപോലെ ഫീഡ്ബാക്കുകളും ഒക്കെ ഉറപ്പായിട്ടും ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. വരുവേട്ടാ, നേരെ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം.
1: തീർച്ചയായിട്ടും
0: പുതിയ ലോഞ്ചസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ iOS 27 ഡീറ്റെയിൽസ്, നമ്മള് കാത്തിരിക്കുന്ന ഐഫോണിന്റെ ഫോൾഡ്, പിന്നെ ആപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണോ കേൾക്കുന്നത്?
1: തീർച്ചയായിട്ടും ഇപ്പം ശരിക്കും June 8 ആയിരുന്നു. അപ്പൊ ഈ ആഴ്ച, ശരിക്കും ഈ മാസം കംപ്ലീറ്റ് ഈ WWDC ഒരു അവലോകനം തന്നെയാണ്. പക്ഷേ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കുറച്ച് നിരാശാജനകവും പിന്നെ കുറച്ച് ആശാവഹമായുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും അവര് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെല്ലാം കണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിരിയുടെ ഒരു എവല്യൂഷനാണ്. കാരണം ഗൂഗിൾ ജെമിനായി ആയിട്ട് അവർ ചേർന്ന്, നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി, ഗൂഗിൾ ജെമിനായിട്ട് ചേർന്നിട്ട് സിരിയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അവർ പുറത്തിറക്കും എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ലീക്സ് എല്ലാം.
0: അപ്പൊ
1: അതിനെ ശരിവെക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആപ്പിൾ എന്തുകൊണ്ടോ ഈ WWDC കീനോട്ടിന്റെ അകത്തോ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷന്റെ അകത്തോ എവിടെയും സിരിയെ പ്രകടമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലൊന്നും അവർ കാണിച്ചിട്ടില്ല.
0: ഒരു പുതിയ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം?
1: അത് ശരിക്കും സിരിയെ സ്റ്റാൻഡ് അലോൺ ആപ്പായിട്ട് അവർ മാറ്റി. മറ്റേത് സിരി എന്ന് പറയുന്നത് ഒരു സെറ്റിലായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. നമ്മൾ ഹേ സിരി എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ ആയി വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിട്ട്. പക്ഷെ അങ്ങനെയല്ല, സിരിക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്, സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അത് മാത്രമല്ല, സിരിയെ പല ആപ്ലിക്കേഷനുമായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ആപ്പിന്റെ കൂടെ, സഫാരിയുടെ അവരുടെ വെബ് ബ്രൗസറായ സഫാരിയുടെ കൂടെ, പിന്നെ വാലറ്റിന്റെ കൂടെ, അങ്ങനെ പല പല ആപ്പുകളുടെ കൂടെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സിരിയുടെ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് സിരി എടുത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കാം. കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിരി അതിനുള്ള റിപ്ലൈ തരും, അത് നമുക്ക് ചെയ്തു തരികയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒരു അതെ നോർമലി ഉള്ള ഒരു ഡെവലപ്മെന്റ് പോലെ തന്നെ അവരങ്ങ് പറഞ്ഞു പോകുമായിരുന്നു. അപ്പം ഇതിനകത്ത് ബേസിക് ആയിട്ട് ഇതിന്റെ അകത്ത് പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിരുന്നു iOS 27 ലോഞ്ച്. അപ്പൊ iOS 27 ലോഞ്ച് ആയിട്ടില്ലെങ്കിലും iOS 27 അത് എന്തൊക്കെയാ വരുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് Q3 നമ്മൾ പുതിയ ഐഫോൺ ലോഞ്ചിന്റെ കൂടെയാണ്. അതെ, അപ്പൊ അന്ന് കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഡെവലപ്പർ പ്രിവ്യൂസ് എല്ലാം റിലീസ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോണുകളിൽ ഐഫോണിന്റെ അകത്ത് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ആ ഡെവലപ്പർ പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അകത്ത് പ്രകടമായിട്ട്. മാക്കോയസിന്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്, അത് ഗോൾഡൻ ഗേറ്റ് എന്നാണ്. Mac OS 27 അതിന്റെ കോഡ് നെയിം ഗോൾഡൻ ഗേറ്റ് എന്നാണ്. പിന്നെ Watch OS 27 വന്നിട്ടുണ്ട്, Vision OS 27 വന്നിട്ടുണ്ട്, iPad OS 27 വന്നിട്ടുണ്ട്.
0: ഇതെല്ലാം നമുക്ക് ആ ഒരു തേർഡ് ക്വാർട്ടറിലല്ലേ കിട്ടും, അല്ലെ ഫോർത്ത് ക്വാർട്ടറിലല്ലേ കിട്ടും?
1: തീർച്ചയായിട്ടും തീർച്ചയായും. ഇതെല്ലാം ഒരുമിച്ച് ഓരോ ഡിവൈസസ് ലോഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും OS കൂടെ കൂടുതൽ അതിന്റെ കൂടെ ബണ്ടിലായിട്ട് വരും. ഇനി ഇതിന്റെ നമുക്കൊരു സമ്മറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, സപ്പോർട്ടഡ് ഡിവൈസസ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ iOS 27 iPhone 11 തൊട്ടുള്ള അതിന്റെ അകത്ത് സപ്പോർട്ട്
0: കിട്ടുന്നുണ്ട്.
1: പക്ഷെ iPhone 11 എല്ലാ ഫീച്ചേഴ്സും എനേബിൾഡ് ആകില്ല.
0: ആ ഫോൺ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക്.
1: അതെ, അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന ഒരു iPhone 15 തൊട്ട് മാത്രമേ നമുക്ക് ഏകദേശം ഒരു 80-90% ഫീച്ചേഴ്സും കിട്ടി തുടങ്ങുള്ളൂ.
0: പക്ഷെ അനുബേട്ട, ഞാൻ ഒന്ന് ചോദിക്കുവാണ് കാര്യം, iPhone 13 ഒക്കെ യൂസ് ചെയ്യുന്നവർ പോലും പലരും iOS 26 ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ ഒരുപാട് ഹാങ് ആവുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ iPhone 11 പോലുള്ള ഒരു അത്രയും പുറകിൽ ജനറേഷൻ നിൽക്കുന്ന ഒരു ഫോണിനകത്ത് നമ്മൾ iOS 27 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഫോൺ ആക്ച്വലി ചത്തുപോകാൻ തന്നെ ചാൻസ് ഇല്ലേ?
1: തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ ആപ്പിള് അന്ന് അവര് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ ഓരോ ഫോണിനും ഓരോ മോഡലിനും വേണ്ടിയിട്ട് iOS ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ റിസോഴ്സ് കുറഞ്ഞ ഫോണുകൾ, ഇപ്പോഴത്തെ നമ്മളുടെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സ് കുറഞ്ഞ ഫോണുകളിൽ, അതായത് പഴയ വേർഷൻ ഫോണുകളിലെല്ലാം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ, iOS-ന്റെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മോഡ്യൂൾസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാത്രമല്ല, CPU ഷെഡ്യൂളർ ഒപ്റ്റിമൈസ് ചെയ്യുന്ന CPU ഷെഡ്യൂൾ അൽഗോരിതം അവർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പുതിയൊരു ടൈപ്പ് ഒപ്റ്റിമൈസ്ഡ് CPU ഷെഡ്യൂളർ ആണ് ഇപ്പൊ ഈ OS-ന്റെ അകത്ത് റൺ ചെയ്യുന്നത്. അപ്പൊ ഈ അത് തീരുമാനിക്കും ഏത്, അത് ആദ്യമേ ഏത് പ്രോസസ്സറാന്ന് കണ്ടുപിടിച്ചിട്ട് അത് തീരുമാനിക്കും ആ CPU എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാങ് ആകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഈ iOS 27 നമ്മുടെ iPhone 17 അകത്തോ 16 അകത്തോ വർക്ക് ചെയ്യുന്നത് പോലെ ഒരിക്കലും വർക്ക് ചെയ്യില്ല, അത് പ്രതീക്ഷിക്കണ്ട. പക്ഷെ എങ്കിലും ആപ്പിളിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബാക്ക്വേർഡ് ആയിട്ട് ഇത്രയും പഴയ ഫോണുകൾ പോലും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നതായിരിക്കും. iPhone 11 തൊട്ടുള്ള ഡിവൈസസിന്റെ അകത്ത് iOS 27 അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: പബ്ലിക് റിലീസ് ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ത്രീ, ഈ വർഷത്തെ ക്വാർട്ടർ ത്രീ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ചിന്റെ കൂടെ ആയിരിക്കും വരിക. ഡെവലപ്പർ പ്രിവ്യൂ ഇപ്പോഴേ നമുക്ക് അവൈലബിൾ ആണ്.
0: പക്ഷേ ശ്രോതാക്കൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഡെവലപ്പർ പ്രിവ്യൂ എന്ന് പറയുന്നത് ഫോണുമായിട്ട് അത്രയും റിവ്യൂ ഒക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ബിക്കോസ് ഒരുപാട് ബഗ്ഗുകൾ കാണും.
1: തീർച്ചയായും
0: അതിപ്പോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലും നിങ്ങളെ ഫോൺ ഹാങ് ആവാം, ചിലപ്പോൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ അടിച്ചു പോവാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണം കണ്ടമന ബഗ്ഗുകളുണ്ട്. അതെല്ലാം റിഫൈൻ ചെയ്ത് മാത്രമേ ഈ ഫൈനൽ റിലീസിലേക്ക്, കാരണം ഇപ്പോൾ ബീറ്റയ്ക്കും മുന്നേ ഉള്ള ഒരു വേർഷൻ ആണ്
1: പറയുന്നത്. ഡി പി എന്ന് പറയുന്നത് ശരിക്കും ജീക്കുകൾക്ക് വേണ്ടിയിട്ട്, ഗീക്സിന് വേണ്ടി മാത്രം ഇറക്കുന്നതാണ്. കാരണം അവരുടെ യൂസ്, അവരതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായിട്ട് അതെങ്ങനെ ആൾക്കാർ ബാക്കിയുള്ള തേർഡ് പാർട്ടീസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അവർ സിമുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിവ്യൂ അവർ കമ്പനിക്ക് കൊടുക്കുകയും കമ്പനി അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കറക്റ്റ് ഫൈനൽ വേർഷൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡി പി എന്ന് പറയുന്നത്.
0: അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിധേയന ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ നിലവിലുള്ള പ്രൈമറി ഫോണുകൾ, നിങ്ങൾക്ക് സെക്കൻഡറി ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണേ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ പ്രൈമറി ഫോണിൽ ഒരു കാരണവശാലും ഇൻസ്റ്റാൾ ചെയ്യരുത്.
1: അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് കമ്പനി ഒരുപാട് ആപ്പിൾ കുറേ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറയാം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആപ്പുകൾ 30% ഫാസ്റ്റർ ആയിട്ട്, iOS 26 30% ഫാസ്റ്റർ ആയിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ iOS 27 അകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് iOS 26 ആയിട്ടാണ്. ഫോട്ടോസ് അതേപോലെ 70% ഫാസ്റ്റർ iOS 26. എയർ ഡ്രോപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മാക് ഓയസിലായാലും ഞാൻ ഐപാഡ് യൂസ് ചെയ്യുമ്പോൾ ഐപാഡിന്റെ ഓയസിന്റെ അകത്ത് ആയാലും എയർ ഡ്രോപ്പിന്റെ അകത്ത് നമ്മളൊരു വലിയ ലാർജ് ഫയൽ എടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കട്ടാവും അല്ലെങ്കിൽ ഹാങ് ആവും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ എയർ ഡ്രോപ്പ് ആപ്ലിക്കേഷൻ തന്നെ ക്രാഷ് ആയ സമയങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അതൊരു ഫെറ്റാലിറ്റി ആയിരുന്നു എയർ ഡ്രോപ്പിന്റെ. അപ്പൊ ആ എയർ ഡ്രോപ്പ് ട്രാൻസ്ഫേഴ്സ് കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യുകയും 80% ഫാസ്റ്റർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇപ്പൊ ഇത്രയും നാളായിട്ടുണ്ടായിരുന്ന എയർ ഡ്രോപ്പ്, അവർ എയർ ഡ്രോപ്പ് എനിക്ക് തോന്നുന്നത് ഒരു വയസ്സിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ iOS 27 അകത്ത് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 80% ഫാസ്റ്റ് ആക്കി.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ iOS 26 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ന് പറയുന്നു ഈ പെർഫോമൻസ് അപ്ഗ്രേഡ് വരുന്നത്.
1: അതെ,
0: അത് നമുക്ക് ഏത്

0: ഡിവൈസിലാണെങ്കിലും ഇപ്പോ പ്രീവിയസ് ജനറേഷൻ ഇപ്പോൾ ഐഫോൺ 18ലാണ് 27 വരുന്നത്. ഇപ്പൊ 17 യൂസ് ചെയ്യുന്ന ഒരാള് iOS 27 അപ്ഡേറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇത്രയും പെർഫോമൻസ് കിട്ടും.
1: തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ആ CPU ഷെഡ്യൂൾ അൽഗോരിതം ആണ് തീരുമാനിക്കുന്നത്. ആ CPU അതിന്റെ അകത്ത് ഏത് ഡിവൈസിലെ CPU ആണോ ആ CPU എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എത്ര കോർ ഉണ്ട്, അതിന്റെ പീക്ക് സ്പീഡ് ഏതാണെന്നൊക്കെയാണെന്നുള്ള തീരുമാനിച്ചിട്ടാണ് ഈ പെർഫോമൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ ഈ ബെഞ്ച് മാർക്ക് ഇട്ടേക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിന്റെ ബെഞ്ച് മാർക്ക്. അപ്പൊ അത് iOS 17 ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഐഫോൺ 17 അകത്ത് iOS 27 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയ എഫക്ട് ആണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഈ 17% ഫാസ്റ്റ് ഫോട്ടോസ് ഒക്കെ ലോഡ് ചെയ്യാൻ 70% ഫാസ്റ്റർ എന്ന് പറയുന്നത്
0: ഓക്കെ.
1: എയർ ഡ്രോപ്പ് അതേപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 80% ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്മൂത്ത് സ്വിച്ചിങ് ആണ്. വൈഫൈ, നമ്മൾ സെല്ലുലാറിന്ന് വൈഫൈയിലേക്ക് മാറുമ്പോൾ നെറ്റ്വർക്ക് പെട്ടെന്ന് ക്രാഷ് ആയി അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോയിട്ട് കുറെ നേരം കഴിഞ്ഞ് ടോണായി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി വരില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്, സ്വിച്ചിങ് ആണ് അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ CPU ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അൽഗോരിതം അല്ലെങ്കിൽ സ്പെഷ്യൽ മോഡ്യൂൾ കംപ്ലീറ്റ് ഓവറോൾ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പെർഫോമൻസ് ഇമ്പ്രൂവ്മെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിസൈനിലേക്ക് വന്ന് ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആയിരുന്നു അവർ iOS 26 തൊട്ട് അവർ അഡോപ്റ്റ് ചെയ്തത്. അതിനകത്ത് ഒരുപാട് ബഗ്ഗുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് യൂസേഴ്സ് അതിനകത്ത് കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം പലർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാണാൻ ചിലവർക്ക് അത് മറഞ്ഞു കിടക്കുകയാണ്. ഫ്രണ്ടിലുള്ള ഫോർഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ വായിക്കാൻ പറ്റുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിന്റെ
0: ട്രാൻസ്പെറൻസി
1: വരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ പോലും കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പോംവഴിയായിട്ട് അവര് കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒപ്പാസിറ്റി റിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു iOS 26 ലേറ്റർ വേർഷന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ലൈഡറിന്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആക്കാം, അല്ലെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറന്റ് ആക്കാം, ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ രണ്ട് ചേഞ്ചസ് അവർ ഡിസൈൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ലിക്വിഡ് ഗ്ലാസ് അതേപോലെ തന്നെ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഐക്കൺസ് എല്ലാം കുറച്ചും കൂടെ ഇൻറ്റുറ്റീവും കുറച്ചും കൂടെ കളർഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ ഫിസിക്സിൽ നമ്മൾ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ അതേ ഫീൽ വരുത്തേക്കാൻ വേണ്ടിയിൽ ആ ഒരു ഗ്രാഫിക് ഡിസൈനും മാറ്റിയിട്ടുണ്ട്,
0: എഫക്ട്സ്
1: മാറ്റിയിട്ടുണ്ട്.
0: ഓക്കെ,
1: ഇത്രയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും മേജർ ഓവറോൾ എന്ന് പറയുന്നത് സിരിയുടെയും AI-യുടെയും ഓവറോൾ ആണ്. അത് ഗൂഗിളിന്റെ ജെമിനി ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്.
0: അത് കൺഫേം ആക്കി ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്, ജെമിനി ആയിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്.
1: ചെറിയൊരു റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ പ്രകടമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ ഗൂഗിൾ IO യെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഗൂഗിൾ IO-യ്ക്ക് അകത്ത് ജെമിനി യെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ പവറിംഗ് ആപ്പിൾ സിരി
0: എന്നാണ്.
1: അതുകൊണ്ട്
0: ആപ്പിൾ പറഞ്ഞില്ലെങ്കിലും ഗൂഗിൾ
1: പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ ഇത് എങ്ങനെയൊക്കെ എടുത്താലും ആപ്പിളിന്റെ തോൽവി തന്നെയാണ് ഇത്. കാരണം ആപ്പിളിനെ പോലൊരു കമ്പനി ശരിക്കും എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ആപ്പിളിനെ പോലൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മള് ഇപ്പൊ ജെമിനിയെ പോലെ ജെമിനിയേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AI ഏജന്റ് എന്നെ ആപ്പിൾ
0: കൊണ്ടുവരേണ്ടതാണ്
1: ഉറപ്പായിട്ടും. സ്റ്റീവ് ജോബ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് സംഭവിച്ചേനെ. കാരണം മാർക്കറ്റിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരേണ്ട ഒരു ശരിക്കും AI-യുടെ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവർ ഏറ്റവും പുറകിലേക്കാണ് പോയത്.
0: പണ്ട് എല്ലാരും പറയുമായിരുന്നു, എല്ലാരും ഐഫോണിനെ ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഐഫോണിനെ കോപ്പി അടിച്ച്. ഇപ്പോ ഐഫോൺ മറ്റുള്ളവരെ റെഫർ ചെയ്താണ് ചെയ്യുന്നത്.
1: അല്ല, അത് മാത്രമല്ല, റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇതുവരെ ആപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ടില്ല. ഒരു ഒരു ഡിസൈൻ പോലും വന്നിട്ടില്ല. ഇപ്പൊ iOS ആയാലും പിന്നെ macOS ആയാലും എല്ലാം പഴയ ആ OS തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു iOS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റീവ് ജോബ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്ത് അന്ന് ബ്ലാക്ക്ബെറിയും നോക്കിയോ ഒക്കെ സിംബിയനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആപ്പിളിന് സ്വന്തമായിട്ട് വളരെ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തൊക്കെ നമ്മുടെ കൈകൊണ്ട് ഒരു സ്റ്റിക്ക് ഇല്ലാതെ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ടച്ച് കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ടെക്നോളജി വരെ കൊണ്ടുവരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ആപ്പിൾ പക്ഷേ ഇപ്പൊ ചെയ്യുന്നത് എന്താണെന്നുള്ള
0: 2000 രൂപയുടെ തുണി, സോക്സ് പോലെ മൊബൈൽ പൗച്ച്
1: പറഞ്ഞിട്ട് കാര്യമില്ല. ശസമൊക്കെ അവരുടെ വീഡിയോ പറഞ്ഞാലും ടിമ്മണ്ണന്റെ കാര്യം, ഇപ്പൊ ടിമ്മണ്ണൻ മാറി പുതിയ ആളാണ്, അതൊക്കെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇതിപ്പം സിരി ആൻഡ് ഈ ഓവറോളിൻ്റെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിരിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്പാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് സിരിയെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അതായത് നമുക്ക് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം, കോൺടെക്സ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതിനുള്ള എല്ലാം ഒരു ഏജന്റിനെ പോലെ, ഒരു എന്നാ പ്യുവർ ഒരു ഏജന്റ് ആണെന്ന് ചോദിച്ചാൽ ഏജന്റ് അല്ല എങ്കിൽ പോലും ഒരു ഏജന്റിന്റെ, അതെ നമ്മളിപ്പോ ക്ലൗഡ് എടുക്കുന്ന പോലെ, ചാറ്റ് ജിപിടി എടുക്കുന്ന പോലെ, ഏജന്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും ഒരു മിക്സ് ഓഫ് ആപ്പിളിന്റെ സിരിയുടെ തന്നെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡലും ഉണ്ട്, ജെമിനയുടെ പിന്നെ എഐയുടെ കംപ്ലീറ്റ്
0: ലാംഗ്വേജ് മോഡലും
1: ലാംഗ്വേജ് മോഡൽസ് എല്ലാം ജെമിനയുടെ ആണ്. ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആപ്പിൾ പിന്നെ വേറെ കോസ്മെറ്റിക് ഡിഫറൻസസ് കൊണ്ടുവന്നേക്കുന്നത് സിരിയുടെ വോയിസ് മാറ്റാൻ പറ്റും, സ്പീഡ് മാറ്റാൻ പറ്റും, ടോൺ മാറ്റാൻ പറ്റും, ആക്സെന്റ് മാറ്റാൻ പറ്റും. ഇന്ത്യൻ ആക്സെന്റ് വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ ആപ്പിന്റെ നമ്മുടെ ഓൾറെഡി ഉള്ള സിരിയുടെ നമ്മുടെ ഫോണിന്റെ അകത്ത് വരുന്ന ക്യാമറ ആപ്പിന്റെ അകത്ത് സിരി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിഷ്വൽ സെർച്ചുകൾ പിന്നെ ഫോട്ടോ സെർച്ചുകൾ എല്ലാം എനേബിൾഡ് ആക്കിയിട്ടുണ്ട്. ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ചർ എടുത്ത് തരും. വേറൊരു നോട്ടബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചർ വന്നേക്കുന്നത്, സിരിക്ക് പണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതും തെറ്റായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു തരുന്നത്, ഇപ്പൊ പക്ഷെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ആക്യുറസിനെ കുറിച്ച് ഞാൻ ആ ഡെമോൺസ്ട്രേഷനിൽ കണ്ടതാണ്, ഫോൺ നമ്മുടെ കൈ കിട്ടും. പിന്നെ ചില മോഡൽസ് ഇപ്പൊ നമുക്ക് ആ ക്യാമറ എക്സ്ക്ലൂസീവ് ക്യാമറ ബട്ടൺ ഉള്ള മോഡൽസ് ഇല്ലേ, അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത മോഡലുകളിൽ നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല, കീ കസ്റ്റമൈസേഷൻ ഉള്ള ഫോണുകൾ മാത്രമേ, അതെനിക്ക് തോന്നുന്നു ഐഫോൺ 15 തൊട്ടാണ് അതിനകത്ത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ് ബ്രൗസർ ആയ സഫരി, വാലറ്റ്, ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് ഈ നാച്ചുറൽ ലാംഗ്വേജ് കമാൻഡ്സ് കൊടുത്തിട്ട് കോണ്ടെക്സ്റ്റുവൽ സജഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അത് iOS 27 മാത്രമല്ല, മാക്കോസിലെല്ലാം എനേബിൾ, എല്ലാത്തിൻ്റെ അകത്തും എനേബിൾ ആണ്. പിന്നെ ഈ സ്പേഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇമേജസിന്റെ അതുകൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട് അവർ. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാത്ത രീതിയിൽ പറഞ്ഞാൽ, നമ്മളൊരു ഫോട്ടോയുടെ വ്യൂ പോയിന്റ്, ഇപ്പൊ ഞാൻ അഖിലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു, അപ്പൊ അതിന്റെ വ്യൂ പോയിന്റ് നമുക്ക് മാറ്റണം, അത് മേളിൽ നിന്നാക്കണം അല്ലെങ്കിൽ സൈഡിൽ നിന്നാക്കണം, അത് നമുക്ക് ഈ സിരിയുടെ ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് ഇമേജസിന്റെ അകത്തും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ബേസ് നമുക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും,
0: ഫ്രെയിം റീസെറ്റ് ചെയ്യാൻ പറ്റും.
1: അതെ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ആപ്പ് നമുക്ക് മെയിലും മെസ്സേജസും ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കോള് നമ്മൾ വിളിക്കുമ്പം നമുക്ക് ആ വിളിക്കുന്ന വ്യക്തി, ഞാനിപ്പോൾ അഖിലിനെ വിളിക്കുകയാണെങ്കിൽ, അഖിൽ എനിക്ക് നേരത്തെ എന്തെങ്കിലും മെയിലോ മെസ്സേജസോ വല്ലതും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെഫറൻസസ് അവിടെ വരും, നമ്മൾ റിമൈൻഡ് ചെയ്യും
0: ശരി
1: അഖിലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡു യു വാണ്ട് കോൾ ബാക്ക് അല്ലെങ്കിൽ യു ആർ യു കോളിംഗ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കും. അത് മാത്രമല്ല നോട്ട്സും കൂടെ അതിൻ്റെ പ്രിപ്പയർ ചെയ്യും.
0: ശരി ശരി.
1: നമ്മുടെ കോള് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോള് ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ നോട്ട്സ് ആഡ് ചെയ്യാൻ പറയാം, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസും മെയിലും എല്ലാം ക്യൂക്ക് ആക്ഷൻസിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യണം, ഇപ്പം നമുക്കൊരു ട്രാവൽ ഉണ്ട്, നമ്മൾ ബുക്ക് പിന്നെ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസും കലണ്ടറിലെല്ലാം ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളൂ നമ്മൾ ആ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള കുറെ, ഇത് ശരിക്കും കോസ്മെറ്റിക് ആണ് എങ്കിൽ പോലും ആ ഫീച്ചേഴ്സ്, ഇതൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നു ഗൂഗിൾ ആൻഡ്രോയിഡിൻ്റെ അകത്ത് ഓൾറെഡി ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ സഫരിക്കകത്ത് അതിപ്പോൾ ഓൾറെഡി ക്രോമിലുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആപ്പിൾ സഫരിക്കകത്ത് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് ടാബുകൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം നമ്മൾ ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്തു പല പല വെബ്സൈറ്റ്സിൻ്റെ ടാബ്, ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കാൻ പറ്റും. നമ്മളിപ്പം ഈ ടൂറിസത്തിൻ്റെ അല്ലെങ്കിൽ ട്രാവലിൻ്റെ
0: ഒരുമിച്ച്
1: ഇപ്പം മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐ ബി ബോ, അതെല്ലാം കൂടെ ഒരുമിച്ച് ട്രാവലിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. നമ്മൾ മൂവീസിൻ്റെ ഒക്കെ ആണ് എടുത്തേക്കുന്നതെങ്കിൽ മൂവീസിൻ്റെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇന്റലിജൻസിൻ്റെ അകത്ത് വന്നേക്കുന്നത്, ആപ്പിൾ ഇന്റലിജൻസിൻ്റെ അകത്ത്. പിന്നെ പാരന്റൽ കൺട്രോൾസ്, നമുക്ക് പുതിയതായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം അലവൻസും ഷെഡ്യൂളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര നേരം യൂസ് ചെയ്യണം, എത്ര, അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഫോണിൻ്റെ അകത്ത്.
0: കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണിൻ്റെ അകത്ത് നമുക്ക് ഇതെല്ലാം
1: സെറ്റ് ചെയ്യാൻ
0: കൊടുക്കാൻ പറ്റും.
1: പിന്നെ ആസ്ക് ടു ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ന്യൂ വെബ്സൈറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്.
0: ഓ ശരി, ഓക്കെ.
1: കുട്ടികൾക്ക് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആസ്ക് ബ്രൗസർ, ആസ്ക് ദ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഫീച്ചേഴ്സ് എല്ലാം, ഈ പാരന്റൽ കൺട്രോൾസ് എല്ലാം എല്ലാത്തിൻ്റെ അകത്തും, മാക് ഓഎസിൻ്റെ അകത്തും, വിഷൻ ഓഎസിൻ്റെ അകത്തും, iOSിൻ്റെ അകത്തും എല്ലാം ബിൽറ്റ് ഇൻ ആണ്. ഇനി ഇത് ശരിക്കും ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ചൈനയിലും EU-യിലും ഒന്നും ഈ ഫീച്ചേഴ്സ് എനേബിൾഡ് ആയിട്ടില്ല, AI ഫീച്ചേഴ്സ്. കാരണം അവിടെ കുറെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആപ്പിളിന്. അപ്പൊ അത് കാരണം ഈ ഫുൾ ഫീച്ചേഴ്സ് ഒന്നും അവിടെ എനേബിൾഡ് ആകില്ല. അതിന് അവര് അവിടുത്തെ ഉള്ള ആൾക്കാരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മളിപ്പോ ഇവിടുന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയാൽ പോലും
0: അവിടെ യൂസ് ചെയ്യാൻ പറ്റും.
1: അവിടുത്തെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഡിസേബിൾഡ് ആവും.
0: ഓ ശരി ശരി,
1: അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അകത്തുള്ള കെവീറ്റ്സ്. പിന്നെ ചില ഫീച്ചേഴ്സ് ഇംഗ്ലീഷിൽ മാത്രമേ എനേബിൾഡ് ആകത്തുള്ളൂ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ വരില്ല. അതും അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഈ WWDC-ക്കകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന
0: ഒരു കാര്യം. വിട്ടു പോയി നമുക്ക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്.
1: ഡിവൈസസ് ഡിവൈസസിനെ കുറിച്ചുള്ള ചെറിയൊരു ഗ്ലിംസേ കിട്ടിയിട്ടുള്ളൂ. ഐഫോൺ ഇപ്പം സെപ്റ്റംബർ ലോഞ്ച് ഉണ്ട്. ഐഫോണിന്റെ അകത്ത് തന്നെ 18 പ്രോ ഉണ്ട്, അൾട്രാ മറ്റേ ഫോൾഡബിൾ ഉണ്ട്. ഇത് രണ്ടും വരുന്നുണ്ട്. ഫോൾഡബിളിന്റെ ലീക്ക് നമ്മൾ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ ഒരു ഇതിലേ വരുള്ളൂ. അപ്പൊ ഇത്രയും ഡിവൈസസ് ഫോണിന്റെ അകത്തുണ്ട്. പിന്നെ ഒരു ഐപാഡ് പുതിയത് വരുന്നുണ്ട്.
0: അതും ഇപ്പൊ ഉണ്ടോ അതോ?
1: ഇല്ല, അത്
0: ടൈമിൽ മാക്ബുക്ക് കാണുമായിരിക്കും അല്ലെ?
1: മാക്ബുക്ക് എയർ ഉണ്ടാവും. മാക്ഒഎസിന്റെ ഇതിന്റെ അകത്ത് മാക്ബുക്ക് എയറിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ? ഡിവൈസസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അവർ കൃത്യമായ ഒരു ഐഡിയ
0: വ്യക്തമാക്കിയിട്ടില്ല. അപ്പോ ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ, നമുക്ക് അത്രയൊക്കെയാണ് പുതിയ WWDC-യുടെ അപ്ഡേറ്റ്സ് വരുന്നത്. iOS 27 അപ്ഡേറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ബിക്കോസ് ഈ പറയുന്നതെല്ലാം നമുക്കൊരു ഒരു ഫോണിലേക്ക് ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് എത്രത്തോളം കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ഇപ്പോ നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഐഫോൺ എപ്പോഴും പുറകിലോട്ട് നിന്നത് ഈ AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ തന്നെയായിരുന്നു. അപ്പോ അത് ഈ പുതിയ സിറിക്കകത്ത് അവര് ജെമിനി ആയിട്ടൊക്കെ ചേർന്ന് എങ്ങനെയാണ് ഇപ്പൊ സ്റ്റാൻഡേർഡ് ലോൺ ആപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ജെമിനിയും ചാറ്റ് ജിപിറ്റിയും ക്ലൗഡും ഒക്കെ പോലെ അത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ റിലീസായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമോ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ സിറിയുടെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആപ്പിളിന്റെ അതിലെ ഐഫോണിന്റെ പ്രോ മോഡൽസ് മാത്രമേ വർക്ക് ചെയ്യൂ. ബേസ് മോഡൽസിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ആപ്പ് ഒക്കെ രണ്ടിനകത്തും എല്ലാം ഒരുപോലെ വരുന്നുണ്ട്. പക്ഷേ ചില ഫീച്ചേഴ്സ് രണ്ടിനകത്തും പ്രത്യേകം
1: പ്രത്യേകമായിട്ടായിരിക്കും.
0: ഞാൻ കേട്ടത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 12 GB റാം വേണം ഈ എല്ലാ ഫീച്ചേഴ്സും വർക്ക്
1: ചെയ്യാൻ.
0: അതുകൊണ്ടാണ് ബേസ് മോഡൽസിലേക്ക് വരാത്തതെന്നാണ്
1: കേട്ടത്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, WWDC തുടങ്ങിയത് ടിം കുക്കിന്റെ വികാരാധീനമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തോടു കൂടിയാണ്.
0: ഓ ശരി ശരി,
1: അത് എന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു.
0: എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് വരെയും എനിക്കൊന്ന് പുള്ളിയുടെ കൈകൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അടുത്ത അപ്ഡേറ്റിനകത്തായിരിക്കും പുതിയ ആളുടെ പുള്ളിയുടെ സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ
1: സാധിക്കും.
0: അപ്പോ ഇപ്പൊ ഇറങ്ങുന്ന അപ്ഡേറ്റിനകത്ത് കൂടി ടിം കുക്കിന് നമ്മൾ കുറച്ച്
1: സംഭാവനകളുണ്ട്.
0: അപ്പൊ എന്തായാലും അതാണ് WWDC 2026 അപ്ഡേറ്റ്സ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, ആപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് തന്നെയാണ്. അതിന്റെ ഒരു ലീക്ക് ആണ് വരുന്നത്, ഫോൾഡബിൾ ഫോണിന്റെ ഒരു ലീക്ക് ആണ് വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇന്നത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-9-314, മൊബൈൽ 9446-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 0474-27-9-314, മൊബൈൽ 9446-20-27-60.
3: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പനുവിട, WWDC കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഫോണിനെ പറ്റി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടൊന്നും അവരോട് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഇല്ല. അപ്പൊ നമുക്കൊരു ലീക്ക് കിട്ടുന്നുണ്ട്, ആപ്പിൾ ഫോൾഡബിൾ ഫോണിനെ പറ്റി ഒരു ലീക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസിനത് വരുന്നത്?
1: അതെ, ഇതിപ്പം നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു മോഡലാണ്, ഈ വർഷം നമുക്ക് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അത് തന്നെയാണ് നമുക്ക് ലീക്കുകളെല്ലാം പറയുന്നത്.
3: ഇപ്പൊ
1: ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് സോണി ഡിക്സൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ, ടെക് ബ്ലോഗറിന്റെ ലീക്കാണ്. അദ്ദേഹം ട്വിറ്ററിൽ എക്സിൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും അതിന്റെ ഡിസ്ക്രിപ്ഷനും ആണ്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഫസ്റ്റ് ഫോർഡബിൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. എന്റെ ഡമ്മി ഫോട്ടോ, അത് ഡമ്മി ഫോണിന്റെ ഇമേജ് ആയിട്ടാണ് പുള്ളി ഇട്ടേക്കുന്നത്. ഷോട്ട കളറിൽ മാത്രമാണ് അത് കാണിച്ചേക്കുന്നത്, വൈറ്റ് കളറിലാണ്.
3: അപ്പൊ
1: അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു നോട്ട്ബുക്ക്, സാധാരണ ഇപ്പൊ സാംസങ്ങിന്റെ ഫോൾഡബിളോ അല്ലെങ്കിൽ ഹോവയുടെ ഫോൾഡബിളോ പോലെ അല്ല, ശരിക്കും സാംസങ്ങിന്റെ ഫ്ലിപ്പിന്റെ ഏകദേശം അതേപോലെ. പക്ഷെ എന്നാൽ ഫ്ലിപ്പിനേക്കാൾ
3: നീളം കുറഞ്ഞതും വീതി കൂടിയതും
1: നോട്ട്ബുക്കിന്റെ ഡിസൈൻ, നമുക്കൊരു ഡയറി പോലെ അതേ ഒരു ഡിസൈനിലാണ്
3: ഈ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കാം
1: ആയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പം നീളം കുറവാണ്, പക്ഷെ വീതി കൂടുതലാണ്. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫീച്ചറും. പിന്നെ പക്ഷെ നിർഭാഗ്യവശാൽ ക്രീസ് കാണാൻ പറ്റും,
3: കാണാൻ പറ്റും
1: പ്രകടമായിട്ട്. ആ ഡമ്മിയുടെ ഇമേജിന്റെ നമുക്ക് ക്രീസ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അവര് ഫൈനൽ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും ആ ക്രീസ് കുറവാക്കും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പക്ഷെ എങ്കിലും അത്രത്തോളം സാംസങ്ങിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഹിഞ്ച് അസംബ്ലി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഐഫോൺ ചിലപ്പോൾ ഐഫോണിന്റെ പ്രൊപ്രൈറ്ററി ഹിഞ്ച് സിസ്റ്റം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും 3D പ്രിന്റിംഗിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതിനേക്കാൾ കൂടുതൽ അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട്, ആ പ്രൊഡക്ഷൻ മെക്കാനിസം ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പുതിയ ടൈപ്പ് എന്തെങ്കിലും ഹിഞ്ച് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു ആപ്പിളിന്റെ ഹിഞ്ചിനെ കുറിച്ച്, നമ്മൾ ഒരു വന്ന ലീക്കിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായിരുന്നു. ആ ഹിഞ്ച് സിസ്റ്റത്തിനകത്ത് കുറച്ച് അവരുടെ പ്രൊപ്രൈറ്ററി അവർ സാങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ആ ഹിഞ്ചിന്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രീസിന്റെ ഡിസ്പ്ലേ അത് വ്യത്യാസം
3: വരും.
1: പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിന്റെ സൈസ്, നമ്മൾ ഇന്നർ സ്ക്രീന് ഒരു ഐപാഡ് മിനിയുടെ സൈസ് ആണ്, 7.0 നിവർത്തി വെക്കുമ്പോൾ 7.8 ഇഞ്ച് ആണ്. അതായത് ഐപാഡ് മിനിയുടെ ഡിസ്പ്ലേയുടെ അത്രയുണ്ട്.
3: അപ്പൊ
1: അതനുസരിച്ചിട്ട് iOS അതേപോലെ അതിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം സ്ക്രീൻ ബൈ സ്ക്രീൻ നമുക്ക് എടുത്തു വെക്കാനും ഒക്കെ
3: ഫീച്ചേഴ്സ്.
1: പക്ഷെ iOS തന്നെയാണ് അതിന്റെ റൺ ചെയ്യുന്നത്, ഐപാഡ് OS അല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ആ ഫോണിന് വേണ്ടിയിട്ട് അവര് iOS
3: റീഡിസൈൻ
1: ചെയ്തിട്ടുണ്ടാവും. കാരണം മൾട്ടി ടാസ്കിങ് എന്തായാലും ചെയ്യുന്നു. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ ഡിസ്പ്ലേയുടെ സ്ലിം ബെസൽസ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ സ്ക്രീൻ, എൻഡ് ടു എൻഡ് സ്ക്രീൻ കാണാൻ പറ്റും, യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറഞ്ഞാൽ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ്, ഒരു ഹോൾ പഞ്ച് ആണ്. അപ്പൊ ഈ ഡൈനാമിക് ഐലൻഡ് എങ്ങനെയായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോ കാണത്തില്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പിന്നെ കവറിന്റെ അകത്ത് വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആണ്. അത് കുറച്ചും കൂടെ നോട്ടബിളി വൈഡ് ആണ് നോർമലി ഉള്ളതിനേക്കാൾ. പിന്നെ അതിനകത്ത് കുറെ എല്ലാ ഇൻഫർമേഷനും എന്റെ തന്നെ വരും, നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, കോള് വിളിക്കാം, നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇഷ്യൂ ഇതിന്റെ അകത്ത് അവർ പറയുന്നുണ്ട്. കാരണം മൾട്ടി ടാസ്കിങ് ഈ ലാർജ് സ്ക്രീനിന്റെ അകത്ത് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? കാരണം iOS മൾട്ടി ടാസ്കിങ്ങിന്റെ അകത്ത് നോർമൽ ഫോണുകൾ, നോർമൽ ഐഫോണിന്റെ അകത്ത് അത് ഒരു പരിധി വരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ ഐപാഡിലൊക്കെ ശരിക്കും മൾട്ടി ടാസ്കിങ് ഒരു ഇച്ചിരി പാടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ iOSനെ കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഡിസ്പ്ലേക്കകത്ത് ഒരു മൾട്ടി ടാസ്കിങ് എങ്ങനെ കൊണ്ടുവരുത്തിക്കും എന്നുള്ളതിനെ കുറിച്ചും ഒരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആപ്പിൾ അത് എന്തായാലും സർക്കമെന്റ് ചെയ്യായിരിക്കും. പിന്നെ ക്യാമറ ലേ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പിൽ ഷേപ്ഡ് ക്യാമറ ലേ ഔട്ട് ആണ്, നമ്മുടെ ഐഫോൺ എയറിന്റെ അകത്ത് വന്ന പോലെ.
3: ശരി ശരി, ഓക്കെ.
1: ഒരു ക്യാമറ ബമ്പോട് പിൽ ഷേപ്പ് ആണ്, ക്യാമറ ഐലൻഡ് ഉണ്ട്. പിന്നെ രണ്ട് ഔട്ട്ഫിറ്റ്, രണ്ട് ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത്, രണ്ട് ഔട്ട്ഫിറ്റ് ഫേസിങ്ങും പിന്നെ ഒരു LED ഫ്ലാഷും ഉണ്ട് രണ്ടില്.
3: ശരി.
1: പിന്നെ ഒരു അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രില്ല് കണക്കൊരു സാധനമുണ്ട് ഓപ്പണിംഗ് ആയിട്ട്. അതെന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല, അത് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലുള്ള ലീക്ക് ഉണ്ടാകും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരിക്കും. പിന്നെ ഫോണിന്റെ സൈഡിൽ, ഫ്ലാറ്റ് സൈഡ്സിൽ ബട്ടൺസും ഉണ്ട്.
3: അപ്പോ സെൽഫി ക്യാമറ ഒരെണ്ണം മാത്രമേ
1: വരുന്നുള്ളൂ.
3: അതായത് കവർ ഡിസ്പ്ലേയിൽ സെൽഫി ക്യാമറ ഇല്ല.
1: കവർ ഡിസ്പ്ലേക്ക് സെൽഫി ക്യാമറ ഇല്ല, അകത്ത് മാത്രമേ
3: വരുന്നുള്ളൂ.
1: അതെ. കളർ ഓപ്ഷൻസ് അദ്ദേഹം പറയുന്നത്, ഈ ലീക്ക് ഡിക്സൺ, സോണി ഡിക്സൺ പറയുന്നത് ഒറ്റ കളർ മാത്രമേ കാണുള്ളൂ, പിന്നെ എപ്പോഴെങ്കിലും ഒരു കളറും കൂടെ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
3: ശരി ശരി.
1: പക്ഷെ എങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ലൈനിൽ രണ്ട് കളറുകൾ ഉണ്ടായിരുന്നു, ബ്ലാക്ക് വേരിയന്റ് കൂടെ ഉണ്ടെന്നുള്ളതാണ് പ്രൊഡക്ഷൻ ലൈനിൽ.
3: ബ്ലാക്കും വൈറ്റും ആയിട്ട്,
1: ബ്ലാക്കും വൈറ്റും ആയിട്ട്
3: രണ്ടും. ഇത് ആപ്പിളിന്റെ ഒരു പരീക്ഷണ ഇതായിരിക്കും.
1: തീർച്ചയായിട്ടും
3: ഇറക്കിയിട്ട് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നോക്കാനായിരിക്കാം.
1: അതെ അതെ, കാരണം അവർക്കും വലിയ ഐഡിയ ഇല്ല ഈ മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക്.
3: കാര്യം ഇപ്പൊ ഒരു ഇത് ഇതിപ്പോ ശരിക്കും നമ്മൾ കണ്ട പോലെ ഒരു ഫോൾഡും അല്ല ഒരു ഫ്ലിപ്പും അല്ല, ആ ഒരു അവസ്ഥയിലാണ് ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ കൈക്കൊണ്ട് ഇതിന്റെ പോർട്ടബിലിറ്റി എത്രത്തോളം ഫീസിബിൾ ആണ്,
1: പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം കൈക്കൊണ്ട് നടക്കാൻ എങ്ങനെ പറ്റും, നമുക്ക് ഫോണിന്റെ പാൻസിന്റെ പോക്കറ്റിൽ
3: വെക്കാൻ പറ്റുമോ
1: ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് ആൾക്കാർ ഇതെങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതും അറിയില്ല. പിന്നെ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലീക്ക്. പിന്നെ കൂടുതൽ അനൗൺസ്മെന്റ്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും, ലോഞ്ചോട് അനുബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കൾക്ക് റിവീൽ ചെയ്യാം.
3: അപ്പൊ എന്തായാലും കൺഫേംഡ് ആയിട്ടുണ്ട് ഫോൾഡബിൾ ഫോൺ ഉണ്ട്.
1: തീർച്ചയായിട്ടും അത് ഒന്നുകിൽ ഐഫോൺ അൾട്രാ എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഡ് നെയിമിലായിരിക്കും.
3: അപ്പോ ശ്രോതാക്കൾ കേട്ടുകൊണ്ടല്ലോ, ഇതൊക്കെയാണ് ഇപ്പോ ഐഫോൺ ഫോൾഡിന്റെ, കാരണം ആപ്പിള് ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടെടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് ലീക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്ന ഒരു സംഭവം. ഫോൾഡ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോൺ ഉറപ്പായിട്ടും ഉണ്ടാവും.
1: അപ്പൊ
3: അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പോകെ പോകെ കണ്ടറിയാം. ഇനി നമുക്ക് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇവിടെ. അതായത് iOSലേക്ക് വാട്സപ്പിന്റെ മൾട്ടി അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വരുന്നു.
1: അപ്പൊ
3: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തതിനു ശേഷം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. വരവേട്ടാ, ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ iOS പുതിയ iOS അപ്ഡേറ്റ് ആയിട്ട് വരുവാണ്. നമുക്ക് മൾട്ടിപ്പിൾ വാട്സ്ആപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് അതിന്റെ പുതിയ iOS 27 വരുന്നത്? അതോ ഇപ്പോൾ നിലവിലുള്ള?
2: അല്ല, ഇപ്പൊ അത് ശരിക്കും വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് ആണ്. ഇതൊരു ഇതും ഇതൊരു ലീക്കാണ്, പക്ഷെ ഇത് ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. WA Beta Info എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നതാണ്. വാട്സ്ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും കുറച്ച് നാൾ മുമ്പ് മാർച്ചിൽ അവർ അനൗൺസ് ചെയ്തതാണ് ഇങ്ങനൊരു സാധനം വരുന്നുണ്ടെന്നുള്ളത്. കാരണം നമുക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ടെലിഗ്രാമിന്റെ അകത്ത് ആ ഒരു ഫീച്ചറുണ്ട്. നമുക്ക് രണ്ടോ മൂന്നോ ടെലിഗ്രാം അക്കൗണ്ട്സ് നമുക്ക് ഒരു ഫോണിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒറ്റ ടെലിഗ്രാമിന്റെ ആപ്പിന്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് രണ്ട് നമ്പർ ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ മൂന്ന് നമ്പറിലും വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പുകളെല്ലാം ഞാൻ മൂന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫോണിൽ തന്നെ വാട്സ്ആപ്പ് നോർമലും വാട്സ്ആപ്പ് ബിസിനസ്സുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഒരെണ്ണം ബിസിനസ് അക്കൗണ്ട് ആക്കേണ്ടിയും വരും. അത് വലിയൊരു തലവേദനയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പിന്റെ അകത്ത് തന്നെ രണ്ട് അക്കൗണ്ട്, മാക്സിമം രണ്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വാട്സ്ആപ്പ് ഇപ്പൊ റോൾ ഔട്ട് ചെയ്യുന്നത്. ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് അത് സ്വിച്ച് ചെയ്യാം. പ്രൊഫൈല് സ്വിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് സ്വിച്ച് ചെയ്യാം, അക്കൗണ്ട്സ് സ്വിച്ച് ചെയ്യാം. അപ്പൊ അത് iOS യൂസേഴ്സിനാണ് വരുന്നത്, ആൻഡ്രോയിഡിന് വന്നിട്ടില്ല, iOS യൂസേഴ്സിനാണ് വരുന്നത്. ഈ അപ്ഡേറ്റ് ശരിക്കും ഇപ്പൊ ഉടനെ തന്നെ റോൾ ഔട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്ഡേറ്റ് iOS അകത്തുള്ള iOS വേർഷന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റിന്റെ നമ്പർ ഇതാണ്, 26.22.76 എന്ന് പറയുന്നതാണ്.
1: ഓക്കെ,
2: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഐഫോൺ ഉള്ളവര് പുതിയ അപ്ഡേറ്റ് വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് 26.22

0: 0.76 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. അതെ, നമുക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് രണ്ട് അക്കൗണ്ട്സ്, നമുക്ക് ആദ്യമേ ഒരു അക്കൗണ്ട് ആഡ് ചെയ്യാം, രണ്ടാമത് നമുക്ക് മറ്റൊരു നമ്മുടെ നമ്പര് ആ സിം തന്നെ നമ്മുടെ ഈ സിമ്മായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കൽ സിമ്മായിട്ടോ ഉള്ളവർക്ക് ആ നമ്പർ ഒ ടി പി വെച്ച് നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷം ആ നമ്പർ കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും ഈ ഒറ്റ ആപ്പിൽ തന്നെ. അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം സെപ്പറേറ്റ് തന്നെ വരും, ഓരോ നമ്പറിലെ നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ് തന്നെ വരും. നമുക്ക് എളുപ്പത്തിൽ സ്വിച്ച് ചെയ്യാനും പറ്റും. നമ്മൾ ടെലിഗ്രാമിൽ ചെയ്യുന്ന പോലെ ഓരോ അക്കൗണ്ട് നമുക്ക് എടുത്തിട്ട് സ്വിച്ച് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള മെസ്സേജസ്, ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജസ് ഒന്നും രണ്ടും കൂടെ കൂടിക്കുഴയത്തില്ല, രണ്ടും സെപ്പറേറ്റ് തന്നെ, രണ്ടും രണ്ട് പ്രൊഫൈലിന്റെ അകത്ത് തന്നെ നിൽക്കും. അപ്പൊ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വാട്സ്ആപ്പ് അത് ചെയ്തേക്കുന്നത്. ഇത് കുറെ നാളായിട്ട് എല്ലാവരും യൂസേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് പോയേക്കുന്ന ആൻഡ്രോയിഡിന്റെ അകത്തുനിന്നാണ്. പക്ഷെ ആൻഡ്രോയിഡിന് ഇപ്പോൾ ഉടനെ അപ്ഡേറ്റ് വരുന്നില്ല എന്നുള്ളതാണ് അറിവ്. പിന്നെ ഇത് പക്ഷെ iOS ശരിക്കും അവർ ട്രയൽ ടെസ്റ്റിംഗ് ആൻഡ് ട്രയൽ നടത്തിയതിനു ശേഷമാണ് ഇത് റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത്രയും ഡിലേ വന്ന എന്താണെന്നതിനെ കുറിച്ച് കമ്പനി അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പൊ ഈ അപ്ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞ 26.22.76 അപ്ഡേറ്റ് തൊട്ട് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. പിന്നെ നമുക്ക് സൈനപ്പ് ഒരു തവണ, ഒരു ഒറ്റ തവണത്തെ സൈനപ്പ് മതി, പിന്നെ അത് ഓൾറെഡി സൈൻഡ് ആയി തന്നെ കിടന്നോളും. ഇത് എനിക്ക് തോന്നുന്നു അവരുടെ വെബ് ആപ്ലിക്കേഷൻസിന്റെ അകത്ത് നമുക്ക് ഇനിയിപ്പോ ഉടനെ തന്നെ ചെയ്യാൻ പറ്റും.
1: അക്രോസ്
0: ഓൾ പ്ലാറ്റ്ഫോംസിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ
1: പറ്റും.
0: ഇതാണ് എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ.
1: അതൊരു വലിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും തീർച്ചയായും, കാരണം എല്ലാവർക്കും, കാരണം നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ രണ്ട് ഫോൺ കണ്ടുപോകണം.
1: കാര്യം ആൻഡ്രോയിഡിന്റെ ആണെങ്കിൽ പല ഫോണുകളിലാക്കും ഡുവൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യാം, പിന്നെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യാം
0: പറ്റും.
1: അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ആപ്പിൽ തന്നെ കൊണ്ടുവരാന്ന് വെച്ചാൽ
0: തീർച്ചയായിട്ടും ടെലഗ്രാമിന്റെ ഒരു കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു നമുക്ക് പോർട്ടബിലിറ്റി അതിന്റെ ഒരു ഗുണം അതാണ്. ടെലഗ്രാമിന്റെ അത് നമുക്ക് എത്ര അക്കൗണ്ട്സ് വേണമല്ലോ, ഇത് രണ്ട് അക്കൗണ്ട്സ് മാത്രമേ ഇതിന്റെ അകത്ത് പറ്റുള്ളൂ. ടെലഗ്രാമിൽ എനിക്ക് ഒന്ന് 5 അക്കൗണ്ട് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും.
1: ശരി ശരി, ഓക്കെ.
0: അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല. ഓരോ അക്കൗണ്ടിൽ വരുന്ന മെസ്സേജും സെപ്പറേറ്റ് എടുക്കുക, നമുക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും.
1: അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വാട്സ്ആപ്പും വാട്സ്ആപ്പ് ബിസിനസ്സും രണ്ട് അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു സെയിം വാട്സ്ആപ്പിലാണ് നമുക്ക് ഒരു പേഴ്സണൽ വാട്സ്ആപ്പും ഒരു ബിസിനസ് വാട്സ്ആപ്പും അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുമോ?
0: അങ്ങനല്ല, നമ്മളിപ്പം ബിസിനസ് അക്കൗണ്ട് ഉള്ള ഒരു നമ്പർ ബിസിനസ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ ആ ബിസിനസ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ച് വാട്സ്ആപ്പിലേക്ക് നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ട് ആക്കണം, എന്നാലേ പറ്റുള്ളൂ. കാരണം വാട്സ്ആപ്പ് ബിസിനസ് സെപ്പറേറ്റ്
1: ആപ്ലിക്കേഷൻ,
0: അത് ശരിക്കും ബിസിനസ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം കാറ്റലോഗ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം.
1: അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യാനുള്ള
0: ക്ലബ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ടിന്റെ അകത്താണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്.
1: പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമുക്ക്,
0: അതെ, പേഴ്സണൽ യൂസിന്.
1: അപ്പൊ അതാണ് വാട്സ്ആപ്പിന്. അതൊരു അതൊരു നല്ല അപ്ഡേറ്റ് ആണ് അല്ലേ?
0: തീർച്ചയായിട്ടും
1: വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് വേണമെങ്കിൽ പറയാം നമുക്ക് വാട്സ്ആപ്പിനകത്ത്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ് എല്ലാം എനിക്ക് ഒന്ന് വലിയ താമസമില്ലാതെ എല്ലാവർക്കും റോൾ ചെയ്ത് തുടങ്ങും. ഓർക്കേണ്ട കാര്യം iOS മാത്രമേ ഉള്ളൂ, ആൻഡ്രോയിഡ് ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല, പതിയെ വരുത്തേ ഉള്ളായിരിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പാലിൻഡർ എന്ന് പറഞ്ഞ കമ്പനിയുടെ സിഇഒ അലക്സ് കാർപ്പ് ഒരു ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ AI യൂസ് എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: സ്നേഹത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. പാലിൻഡർ എന്ന് പറയുന്ന ഒരു AI കമ്പനിയുണ്ട്. അതിന്റെ CEO ആയ അലക്സ് കാർപ്പ് ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ എല്ലാവരും AIക്ക് ഭയങ്കര അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് AI അഡിക്ഷൻ എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ ഈക്വൽ ആണ് എന്നാണ് പുള്ളി പറയുന്നത്. എന്താണ് ബേട്ടാ ആ ഒരു പ്രസ്താവനയ്ക്കുള്ള കാരണം എന്താണ്? പുള്ളി അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത്?
2: അല്ല, അദ്ദേഹം പറയുന്നതിന്റെ അതും കാര്യമുണ്ട്. ഈ അലക്സ് കാർപ്പ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രണ്ടു മൂന്ന് കോൺട്രവേഴ്സീസിന്റെ അകത്ത് ഇടപെട്ട ഒരു കക്ഷിയാണ്.
1: എനിക്ക് ആക്ച്വലി പുള്ളിയെ പറ്റി അത്ര കൃത്യമായിട്ട് അറിയില്ല. ആരാണ് പുള്ളി?
2: ഒന്ന്, അദ്ദേഹം അമേരിക്കക്കാരനാണ്, ഒരു ബിസിനസ്സുകാരൻ, ഒരു ഇൻഹറന്റ്ലി ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ടെക് വേൾഡിൽ വളരെ പണ്ടുവട്ടെ സുപരിചിതനാണ്. ജെഫ് ബെസോസും ഒക്കെ ആയിട്ട് ചേർത്ത് ഒരുപാട് ബിസിനസ്സുകൾ പുള്ളി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ഈ പാലിൻഡർ എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അദ്ദേഹം ഈ ബിസിനസ് ഇപ്പം കുറേ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പുള്ളി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ AI ആപ്ലിക്കേഷൻസിലാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്.
1: ഓക്കെ,
2: ഇതിൽ നമുക്ക് പിന്നെ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഒരു അതിൻ്റെ ഒരു പ്രോഗ്രാമിലാണ്, പാലിൻഡറിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ പ്രസ്താവന വന്നേക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ AI അഡിക്ഷൻ, നമ്മൾ AI ആയിട്ടുള്ള നമ്മളുടെ എല്ലാ ദിവസത്തെയും നമ്മളുടെ ഇന്ററാക്ഷനും അതുമായിട്ടുള്ളൊരു ആക്ടിവിറ്റി റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ശരിക്കും അശ്ലീല സിനിമകൾ കാണുന്നതിന് തുല്യമാണ്, അതിനോടുള്ളൊരു അഡിക്ഷൻ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം.
1: അതില്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ള രീതി.
2: അതെ, നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ പോലെ അല്ലെങ്കിൽ മെന്റൽ സ്ട്രക്ചറിനെ തന്നെ ഈ AI ഒരുപാട് ബാധിക്കുന്നുണ്ടായിട്ടാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അതെ, ഈ കമ്പനികൾ, അതായത് AI കമ്പനികൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു വിധാനമുണ്ട്. ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും AI കമ്പനീസ് ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽസിൽ ഇറക്കുന്ന ഈ ടോക്കൺസ് ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ എത്ര ടോക്കൺസ് മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ഒരു കാര്യം നമുക്ക് ഇപ്പൊ എടുക്കണം. നമ്മൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒന്നുമില്ല, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളത് റീറൈറ്റ് ചെയ്യാൻ പറയുകയാണ്, പ്രൊഫഷണലായിട്ട് റീറൈറ്റ് ചെയ്യും ഒരു മെസ്സേജിന് വേണ്ടി, അതൊരു ടോക്കൺ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, അപ്പൊ അത്രത്തോളം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലും അത്രത്തോളം റിസോഴ്സ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുകയാണ്, അത്രയും കറണ്ട് എടുക്കുന്നുണ്ട്, അത്രയും ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അത്രയും വെള്ളം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും അതിനുവേണ്ടി ചെയ്യുക, അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും റിസോഴ്സസ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പം പക്ഷേ AI കമ്പനികൾ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്ന ടോക്കൺ മാക്സിംഗിന്റെ അകത്തുനിന്നാണ്. ഏറ്റവും കൂടുതൽ ടോക്കൺസ് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ പോകും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്വാളിറ്റി അല്ല മാറ്റർ, നമ്മൾ ഈ AI യൂസ് ചെയ്യേണ്ട ശരിക്കും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ക്വാണ്ടിറ്റി ആണ് ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ടോക്കൺ മാക്സിംഗ് ചെയ്താൽ പോലും നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ കിട്ടുന്ന റിപ്ലൈ ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? വളരെ മീനിയൽ ആയിട്ടുള്ള മീഡിയക്കർ ആയിട്ടുള്ള റിപ്ലൈസ് ആണ് പലതും കിട്ടുന്നത്. അപ്പൊ അതിനെന്തിനാ പോകുന്നത്, അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം? AI നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ അസിസ്റ്റന്റ് ജോലിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, ബാക്കി ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡെപ്ത് ഉള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഡെപ്ത് ഉള്ള ആക്ടിവിറ്റീസിന് ശരിക്കും ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഇല്ലാതെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് ഫുള്ളി AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പാലിൻഡർ സിഇഒയുടെ. അത് കറക്റ്റാണ്, ഒരു 90% കറക്റ്റാണ്. കാരണം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AIക്ക് പോലും ഈ പല ഇപ്പൊ ക്ലൗഡ് അവർക്ക് പോലും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തന്നെ സംഭവിച്ചിട്ടുണ്ട്.
1: നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ChatGPT മറ്റേ മേക്ക് മൈ ട്രിപ്പിന്റെ ഇത് കേറിട്ട് അവര് തന്നെ
2: വിഡ്രോ ചെയ്തത്. അപ്പൊ അത്രയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ AI പ്രാപ്തമായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്ലോഡിന്റെ പുതിയ മെത്തോസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ മെത്തോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പം പബ്ലിക് റിലീസ് അവർ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ. പക്ഷെ അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ്, ആ പ്രശ്നം ഉണ്ടാക്കിയ കുറെ ഫീച്ചേഴ്സ് അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എങ്കിൽ പോലും. അപ്പൊ ക്ലോഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തിറക്കുന്നത്? കാരണം അവർക്ക് ഈ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ
1: വേണ്ടിയിട്ടാണ്.
2: മനസ്സിലായില്ല? അപ്പൊ ഓരോ കമ്പനീസും ശ്രമിക്കുന്നത് ഈ ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുത്തിക്കാനല്ല, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് കാർപ്പ് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി AI ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള AIയുടെ യൂസേജ് പല സ്പെസിഫിക് പർപ്പസുകൾക്ക് മാത്രമായിട്ട് മാറ്റുക. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ
3: അതിൻ്റെ
2: അകത്ത് AI ആവശ്യമാണ്. പിന്നെ നമുക്കിപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഡേ ടു ഡേ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ് അങ്ങനത്തെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് വേണ്ടി മാത്രം AI യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സയന്റിഫിക് കാൽക്കുലേഷൻസ് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടണം. അങ്ങനത്തെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ AI യൂസ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളിൽ ഹ്യൂമൻ ഇന്റർഫിയറൻസ് തന്നെ കൊണ്ടുവരുത്തി,
3: അതായത് പൂർണ്ണമായിട്ടും ഹ്യൂമൻസിനെ മാറ്റിയിട്ട് AI ആക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം
2: AI യൂസ് ചെയ്യാനുള്ള ഇദ്ദേഹം അത് ഇത് പറയുന്നത് നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
3: AI കമ്പനിയുടെ
2: CEO ആണ്. അത് മാത്രമല്ല, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട് പലരെയും പിരിച്ചുവിടുന്നതായിട്ട്, മെറ്റ പോലുള്ള കമ്പനികൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചു. എന്ത് വേണ്ടതാണെന്ന് ചോദിച്ചാൽ AI ഉള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ന്യൂസ് ആയി
3: മാറിയത്. അപ്പൊ അതാണ് നമ്മള് AI പറ്റിയുള്ള ന്യൂസുകൾ പലപ്പോഴും ഇങ്ങനെ പല രീതിയിലും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പുള്ളി വന്ന് ഭയങ്കര വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനികളും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.
2: അല്ല, ഇതിനകത്ത് വേറെ കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് ശരിക്കും ഒരു ബബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് AI എന്ന് പറയുന്നത്. കാരണം പല കമ്പനികളും ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഇതുവരെ പ്രോഫിറ്റിൽ
3: ആയിട്ടില്ല.
2: അപ്പൊ അങ്ങനെ ഇരിക്കുക ഈ ഒരു പർപ്പസ് കാരണം ഇപ്പൊ ക്വാളിറ്റിക്ക് വരാം, അതും കൃത്യമാണ്. കാരണം നമുക്ക് കൊടുക്കുന്നതിന് റെസ്പോൺസീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ AI വന്നേക്കുന്ന ഏജന്റ്സ് ഏജന്റ് AIകളുടെ എല്ലാം ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു സംശയം
3: ശരിക്കും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള മറുപടികൾ AI തരാറുണ്ട്. പലപ്പോഴും കാരണം ചില കാര്യങ്ങളിൽ ഇമാജിൻ ചെയ്തിട്ട് AI ഉത്തരങ്ങൾ പറയാറുണ്ട്. ആ ഇമാജിനേഷൻ പലപ്പോഴും റോങ് ആവാറുണ്ട്,
2: തെറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു ബബിൾ ഉണ്ടോ അല്ലെങ്കിൽ അത് ഇതൊരു ബബിൾ ആണോ എന്നുള്ള സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പം അത് പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ ആണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സന്ദേഹകരമാണ്.
3: അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനിക്കാരും ഈ ഒരു പ്രസ്താവനയിൽ ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കട്ടെ. കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്ററാക്ഷനോട് കൂടി AI യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഒന്ന് ഒന്ന് റെഗുലേറ്റ് ചെയ്യട്ടെ എന്നുള്ളത് നമുക്ക്.
2: ഗവൺമെന്റും കൂടെ ഉൾപ്പെടെ ഇത് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ അവരും കൂടെ ചേർന്നിട്ട് AI റെഗുലേഷൻ കൊണ്ടുവരട്ടെ.
3: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് ഒരു ഷെയർഡ് ഓഡിയോ ഫീച്ചറുമായിട്ട് വന്നിരിക്കുവാണ് വിൻഡോസ് 11.
2: അപ്പൊ
3: അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.

സുനിത, ഒരു സന്തോഷവാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06 നൊപ്പം 25 വാട്ട് ചാർജ്.

0: തിരികെ എത്താൻ ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. ഇവിടെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഫീച്ചേഴ്സിൽ ഒന്നാണ്, അതായത് നമുക്ക് ഓഡിയോ, അത് ഇപ്പോൾ പല ഹെഡ്ഫോണുകളിനകത്തും ഉണ്ട്. നമുക്ക് ഒരു ഹെഡ്ഫോൺ തന്നെ രണ്ട് ഡിവൈസിൽ വേണമെങ്കിൽ എന്റെ ഫോണിലും എന്റെ ലാപ്ടോപ്പിലും ആയിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഏതിലാണോ പാട്ട് കേൾക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തിട്ട് ഹെഡ്ഫോണിൽ പാട്ട് കേട്ടോളും. പക്ഷേ ഒരു ഫോണിൽ നിന്നോ അല്ലെ ഒരു ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് ഓഡിയോ കണക്ട് ചെയ്ത് ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് 11, അതായത് വിൻഡോസ് 11 ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഷെയർഡ് ഓഡിയോ ഫീച്ചർ, അതായത് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് ഒരേ ടൈമില് പാട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത്?
1: അതെ, ഇത് ഇപ്പം വിൻഡോസിന്റെ ഒരു പല ഒരുപാട് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സിന്റെ അകത്ത് കൂടെ കൊണ്ടുവന്ന ഒരു ഫീച്ചറും കൂടാണ്. ഇപ്പൊ ഇവർ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പം ഓൾറെഡി ബീറ്റാ വേർഷനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: എന്നിട്ട് ഫൈനൽ വേർഷൻ ഇപ്പോൾ 2 മാസത്തിനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് ഒരു വിൻഡോസിന്റെ ഇവന്റിൽ അവർ പറയുകയുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താന്നുള്ള. ഈ ഷെയർഡ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് എൽ ഇ ഓഡിയോ, ലോ എനർജി ഓഡിയോ ഇപ്പൊ വരുന്ന എല്ലാ ഹെഡ്സെറ്റും എൽ ഇ ആണ്. അല്ലാതെ നമുക്ക് സുപ്പീരിയർ ഓഡിയോ ക്വാളിറ്റി, ഇപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് ഹൈ ഡെഫിനിഷൻ ഓഡിയോ ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ഇപ്പം അഖില് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡിവൈസിന്റെ അകത്ത് രണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പാടാണ്. പാടാണെന്നല്ല, പറ്റില്ല. അപ്പൊ അത് അവർ എനേബിൾ ചെയ്യുകയാണ്. ഇപ്പൊ വിൻഡോസിന്റെ അകത്ത്, വിൻഡോസ് 11 അകത്ത് അങ്ങനെ ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ലാപ്ടോപ്പിന്റെ അകത്തോ അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഡിവൈസിന്റെ അകത്തോ നമുക്ക് രണ്ട് ഇയർ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ആയാലും എന്തായാലും പാട്ടായാലും സംസാരമായാലും എന്തായാലും നമുക്കത് കേൾക്കാൻ സാധിക്കും. രണ്ടു പേർക്ക് കേൾക്കാൻ പറ്റും. 2 pairs ഓഫ് ഹെഡ്ഫോൺസ് ആണ്. ഇതിപ്പോ ഗ്രാജുവലി മെയ് അവസാനം തൊട്ട് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ബീറ്റാ വേർഷൻ ആണ്. പക്ഷേ എങ്കിലും ഫൈനൽ വേർഷൻ ഇപ്പോൾ ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും. ആ വിൻഡോസ് അപ്ഡേറ്റ്സിന്റെ കൂടെ നമുക്കത് അവൈലബിൾ ആവും. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് അപ്ഡേറ്റ് എല്ലാവരും ചെയ്യുക, വരാത്തുണ്ടാവും. പിന്നെ അതല്ലാതെ തന്നെ വിഡ്ജറ്റ് ഓവറോൾസ് അവർ ഒരുപാട് കൊണ്ടുവന്നു. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. MSN News ഉണ്ട്, എപ്പോഴും നമുക്ക് കാണാം വിൻഡോസ് 11 അകത്ത് MSN News കാണി. ആ ഫീഡ് അവർ ഡിസേബിൾ ചെയ്യാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രാക്ഷൻ ഒരുപാട് ഉണ്ടാകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിനു ശേഷം, യൂസേഴ്സിന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയതിനു ശേഷമാണ് അവർ വർഷങ്ങളായിട്ട്. എനിക്ക് വന്ന് വിൻഡോസ് 98 തൊട്ടേ MSN ഒരു ന്യൂസ് എനേബിൾ ചെയ്യുമായിരുന്നു. നമ്മളത് മാനുവലായിട്ട് പോയി ഡിസേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് അത് പോകുന്നത്. അപ്പൊ MSN News അവർ ഡിസേബിൾ ചെയ്യാണ് പെർമനന്റ് ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ എനേബിൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വിഡ്ജറ്റുകളൊന്നും ആ ന്യൂസ് അവർ ഷെയർ ചെയ്യില്ല. വേറെ തേർഡ് പാർട്ടി വിഡ്ജറ്റ്സ് നമുക്ക് ഒരുപാടുണ്ട്. MSN News സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഉണ്ട്, അതെല്ലാം MSN News ഇതിന്റെ അകത്ത് എടുക്കുന്നത്. അതിനെല്ലാം നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ
0: പറ്റും.
1: പിന്നെ വിഡ്ജറ്റ് ബോർഡ് നമുക്ക് ഹോവർ ചെയ്യുന്ന, അതായത് നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പം അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീൽ വരുന്നതാണ്, അതും ഡിസ്ട്രാക്ഷൻ ആയിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതും അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ടേൺ ഓഫ് ചെയ്യാം, ടേൺ ഓൺ ചെയ്യാം. പിന്നെ ടാസ്ക് ബാർ വിഡ്ജറ്റിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ അതൊരു ബാഡ്ജ് വരും. ഏതെങ്കിലും പുതിയ നോട്ടിഫിക്കേഷനോ അലേർട്ട്സോ ഒക്കെ വരുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമുക്കിപ്പം ആൻഡ്രോയിഡിലുള്ളതുപോലെ ലോ, ഹൈ, മീഡിയം പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഈ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 ഇന്റർഫേസ് എല്ലാം പുതിയ ഏറ്റവും പുതിയ അവരുടെ WinUI ബേസ്ഡ് ആർക്കിടെക്ചറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്ക്രീൻ ലോഡ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള എളുപ്പവും അല്ലെങ്കിൽ സ്മൂത്ത്നെസ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഫീൽ ചെയ്യും. അത് ഈ പുതിയ അപ്ഡേറ്റിലുണ്ട്. ഇത് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരുപാട് നാളായിട്ട് വിൻഡോസിന്റെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഭയങ്കര ലോ, നമ്മൾ കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സിസ്റ്റം ഭയങ്കര സ്ലോ ആണെന്നുള്ളത്. അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ മാക്കോയസുമായിട്ട് ഒരുപാട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സർഫസ് ലാപ്ടോപ്പ് വന്നതിന് ശേഷം മാക്കോയസിന് ഒരുപാട് മുന്നിലാണ് വിൻഡോസ് 11 പല കാര്യങ്ങളിലും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ അവർ കൊണ്ടുവരുന്നത്. പിന്നെ ടാസ്ക് ബാറിന്റെ പേഴ്സണലൈസേഷൻ, അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനും ആപ്ലിക്കേഷൻസ് നമുക്കിപ്പം മാക്കോയസിന്റെ താഴത്തെ സ്റ്റാറ്റസ് ബാറിന്റെ അകത്ത് അല്ലെങ്കിൽ ആ വിഡ്ജറ്റ് ബാറിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിലും ടാസ്ക് ബാറിന്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ
0: പറ്റും.
1: ആ ടാസ്ക് ബാറിന്റെ തീം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഇവർ ഇപ്പം ഓൾറെഡി വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിന്റെ അകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഫൈനൽ ഒരു വേർഷൻ നമുക്ക് ഉടനെ തന്നെ ഇതുണ്ടാവും. പിന്നെ സ്റ്റാർട്ട് മെനുവിന്റെ അകത്ത് ഒരുപാട് എൻഹാൻസ്മെന്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രാനുലർ ആക്ക്, കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം. മറ്റേ സ്റ്റാർട്ട് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ
0: സ്ഥലങ്ങളും
1: നമുക്ക് ഏറ്റവും റീസെന്റ് ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ റീസെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രം മുകളിൽ വരും. അത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, അത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ പ്രൈവസി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെറ്റിംഗ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ റെക്കമെൻഡ് സെക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ റെക്കമെൻഡ് സെക്ഷനും കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ സ്ഥിരം

0: പ്രൊഡക്ടിവിറ്റി ആപ്സ് നമ്മൾ എക്സെല് വേർഡ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ആപ്സ്
1: റെക്കമെൻഡ്.
0: പിന്നെ ഓവറോൾ ഫ്രെയിമിംഗ് അവർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനി, അതായത് ബാക്കി വരുന്ന ഓ എസ്, ഇപ്പൊ ക്രോം ഓ എസ് ആയാലും വെബ് ഓ എസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ഉണ്ടല്ലോ, പിന്നെ മാക് ഓ എസ് ആയാലും ഇതുമായിട്ടുള്ള ക്രോസ് കോമ്പാറ്റബിലിറ്റി
1: നമുക്ക് നല്ല ഫീച്ചർ,
0: നല്ല ഫീച്ചർ. അപ്പൊ അത് അങ്ങനെ ഒരു സംഭവങ്ങളോട് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചു.
1: അങ്ങനെ ഫീച്ചർ വരണമെങ്കിൽ മറ്റേ ഓയസുകളും അതിന്
0: ഓൾറെഡി ഇപ്പൊ നമുക്കുണ്ട്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മാക് ഓയസിലും ഉണ്ട്. അതായത് വെർച്വൽ പി സി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അപ്പൊ അതിന് പകരം വിൻഡോസ് നേറ്റീവ് ആയിട്ട് അങ്ങനത്തെ സംഭവം കൊടുക്കുകയാണ്. കാരണം ഇപ്പൊ മാക് ഓയസിന്റെ അത് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാക് ഓയസിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വിൻഡോസിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും.
1: ഓ ശരി, ഓക്കെ.
0: സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആണ്. പക്ഷെ അപ്പൊ മിനിമം സ്പെസിഫിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അങ്ങനെ നമുക്ക് സൈഡ് ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ്സ്.
1: പുതിയ അപ്ഡേറ്റ് അപ്പോ വിൻഡോസ് 11 അല്ലേ? ആക്ച്വലി വിൻഡോസ് എന്ന് പറഞ്ഞപ്പോ ആരും അങ്ങനെ ഒരുപാട് സംസാരിക്കാത്ത ഒരു വിഷയങ്ങൾ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വിൻഡോസിന്റെ പുതിയ വിൻഡോസ് 11 പുതിയ ഫീച്ചേഴ്സിനകത്ത് എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണ്
0: കേട്ടിട്ട്.
1: അപ്പൊ എന്തായാലും വിൻഡോസ് 11 ഈ അപ്ഡേറ്റോട് കൂടി വിൻഡോസിന് കുറച്ചുകൂടെ റീച്ച് കിട്ടട്ടെ. എല്ലാരും വിൻഡോസിനെ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോ അതാണ് വിൻഡോസ് 11, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോ ഇത്രത്തോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കുറച്ച് ലോഞ്ചസിന്റെയും ലോഞ്ചസ് ഒന്നും ഇല്ലായിരുന്നില്ലേ നമുക്ക്,
0: ലോഞ്ചസ് ഒന്നും ഇല്ലായിരുന്നു,
1: കുറച്ച് ലീക്കുകളും കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന് കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്.
0: ഡൊമിനേറ്റ് ചെയ്തത് ആപ്പിളിന്റെ
1: WWDC. എന്തായാലും ഒരു മേജർ സംഭവം തന്നെയാണല്ലോ. ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളം ആൾക്കാർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കും സജഷനും എല്ലാം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കേണ്ട നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848758785. ഒരിക്കൽ കൂടി പറയാം, 8848758785. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: സൈനിങ് ഓഫ്. ബൈ ബൈ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ സാന്ത്വനം 90.4 FM ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾ രണ്ട് പേരിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത് ആരാണ്, ഇന്ന് പ്രീത ടീച്ചറിൻ്റെ കൂടെ വന്നിരിക്കുന്ന ആരാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ അത് മറ്റാരുമല്ല, ഇന്ന് എന്നോടൊപ്പം രജനി ഗിരീഷാണ് നമ്മളുടെ ലൈവ് പ്രോഗ്രാമിൽ എന്നോടൊപ്പം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയാണ് ഇന്ന് ഞങ്ങളോടൊപ്പം. അപ്പം നല്ല പാട്ടൊക്കെ ഇന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ ചോയ്സസ് ഒക്കെ ഉണ്ടാവും, നല്ല പാട്ടൊക്കെ വേണം, ഇന്ന പാട്ട് കേൾക്കണം നമ്മളുടെ ലൈവ് പ്രോഗ്രാമിനിടയ്ക്ക് എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തോളൂ. നിങ്ങളുടെ ചോയ്സ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിനിടയിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
1: ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഒരു ശുഭദിനം നേരുകയാണ്.
0: അതെ അതെ,
1: ടീച്ചറും ഞാനുമായിട്ട് ഇന്നിങ്ങനെ അതേ കുറേയധികം അറിവുകളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോടുണ്ടാകും. അപ്പം 8848558785 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.
0: അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അവർ നമ്മളുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അവരിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ രജനി ഗിരീഷ് ഓൾറെഡി നമ്പറൊക്കെ പറഞ്ഞു തന്നു, അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചല്ലോ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു നല്ലൊരു ദിവസമാണ് അല്ലേ, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസം. ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന മഴയാണ്, വലിയ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന മഴയൊന്നും അല്ല അല്ലേ. ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു നല്ലൊരു ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് ജിൽജില്ലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് നല്ലൊരു പോസിറ്റീവ് തോട്ട് കൊടുക്കാം.
1: അതെ തീർച്ചയായും. അപ്പോൾ നമുക്ക് കുറേയധികം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ ആശങ്ക പരത്തുന്ന കാര്യങ്ങൾ, നമുക്ക് ഭീതിജനകമായ കുറേ കാര്യങ്ങൾ, കുറേ അപ്ഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വാർത്തകളൊക്കെ ആയിട്ടാണ്, കുസൃതി ചോദ്യമൊക്കെ ആയിട്ടാണ് ഞാനും പ്രീത ടീച്ചറും ലൈവിലിരിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ശുഭദിനം നേരുന്നതിനോടൊപ്പം തന്നെ ഒരു ശുഭചിന്ത കൂടി പങ്കുവയ്ക്കാൻ ടീച്ചർ.
0: അതെ,
1: നമുക്ക് വായനയും ആശയവും നൽകുന്ന ചില ചിറകുകളെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. വായനാ വാരാഘോഷമാണ് നടക്കുന്നത്. എന്നാലും നമുക്ക് വായനയെക്കുറിച്ച് പറയുമ്പോൾ വായനയുടെയും ആശയത്തിൻ്റെയും ലോകം നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ പറന്നുയരാനുള്ള ചിറകുകളാണ്. നാം വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ധാരാളം സച്ചിന്തകളുണ്ട്. അത്തരം ചിന്തകളിലൂടെ നമ്മളിങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അപ്പം നമ്മളൊരു തരത്തിൽ പറഞ്ഞാൽ വായനയും ആശയ സ്വാംശീകരണവും എല്ലാം തന്നെ മനസ്സിന് കിട്ടുന്ന ഒരു ആഹാരങ്ങളാണ് എന്ന് പറയാം. നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചില ആശയങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ വ്യക്തി ജീവിതവും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് അല്ലേ ടീച്ചറെ.
0: അപ്പോൾ നമുക്ക് ഈ വായന ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളാണ് നമ്മുടെ കേരളത്തിൽ സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ഈ വായന ദിനത്തിനെ പറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ മനുഷ്യരിലേക്ക് എത്തുന്നത് തോന്നുന്നു അല്ലേ. നമ്മൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വായന ദിനം എന്ന് പറയുന്ന ഒരു ദിനം തന്നെ വെച്ചിരിക്കുന്നത്, പിന്നെ നമ്മളൊരു വായന വാരം തന്നെ അതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നു. June 25 വരെ വായന വാരമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൻ്റെ അത് നമുക്ക് തരുന്ന ഒരു ഒരു പോസിറ്റീവ്

0: എനർജി അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വായന വാരത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വായന വാരത്തിലോ അല്ലെങ്കിൽ ഒരു ദിനത്തിലോ ഒന്നും ഒതുക്കിക്കളയാവുന്ന ഒരു കാര്യമല്ല വായന എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വായിക്കുന്നവരുണ്ട്, ഒരു പ്രത്യേക കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം വായിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ അല്ലാതെ വായിക്കുക എന്നുള്ളത് അതിപ്പോ ഒരു പുസ്തകം തന്നെ ആകണം എന്നില്ല. നമ്മുടെ കയ്യിൽ ചിലപ്പം രജനി ഒരു നോട്ടീസ് കിട്ടിയെന്ന് വെച്ചു. അപ്പൊ നമ്മളിങ്ങനെ ചിലപ്പോൾ ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ ഒക്കെ ആരെങ്കിലും ഒരു നോട്ടീസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നു. അപ്പൊ പലപ്പോഴും നമ്മൾ അതിന്റെ ഹെഡിങ് ഒക്കെ വായിച്ചിട്ട് ബാക്കി ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് വായിക്കാം, എന്താണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ.
1: അതുപോലെ ഏറ്റവും നിശബ്ദമായതും വിപ്ലവകരവുമായ കുറെ ശക്തമായതുമായ ഒരു വിപ്ലവം നടക്കുന്നത് മനസ്സിന്റെ ഉള്ളിലാണെന്ന് പറയും. പുസ്തകങ്ങൾ വായിക്കുന്ന മനസ്സിന്റെ ഉള്ളിലാണ് വലിയ വിപ്ലവങ്ങൾ നടക്കുന്നത്. അപ്പം ലിറ്ററേച്ചറായ പ്രീത ടീച്ചറും ഇംഗ്ലീഷ് ലിറ്ററേച്ചറായ പ്രീത ടീച്ചറും മലയാളം ലിറ്ററേച്ചറായ ഞാനും കൂടെ ചേരുമ്പോൾ വായനയെ കുറിച്ച് പറയാൻ നമുക്ക് ഒരു ലിങ്ക് തന്നെ തികയില്ല അല്ലെ. അപ്പൊ നമുക്ക് അത്തരം കുറേ കാര്യങ്ങളിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരേണ്ടതായിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക് ഈ പ്രാധാന്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജെൻസികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊരു പുസ്തകം മൊത്തത്തിൽ വായിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് അവരുടെ ഒരു ചിന്ത. അതിന്റെ ഒരു സമ്മറി നമുക്ക് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു വൺ ക്ലിക്ക് അവേ ആണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് വായിച്ചാൽ പോരെ, എന്തിനാണ് നമ്മൾ ഈ പുസ്തകം മൊത്തം ഇരുന്ന് വായിക്കുന്നതെന്ന്. അപ്പൊ അങ്ങനെയല്ല ആ ഒരു എഴുത്തുകാരന്റെ ഒരു, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്ന ഓരോ വരികളിലൂടെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്കത് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു വായന ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ പറഞ്ഞ ഈ ഇങ്ങനത്തെ ഒരു ആധുനിക ലോകത്തിൽ, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഒരുപാട് സ്ട്രെസ്സുകളിലൂടെയും ടെൻഷനിലൂടെയും കടന്നു പോകുന്ന മനുഷ്യരാണ് അല്ലെ. ചെറിയ കുട്ടി മുതൽ നോക്കിയാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഹോബി നമുക്കുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് നമുക്ക് നമ്മളെ തന്നെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്ന ഒരു ഹോബി തന്നെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു ഹോബി ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
1: പിന്നെ ടീച്ചറെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പൊ നമുക്ക് ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ഈ അടുത്തായിട്ട് കുറെ അധികം പേര് ഇങ്ങനെ പറയുന്നുണ്ട് വായനയ്ക്ക് ഏകാഗ്രത നമുക്ക് അത്യാവശ്യമാണോ എന്നുള്ളത്. അപ്പം ഇപ്പൊ ഈ മാനസിക സംഘർഷങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ അക്ഷരങ്ങളിലൂടെ നമുക്ക് കണ്ണോടിക്കുമ്പോൾ മനസ്സിനെ നമുക്ക് അവിടെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നൊരു കാര്യം കൂടി ഒരുപാട് പേരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സബ്ജക്റ്റ് എടുത്ത് വെക്കുമ്പോൾ അതെന്താണ് ടീച്ചർക്ക് അതിൽ പറയാൻ?
0: അതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഈ മൾട്ടി ടാസ്കിങ്ങിന്റെ ആൾക്കാരാണ്. നമ്മൾ ഈ ഒരേ സമയം പല കാര്യം ചെയ്യാനായിട്ട് ഓടി നടക്കുന്നവരാണ് അല്ലെ. അപ്പൊ നമുക്കൊരു നല്ലൊരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വായനയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്തൊരു ഒരു ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ചിലരെ നമ്മൾ ഇനിയിപ്പോൾ എത്ര നിർബന്ധിച്ചാലും വായിക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇടം കണ്ടെത്താം അല്ലെ. നമ്മുടെ വീട്ടിൽ മതി, എവിടെങ്കിലും ഒരു കസേര ഇട്ട് ഒരു മൂലയിൽ ഇരിക്കുന്നതായാലും മതി, അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൽ ഏതെങ്കിലും ഒരു സ്പേസ് ആയാൽ മതി, അല്ലെ നമ്മുടെ വീട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു കോണിൽ നമ്മളൊരു നമുക്കൊരു ഇടം കണ്ടെത്തുക. ഇപ്പം നമുക്കൊക്കെ നമ്മളിരുന്ന് വീട്ടിലിരുന്ന് എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ റേഡിയോ പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാനും ഒക്കെ എൻ്റെ വീട്ടിൽ എനിക്കൊരു ഇടമുണ്ട്. അവിടെയാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്.
1: അതിനെ കുറിച്ച് പറയുമ്പോൾ വെർജീനിയ വൂൾഫിന്റെ ഒറ്റമുറി, അതിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തകളാണ് നമുക്ക്.
0: അതെ അതെ അതെ. അപ്പൊ ആ ഒരു കോസി സ്പേസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു ഒരു മൂഡിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് മാറും അല്ലെ. അപ്പോൾ അത് മാത്രവുമല്ല ഈ പല ഡിസ്കഷൻസ് ഇപ്പോൾ ഒരു പുതിയ പുസ്തകം ഇറങ്ങിയാൽ തന്നെ അതിനെപ്പറ്റിയുള്ള അനാലിസിസുകളൊക്കെ ഇപ്പം നമുക്ക് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ചോയ്സിനനുസരിച്ച്, ചിലർക്ക് ഇപ്പോൾ കവിതകൾ വായിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് നോവല് വായിക്കാനായിരിക്കും ഇഷ്ടം. അപ്പം നമ്മുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുക, അത് വായിക്കുക, ആസ്വദിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക.
1: സാഹിത്യകാരികളൊക്കെ പെണ്ണെഴുത്തിന് വേണ്ടി വാദിച്ചിട്ട് ഒന്നും അവർക്കൊരിടം അവർക്കൊരു മുറിയില്ല ഒരിടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലളിതാംബിക അന്തർജന ലേഖനം അഗ്നിസാക്ഷി എഴുതി തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത്. എനിക്ക് ഒരു സ്പേസില്ല, എനിക്ക് ഇരുന്ന് എഴുതാനുള്ള ഒരു അവർ മനസ്സിലേക്ക് കടക്കുമ്പോഴായിരിക്കും ഒരുപാട് വീട്ടിലെ പ്രശ്നങ്ങൾ, വീട്ടമ്മ കൂടിയാണല്ലോ, അങ്ങനെയൊക്കെയുള്ള കുറേ ചർച്ചകളൊക്കെ നമ്മളുടെ ഇടയിലേക്ക് ഈ ഒരു ലൈവിലൊക്കെ തന്നെ വരേണ്ടതായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമുക്ക് പറയാൻ ഇന്നത്തെ കുറേയധികം വിശേഷങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മുടെ പത്മശ്രീയുണ്ട്, നമ്മുടെ വലിയൊരു വാർത്ത, നമ്മുടെ ടിപ്പർ ലോറി, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ആശങ്ക പരത്തുന്ന നമ്മുടെ ജീവനൊക്കെ

0: മറ്റാരുടെയോ കൈകളിലാണ് എന്നൊക്കെ ചിന്തിച്ചു പോകും. അപ്പൊ പത്മശ്രീയിലേക്ക് നമുക്ക് കടക്കാമല്ലേ.
1: പുരസ്കാരങ്ങൾ അതായത് രണ്ട് ഘട്ടങ്ങളിലാണ് ആയിട്ടാണ് പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. അപ്പൊ ഇന്നലെയാണ് പത്മ പുരസ്കാരത്തില് നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമുവിൽ നിന്ന് നമ്മുടെ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ ഏറ്റുവാങ്ങിയത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു ഒരു നിമിഷം തന്നെയായിരുന്നു. അപ്പം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലും അല്ലേ ഇതുപോലെയുള്ള നടന്മാരെന്ന് പറയുന്നത്. അവരൊക്കെ നമ്മൾ അവരെ ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് പോലും അവരൊക്കെ നമ്മുടെ ഏതോ സ്വന്തം ആൾക്കാരെ പോലെയാണ് നമ്മൾ അവരെ മനസ്സിൽ കൊണ്ട്
0: നടക്കുന്നത്. ഏറ്റവും ഉയർന്ന ഒരു നാലാമത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഈ സിവിലിയൻ ബഹുമതിയാണ് മമ്മൂട്ടിക്ക് നേടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊക്കെ സന്തോഷമാണ്.
1: അതെ അതെ, തീർച്ചയായും ഡിസേർവിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അവര് കാണിക്കുന്ന ഒരു ഡെഡിക്കേഷൻ നമ്മളീ പുറമേ നിന്ന് കാണുന്നത് പോലെ ഒന്നും അല്ല ഒരു സിനിമയുടെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഡെഡിക്കേഷനും അതുപോലെ തന്നെ അതിനകത്ത് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റിയും ഒക്കെ തന്നെയാണ് മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കെ പോലെയുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും ഇത്രയും ഹൈറ്റ്സിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരുടെ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ
0: മമ്മൂട്ടി കലാമണ്ഡലം വിമലാമേനോന് അതും ഡിസേർവിംഗ് ആണ്. ശരിക്കും അധ്യാപികയും
1: പ്രശസ്തമാണ്.
0: അങ്ങനെ കിട്ടുന്ന കുറെ പേരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ സമഗ്ര സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് പേർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് അല്ലേ.
1: ജസ്റ്റിസ് കെ ടി തോമസ് നാരായണൻ, എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി,
0: നമ്മുടെ മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ വി എസ് അച്യുതാനന്ദനുണ്ട്.
1: അപ്പൊ അവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ എല്ലാ ഇപ്പൊ ഈ ഇവരെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവര് നമ്മളുടെ ഒരു കേരളത്തിന് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, അവരുടെ മേഖലയിൽ ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം വളരെ വലുതാണ്. അപ്പൊ തീർച്ചയായിട്ടും അർഹിക്കപ്പെട്ട അംഗീകാരങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിന് കിട്ടി ഇത്രയും പത്മ പുരസ്കാരങ്ങളിൽ നമ്മൾ കേരളത്തിലുള്ള ഇത്രയും വ്യക്തിത്വങ്ങളെ കൺസിഡർ ചെയ്തത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും ഇതിനെക്കാട്ടിലും വലിയ വലിയ ഉയർന്ന സിവിലിയൻ പദവികളിലേക്കൊക്കെ അവരെത്തട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഈ ഒരു ദിവസം അല്ലേ.
0: അതെ അതെ, ആശംസകൾ നേരുന്നു. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ടിപ്പർ ലോറി അതിനെക്കുറിച്ച് നിയമങ്ങൾ ഇങ്ങനെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഭാരവാഹനങ്ങൾ പായുമ്പോൾ നാടാകെ ഇങ്ങനെ ഉയരുന്നത് കടുത്ത ആശങ്കയാണ്. കൊട്ടാരക്കരയിൽ ഇന്നലെ ആ ടിപ്പർ ലോറി 3 ജീവനുകൾ കവർന്നു. അപ്പം നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആശങ്ക നമുക്ക് ഭയങ്കരമാണ്. ഓപ്പോസിറ്റ് വരുന്ന ഈ ടിപ്പർ ലോറികൾ നമുക്ക് വല്ലാത്തൊരു
1: നമ്മളെ ഭയം തോന്നുന്ന ഒരു വാഹനം കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് ഭയം തോന്നുന്ന ഒരു വാഹനമാണ് അല്ലേ. അതിൻ്റെ ആ ഒരു മേക്കിംഗ് ഒക്കെ തന്നെ ഒരു ഒരു വല്ലാത്തൊരു ഭയങ്കര വൈൽഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു മേക്കിംഗ് തന്നെ.
0: ഇരുട്ടിയിൽ ഇപ്പോൾ ഒരു വണ്ടിക്ക് താങ്ങാവുന്ന ഭാരത്തിൻ്റെ അധിക ഭാരമായിരിക്കും, മണ്ണായിരിക്കാം, പാറയായിരിക്കാം, ഈ ചുറ്റിനുമുള്ള മനുഷ്യരെ കുറിച്ച്. ആ റോഡ് മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കാനുള്ളതാണ് എന്നൊരു ബോധമൊന്നുമില്ല. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിനൊന്നും പൂട്ടിടാൻ ഉള്ള ഉദ്യോഗസ്ഥരില്ലേ, എവിടെ നിയമം.
1: പക്ഷേ ഇന്നലെ മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ട്. സാധാരണയായിട്ട് ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ അതിലെ ഡ്രൈവറിനും അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനും ഒക്കെയാണ് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും ഇവർക്ക് ഈ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവരെയാണ് ശരിക്കും പറഞ്ഞാൽ ശിക്ഷിക്കേണ്ടുള്ളത്. കാരണം അവരങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഈ വാഹനം നിരത്തിലേക്ക് ഇറങ്ങിയതും ഇതുപോലെ ഒരു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഓടിച്ചെന്ന് ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ വരുത്തി വെച്ചതും. അപ്പോൾ കൊട്ടാരക്കരയിലെ അപകടത്തിൽപ്പെട്ട ടിപ്പറിന് ഇന്നലെ ഫിറ്റ്നസ് നൽകിയത് കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുധീർ ഗോപി, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത് എസ് കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്ത ഇന്ന് പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
0: ഇന്നൊക്കെ നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട് ടീച്ചറെ, സ്കൂൾ സമയത്തൊന്നും ഈ ടിപ്പർ ലോറി പോകില്ല എന്നൊക്കെ. അത്തരം നിയന്ത്രണങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിയാണ് ടിപ്പർ ലോറികൾ പായുന്നത്. സ്കൂൾ സമയത്തൊക്കെ തന്നെ തലങ്ങും വിലങ്ങും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു വലിയ അപകടം നമ്മുടെ കൊല്ലം ജില്ലയിൽ നടക്കുന്നുണ്ട്. കാരണം മൺട്രോ തുരത്തിലേക്ക് ടിപ്പറുകളുടെ മരണ പാച്ചിലാണെന്നാണ് പറയുന്നത്. ജില്ലയിലെ പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ. അപ്പൊ അവിടെയൊക്കെ മരണപ്പാച്ചിൽ ചതുപ്പ് നിലം നികത്തുന്നതിനുള്ള മണ്ണുമായി എത്തുന്ന ടിപ്പറുകൾ വളവുകളിൽ ഇങ്ങനെ പതിയിരിക്കുന്ന വൻ അപകടങ്ങളാണ്. വേഗം കുറയ്ക്കാനൊന്നും ആര് പറഞ്ഞാലും അവരൊന്നും കൂട്ടാക്കാറേയില്ല.
1: അല്ല, നമുക്ക് എനിക്കൊന്ന് ജനങ്ങൾക്ക് തന്നെ ഇതുപോലെയുള്ള അപകടം പിടിച്ച ഇതുപോലെയുള്ള ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ വാഹനത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ നോട്ട് ചെയ്തിട്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളത് നമ്മളുടെയും കൂടെ ഒരു കടമയാണ്.

0: ഉണ്ടാക്കി എടുക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. ഈ ഒരു സ്കൂൾ സമയത്തൊക്കെ ഈ ടിപ്പർ ലോറിയൊക്കെ ഇത്രയും അമിതമായിട്ടുള്ള വേഗത്തിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് അധികാരികളെ അറിയിക്കുക, അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി എടുക്കുക എന്നുള്ളതൊക്കെ കുറച്ചും കൂടി കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആവണം. ഈ ഒരു അപകടം വരുമ്പോൾ മാത്രം ഇങ്ങനെ കുറെ വാർത്തകൾ വന്നതിന് ശേഷം, ഇപ്പൊ ഇന്നത്തെ പത്രങ്ങളൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ ഹിസ്റ്ററിയൊക്കെ അവർ കൊടുത്തിരിക്കുകയാണ്.
1: അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന അന്നൊക്കെ എന്തെടുത്തു, രേഖപ്പൂട്ട് എവിടെ, അമിത ഭാരം കയറ്റി ഹോൺ പോലും അടിക്കാതെ വളവുകളിൽ വരുന്ന ഇത്തരം ടിപ്പർ ലോറികൾ ഈ മൺറോത്തുരുത്തി തന്നെ നാട്ടുകാർ കൂട്ടത്തോടെ തടഞ്ഞു നിർത്തി, മണ്ണ് തെറിക്കുകയാണ്, പാറ തെറിക്കുകയാണ്. അപ്പം അതിനൊന്നും ഈ വേഗപ്പൂട്ട് വരുന്നു എന്നൊരു ഒരു പ്രോബ്ലം നടക്കുമ്പോഴൊക്കെ അധികൃതർ കടന്നു വരും, ഇന്ന് പൂട്ടിട്ടു, ആ ഉദ്യോഗസ്ഥനെ ഒന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പം അതൊക്കെ നമുക്ക് തോന്നുന്നൊരു താൽക്കാലിക നിയന്ത്രണങ്ങൾ മാത്രമാണ്.
0: തീർച്ചയായിട്ടും വളരെ കർശനമായിട്ടുള്ള നടപടികൾ ഇനിയിപ്പോൾ പുതിയൊരു ഗവൺമെന്റും പുതിയൊരു മന്ത്രിയും ഒക്കെ നമുക്ക് ആ ഒരു വകുപ്പിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അതിന് എന്തെങ്കിലും ഇതുപോലെയുള്ള വളരെ ശക്തമായ നടപടികൾ എടുക്കേണ്ടിയിരിക്കുന്നു. അത് ഈ ഒരു അപകടം വരുമ്പോൾ മാത്രം ആകുന്നു എന്നുള്ളത് അല്ലാതെ, ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് പലപ്പോഴും അപകടങ്ങൾ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും ആ ഒരു വകുപ്പിനെ പറ്റിയും അല്ലെങ്കിൽ അതിലെ ഉദ്യോഗസ്ഥരെയും തിരക്കി ഇറങ്ങുന്നത്. അങ്ങനെ അല്ലാതെ ഇതിനെല്ലാം കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഇന്നലെ നടന്ന വളരെ നമുക്ക് വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു അപകടമാണ്. അപ്പോൾ ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലോറിയുടെ ഫിറ്റ്നസ് റദ്ദ് ചെയ്തതുകൊണ്ട് മാത്രം ഒന്നും ഇതിനൊരു പരിഹാരമൊന്നും ആകത്തില്ല. അപ്പോൾ അതിന് കർശനമായ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നുള്ള കാര്യം നമ്മളുടെ ഭാഗത്ത് നിന്ന് നമ്മളും ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ രജനി, നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വായിക്കാം ഉടൻ തന്നെ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരുപാട് വിശേഷങ്ങളൊക്കെ വേറെയും നമ്മളെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായിട്ടുണ്ട്. ഒരു ബ്രേക്ക് എടുത്ത് നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് പ്രോഗ്രാമിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം രജനി ഗിരീഷ് ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിയാണിന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ രജനി, നമുക്ക് ഒത്തിരി മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ ഇന്ന് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആരാണ്, ഡിമാലി ബ്രദറാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു, മിഖിൽ അടിമാലി. അപ്പോൾ എനിക്കൊരു ഗാനം വെച്ച് തരണം, മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്ന്
6: പറഞ്ഞ
5: നല്ല പാട്ടാണ്. അപ്പം മിഖിൽ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിഖിലിന് ഉടൻ തന്നെ ഈ പാട്ട് കേൾക്കാവുന്നതാണ്, നമ്മളത് ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദ മെസ്സേജ്. പിന്നെ നമുക്ക് രതീഷ് അടിമാലി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. നല്ലൊരു ബട്ടർഫ്ലൈയുടെ ഒരു ഒരു പിക്ചറൊക്കെയാണ്
6: അടിമാലിന്ന് എത്തിയത്.

0: ബട്ടർഫ്ലൈ ആണ്, അതിന് പ്രത്യേകത
1: സന്തോഷം.
0: ഞങ്ങൾക്കൊരു ബട്ടർഫ്ലൈ ഒക്കെ അയച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ച്.
1: അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ പ്രമോദ് കണ്ണൂരിൽ നിന്നും ഒരു മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ഹാർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ പെണ്ണെ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെയാണ്. എന്താണ് രാവിലെ പ്രമോദ് കണ്ണൂർ, വളരെ റൊമാൻറ്റിക് ആയിട്ടാണല്ലോ അല്ലെ? അപ്പം തീർച്ചയായിട്ടും പ്രമോദിന്റെ ചോയ്സ് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രാജൻ വയനാട് നിന്നും ചോദിച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇയർഫോൺ യൂസ് ചെയ്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇന്നത്തെ ഗിരീഷ് മാമിന്റെ സൗണ്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗിരീഷ് മാമിന് ചെറിയൊരു അല്ലെ ചെറിയൊരു സൗണ്ടിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ വേറെ കുഴപ്പമില്ല. ആളിവിടെ
0: വളരെ പെട്ടെന്ന് അതൊക്കെ തിരിച്ചറിയുന്ന നമ്മളോടൊപ്പം അത്രയും ഇങ്ങനെ എല്ലാരെയും നമ്മുടെ ആർജേസിന്റെ ഒക്കെ സൗണ്ട് എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നുള്ളത്.
1: അതെ, നമ്മളെ ഏതുനേരം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെ പെട്ടെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യും.
0: താങ്ക് യു സർ.
1: അപ്പോ അതുപോലെ തന്നെ നമ്മുടെ രമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വായന എന്ന് പറയുന്നത് ഭാഷയ്ക്ക് വളരെ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പ്രേമാഭിഷേകം സോങ് നീലവാനച്ചോലയിൽ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പ്ലേ ചെയ്യും. അതുപോലെ തന്നെ ഗിരീഷ് കുട്ടിയോളെ അക്ഷരമുദ്ര അവതരണം ഓള് പറഞ്ഞത് കേട്ട് കണ്ണു നിറഞ്ഞു, ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അക്ഷരമുദ്ര നമ്മുടെ മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥയാണ്. ജാനു എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിലാണ്.
1: അതെ അതെ അതെ. അപ്പൊ അത് നന്നായിട്ട് കേട്ടു ആ പ്രോഗ്രാം. അപ്പൊ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം.
0: താങ്ക് യു രമേശ്.
1: അപ്പൊ നമ്മുടെ രജനി ഗിരീഷ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട്, അപ്പൊ നേരിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രാമ്മ രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് കുട്ടികൾ, സ്പെഷ്യൽ താങ്ക്സ് മനോഹര ഗാനം പ്രക്ഷേപണം ചെയ്തതിന്, പേരാറ്റിൻ അക്കരെ അക്കരെ എന്ന ഗാനം പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ നല്ല മ്യൂസിക് സെൻസ് ആണ്, എത്ര നല്ല സോങ് ആണെന്ന് അറിയാം. ചിത്രാമ്മ താങ്ക് യു, ഇങ്ങനെയൊക്കെയുള്ള സോങ് ഞങ്ങൾക്ക് കൂടി ഇഷ്ടമുള്ള സോങ് പറയുന്ന നമ്മുടെ ഒരേ മനസ്സായിട്ട് ഇങ്ങനെ.
1: നമ്മുടെ ചിത്രാമ്മ എപ്പോഴും രാവിലെ ആയിരുന്നു നമ്മുടെ റേഡിയോ ഫുള്ള് കേൾക്കുന്ന ആളാണ്. അപ്പം വീട്ടിൽ എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കേ ഉള്ളെന്ന് തോന്നുന്നു, മക്കളൊക്കെ പുറത്തോ എവിടെയൊക്കെയോ ആണ്. അപ്പൊ ഒരു ദിവസം ഞാനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു, അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ചിത്രാമ്മ ഹാപ്പി ആയിട്ടിരിക്കൂ, സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അമ്മയുടെ ഒരു ചോയ്സ് തീർച്ചയായിട്ടും ഞങ്ങൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം റേഡിയോ കേട്ടോണ്ടേ ഇരിക്കൂ, തീർച്ചയായിട്ടും ആ ഗാനം ഇങ്ങനെ ഒഴുകി വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ ഷീബ അയത്തിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ഓൾ, സുഖം എന്ന് കരുതുന്നു എന്ന് പറഞ്ഞു. രജനിക്ക് സുഖമാണല്ലോ,
0: തീർച്ചയായും
1: ഞാനും അടിപൊളിയായിട്ട്.
0: താങ്ക് യു ഷീബ ചോദിക്കുന്നതിന്, താങ്ക് യു.
1: അതെ അതെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, മൻസൂർ ഒരു വോയിസ് മെസ്സേജ് ആണ് അയച്ചത്. അപ്പോൾ അത് ഞാൻ കേട്ടു. അപ്പോൾ ഇതാണ്, അതായത് നമ്മുടെ ടിപ്പർ ലോറിയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹവും പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ആർക്കൊക്കെയാണ് ആ ഒരു ശിക്ഷ കൊടുക്കേണ്ടുള്ളത്, ഇനി ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സാധാരണപ്പെട്ട മനുഷ്യർ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് അതിന് വളരെ സന്തോഷമെന്ന് പറഞ്ഞ് മൻസൂർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു മൻസൂർ. അപ്പം അങ്ങനെ നമുക്ക് മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
0: പക്ഷേ നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട് ഇങ്ങനെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്, അവർക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ലൈവിലൂടെ പറയുമ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളും ചിന്തിച്ചതെന്ന് പറയും. അപ്പം പെട്ടെന്ന് അത് കേൾക്കുമ്പോഴിങ്ങനെ നമ്മളിലേക്കൊരു മെസ്സേജൊക്കെ മൻസൂർ അയച്ചതിന് ഒത്തിരി സന്തോഷം. ഇനി മൻസൂറിന് പറയാനുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും
1: അല്ലേ,
0: അത് മടിക്കാതെ
1: മെസ്സേജ് അയച്ചോളൂ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് അത് നമ്മുടെ ലൈവിൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് നമ്പർ ഒന്നും കൂടി പറഞ്ഞുതരാം. അപ്പം മെസ്സേജ് അയക്കാനായിട്ട് മടിച്ചിരിക്കുന്നവരെല്ലാവരും ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജസ് അയച്ചോളൂ. 8848585 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ.
0: ടീച്ചറെ, ഇന്നലെ കളിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ആറാടി ഇങ്ങനെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്നലെ എന്തായിരുന്നു, നമ്മുടെ ഉസ്ബെക്കിസ്ഥാനെയൊക്കെ എയറിൽ നിർത്തിയെന്ന് വേണം പറയാൻ ഇന്നത്തെ കളിയിൽ. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ചരിത്ര നേട്ടമാണ്, 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡിനാണ് പോർച്ചുഗൽ ഫുട്ബോളിൻ്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ റൊണാൾഡോ, റൊണാൾഡോയുടെ ആരാധകരൊക്കെ തന്നെ ഇന്നലെ എല്ലായിടവും കൂക്കുവിളികളായിരുന്നു. നമ്മളിങ്ങനെ അവർ 11 മണി സമയത്തൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും ഇങ്ങനെ ആരവങ്ങൾ കൊണ്ട് നിറയുകയാണ്. മറ്റുള്ള ആരാധകരൊന്നും മിണ്ടുന്നില്ല ഇന്നലെ. കടുത്ത വിമർശനത്തിന് വർഷങ്ങളായി

0: വിധേയനാവുന്ന നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വളരെ വലിയൊരു ചരിത്ര നേട്ടമാണ് ഇന്നലെ കണ്ടത് നമ്മൾ എല്ലാം.
1: അപ്പോ റൊണാൾഡോയെ നമുക്ക് ഇഷ്ടമാണ്, മെസ്സിയെ നമുക്ക് ഇഷ്ടമാണ്, എംബാപ്പയെ ഇഷ്ടമാണ്, ഇവരെല്ലാരെയും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. അവരുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അവർ ആ ഒരു ഗെയിമിനോട് കാണിക്കുന്ന ഒരു സിൻസിയറിറ്റിയും ഡെഡിക്കേഷനും ഒക്കെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും രജനി, എനിക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കട്ട മെസ്സി ആരാധികയാണ്. അപ്പൊ ഞാൻ ഈ അർജന്റീനയുടെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പം റൊണാൾഡോയോട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എന്റെ ഒരു ഇച്ചിരി സ്നേഹം കൂടുതൽ മെസ്സിയോടാണ്.
0: അത് മാത്രവുമല്ല, ടീച്ചർ ആശി അംഗീകരിച്ചേ പറ്റൂ ഇന്നലത്തെ
1: നല്ല ആ ഒരു ഗെയിമിംഗ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അത് നമ്മളുടെ നമ്മള് മനുഷ്യരായകനെ ചെയ്യണം.
0: പക്ഷെ
1: എന്നാലും നമ്മൾക്കിപ്പോ രണ്ട് മക്കളുണ്ടെങ്കിലും ഒരാളോട് എവിടെയെങ്കിലും ഒക്കെ ഒരു ഇച്ചിരി സ്നേഹം കൂടുതലൊക്കെ നമുക്ക് വരാറുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ഒരു കാര്യം.
0: അതെ,
1: അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മെസ്സിക്ക് ഇന്ന് 39th പിറന്നാളാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു പിറന്നാൾ ആഘോഷവും കൂടി നടക്കുകയാണ്.
0: ഹാപ്പി ബർത്ത്ഡേ.
1: അപ്പൊ അതെ അതെ, മെസ്സിക്ക് ഇന്ന് പിറന്നാൾ ആശംസകൾ കൊണ്ടിങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്.
0: ഏകദേശം എനിക്കൊന്ന് 39 റെക്കോർഡുകളുള്ള വ്യക്തിയാണ് മെസ്സി. അപ്പം നമുക്ക് സന്തോഷമാണ് ഇന്നലെ കണ്ട അത് നമ്മുടെ കണ്ണുകളെയൊക്കെ ഇങ്ങനെ കുളിരണിയിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ രാത്രിയിൽ കണ്ടത്. അപ്പം നമ്മൾ അതിനെ നമ്മുടെ സ്പോർട്സിലേക്കൊക്കെ വരികയാണെങ്കിൽ കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ബ്രസീലിൻ്റെ വിജയമൊക്കെ പ്രവചിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ജാഗുർ വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലോകകപ്പ് മത്സര ഫലങ്ങളൊക്കെ പ്രവചിച്ചിരിക്കുന്ന കുറേയധികം പ്രശസ്തരായ മൃഗങ്ങളുണ്ട്. ആ മൃഗങ്ങളിൽ ഒരാൾ കൂടി വന്നിരിക്കുന്നു. അപ്പം ജെനീറോയിലെ ബയോ പാർക്കിലെ പൊറ്റി എന്നുപേരുള്ള കറുത്ത ജാഗുറാണ് സ്കോട്ട്ലൻഡിനെതിരായ ലോകകപ്പ് പ്രവചനത്തിൽ ആ ലോകകപ്പ് മത്സരത്തിൽ ബ്രസീലിൻ്റെ വിജയം, ബ്രസീലായിരിക്കും വിജയിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പ്രത്യേക പ്രവചനം തന്നെയാണ്.
1: നമ്മളെ റേഡിയോ സാന്ത്വനൊക്കെ അങ്ങനെ കിടക്കട്ടെ, പക്ഷേ ഞങ്ങൾ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ അർജന്റീന ജയിക്കും, കൊണ്ടുപോകും. ആ ഒരു പിന്നെ എന്താണ് കപ്പിൽ മുത്തമിടാൻ പോകുന്നത് മെസ്സിയാണ് എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പ്രവചനങ്ങളൊക്കെ ഒരു വഴി കിടക്കട്ടെ. നമ്മൾ നമ്മളുടെ വിശ്വാസവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ദൈവത്തിന് ഒരു തീരുമാനം ഉണ്ടല്ലോ, അത് നടക്കട്ടെ.
0: നമ്മൾ സ്പോർട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജപ്പാന്റെ പിന്നിൽ സുബാസ, അതായത് ഉദയസൂര്യന്റെ നാടാണല്ലോ ജപ്പാൻ. ഈ ജപ്പാന്റെ ഉദയസൂര്യന്റെ നാട്ടിൽ ഫുട്ബോളിനെ വളർത്തിയ ഒരു കോമിക് കഥാപാത്രമുണ്ട് സുബാസ. ഈ ലോകകപ്പിൽ സ്വപ്നതുല്യമായ യാത്രയിലാണ് ഇങ്ങനെ ജപ്പാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം കിരീട സാധ്യത ഏറെ കൽപ്പിക്കപ്പെടുന്ന ഹോളണ്ടിനെ നമ്മുടെ വീരോചിതമായി എതിരിട്ട് സമനിലയൊക്കെ നേടിയ, അതായത് ടുണീഷ്യയെ തോൽപ്പിച്ച ഇത്തവണത്തെ ലോകകപ്പിലെ പന്തേ കുതിരകളിൽ ഒന്നായ ജപ്പാനെ പല പ്രമുഖരും അതായത് അവരായിരിക്കും കപ്പ് നേടുന്നതെന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞു. അപ്പം ദേശീയ ഫുട്ബോൾ ടീമുണ്ടായി ആ ജപ്പാന്. ഈ ജപ്പാന്റെ ലോക ഫുട്ബോളിൽ ജപ്പാന്റെ ശക്ത, ജപ്പാൻ അത് ഉയർന്നു വന്നിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം സുമോ ഗുസ്തിയും ആയോധന കലകളും ബേസ്ബോളും ഒക്കെ തന്നെ ബാസ്കറ്റ്ബോളും ഒക്കെ ഉള്ളൊരു രാജ്യമായി അരങ്ങു തകർക്കുന്ന ജപ്പാന് കായിക മേഖലയിലേക്ക് ഫുട്ബോളിനൊരു സിംഹാസനം ഇട്ടുകൊടുത്തൊരു കോമിക് കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത്. അയാളാണ് ക്യാപ്റ്റൻ സുബാസ, അഥവാ നമ്മുടെ ഒരു ആറ്റം, ഒലിവർ ആറ്റം എന്നുപേരുള്ള ഒരു കാര്യം. അപ്പം നമുക്ക് ഇതൊക്കെ സ്പോർട്സിൻ്റെ വാർത്തകൾ പറയുമ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ വളരെ നല്ലതാണ് അല്ലേ ടീച്ചർ നമ്മൾ പറയുന്നത്?
1: തീർച്ചയായിട്ടും. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഗെയിം, ഇങ്ങനത്തെ ഒരു പിന്നെ ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള ഒരു മത്സരമൊക്കെ വരുന്നത് ആ സമയത്താണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ, നമ്മളുടെ പത്രങ്ങളിലൂടെയും അല്ലെ മറ്റു മാധ്യമങ്ങളിലൂടെയും പിന്നെ നമ്മളുടെ ഒരു റിസർച്ചിലൂടെയും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും.
0: നമ്മുടെ ഒളിമ്പിക് ദിനാചരണം നടക്കുകയാണ്. ദേ ഇന്ന് രാജ്യാന്തര കായിക സെമിനാർ നടക്കുന്നു. ട്രിവാൻഡ്രം ക്ലബിലാണ് അത് നടക്കുന്നത്. കുറേയധികം ഒളിമ്പ്യന്മാരൊക്കെ പങ്കെടുക്കും. സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനും മനോരമയും ചേർന്നിട്ട് സംഘടിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ തിരുവനന്തപുരം ക്ലബിലാണ് ഇത് നടക്കുന്നത്. ഇത് നമുക്ക് തന്നെ ഒരു സന്തോഷം തരുന്ന വാർത്തകളാണ്. സ്പോർട്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ലൈവിൽ എന്നുള്ളതാണ് അല്ലേ.
1: അതല്ല, നമ്മളിപ്പോ ഈ ഒരു റോഡിലൂടെ ഒക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ ആയാലും നമുക്ക് വലിയ വലിയ ഫ്ലക്സുകളൊക്കെ ഒക്കെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ എന്തുമാത്രം ഇഷ്ടമാണ് ഈ ഒരു ഗെയിമിനോട് അല്ലേ, ഈ ഒരു അത് തരുന്ന നമുക്ക് തരുന്ന ഒരു ത്രില്ല, ഒരു ആവേശം. അത് മാത്രവുമല്ല അതും പിന്നെ ഒരു പ്രത്യേകിച്ചും ഈ ഒരു ചെറുപ്പക്കാരുടെ ഇടയിലാണല്ലോ കൂടുതൽ ആവേശം. ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാവരും ഉണ്ട്. അപ്പം ആ ഒരു അവരുടെ ഒരു ആവേശത്തിന്റെ ഒരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്ന അല്ലേ, വലിയ വലിയ ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമാണ് ശരിക്കും.
0: ക്ലബ്ബുകളിലെല്ലാം തന്നെ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിലെ കുഞ്ഞു കുഞ്ഞു ക്ലബ്ബുകളിലെല്ലാം തന്നെ കൂട്ടത്തോടെ തമാശകൾ പങ്കിടുക, ആരാധകരെ ഇതുപോലെ പ്രീത ടീച്ചറെ എന്നെ പോലെ പല ചേരിയിലാകും. പക്ഷെ അതൊന്നും അവിടെ അതൊന്നും വിലപ്പോവില്ല. ഒരുപക്ഷെ മെസ്സി ആരാധകരായിരിക്കും, ഒരുപക്ഷെ റൊണാൾഡോയുടെ ആരാധകരായിരിക്കും. ഇതൊന്നും തന്നെ ഈ എല്ലാ ക്ലബ്ബുകളിലും നമ്മൾ ടീച്ചറെ നഗരം വിട്ടിട്ട് ഗ്രാമാന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ, ഫ്ലെക്സുകൾ കൊണ്ട് ആയിരക്കണക്കിന് രൂപയാണ് ഈ ഫ്ലെക്സിനൊക്കെ.
1: അതിനൊക്കെ അവർ അതിന് വേണ്ടിയിട്ടൊക്കെ അവർ മെനക്കെടുന്നു. അത് ഇങ്ങനെ ഈ ഫ്ലെക്സുകളിലൂടെ അവരുടെ ആരാധന ആരോടാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ അതിൽ ഇഷ്ടപ്പെടുന്നു, അവരുടെ അവരതിനെയൊക്കെ ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ ഇതൊന്നും ഒരു വലിയ വൈരാഗ്യത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല. കാരണം ഇവരെല്ലാവരും വിദേശ രാജ്യങ്ങളിലുള്ളവരാണ് അല്ലേ, അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ടാർഗറ്റ് കാര്യങ്ങൾ, അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉള്ളവരാണ്. അപ്പൊ നമ്മൾ അതിനകത്ത് അമിതമായിട്ടുള്ള ഭ്രാന്തമായ ആവേശവും ഒന്നും നമ്മൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ആരാണോ ദ ബെസ്റ്റ് പ്ലെയർ അല്ലെങ്കിൽ ദ ബെസ്റ്റ് ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് ഇപ്പൊ എല്ലാവർക്കും കിട്ടത്തില്ല. കാരണം നമ്മളെല്ലാവരും ചിലപ്പോൾ ഇച്ചിരി ഒരു എന്താണ് കുറച്ച് സെൽഫിഷ് ആയി പോകും. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ അതിൻ്റെ ഒരു ഈ ഗെയിമുകളുടെ എല്ലാം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത് ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെയാണ്.
0: പ്രീത ടീച്ചറിന്റെ ഈ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ട് തന്നെ ഇന്ന് പ്രീത ടീച്ചർ ഒരു നല്ല കുസൃതി ചോദ്യമൊക്കെ തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൊണ്ട് കുറച്ചൊന്ന് മുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. പിന്നെ പ്രീത ടീച്ചർ ഒരു നല്ല യാത്രയൊക്കെ ഇന്നലെ നടത്തിയിട്ടൊക്കെ വന്നു, അതിനെ കുറിച്ചൊക്കെ നമ്മുടെ അടുത്ത ഒരു പാട്ടൊക്കെ കേട്ടിട്ട് വരുന്ന
1: കൂടുതൽ
0: അപ്പൊ ഇന്ന് ഇച്ചിരി ക്ഷീണത്തിലൊക്കെ ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ ഉഷാറായി.
1: അപ്പൊ ഇന്ന് നമുക്ക് ആ ഒരു കുസൃതി ചോദ്യം കൊടുത്തേക്കാം. ആ ഒരു ബ്രേക്ക് സമയത്ത് നമ്മുടെ ശ്രോതാക്കൾ അതിന്റെ ഉത്തരം ഒക്കെ എങ്ങനെ അങ്ങോട്ട് കണ്ടുപിടിക്കട്ടെ. അപ്പോ ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്, ഏറ്റവും വേദനിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എല്ലാരും പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചോളൂ. ഒന്നും കൂടി പറയാം, ഏറ്റവും വേദനിക്കുന്ന രാജ്യം ഏത്. അപ്പൊ എല്ലാവരും ആൻസേഴ്സ് നമ്മുടെ 8848558785 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ. ഒരു ചെറിയ ബ്രേക്കിൽ നിങ്ങളുടെ ഒരു ചോയ്സ് ഒക്കെ പ്ലേ ചെയ്തിട്ട് ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. കീപ് ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138. സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പ്രീത, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്.
0: അപ്പോൾ രജനി ഗിരീഷും അതുപോലെ തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇന്ന് ഞങ്ങൾക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു ഹരി. അപ്പോൾ നമ്മൾ നല്ല സൂപ്പർ പാട്ട് കേട്ടു അല്ലേ, മഴത്തുള്ളികൾ ഈ നാടൻ വഴി. അപ്പം നമ്മളുടെ എന്താണ് നിഖിൽ അടിമാലി എന്നായിരുന്നു ഈ ഒരു പാട്ട് പ്ലേ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം നിഖിൽ പാട്ട് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം പാട്ട് കേട്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കൂ, ആ സന്തോഷം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യൂ അല്ലേ. അപ്പോൾ ഇനി
1: ഓരോരുത്തരും,
0: അതെ അതെ, അപ്പം ഓരോരുത്തരുടെയും ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഞങ്ങൾ ആ പാട്ടുകൾ ഓരോരുത്തരുടെയും പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അടുത്ത ബ്രേക്കിൽ അടുത്ത ചോയ്സ് ഒരാൾ അയച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാവുന്ന. അപ്പം നമ്മ രജനി, നമ്മുടെ മാളികയ്ക്കൽ ഇലക്ട്രോണിക്സും നമ്മൾ റേഡിയോ സാന്ത്വനവും കൂടി സംയുക്തമായിട്ടുള്ള ഒരു പ്രവചന മത്സരമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എപ്പോഴും റേഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വൻപിച്ച സമ്മാനങ്ങളൊക്കെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അല്ലേ.
1: അത് പറയുമ്പോഴേ
0: ഞാൻ ഇതുവരെ പങ്കെടുത്തില്ല, എനിക്ക് ഉടനെ പങ്കെടുക്കണം.
1: നമ്മുടെ റേഡിയോ സാന്ത്വനം കേൾക്കും നമ്മുടെ ഒഫീഷ്യൽ പേജ് പോയിട്ട് അതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇറങ്ങിയെല്ലാ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ പറയാം, നമ്മുടെ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന, നമ്മുടെ ആർ ജെ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന പ്രോഗ്രാം ഇന്നുണ്ട്. അപ്പം ഇന്ന് 3 മണിക്കാണ്, അതും കേൾക്കണം. അപ്പം ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളൊക്കെ കരുതി വെച്ചോളൂ, എന്നിട്ട് ശ്രീലക്ഷ്മി ഉണ്ടാവും 3 മണിക്ക് നിങ്ങളോടൊപ്പം.
0: ശ്രീലക്ഷ്മിയുടെ ജോയിൻ ചെയ്ത്

0: നിർത്തിയിട്ടിരിക്കുന്ന ആയിരുന്നു ബസ്. അപ്പം കെ എസ് ആർ ടി സിയിൽക്ക് ഒരു പണി കൊടുക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം അദ്ദേഹം അത് എടുത്തുകൊണ്ടുപോയി തെളിവെടുപ്പിനായി നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഒരു സ്റ്റാൻഡിൽ എത്തിച്ചപ്പോഴാണ് പ്രതി ഇത് പോലീസിനോട് പറഞ്ഞത്. അന്ന് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നതിനാൽ ബസ്സിൽ കയറുന്നതും ഓണാക്കുന്നതും ഒന്നും ആരും കണ്ടില്ല എന്നാണ് പറയുന്നത്. മോഷ്ടിക്കണമെന്നും ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, മോഷ്ടാവ് പറയുന്നതാണ്. അപ്പം വെറുമൊരു മോഷ്ടാവ് ആമി എന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നൊക്കെ നമ്മളിപ്പോൾ ഓർക്കും. അപ്പോൾ പോലീസിന് അത് ആദ്യം ഒരു തമാശയായിട്ട് പറഞ്ഞു. ബസ് ഓടിക്കാൻ അറിയാമെന്നൊക്കെ പ്രതി സമ്മതിച്ചിരിക്കുകയാണ്. പ്രതിക്കെതിരെ പക്ഷേ പാലക്കാട് കേസ് എടുത്തിരിക്കുകയാണ്. നഗരമൊക്കെ ഒന്ന് ചുറ്റി വന്ന് പാവം, നമുക്കതൊരു ഒരു
1: തമാശകരമായിട്ടുള്ള തോന്നുന്നത്. അപ്പോൾ രജനി, നമ്മൾ ഈ കെ എസ് ആർ ടി സിയുടെ കാര്യം പറഞ്ഞപ്പോൾ
0: അതെ
1: നമുക്ക് വേറെ വളരെ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മളെ കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റ് അവർ കുറച്ച് നാളായി കൊണ്ടുവന്നിട്ട്, അപ്പോൾ അതിൻ്റെ പിന്നെ അഡ്വർടൈസ്മെൻസ് ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അവരിങ്ങനെ അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഷെഡ്യൂളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ ഞാൻ വായിക്കാറുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നില്ല. കാരണം ഈ കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ ടൂറ് പോയാൽ എങ്ങനെയിരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ടൂറ് പോകാമെന്ന് പറഞ്ഞതിന് ആദ്യം നമ്മളുടെ ട്രിപ്പൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും നല്ലൊരു വാഹനം അറേഞ്ച് ചെയ്യുക.
0: ഞാനത് കേട്ടിട്ടുണ്ട്. ടീച്ചറോട് ചോദിച്ച ടീച്ചറെ ബസ് എ സി ആയിരുന്നു എന്നാ ചോദിച്ചു.
1: അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ, നമ്മുടെ ഏറ്റവും നല്ലൊരു വാഹനത്തിലൊക്കെ അടിപൊളിയായിട്ട് പോകണം എന്നാണ്. പക്ഷെ ഇതിൽ പോയാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ ഇന്നലെ എനിക്ക് ഒന്ന് പോകാനായിട്ടുള്ള ഒരു അവസരം വന്നു.
0: ഓർഡിനറി ബസ്സിൽ?
1: അതെ അതെ. ആ അപ്പൊ സാധാരണ ഒരു ബസ് തന്നെയാണത്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു ഒരു കളറൊക്കെ അടിച്ചിട്ടുണ്ട്, അതിന് ഉല്ലാസയാത്ര എന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഗവിയിലേക്കായിരുന്നു യാത്ര. അപ്പൊ ഗവി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ ഓർഡിനറി സിനിമയിലൊക്കെ ഈ സ്ഥലം കണ്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇതുവരെയും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ രാവിലെ ഇവിടെ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പൊ അതിൽ ഒരു 10-34 പേരുണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൽ നിന്നെല്ലാം വളരെ വിഭിന്നമായിട്ടായിരുന്നു. അപ്പം നമ്മൾ അത്രയൊരു ഒരു എൻജോയ്മെൻ്റ് ഒന്ന് ശരിക്കും പ്രതീക്ഷിക്കാതെയാണ് പോയത്. പക്ഷേ ആ ഒരു സ്റ്റാഫിൻ്റെ, പ്രത്യേകിച്ചും അതിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ട് വന്നൊരു വ്യക്തിയുണ്ട്, അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തി, അതുപോലെ തന്നെ നമ്മളുടെ ബസ്സിന് ഡ്രൈവറായിട്ടിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം പിന്നെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട്
0: അവരെ.
1: തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ തന്നെയാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ നമ്മൾ പൈസയൊക്കെ അടച്ചവരാണ് നേരത്തെ, അവർക്ക് നമ്മളെ കയറ്റി ഇരുത്തിട്ട് വെറുതെ ഇരുന്നാൽ മതി. ഇപ്പം പക്ഷെ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നൊക്കെ പോകുമ്പോഴും നമ്മളിങ്ങനെ ഓരോരുത്തർ പാട്ട് പാടാനും അതിനൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുമല്ലോ. അതുപോലെ ഇങ്ങനെ എല്ലാവരും അങ്ങ് ആദ്യം പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പാട്ടൊക്കെ പാടി. അപ്പോൾ ഒരു പാട്ടും പാടാതെ നടക്കുന്ന ഞാൻ പോലും പാട്ടൊക്കെ പാടി എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ആ പിന്നെ അടവിയിൽ ചെന്നിട്ട് ഈ കുട്ടവഞ്ചിയിൽ ഉള്ള ഒരു യാത്രയുണ്ടായിരുന്നു 4 പേരെ. അതൊക്കെ വളരെ സേഫായിട്ട് തന്നെയാണ്, എല്ലാവർക്കും നല്ല സേഫായിട്ടുള്ള വെള്ളത്തിൽ കൂടെ. അപ്പോൾ നല്ല വെള്ളവും ഒഴുക്കും ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല രസകരമായിട്ടുള്ള യാത്ര. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗവിയിലേക്കുള്ള യാത്ര. ഗവിയിലെ ആ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു സങ്കല്പിച്ച ഒരു ഗവി ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നും എല്ലാം വിഭിന്നമായിട്ട് ശരിക്കും ആ കാട്ടിനുള്ളിലൂടെ ഉള്ളൊരു യാത്ര തന്നെയായിരുന്നു. അപ്പോൾ ശരിക്കും ഇടയ്ക്കൊക്കെ നമുക്കൊരു ഭയം തോന്നും. എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന പോലെ അല്ല, ഇവിടേക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് മാത്രമേ അവർ വാഹനങ്ങൾ വിടുന്നുള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടി ഇങ്ങനെ പോകുമ്പോൾ പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് ഒന്നും വണ്ടികളൊന്നും വരുന്നില്ല. അപ്പം നമ്മളിങ്ങനെ കാട്ടിൽ ഒറ്റയ്ക്കാണ്, ഈ വാഹനത്തിന് നമ്മളിങ്ങനെ ഒറ്റയ്ക്കാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു വൈൽഡ് ആനിമലൊക്കെ ഇറങ്ങി വരാം. അപ്പം ഞങ്ങൾ മനോഹരമായ ആ കാഴ്ചയും കണ്ടു. നമ്മൾ പോകുന്നതിന് കുറച്ച് മുമ്പിലായിട്ട് ആനകളുടെ ഒരു ക്രോസിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-5 ആനകൾ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർ പക്ഷെ അവർ നമ്മളെ ഉപദ്രവിച്ചതോ അല്ലെ നമ്മളെ പേടിപ്പിച്ചതോ ഒന്നുമില്ല. അവരിങ്ങനെ ക്രോസ് ചെയ്ത് അവരിങ്ങനെ പുല്ല് തിന്നാനായിട്ട് പോകുന്നൊരു കാഴ്ചയൊക്കെ കണ്ടു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പം ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ കെ എസ് ആർ ടി സി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബഡ്ജറ്റ് ടൂറിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പോയി എൻജോയ് ചെയ്യാവുന്ന ഒരെണ്ണമാണ്. പലരും മാറി നിൽക്കും, മടിച്ചു നിൽക്കും ഇതിൽ പോയാൽ, അല്ലെങ്കിൽ ഇതൊരു രണ്ടാംകട പരിപാടി വല്ലതും ആണോ എന്നൊക്കെ. പക്ഷെ അങ്ങനെയേ അല്ല, ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാവുന്ന തന്നെയാണ്. പ്രത്യേകിച്ചും ഇത് നമുക്ക് ഈ ഒരു ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ടിരിക്കുന്നവരുണ്ട്, നമ്മുടെ കൂടെ വരാൻ ആരുമില്ല, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ. അപ്പം അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. എന്നുവെച്ചാൽ അതിൽ കയറുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് കൂട്ടുകാരെയൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന്

0: ഈ ഇതിലുണ്ടായിരുന്ന എൻ്റെ ഫാമിലി അല്ലാതെ ബാക്കി ഉണ്ടായിരുന്നവരെല്ലാവരും ഇന്നലെ എൻ്റെ കൂട്ടുകാരായി മാറി എന്നുള്ളതാണ്. ഞങ്ങളെല്ലാവരും ഇനി അടുത്ത ട്രിപ്പിനെ പറ്റിയൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്തിട്ടാണ് അതിൽ നിന്ന് ഇറങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം.
1: യാത്രകളൊക്കെ തരുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ്.
0: അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ ആർക്കെങ്കിലും ഇതുപോലെയുള്ള ഒരു ആശങ്കയുമായിട്ട് ഇരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ കളഞ്ഞിട്ട് നല്ലൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കുള്ള അടുത്ത ഒരു ഷെഡ്യൂൾ തീർച്ചയായിട്ടും അവരെപ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ ആഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചൂസ് ചെയ്യുക, എന്നിട്ട് ഒരു ദിവസം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക.
1: അനുഭവമാണ് പ്രീതിച്ച പങ്കുവെച്ചത്. അപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളൊക്കെ തന്നെ മടിച്ചിരിക്കാതെ പെട്ടെന്ന് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ ടൂറിസത്തിന്റെ ആ നമ്പറിലേക്കൊക്കെ വിളിച്ച്
0: ഗവി
1: യാത്രയൊക്കെ അറേഞ്ച് ചെയ്യുക.
0: ഞങ്ങള് അപ്പം അതിലെ നമ്മളെ കോർഡിനേറ്റർ ആയിട്ടിരുന്ന നമ്മുടെ ഒരു വ്യക്തി അനീഷ് സാറിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞങ്ങള് എല്ലാവരും ഞങ്ങളുടെ എക്സ്പീരിയൻസസ് പറഞ്ഞപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്ത ഒരേ ഒരു കാര്യം മാത്രമാണ്, അതായത് വാഹനം കുറച്ചും കൂടി ഒരു നല്ല വാഹനം നമുക്ക് ഈ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ആ ഒരൊറ്റ കാര്യം മാത്രമാണ് നമുക്ക് തോന്നിയത്. അല്ലാതെ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ടൂറ് പോകാൻ ആഗ്രഹിച്ച് ആരും കൂടെ ഇല്ല, മടിച്ചിരിക്കുന്നവരോ അല്ലെ ഇതിൽ പോയാൽ എങ്ങനെയാകും എന്ന് ആശങ്കയുള്ളവർക്ക് ആർക്കും ഒരു ആശങ്കയും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. തീർച്ചയായിട്ടും അത് പോയ ആരെങ്കിലുമൊക്കെ നമ്മളെ ശ്രോതാക്കൾ ഉണ്ടാവും അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഒരു എന്താണ് കമന്റ്സ് ഒക്കെ പോരട്ടെ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. 8848585 എന്ന നിങ്ങളുടെ നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ ഞങ്ങൾ ഉടൻ തന്നെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കൊന്ന് രജനി നമുക്കൊരു ബ്രേക്ക് എടുക്കാനുള്ള സമയമായി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം
5: ഞാൻ രജനി ഗിരീഷാണ്.
4: രജനി, ഞാനും അതുപോലെ തന്നെ ഹരിയും ചേർന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ ലൈവ് പ്രോഗ്രാം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴും അതിനെപ്പറ്റിയൊക്കെ ഓരോരുത്തർ മെസ്സേജസൊക്കെ അയച്ചിട്ടുണ്ട്. ബിനീഷ് അടിമാലി വളരെ രസകരമായ മെസ്സേജ് അയച്ചിരിക്കുന്നു, ടീച്ചറെ അടുത്ത ടൂർ KSRTCയിൽ അടിമാലി മൂന്നാർ, ഇങ്ങോട്ട് വരൂ, കൊല്ലത്ത് നിന്ന് മൂന്നാറിന് ഉല്ലാസയാത്ര KSRTCയുടെ ഉണ്ട് ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാവുന്നതാണ് ബിനീഷ്, തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജമുഖത്തല, പാവം, എല്ലാ ദിവസവും എന്തോരം ട്രൈ ചെയ്യുമെന്നറിയാവോ? നമ്മളൊരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷേ രാജമുഖത്തല ഇന്ന് വളരെ ലക്കിയാണ്, ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് ആൻസറൊക്കെ തന്നെ അയച്ചിട്ടുണ്ട്. മുഖത്തലക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, മുഖത്തലക്കാർക്ക് വേണ്ടി സംസാരിക്കാനായിട്ടുള്ള മുഖത്തലയുടെ ബ്രാൻഡ് അംബാസഡറാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രാമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ടൂറിസം പ്രൊമോഷൻ വളരെ ഇഷ്ടപ്പെട്ടു, സഫാരി ചാനലിലെ സന്തോഷ് ജോർജ് കുളങ്ങരെ പോലെ ഉണ്ടായിരുന്നു, ഇനി എന്ത് വേണം അല്ലേ. അതുപോലെ സ്പോർട്സ് രംഗത്തെ കുറിച്ച് വിലയേറിയ അറിവുകളാണ് പകർന്നത്, രജനി കുട്ടിക്കും പ്രീത കുട്ടിക്കും അനുമോദനങ്ങൾ എന്നൊക്കെ പറഞ്ഞു.
5: ചിത്രാമ്മയാണ്,
4: അതെ ചിത്രാമ്മ,
5: നമുക്ക് അങ്ങനെ വിളിക്കാൻ തന്നെ ഒരാളുള്ളത്,
4: അതെ അതെ,
5: ഒത്തിരി സന്തോഷമാണ് ചിത്രാമ്മയെ.
4: അതുപോലെ തന്നെ അരവിന്ദാക്ഷൻ സാറ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അരവിന്ദാക്ഷൻ സാറിനെ ഇടയ്ക്ക് ഇപ്പൊ നമ്മൾ മിസ് ചെയ്യുന്നത്, സാർ രാവിലെ എവിടെയൊക്കെയോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് മെസ്സേജ് ഇടാതെ
5: പോയാൽ നമുക്ക് മെസ്സേജ്
4: അപ്പോൾ അതാ ഇന്ന് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ സാറൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, കേരള സംസ്ഥാന ലോട്ടറി ആരംഭിച്ചത് 1967 മുതൽ 1969 വരെ ഗവൺമെന്റ് ഓഫ് കേരളയിലെ ധനകാര്യമന്ത്രിയായി പ്രവർത്തിച്ച പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന PK കുഞ്ഞു എന്ന ധനകാര്യമന്ത്രിയായിരുന്നു. അതെ അതെ, വൈക്കം സത്യാഗ്രഹയിൽ പങ്കെടുത്ത അദ്ദേഹം സ്വാതന്ത്ര്യ സമര പ്രവർത്തകനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണ് June 24 എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പുതിയ അറിവാണ് അല്ലെ, നമ്മളത് ഇതുവരെ അങ്ങനെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പൊ താങ്ക് യു അരവിന്ദാശൻ സാർ ഫോർ ദ ബ്യൂട്ടിഫുൾ ഇൻഫർമേഷൻ അല്ലേ നമുക്ക് തന്നതിന്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ എന്താണ്, ഒരു നമുക്ക് പേര് തരാത്ത ഒരാളുണ്ട്, എപ്പോഴും ഇങ്ങനെ പേര് പറയാതെ നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ട്.
5: അപ്പം
4: ആളാരാണെന്ന് അറിഞ്ഞൂടല്ലോ, നമ്പർ മാത്രമേ അറിയൂ. അപ്പോ പിന്നെ ഉത്തര കൊറിയ, അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ അയച്ചിട്ടുണ്ട്.
5: അത് ആരാണെന്നുള്ള ചോദ്യം എന്താ വെച്ചാൽ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും വന്ന് ഞാൻ ഇന്ന ആളാണ് എന്നൊന്നും നമ്മളോട് പറയുന്ന
4: അല്ല, നമുക്ക് പേര് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് ട്രൂ കോളറിൽ പേര് കണ്ടുപിടിക്കാം. പക്ഷെ നമ്മളങ്ങനെ കണ്ടുപിടിക്കുന്നില്ല അല്ലേ, അവര് തന്നെ റിവീൽ ചെയ്യണം, അതിലാണ് നമുക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രാജ്യങ്ങളുടെ പേര് അയച്ചിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായില്ല, അപ്പൊ അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രാജൻ വയനാട് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗിരീഷ് മാം ഈ കാര്യത്തിൽ പ്രീത ടീച്ചറിനെ തോൽപ്പിക്കണം, ഞാൻ ബ്രസീൽ ഫാനാണെന്ന്. നിങ്ങൾ രണ്ടുപേരും വരുന്ന ലൈവ് സൂപ്പറാണ്.
5: വയനാട്ടിലൊക്കെ ഇരുന്ന് നമ്മളെ ഇങ്ങനെ ഓർക്കുന്നതിന്, നമ്മൾ ആ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഒരു കുളിര്, ഒരു കുളിർമ വയനാടിന്റെ.
4: അതെ, അപ്പൊ വയനാട് എന്ന് പറയുന്നത് എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്,
5: അവിടെ ജനിച്ചതിന് തന്നെ ഭാഗ്യം ചെയ്യണം,
4: രസമുള്ള സ്ഥലമാണ് കാണാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ച് നമ്മളുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ അങ്ങനെ മെസ്സേജസ് ഒക്കെ പോരട്ടെ, ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്, അപ്പൊ ഇനിയും ഒരുപാട് പേർക്ക് അയക്കാനുള്ള സമയമുണ്ട്. അപ്പൊ എത്രയും
5: പെട്ടെന്ന്
4: ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇന്ന് എല്ലാവരും ആൻസർ പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നത്. സാധാരണ ഞാൻ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് ആലോചിക്കും, ഈ
5: ടീച്ചർമാരുടെയാണെന്ന് തോന്നുന്നു, കാരണം ഇന്ന് എല്ലാവരും കൃത്യമായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ടീച്ചർ ഇങ്ങനെ പറയും,
4: അതെ, നമ്മുടെ ടീച്ചർമാരുടെ ഒരു സ്വഭാവമാണ്, കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ അതുപോലെ തന്നെ ലീലാമണി കരിക്കോട്, ഹായ് രജനി, പ്രീത, ഹരി, മൂന്ന് പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടിമാലി ഫ്രണ്ട്സിനും നല്ലൊരു ഹായ് പറയണേ, കുറേ ദിവസം കാണാതെ ആയിട്ട് ഒരു ഫ്രണ്ട്സും എന്നെ തിരക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, അത് സത്യമാണ് കേട്ടോ, ലീലാമണിയെ തിരക്കിയതേ ഇല്ല, അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്
5: ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുക ഒന്നുമല്ല, പക്ഷെ റേഡിയോയിലുള്ള എല്ലാവരുടെയും ഭാഗത്ത് നിൽക്കുമ്പോഴ് നമ്മുടെ എല്ലാ ശ്രോതാക്കളും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. ചിലരൊക്കെ ചില തിരക്കുകളിലൊക്കെ ആണെന്ന് നമുക്ക് അറിയാം, പക്ഷെ ഞങ്ങളെ തിരക്ക് തിരിച്ചു വരുമെന്നും ഞങ്ങൾക്കറിയാം. അത്ര ഒരു ശുഭാപ്തി വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.
4: കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്, കുറേ ദിവസമായി മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ലായിരുന്നു, തിരക്കായി പോയി, എന്റെ രജനിക്കുട്ടിയുടെ ശബ്ദം കേട്ടിട്ട് ഒരുപാട് നാളായി, രാവിലെ അക്ഷരമുദ്ര കേട്ടു, മാധവിക്കുട്ടിയുടെ ജാനു പറഞ്ഞ കഥ രജനി സൂപ്പറായി അവതരിപ്പിച്ചു, തൊണ്ടയ്ക്ക് എന്തു പറ്റി, എനിക്ക് യുവജനോത്സവം സിനിമയിലെ ഇന്നും എന്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരണേ എന്ന് ചോദിച്ചിട്ടുണ്ട്.
5: ടീച്ചർ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കും, നമ്മുടെ ലീലാമണി ചേച്ചി ആയാലും നമ്മുടെ അടുത്ത കുറേ ശ്രോതാക്കളായാലും നമ്മുടെ ചിത്രാമ്മയായാലും പ്രത്യേകിച്ച് ലീലാമണി ചേച്ചി വരുന്ന ലൈവ്, ഞാൻ ഇരിക്കുന്ന ലൈവിലൊക്കെ ഞാൻ ശ്രദ്ധിക്കും, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ ശരിക്കും ആ ഒരു മ്യൂസിക് സെൻസിന് ഞങ്ങൾ ഒത്തിരി ആശംസകൾ നേരുകയാണ്. അവിടെ ഇരുന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റുഡിയോയിലോട്ടൊക്കെ വന്ന് ഞങ്ങളെയൊക്കെ ഒന്ന് കാണാനും കൂടെ ഒരു സമയം കണ്ടെത്തണം.
4: ലീലാമണി ചേച്ചി വേറൊരു കാര്യം കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ടീച്ചറെ ഇനി ടൂർ പോകുമ്പോൾ എന്നെ കൂടി വിളിക്കണേന്ന്
5: പറഞ്ഞിട്ടുണ്ട്.
4: അപ്പൊ ഞാൻ ആലോചിക്കുന്ന നമ്മുടെ ഈ ശ്രോതാക്കളെ എല്ലാവരും കൂടി ചേർത്ത് ഒരു ബഡ്ജറ്റ് ടൂറിസത്തിൽ നമുക്ക് കേറി പോയാലോ എന്നാണ്.
5: നമുക്ക് അത് പ്രീത ടീച്ചർ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ശ്രോതാക്കളും നമ്മളും നമ്മുടെ ആർജേസും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം ഒരു ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമാകാം എന്ന് തന്നെയാണ്. ഞാനും വേണം, ഞാനുള്ള
4: എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഒരു ബഡ്ജറ്റ് ടൂറിസം നമ്മുടെ ശ്രോതാക്കളെ എല്ലാം കയറ്റി നമുക്ക് നേരെ അടിമാലിക്ക്
5: അല്ല, നമ്മുടെ അടിമാലി ശ്രോതാക്കളും അവിടെ വെയിറ്റ് ചെയ്യും, നമ്മൾ ഇവിടുന്ന് പോയിട്ട് അവരെയും കൂട്ടിയിട്ടായിരിക്കും നമ്മള് യാത്രയാകുന്നത്. അപ്പൊ മൂന്നാറൊക്കെ കണ്ടുവരാം.
4: അതെ, അപ്പം ബിനീഷ് അടിമാലി, ലീലാമണി ചേച്ചിക്ക് ഹായ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ചിത്രാമ്മ ഗാനം പ്ലേ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചിത്രാമ്മയുടെ ചോയ്സ് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് മെസ്സേജസ് ഒക്കെ അയച്ച് എല്ലാവരും നമ്മളുമായിട്ട്

0: ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ്.
1: ടീച്ചർ, ഒരു ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് പറയാനുണ്ട്. ഇപ്പം നമ്മുടെ നല്ലൊരു പാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ തീരദേശവാസികളുടെ ദാഹം അകറ്റാൻ കടലുള്ള ശുദ്ധീകരണത്തിന് സർക്കാർ തയ്യാറാകുകയാണ്. അപ്പം ജല അതോറിറ്റിയും ജലസേചന വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് രാജ്യാന്തര മാതൃകകളും നിർദ്ദേശങ്ങളും ഒക്കെ മുന്നോട്ട് വെച്ചു എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത്. അപ്പം പിന്നെ അദ്ദേഹം പറയുന്ന എന്തെന്ന് വെച്ചാൽ, രാജ്യാന്തര മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഒരു പ്രായോഗിക പഠിക്കാൻ വേണ്ടി വിദഗ്ധ സമിതിയെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത് നടപ്പിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് ഈ ഒരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഇത്തരം വികസന പദ്ധതികളൊക്കെ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: അതെ, നമുക്ക് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. എല്ലാവരും ഞങ്ങളവരോട് തന്നെ ഉണ്ടായിരിക്കണം അല്ലേ? ഞങ്ങൾ ഉടൻ തന്നെ തിരിച്ചെത്തും. കീപ് ലിസണിങ് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: വെൽക്കം ബാക്ക് ടു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി. നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ രജനി ഗിരീഷും എന്നോടൊപ്പം
5: ഞാൻ പ്രീത.
4: നമ്മോടൊപ്പം ടെക്കായിട്ട് നമ്മുടെ ഹരിയോ ആണ് ഇരിക്കുന്നത്. മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. 1982 പുറത്തിറങ്ങിയ പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമായിരുന്നു നീലവാന ചോലയിൽ എന്നുള്ളത്. ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് കേട്ടപ്പോഴും നമ്മുടെ ആ ഒരു സംഗീതത്തിൻ്റെ മാസ്മരിക ലോകത്തിലേക്കാണ് ഞങ്ങളെ മൂന്നാളെയും ഈ ഒരു പാട്ടിങ്ങനെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പം എക്കാലത്തെയും നമ്മുടെ പ്രിയപ്പെട്ട പ്രണയഗാനങ്ങളിൽ ഒന്നായ ആ ഒരു പാട്ടി മനോഹരമായ ഗാനത്തിൻ്റെ കുറച്ചൊരു വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ, ഇളയരാജ അതുപോലെ തന്നെ പൂവച്ചൽ ഖാദറായിരുന്നു ഗാനരചന. യേശുദാസിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ഗംഗൈ അമരൻ്റെ മാന്ത്രിക സംഗീതവും പൂവച്ചൽ ഖാദറിൻ്റെ വരികളുമൊക്കെ ഒരു എവർഗ്രീൻ ഹിറ്റാക്കിയ ഒരു ഗാനമാണ് നമ്മുടെ നീലവാന ചോലയിൽ. അപ്പം പ്രീത ടീച്ചറെ, ചില ഗാനങ്ങളൊക്കെ നമ്മൾ രാവിലെ കേട്ട വൈകിട്ട് വരെ, രാത്രി വരെ, ഉറങ്ങുന്നിടം വരെ ആ പാട്ടിൻ്റെ ഒരു ഇങ്ങനെ ഒരു കാളിദാസൻ പാടിയ മേഘദൂതം എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ചില വരികൾ, ചില പാട്ടുകൾ ഇതൊക്കെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നും പറയാൻ പറ്റുകയില്ല. അതിൻ്റെ ഒരു ആവേശത്തിൽ ഞാനങ്ങ് പെട്ടെന്ന് ഇത്രയും എനിക്ക് പറയണം. ആ ഒരു പാട്ടിലാണ് ഞങ്ങളിങ്ങനെ സ്റ്റുഡിയോൻ്റെ ഇപ്പോഴും നമ്മുടെ കഥകളിൽ ഇങ്ങനെ ആ എവർഗ്രീൻ സോങ്ങിൻ്റെ ഒരു ലിറിക്സ് കടന്നു പോവുകയാണല്ലേ.
5: ടൈംലെസ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പാട്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് പേര് മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ആൻസർ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ കവിത കടപ്പാക്കടയിൽ നിന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗുഡ് മോർണിംഗ് രജനി ഗിരീഷ്, പ്രീത ടീച്ചർ, ഹരി. ഗുഡ് മോർണിംഗ് കവിത
4: അല്ലേ? തീർച്ചയായും കാവ്യ ഭാവനയിലൂടെ നമ്മളെ മെസ്സേജുകളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ കവിത.
5: അപ്പോൾ പ്രീത ടീച്ചറിന്റെ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്. നല്ല ഉച്ചാരണ ശുദ്ധിയോടെയാണ് അവതരിപ്പിക്കുന്നത്.
4: താങ്ക് യു.
5: അതെ അതെ, ഇംഗ്ലീഷ് സാഹിത്യമാണ് അവതരിപ്പിക്കുന്നതെങ്കിലും ഓരോ വേർഡിന്റെയും ഉച്ചാരണം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുന്നു. ഒരുപാട് നന്ദി.
4: നമ്മുടെ പ്രീത ടീച്ചർ പൊളിയല്ലേ?
5: രജനിയുടെ പ്രോഗ്രാമിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തുന്നത് തന്നെയാണ്. ഒരുപാട് ഹോംവർക്ക് ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നന്ദി രജനി എന്ന് പറഞ്ഞിട്ട് കുസൃതി ചോദ്യത്തിന്
4: കഷ്ടപ്പാടൊക്കെ തിരിച്ചറിഞ്ഞു കവിത വളരെ പെട്ടെന്ന്.
5: ശരിക്കും പറഞ്ഞാൽ അത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്ത് അതിനകത്തൊരു തെറ്റുപോലും വരുത്താതെ തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ റേഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിലുണ്ട്,
4: നമുക്കതിൽ വലിയ ധൈര്യം തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്റ്റേഷൻ ഡയറക്ടറായ പിള്ള സാറിന്റെ ഒരു വലിയ സപ്പോർട്ട്.
5: നമ്മളൊരു പുതിയ പ്രോജക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ തന്നെ സാർ അതിനെ നമുക്കൊരു
4: മാക്സിമം സപ്പോർട്ട്
5: അല്ലെ, ഫുൾ സപ്പോർട്ടും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട്സും
4: കുറെ ഐഡിയാസ്
5: ഒക്കെ നമ്മളെ ഒത്തിരി
4: ഞങ്ങളുടെ ഇത്തരം പ്രോഗ്രാമുകളുടെ ഒക്കെ പിന്നിലുള്ള കൈകള് നമ്മുടെ പ്രിയപ്പെട്ട സാറ് തന്നെയാണ്.
5: അപ്പോ താങ്ക് യു. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തതിലും സന്തോഷം കവിത. അപ്പൊ നമുക്ക് വീണ്ടും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ച് നമ്മളുമായിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നോളൂ. അപ്പോ പിന്നെ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ഇങ്ങനെ

0: എല്ലാരും അയക്കുന്നുണ്ട്. ഒരുപാട് പേര് സനോജ് അയച്ചിട്ടുണ്ട്, ബാബുരാജൻ സാറ്, രാജൻ മുഖത്തൽ.
1: സനോജിനെ ഓർക്കും, കടങ്കത കേൾക്കുമ്പോ എന്തേ എന്തേ വരാത്തു എന്ന്
0: ചിന്തിക്കാറുണ്ട്. നമ്മുടെ ആൻസർ സെൻഡ് ചെയ്തിട്ടുണ്ട്.
1: ശ്രോതാക്കളൊക്കെ തന്നെ നല്ല ഇന്റലിജന്റ് ആണല്ലേ ടീച്ചറെ,
0: അവര് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ.
1: ടീച്ചറെ, നമ്മളെ ഒരു പ്രത്യേക നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു ന്യൂസാണ് ഒമേഗ 3 റിച്ച് കണ്ടന്റ് ആയ നമ്മുടെ മത്തി ദേ തിരികെ വന്നിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കേരള തീരത്തെ പിടിച്ചുലച്ച മത്തി വറുതിക്ക് ഒരു ശമനം വന്നിരിക്കുന്നു. അപ്പം അതിന് വലിപ്പമേറിയ നെയ്ച്ചാളകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എന്നാണ് പറയുന്നത്. അനുകൂലമായ ഒരു അന്തരീക്ഷ സ്ഥിതിയും ശക്തമായ കടലൊഴുക്കും മൂലമുണ്ടായ ഒരു അപ്വെല്ലിംഗ് പ്രതിഭാസം ആണ് നമ്മുടെ മത്തി വർധനയുടെ കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ കടലിൻ്റെയൊക്കെ അടിത്തട്ടിലുള്ള പോഷക സമൃദ്ധമായ ഒരുതരം തണുത്ത വെള്ളം മുകൾ തട്ടിലേക്ക് ഉയർത്തി ഇത് കടലിൻ്റെ ഭക്ഷ്യ ശൃംഖലയെ പെട്ടെന്ന് ഒരു അപ്വെല്ലിംഗ് വഴി പോഷകങ്ങൾ എത്തിയതുകൊണ്ട് മത്തികളുടെ പ്രധാന ആഹാരമായ പ്ലവകങ്ങൾ എന്നുള്ള ഒരു കണ്ടന്റ് തന്നെയുണ്ട്. അതൊരു അറിവാണ് ഇത് മത്തി കൂടുതൽ കൂടാൻ കാരണമായി എന്നാണ് പറയുന്നത്. നമുക്ക് ഇത് മത്തി കുഞ്ഞുങ്ങളുടെ വളർച്ച വർദ്ധിച്ചു. ഈ ഒരു വളർച്ചാ ഘട്ടത്തിലുള്ളവയ്ക്ക് ഈ പ്ലവകങ്ങൾ ആവശ്യമായ ഒരു പോഷക ആഹാരമാണ്. ഇത് വളർച്ചയ്ക്കും ഭാര കൂടുതലും. അപ്പം വെറും മത്തിയല്ല നമുക്ക് വർദ്ധിച്ചിരിക്കുന്നത്, ഭാര കൂടുതലുള്ള മത്തി. അപ്പം ഒമേഗ 3 റിച്ച് കണ്ടന്റായി ഈ മത്തി നമ്മുടെ തീരത്ത് സ്വാഭാവിക വളർച്ചാ ഘട്ടം പൂർത്തിയാക്കി വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മളിങ്ങനെ പറയുമല്ലേ ടീച്ചറെ, നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ആയിരിക്കും രജനി ഇന്നലെ മത്തി ഇങ്ങനെ ഒരുപാട് വന്നു എന്ന് പറയും. പക്ഷെ വില കേൾക്കുമ്പോൾ നമുക്ക്
0: വലിയ സന്തോഷം
1: തോന്നാറില്ല.
0: അപ്പോൾ നമുക്കിപ്പോൾ മത്തി ഇങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നത് കൊണ്ട് അപ്പോൾ എപ്പോഴായാലും നമ്മളുടെ മാർക്കറ്റിൽ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ചെല്ലുമ്പോഴായാലും അല്ലെങ്കിൽ മത്സ്യം വാങ്ങിക്കാൻ ചെല്ലുമ്പോഴും ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ ആ ഒരു സീസണിൽ നമുക്ക് കിട്ടുന്നത് വാങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പോൾ വലുതായിട്ട് വലിയ മായമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് സീസണലി കിട്ടുന്ന സാധനങ്ങൾ, അപ്പോൾ അതുപോലെ ഇപ്പോൾ നമുക്ക് മത്തി സുലഭമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമ്മൾ നല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമുക്കറിയാം മത്തി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. നല്ല കപ്പയും മത്തിയായിട്ടുള്ള കോമ്പിനേഷനൊക്കെ നല്ലതാണ്
1: അല്ലേ.
0: അപ്പോൾ നല്ല കപ്പയൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കുക്ക് ചെയ്ത് നല്ല കുറച്ച് മത്തിയും, അപ്പോൾ അത് മാത്രമല്ല മത്തിയിൽ ഇപ്പോൾ ആ മുട്ടയും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ അതും പ്രത്യേകം വേണമെങ്കിൽ എടുത്ത് പ്രത്യേകം ഒരു വിഭവമാക്കാം, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം.
1: അപ്പം
0: ചിത്രാമ്മയുടെ പാട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ചിത്രാമ്മ വീണ്ടും പ്ലേ ചെയ്യണം ഇട്ടിട്ടുണ്ട്, ഉടൻ തന്നെ നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രമേശ് നമുക്ക് എന്താണ് കടൽ ജലത്തിനെ ശുദ്ധീകരിച്ച് എന്നതിനെ പറ്റിയൊക്കെ ഉള്ളൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജൻ വയനാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താണ് വായിക്കാനൊക്കെ മടിയാണ്, കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. അപ്പം രജനിയുടെ പരിപാടിയൊക്കെ ഗിരീഷ് മാമിന്റെ പ്രോഗ്രാം മിസ് ചെയ്യാറില്ല, പക്ഷെ കാടിലോട്ടൊക്കെ കയറി കഴിയുമ്പോൾ നോ റേഞ്ച്. അപ്പോൾ ചിലപ്പോൾ വയനാടല്ലേ, അപ്പം അത് കട്ട് ചെയ്ത് പോകും.
1: സത്യസന്ധമായി നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്.
0: അതെ അതെ. അപ്പം എനിക്കൊന്ന് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മൈസൂർ ടു ബത്തേരി എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം കേട്ടില്ല. അപ്പം ഏറ്റവും വേദനിക്കുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം ഓൾറെഡി നമ്മുടെ സമയമൊക്കെ തീർന്നു, എന്നാലും ഉത്തരം അറിയാമെങ്കിലും മെസ്സേജ് അയച്ചോളൂ, കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: ടീച്ചറെ, നമുക്ക് ഒരു വാർത്ത കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കാം. FCRI ഫണ്ട് വരുന്നുണ്ടല്ലോ ഓരോരുത്തർക്കൊക്കെ. അപ്പൊ അതിന്റെ പുതിയ വ്യവസ്ഥകൾ, പുതുക്കിയ ചട്ടമൊക്കെ വരുന്നുണ്ട്. ഈ വിദേശ സംഭാവന FCRI ആ പുതിയ നിയന്ത്രണങ്ങളുമായിട്ടാണ് കേന്ദ്രം വരുന്നത്. അപ്പോൾ ഓരോ ചാരിറ്റിയൊക്കെ ഓരോരുത്തരെ തട്ടിക്കൂട്ടിയിട്ട് ഫണ്ടുകൾ ഇങ്ങനെ വിദേശത്തു നിന്ന് ഒഴുക്കുക, അത് ഏതിനാണ് വിനിയോഗിക്കുന്നതെന്ന് പറയാതെ, നമ്മുടെ രാജ്യദ്രോഹത്തിനാണോ എന്തിനാണ് ഇവർ വിനിയോഗിക്കുന്നതെന്നും പറയുകയൊന്നുമില്ല. അങ്ങനെ ഒരു ഓരോന്നൊക്കെ തട്ടിക്കൂട്ടുന്നവർക്ക് പ്രത്യേക ഒരു ഭേദഗതി വരുന്നു. 5 105 തരം പ്രവർത്തനങ്ങളിൽ മാത്രമാണ് ഇവർക്ക് ഫണ്ട് അനുവദിക്കുന്നത്. പ്രവർത്തന മേഖലയും സംസ്ഥാനവും ഒക്കെ അറിയിക്കാൻ വേണ്ടി സർക്കാർ കേന്ദ്രം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ വാർത്തകളൊക്കെ തന്നെ നമ്മുടെ പത്രവാർത്തകളിലൊക്കെ ഇരിക്കും.
0: രജനി ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഈ ട്രിപ്പ് പോയപ്പോൾ കണ്ടൊരു കാഴ്ച. അതായത് നമ്മൾ ആ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാട്ടിനകത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അനുവാദമുള്ളത്, അതായത് നമ്മുടെ ഗവൺമെന്റ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ആദിവാസികളെ മാത്രമാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ വാഹനം ഇങ്ങനെ പോയപ്പോഴ് ഈ ആദിവാസി ഊരുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്ന കുറച്ച് കുട്ടികൾ ഇങ്ങനെ വഴിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനങ്ങളിൽ വരുന്നവർ എനിക്ക് തോന്നുന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന പതിവുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ കുട്ടികളെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒന്ന് രണ്ട് കുട്ടികൾക്കൊക്കെ ശരിക്കും ഡ്രസ്സ് പോലും അവരിട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഭയങ്കര കഷ്ടപ്പാടിൽ ആണ് അവർ ജീവിക്കുന്നതെന്ന് അവരുടെ ആ ഒരു വരവ് കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ ഞങ്ങൾ വാഹനം നിർത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് പേടിയായിരുന്നു ഇവർക്കിനി എന്തെങ്കിലും കൊടുത്താൽ ഇനി അത് എന്തെങ്കിലും പ്രശ്നമാവുമോ നമുക്ക് അറിഞ്ഞുകൊണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം നമ്മൾ കഴിക്കാനോ വല്ലതും കൊണ്ടുവന്നിട്ടുള്ളത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ സ്നാക്സൊക്കെ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ചിപ്സും അതും ഇതൊക്കെ കൊടുത്തു. അപ്പോൾ ഒരു കുട്ടി ഒന്ന് രണ്ട് കുട്ടികളിങ്ങനെ വസ്ത്രമില്ലാതെ നിൽക്കുന്ന കണ്ടപ്പോൾ കൊച്ചുകുട്ടികളാണ്, ഒരു വയസ്സൊക്കെ ആവുന്നതേ ഉള്ളൂ, നടക്കുന്ന ഒരു ഇതിലൊക്കെ വന്ന കുട്ടികളാണ്. അപ്പോൾ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇപ്പോൾ തണുപ്പുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് പുതപ്പും അതുപോലെ തന്നെ ഇങ്ങനത്തെ സ്വെറ്ററും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ കുട്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ അവർ വളരെ സന്തോഷത്തോടെ ആ കുട്ടികൾ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പോൾ വളരെ വിഷമം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു.
1: ടീച്ചറ് ഗവി വിവരണം പറഞ്ഞതിൽ ഏറ്റവും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇതാണ് ആദ്യം പറയേണ്ടിയിരുന്നത്.
0: ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ പേജസിൽ അത് ഇടാം.
1: ശരിക്കും ടീച്ചർ പറഞ്ഞ ഇപ്പറഞ്ഞതൊരു വലിയ കാര്യമാണ്. കാരണം ഇനി അങ്ങോട്ട് പോകുന്നവരെങ്കിലും ഇങ്ങനെയൊക്കെ ഈ ഇത് കേട്ടിട്ട്
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു
1: ചെയ്യാൻ പറ്റും.
0: നമ്മൾ വാഹനം നിർത്തി. അപ്പൊ ആ ദയനീയമായിട്ട് നമ്മളെ ഇങ്ങനെയാ നോക്കുന്ന ആ കുട്ടികളുടെ ഒരു മുഖം എന്നുണ്ടല്ലോ, നമുക്ക് ശരിക്കും വന്ന് നമ്മളെ യാത്ര കഴിഞ്ഞ് വന്നിട്ടും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ടച്ചിങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതല്ല വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ മാറി മാറി വരുന്ന ഗവൺമെന്റ് അല്ലെ, ആദിവാസികൾ എന്ന് പറയുമ്പോൾ വലിയൊരു നമ്പറൊന്നും ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. അവർക്കൊക്കെ അത് പ്രത്യേകിച്ചും കാടിന്റെ മക്കളാണ് അവരല്ലേ. അപ്പൊ കാട്ടിലെ ആ സമ്പത്തൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ ജീവിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, അവർക്കൊന്നുമില്ലെങ്കിൽ ഒരു കയറി കിടക്കാനുള്ള ഒരു വീടും അവർക്കുള്ള പ്രാഥമിക സൗകര്യങ്ങൾ ഒക്കെ കൊടുക്കുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ, അല്ലാതെ അവർക്ക് വേറെ യാതൊരു സോഴ്സും ഇല്ലാതെ അവിടെ കിടക്കുന്നവരാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തോന്നി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇനി ഒരിക്കൽ നമ്മൾ ആ ഒരു യാത്രയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണമോ എന്തെങ്കിലും കുട്ടികൾക്കൊന്നും ഇല്ലെങ്കിൽ ഡ്രസ്സ് ഒക്കെ നമ്മൾ കരുതിയിരുന്ന തീർച്ചയായിട്ടും നിങ്ങളെ വഴിയിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഗൈഡ് ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ഈ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇതുപോലെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഒരു വല്ലാത്ത നമ്മളെ മനസ്സിനെ വിഷമിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു നമ്മളുടെ ആ ആഘോഷത്തിനിടയ്ക്ക്.
1: അപ്പോൾ ടീച്ചറുടെ ഈ ഒരു ഗവി വിവരണത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായി നമ്മൾ ഏത് യാത്രകളൊക്കെ ചെയ്യുമ്പോഴായാലും നമ്മൾ എന്ത് ചെയ്യുമ്പോഴായാലും അതിൽ നമ്മൾ മറ്റുള്ളവർക്ക് അതായത് എങ്ങനെ നമ്മൾ ഹെൽപ്ഫുൾ ആകാമെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ടീച്ചറുടെ ഗവി യാത്രാ വിവരണത്തിൽ നമുക്ക് കിട്ടിയത്, ഇപ്പം ഞാനായാലും നാളെ ഇനി ഗവിയിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അന്ന് പ്രീത ടീച്ചർ പറഞ്ഞല്ലോ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കരുതാം. അപ്പം വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ഇന്ന് പ്രീത ടീച്ചർ നമ്മുടെ ലൈവിലൂടെ പറഞ്ഞപ്പം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ തന്നെ നിങ്ങളും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്നവരാണ്. അപ്പം നമ്മൾ ലൈവിലൂടെ ഇതിങ്ങനെ നമ്മുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാം. നിങ്ങളിങ്ങനെ മെസ്സേജുകളൊക്കെ അയക്കുക, കഴിഞ്ഞു പോയ യാത്രകളാണെങ്കിലും അതിൽ നമ്മളെങ്ങനെ അലേർട്ടാകണം, നമ്മളെങ്ങനെ ഹെൽപ്ഫുൾ ആകാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പം നമ്മൾ വൈൻഡ് അപ്പ് സെക്ഷനിലേക്കൊക്കെ കടക്കുകയാണ്, ടൈമായി അല്ലേ ടീച്ചറെ?
0: ഒരുപാട് പേര് നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. രാജമുഖത്തിലേക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാവും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി
1: എന്നുള്ളതാണ്.
0: കവിത, അതുപോലെ തന്നെ നമുക്ക് രമാവതി, പ്രാക്കുളം, അതുപോലെ തന്നെ സനോജ്. സനോജിന് നല്ല ഇന്ന് നല്ല വിഷയങ്ങളൊക്കെ ആയിരുന്നു, നല്ല അവതരണമായിരുന്നു എന്നൊക്കെ സനോജ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഇന്ന് മെസ്സേജ് ആൻസേഴ്സ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഇന്ന് എല്ലാവർക്കും ഉത്തരം കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിന് ഇന്നത്തെ ദിവസം ഇങ്ങനെ ജിൽജില്ലായിട്ട് പോട്ടെ അല്ലേ.
1: ഞാനിന്ന് ശ്രോതാക്കളോടൊപ്പം തന്നെയാണ്. കാരണം പ്രീതി ടീച്ചർ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇതല്ല, ഈസി ആയതുകൊണ്ടാണല്ല, അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ശ്രോതാക്കളൊക്കെ തന്നെ നല്ല ഇന്റലിജന്റ് ആണ്.
0: നമ്മളുടെ ഈ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ചിലപ്പോ എല്ലാരും കൂടി ഇരുന്ന് പറയുമ്പോൾ സാധാരണ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വലിയൊരു എഫേർട്ട് ഇല്ലാതെ ഇന്ന് എല്ലാവരും കണ്ടുപിടിച്ചു. അപ്പം അതുപോലെ തന്നെ റഷീദ കുരിപ്പുഴയിൽ നിന്നും ആൻസറത ഇപ്പം അയച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ എല്ലാവർക്കും ഇന്ന് ആൻസേഴ്സ് അയച്ച എല്ലാവർക്കും ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. അപ്പം ഇന്ന് ഈ ലൈവിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അപ്പം നമ്മുടെ പ്രോഗ്രാം അവസാനിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മളുടെ പ്രോഗ്രാമുകളെല്ലാം കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറുമല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
0: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279714. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279714. മൊബൈൽ 9446202760.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പ്രധാന വാർത്തകൾ. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. വാർത്തകൾ വിശദമായി. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് പി പ്രസാദാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. നിയമപരമായ മാർഗത്തിലൂടെ സർക്കാരിന് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് പിഎം ശ്രീയെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷം മാത്രമേ സർക്കാർ തീരുമാനമുണ്ടാകുകയുള്ളൂവെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മറുപടി നൽകി.
1: ഈ പദ്ധതി കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടതാണ്. സർക്കാർ MOU ഒപ്പിട്ടതിനെ തുടർന്ന് ഒപ്പിടാത്തതിന്റെ പേരിൽ തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് 92.41, പിന്നീട് 6.86, അങ്ങനെ 99.27 കോടി രൂപ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കൈപ്പറ്റിയിട്ടുള്ളത്. സാർ, എല്ലാം ചെയ്തത് കഴിഞ്ഞ സർക്കാരാണ്. പുതിയ സർക്കാർ വല്ല കരാറും ഒപ്പുവെക്കുകയോ തുടർ നടപടികൾ വല്ലതും സ്വീകരിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല.
0: മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിയമസഭയിൽ പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. നാളെ മുതൽ 28 വരെ സഭ ചേരില്ല. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനംവകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
2: മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി വന്യമൃഗങ്ങളെ കാട്ടിനുള്ളിൽ തന്നെ നിലനിർത്തുക, കണ്ടെയ്ൻമെന്റ്, മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ തീവ്രത ലഘൂകരിക്കുക, മിറ്റിഗേഷൻ എന്നിവയ്ക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. വനത്തിനുള്ളിൽ ഭക്ഷണ ജല ലഭ്യത കൂട്ടുക, സൌരോർജ വേലികൾ സ്ഥാപിക്കുക, AI, ഡ്രോൺ എന്നീ ആധുനിക സാങ്കേതിക വിദ്യകളുടെ തത്സമയ മുന്നറിയിപ്പ് നൽകുക, ദ്രുതപ്രതികരണ സംഘങ്ങളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുക തുടങ്ങിയ സമഗ്ര പരിപാടികൾ വിഭാവന ചെയ്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തെ തുടർന്ന് ഉണ്ടാകുന്ന മരണങ്ങൾ, പരിക്കുകൾ, കൃഷിനാശം എന്നിവയ്ക്ക് വേഗത്തിലുള്ള നഷ്ടപരിഹാരവും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്.
0: സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് BJP MLA BB ഗോപകുമാർ. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കിടെയാണ് നികുതി കുറച്ച് മദ്യമൊഴുക്കാനുള്ള സർക്കാരിന്റെ നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയ നടപടി പുനഃപരിശോധിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിളിച്ച് അന്തർസംസ്ഥാന മയക്കുമരുന്ന് കടത്തിനെതിരെ സംയുക്ത പദ്ധതി രൂപീകരിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. അതേസമയം ഹൈക്കോടതി വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മേയർ വി രാജേഷ് അറിയിച്ചു. 2 വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ലോകത്തെ ആദ്യ തുറമുഖം എന്ന നേട്ടത്തിലേക്ക് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് എത്തുന്നതോടെ ഈ നേട്ടം വിഴിഞ്ഞത്തിന് സ്വന്തമാകും. തുറമുഖത്തിൽ ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 എത്തിയത്. സംസ്ഥാനത്ത് 15 ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 5 ജില്ലകളിലാണ് രോഗബാധ. ഈ മാസം 165 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിപ ബാധിതന്റെ സമ്പർക്കപ്പെട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ 11 പേരെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. നിരീക്ഷണവേളയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഈ ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിക്കും. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3-ാം തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. ഇരട്ട ഗോൾ നേടിയ നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടർച്ചയായി 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന താരമെന്ന അത്യപൂർവ്വ റെക്കോർഡിന് ഉടമയായി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ആഫ്രിക്കൻ ശക്തിയായ ഘാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. എഥനോൾ മിശ്രിത പെട്രോളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്ര സർക്കാർ. എഥനോൾ മിശ്രിത ഇന്ധനത്തെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പഴയ ചിത്രങ്ങളും വീഡിയോകളും വീണ്ടും പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എഥനോൾ മിശ്രിത പെട്രോൾ സംരംഭം ശാസ്ത്രീയമായി സാക്ഷ്യപ്പെടുത്തിയതാണെന്നും സർക്കാർ ഇത് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. ഏലയ്ക്ക സംഭരണം വ്യാപാരികൾ സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയരുന്നു. ഏലയ്ക്ക വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. 3 മാസത്തിനിടെ ആദ്യമായാണ് വർദ്ധന. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലയ്ക്കയ്ക്ക് 3500 രൂപ വരെയാണ് വില. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 മാസമായി ഏലയ്ക്ക കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ കയറ്റുമതി പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വേനൽമഴയുടെ കുറവ് മൂലം ഹൈറേഞ്ച് മേഖലകളിൽ ഏലച്ചെടികൾക്ക് ഉണക്ക് ബാധിച്ചിരുന്നു. നിലവിൽ മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ഉൽപാദനം പൂർണ്ണതോതിൽ ഉയരാത്തതും വിപണിയിൽ വില വർദ്ധിക്കാൻ കാരണമായി. ഇതോടെ മുൻപ് 2 ലക്ഷം രൂപ വരെ നൽകി ഏക്കറിന് പാട്ടത്തിനെടുത്തിരുന്ന കർഷകർ ഇപ്പോൾ കൂടുതൽ തുക നൽകി ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്. മുൻപ് 2019 ഓഗസ്റ്റിലാണ് ഏലം വില റെക്കോർഡിലെത്തിയത്. എന്നാൽ പിന്നീട് വില കുത്തനെ ഇടിഞ്ഞ് കിലോയ്ക്ക് 950 രൂപ വരെ എത്തി. അവിടെ നിന്നാണ് ഇപ്പോൾ വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലെത്തിയിരിക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ. സെൻസെക്സ് 699 പോയിന്റ് ഉയർന്ന് 76,900 നിഫ്റ്റി 178 പോയിന്റ് ഉയർന്ന് 24,002 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 200 രൂപ കുറഞ്ഞ് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് വില. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. തുടർന്നുള്ള സൈനിക നീക്കത്തിന് മുൻപ് US കോൺഗ്രസിന്റെ അനുമതി വാങ്ങണമെന്ന് നിർബന്ധമാക്കുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റ് 48-50 വോട്ടുകൾക്ക് പാസാക്കിയത്. സെനറ്റിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ 4 അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് യുദ്ധാധികാര പ്രമേയം ഇരുസഭകളും പാസാക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിൽ കുടുങ്ങിയ 11,000-ലധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പദ്ധതി പ്രഖ്യാപിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അതിനിടെ ഹോർമുസിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി UNലെ ഇറാന്റെ സ്ഥിരം പ്രതിനിധി അറിയിച്ചു. നിലവിലെ സാഹചര്യങ്ങൾ അടുത്ത 60 ദിവസത്തിന് ശേഷം പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. സർക്കാർ തീരുമാനം ഉപസമിതി റിപ്പോർട്ടിന് ശേഷമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് സമാപിക്കും. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വിഷൻ 2031 നയരേഖയ്ക്ക് രൂപം നൽകിയതായി വനമന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന് കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. നിയമാനുസൃതം 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ നിർദ്ദേശം. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന ആദ്യ തുറമുഖം എന്ന നേട്ടം സ്വന്തമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിലേക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതി.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
5: ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു.

ഗ്രാമ ഭംഗി. ഗ്രാമ ഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. പ്രധാന വാർത്തകൾ. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന്

0: അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ച രാഷ്ട്ര നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും വെല്ലുവിളികൾ നേരിടുന്നതിലും ബ്രിക്സ് കൂട്ടായ്മ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 മാസത്തിൽ രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് ഉപാധ്യക്ഷൻ അശോക് കുമാർ ലാഹിരി. ന്യൂഡൽഹിയിൽ ട്രേഡ് വാച്ച് ക്വാർട്ടർലി റിപ്പോർട്ടിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ പാദത്തിൽ ഇന്ത്യയുടെ കയറ്റുമതി 1.84 ട്രില്യൺ ഡോളറിലെത്തിയെന്നും ഇറക്കുമതി 6.5% വർദ്ധിച്ചതായും ശ്രീ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാർ പുനരുജ്ജീവിപ്പിക്കുന്നതിനും പുതുക്കി രൂപപ്പെടുത്തുന്നതിനുമായി ഉന്നതതല വ്യാപാര ചർച്ചകൾ ആരംഭിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ ഈ വർഷം ആദ്യം ചർച്ച ചെയ്ത വ്യാപാര ചട്ടക്കൂടിനെ അമേരിക്കയുടെ പുതിയ തീരുവ നയം ബാധിച്ചതിനെ തുടർന്നാണ് വീണ്ടും ചർച്ച ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെയിമിസൺ ഗ്രീർ, ഇന്ത്യയിലെ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ എന്നിവരുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഒരു റിപ്പോർട്ട്.
1: വ്യാപാര പങ്കാളി രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ 10% താൽക്കാലിക തീരുവ July 24 അവസാനിക്കാനിരിക്കെ അതിനു മുൻപ് തന്നെ ഒരു ഇടക്കാല വ്യാപാര കരാറിലെത്താനാണ് ഇരുരാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഉഭയകക്ഷി വ്യാപാര സംഘർഷങ്ങളിൽ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നുള്ള ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന തീരുവ 18% കുറയ്ക്കുകയും നിലവിലുണ്ടായിരുന്ന 25% അധിക തീരുവ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അമേരിക്കയിൽ നിന്നുള്ള ചില വ്യാവസായിക കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ നിലവിലുള്ള തീരുവ കുറയ്ക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 14-ാമത് പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തും വിദേശത്തുമുള്ള എല്ലാ പാസ്പോർട്ട് അധികൃതർക്കും ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പാസ്പോർട്ട് സേവാ പ്രോഗ്രാം 2.0 നടപ്പിലാക്കൽ, ചിപ്പ് ഘടിപ്പിച്ച ഈ പാസ്പോർട്ടുകൾ, പുതിയ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം, റെക്കോർഡ് തോതിലുള്ള പാസ്പോർട്ട് വിതരണം എന്നിവ ജനങ്ങളുടെ യാത്ര കൂടുതൽ സുഗമമാക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മെഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: PM-SHRI പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കുന്നതിൽ പൊതുസമൂഹത്തിനുണ്ടായ ആശങ്ക സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് P. പ്രസാദാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. PM-SHRI വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റേത് ലജ്ജാകരമായ കീഴടങ്ങലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. കഴിഞ്ഞ LDF സർക്കാർ ഒപ്പിട്ട പദ്ധതിയാണ് PM-SHRI എന്നും പുതിയ സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി N. ഷംസുദ്ദീൻ മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു.
0: മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വിഷൻ 2031 നയരേഖയ്ക്ക് വനം വകുപ്പ് രൂപം നൽകിയതായി മന്ത്രി ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, ജനപങ്കാളിത്തം, ആധുനിക സാങ്കേതിക വിദ്യ എന്നിവ ഏകോപിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ

കശ്മീർ വിഷയം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇസ്ലാമാബാദ് യു എൻ വേദിയെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും നിഷ്പക്ഷമായ നിലപാടെടുക്കേണ്ട സഹ അധ്യക്ഷ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ വിമർശിച്ചു. പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി അസീം ഇഫ്തിഖർ അഹമ്മദിന്റെ അഭിപ്രായങ്ങൾക്ക് മറുപടിയായി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി

0: കാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖങ്ങളിൽ ഒന്നായി മാറാനൊരുങ്ങി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിശദാംശങ്ങളിലേക്ക്.
1: മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചു. ആദ്യ കപ്പലെത്തി 2 വർഷം പൂർത്തിയാകും മുമ്പെയാണ് 1000 കപ്പലുകൾ ബെർത്ത് ചെയ്തെന്ന ചരിത്രപരമായ നേട്ടം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിക്കുന്നത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്ത് എത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3 അന്താരാഷ്ട്ര കപ്പൽചാലിനോട് ചേർന്നുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷ യും വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാനുള്ള സ്വാഭാവിക ആഴവും വിഴിഞ്ഞത്തിന് ആഗോളതലത്തിൽ വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ അംഗീകാരം തേടണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു. US കോൺഗ്രസിന്റെ 2 സഭകളും ഒരുപോലെ പാസാക്കിയ ആദ്യ യുദ്ധാധികാര പ്രമേയമാണ് ഇത്. ഇറാനിലെ സുരക്ഷാസ്ഥിതി മെച്ചപ്പെട്ടതിനാൽ ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്കുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സമാധാന നീക്കങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് എംബസി അറിയിച്ചു. നിലവിൽ ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൌരന്മാരും ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ ഇറാനിലേക്ക് പോകേണ്ടി വരുന്നവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ശക്തമായി പൊരുതിയ കോംഗോയ്ക്കെതിരെ 76-ാം മിനിറ്റിൽ കൊളംബിയ വിജയഗോൾ നേടി. ഗ്രൂപ്പ് കെയിലെ മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 2 ഗോളുകൾ നേടി ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഈ ഗോളുകളോടെ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഗ്രൂപ്പ് എല്ലിലെ മുൻനിരക്കാരായ ഇംഗ്ലണ്ടിനെ ഖാന ഗോൾരഹിത സമനിലയിൽ തളച്ചു. പാനമയെ എതിരില്ലാത്ത 1 ഗോളിന് ക്രൊയേഷ്യ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കി ഹൈക്കോടതി. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിൽ എടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ക്രമീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് ബ്രിക്സ് കൂട്ടായ്മ. രാജ്യത്തിന്റെ മൊത്തം വ്യാപാരം കഴിഞ്ഞ 3 മാസം 5.4% വളർച്ച കൈവരിച്ചതായി നിതി ആയോഗ് റിപ്പോർട്ട്. കേരളത്തിൽ PM-SHRI പദ്ധതി നടപ്പാക്കുന്നതിലെ ആശങ്ക സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ പാകിസ്ഥാൻ കശ്മീർ പ്രശ്നം ഉന്നയിച്ചതിനെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ഇറാനെതിരായ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാനുള്ള പ്രമേയം US സെനറ്റ് പാസാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കോംഗോയെ പരാജയപ്പെടുത്തി കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
4: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങളിതാ.

0: FIFA World Cup 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിന് കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314, മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279314, മൊബൈൽ 9446202760.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ ചെക്കന്, പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അങ്ങനെ ജൂൺ 24 അല്ലേ, ഈ ഒരു മാസം തുടങ്ങിയതുമല്ല പെട്ടെന്ന് തീർന്നു എന്നൊരു സംശയം. കാരണം ഈ ഒരു മാസത്തെ അവസാനത്തെ ബുധനാഴ്ചയാണ് ഈ ജൂൺ 24 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണി മുതൽ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയോ സാന്ദ്ര 90.4 FM പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പാട്ടുകളൊക്കെ ഈ ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അത് ലൈവായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നമ്മളത് പരമാവധി എല്ലാ പാട്ടുകളും ഈ ഒരു മണിക്കൂർ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇപ്പോൾ സമയം 3:05 അപ്പം ഈ ഉച്ചയ്ക്ക് 3 മണി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉറക്കമൊക്കെ നമുക്ക് വരുമെങ്കിലും നമ്മൾ ഈ ഒരു സമയം എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി മാറ്റിവെക്കും അല്ലേ. എല്ലാ ബുധനാഴ്ചയും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എല്ലാവരും മെസ്സേജൊക്കെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നും ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു നിമിഷങ്ങളിലൊക്കെ റേഡിയോ സാന്ത്വന 90.4 FM കൂടി ചേർത്ത് പിടിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വന്ന മെസ്സേജ് നമ്മുടെ അമ്മുവാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളോട് ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മളെപ്പോൾ മെസ്സേജ് അയക്കുമ്പോഴും നമ്മളുടെ പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്കറിയാം നമ്മുടെ ശ്രോതാക്കളൊക്കെ എവിടെയൊക്കെയാണ് ഉള്ളതെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാൻ അതൊന്ന് സഹായിക്കും. അപ്പോൾ അമ്മു മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത്തിന് വേണ്ടിയിട്ടാണ്. അജിത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അജിത്ത് ഇപ്പോൾ അമ്മുവിനേക്കാൾ ഒരുപാട് ദൂരെയാണ്, അതായത് അബ്രോഡാണ് അജിത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ദൂരെയാണ് ഇപ്പോൾ അജിത്തുള്ളത്. അപ്പോൾ അജിത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു സോങ് ഉണ്ട് അജിത്തിന്. അപ്പോൾ ആ ഒരു പാട്ട് തന്നെ പ്ലേ ചെയ്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. അതും ആദ്യം തന്നെ പ്ലേ ചെയ്ത് തരണേ, അജിത്ത് കേൾക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് തന്നെയാണ് ആദ്യം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ തെൻട്രലെ എന്നെ തൊട് എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടാണ് നമ്മുടെ അമ്മു ചോദിച്ചിരിക്കുന്നത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി യേശുദാസും എസ് ജാനകി അമ്മയും കൂടി ചേർന്ന് ആലപിച്ച മനോഹരമായൊരു പാട്ട്. ഈ ഒരു പാട്ടിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ ഈ പാട്ട് ഏതാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ ആടുന്ന തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ച് ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
4: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
5: ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമ്മുടെ അമ്മു ആവശ്യപ്പെട്ടൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അജിത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു. അമ്മു ഹാപ്പി ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ നമ്മളുടെ മണികണ്ഠൻ ചേട്ടൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ, ഇഷ്ടഗാനങ്ങൾ, ഞാൻ മണികണ്ഠൻ പോളയത്തോട്. അപ്പോൾ ചേട്ടൻ എല്ലാ ലൈവിലും മിക്കപ്പോഴും നമുക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷം. ഈ ഒരു സമയം ഓർത്ത് വെച്ച് ഒരു പാട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, ആ പാട്ട് ആസ്വദിക്കുന്നു, ലോകം മുഴുവൻ ആ പാട്ട് ആസ്വദിക്കുന്നു. അപ്പോൾ ചേട്ടൻ ചോദിച്ചിട്ട് പാട്ട് ഇതാണ്, 1970 പ്രേം നസീർ, ശാരദ എന്നിവർ അഭിനയിച്ച താര എന്ന സിനിമയിലെ നുണക്കുഴി കവിൽ നഖചിത്രം എഴുതും എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ടിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് വയലാറാണ്. അതേപോലെ സംഗീതം ദേവരാജൻ മാസ്റ്ററാണ്, പാടിയിരിക്കുന്നത് P.J.ചന്ദ്രൻ സാറാണ്. അപ്പോൾ മനോഹരമായൊരു പാട്ടാണ്, പലപ്പോഴും പല ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒട്ടേറെ പാട്ടുകളുണ്ട്. എല്ലാവരും നൊസ്റ്റും ഒക്കെ തരുന്ന അത്തരത്തിലൊരു പാട്ടാണിത്. ഇപ്പോഴും നമ്മുടെ TV ഒക്കെ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് അമ്മമാരൊക്കെ ഓടി വന്നിട്ട് അയ്യോ പാട്ട് മാറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ കേൾക്കാൻ ആസ്വദിക്കാനൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നൊരു പാട്ട് തന്നെയാണ്. നമ്മുടെ മണികണ്ഠൻ ചേട്ടനാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
0: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
0: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
0: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
0: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
0: ഫ്രീ കിക്ക് 90.4 FM 2026.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
3: റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് നമ്മൾ ഈ സമയം റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്കായി ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരമായൊരു പാട്ടാണ് നമ്മൾ കേട്ടത്. മണികണ്ഠൻ ചേട്ടൻ പോളയത്തോട്ട് നിന്ന് ആവശ്യപ്പെട്ടൊരു പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കൂ അയക്കൂ എന്ന്. വാട്സപ്പിൽ മാത്രമല്ല, അല്ലാതെയും നമുക്ക് ഇത്തരത്തിൽ മെസ്സേജൊക്കെ അയക്കാവുന്നതാണ് കേട്ടോ. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നമുക്ക് ഇതേപോലെ പാട്ടുകളൊക്കെ ആവശ്യപ്പെട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ശ്രീകുട്ടി, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു, ഫുഡൊക്കെ കഴിച്ചു എന്നൊക്കെ വിശ്വസിക്കുന്നു. നിറം ഫിലിമിലെ ചിക് ചിക് ചിക് ചിക് ചിറകിൽ എന്ന ആ പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതാണ്. നമുക്കെപ്പോഴും ഒരു 90s കിഡ്സിനൊക്കെ എപ്പോഴും ഒരു ഓർമ്മ വരുന്ന, അല്ലെങ്കിൽ കുറച്ച് പ്രണയമൊക്കെ തോന്നുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് നിറം. അങ്ങനെ കുറേ പടങ്ങളുണ്ടല്ലോ. നമ്മുടെ ഒരു കുഞ്ചാക്കബോബിൻ്റെ ഇഷ്ടപ്പെട്ട ആ ഒരു സമയത്ത് നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു താരം കൂടിയായിരുന്നു നമ്മുടെ കുഞ്ചാക്കബോബൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ അദ്ദേഹത്തിന് അഭിനയിച്ചൊരു ചിത്രത്തിലെ പാട്ടാണ് നമ്മുടെ രാജൻ ചേട്ടൻ ചോദിച്ചത്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് രാജൻ ചേട്ടൻ ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. നമുക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് നൊസ്റ്റുമൊക്കെ ഫീൽ ചെയ്യുന്നൊരു പാട്ടാണല്ലേ ഈ ഒരു ചിത്രമാണെങ്കിലും. ഇപ്പോഴും നമുക്ക് കാണാൻ ഒരുപാട് താല്പര്യമുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടത്തിലുള്ളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് നിറം എന്നത്. അപ്പോൾ ഈ നിറം എന്ന ചിത്രത്തിൽ 1999 നിറം ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പാട്ട്, ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട വിദ്യാസാഗർ സാറാണ്. അതേപോലെ വരികൾ എഴുതിയിരിക്കുന്നത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായ ഗിരീഷ് പുത്തഞ്ചേജി സാറാണ്. പിന്നെ പാടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടനും ശബ്നവും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും മറ്റൊരു ഡെഡിക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ നൽകി അവർക്ക് അവരെയും കൂടി സന്തോഷിപ്പിക്കാം. പിന്നെ മാത്രമല്ല, നമുക്ക് അവരെ ഓർക്കാനും കൂടിയൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്. സോറി, വാട്സപ്പും ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് മെസ്സേജൊക്കെ അയക്കാം. നമ്പർ ഇതാണ്, 8848585. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ ആവശ്യപ്പെട്ട ആ ഒരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സണ്ണി ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
1: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
1: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
2: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
2: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: അഞ്ച് ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
2: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
2: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളി മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാ സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ മനോഹരങ്ങളായ പാട്ടുകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലേ. അപ്പം എല്ലാ പാട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തന്നെ വിശ്വസിക്കുന്നു. നമ്മളുടെ ചന്ദ്രബാലൻ സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിവേദ്യം എന്ന സിനിമയിലെ ചിറയിൻകീഴ് രാമകൃഷ്ണൻ സംഗീതം നൽകി ദേവരാജൻ, സോറി, നിവേദ്യം എന്ന സിനിമയിൽ ചിറയിൻകീഴ് രാമകൃഷ്ണൻ രചന നിർവഹിച്ച് ദേവരാജൻ സംഗീതം നൽകി ദാസേട്ടൻ മാധുരിയും ചേർന്ന് പാടിയ മനോഹരമായൊരു പാട്ടുണ്ട്, പാദസരം അണിയുന്ന പമ്പാ നദി എന്ന് തുടങ്ങുന്ന ഗാനം. ആ പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്ന പാട്ടുകൾ ആ പാട്ട് അത് തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മുടെ സമയം ഇപ്പോൾ 3:32 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി ആർക്കെങ്കിലും പാട്ടുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ് 8485857 85. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558875. അപ്പോൾ നമ്മളുടെ ചന്ദ്രബാലൻ സാറ് പറഞ്ഞ ആ ഒരു കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനോഹര ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മെയിൽ വിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
4: ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണല്ലേ. അപ്പൊ ഇപ്പോൾ സമയം 3:38. അപ്പൊ നമ്മളുടെ വീട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചായ ഒക്കെ ചെയ്യാനുള്ള ഒക്കെ ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കാണും. മാത്രമല്ല 4:45 ആകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലോട്ട് വന്നു തുടങ്ങും. അപ്പൊ അവർക്ക് വേണ്ടി ഇഷ്ട ഭക്ഷണമൊക്കെ എന്താ ഒന്ന് തയ്യാറാക്കാനുള്ള ഒരു തിരക്കൊക്കെ തുടങ്ങി കാണും. ഇപ്പോൾ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 4 മണിയാകാനുള്ള ഒരു കാത്തിരിപ്പാണ്. മാത്രമല്ല നമുക്കൊരു ടീ ബ്രേക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള അപ്പൊ ആ ഒരു സമയമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ പാട്ടുകളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ് 8848 5785. നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമ്മുടെ റീജ് ചേച്ചിയാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യം മൂവിയിലെ എൻ അൻപ എന്ന ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ആ പാട്ടിൻ്റെ എന്താ പാട്ട് പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് യുഗഭാരതിയാണ്. അതേപോലെ തന്നെ ഹാരിസ് ജയരാജിൻ്റെ മനോഹരമായ സംഗീതത്തിൽ സാധന സർഗം ബെന്നിദയാൽ എന്നിവർ ചേർന്ന് ആലപിച്ച മനോഹരമായ ഒരു പാട്ടാണ് നമ്മുടെ റീജ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു റീജ് ചേച്ചിയും അത്തരത്തിലുള്ളൊരു തിരക്കിലൊക്കെ ആയിരിക്കും, വീട്ടിലുള്ള അടുത്തൊരു 4 മണിയുടെ ഒരു തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. അപ്പോഴും നമ്മളെയൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു, അതേപോലെ പാട്ടുകളൊക്കെ ചോദിക്കുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ചേച്ചി ആവശ്യപ്പെട്ട ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി. നമുക്കപ്പോൾ സമയം 3:46 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രമോദ് ചേട്ടൻ കണ്ണൂരിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. താണ്ഡവം എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പാട്ടുണ്ട്, ആ ഒരു സമയത്തെ ജിൽ ജിൽ പാട്ട്, ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ നമുക്ക് തോന്നും. പാലും കുടവും എടുത്ത് എന്നുള്ളത്, പാലും കുടമെടുത്ത് അഴക പൂമ്പട്ടും എടുത്ത് എന്ന് പറയുന്നൊരു പാട്ടില്ലേ, ആ പാട്ട് ആ ഒരു സമയത്ത് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ കേൾക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളിങ്ങനെ അതിനൊപ്പം ഇങ്ങനെ ഡാൻസ് ചെയ്യുമായിരുന്നു. ആ ഒരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. എന്തായാലും മനോഹരമായൊരു പാട്ടാണ്. പെട്ടെന്ന് നമുക്ക് ചെറിയ ചില ഓർമ്മകളോടൊക്കെ ആ പാട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ താണ്ഡവം എന്ന ചിത്രത്തിലെ MG ശ്രീകുമാർ സർ സംഗീതം നൽകി, അദ്ദേഹവും സരസ്വതിയും ചേർന്ന് ആലപിച്ച ഒരു പാട്ടാണത്. എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നമ്മുടെ സമയം ഏകദേശം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:51 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റഷീദ് ചേച്ചി ഒരു പാട്ട് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന പാട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്. മഴയെത്തും മുൻപേ എന്ന ആ ചിത്രത്തിൽ നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനാണ് നമ്മുടെ മമ്മൂട്ടിയും അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശോഭന മമ്മു അല്ലേ. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ ഈ ഒരു പാട്ട് എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. അതേപോലെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രാമ്മയും ഈ പാട്ട് പാടിയിട്ടുണ്ട്. നമ്മൾ ദാസേട്ടം പാടിയ വെർഷനാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ റഷീദ് ചേച്ചി ചോദിച്ച ഗാനം ദാ ഇതാ വരുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശ്രീലക്ഷ്മി. ഇപ്പോൾ സമയം 3:57 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും മെസ്സേജ് വരുന്നുണ്ട്. നമ്മളുടെ ഈ ഒരു എന്താ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത് 3 മണി തൊട്ട് 4 മണി വരെയാണ് കേട്ടോ. ഈ 1 മണിക്കൂറിൽ ഉള്ളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളെല്ലാം പലതും പരമാവധി നമ്മളതെല്ലാം പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും വീണ്ടും മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചവരാരും വിഷമിക്കേണ്ട, അടുത്ത ലൈവിൽ നമ്മൾ അതൊക്കെ പരിഗണിക്കുന്നതാണ്. അതും ആദ്യം തന്നെ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ

വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ മാധുരി ചേച്ചി ഒരു പാട്ട് ചോദിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. നമസ്കാരം ശ്രീലക്ഷ്മി, ഞാൻ മാധുരിയാണ്. നമസ്കാരം ചേച്ചി, സുഖമായിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്താ, അടിവേരുകൾ എന്ന സിനിമയിലെ മാമഴക്കാട് എന്ന പാട്ട് ആണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ശ്യാമാണ്, അതേപോലെ തന്നെ വരികൾ എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലയാണ്, പാടിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ

ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു മാധുരി ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ആ ഒരു പാട്ടിലൂടെ നമ്മുടെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്രയും നേരം പ്രിയപ്പെട്ടവരോടൊപ്പം കൂടെ ഞാൻ ശ്രീലക്ഷ്മി, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി

സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-9-3-71-4, മൊബൈൽ 09-46-20-27-60.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
2: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
2: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
2: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
2: ഫ്രീ കിക്ക് 90.4 FM 2026.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി കുരീപ്പുഴ സേക്രഡ് ഹാർട്ട് സ്കൂളിൽ കുട്ടികൾക്കായി നിയമബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോക്സോ നിയമം, സൈബർ കുറ്റകൃത്യങ്ങൾ തടയൽ, മയക്കുമരുന്ന് പ്രതിരോധം എന്നീ വിഷയങ്ങളിലായിരുന്നു ക്ലാസ്. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി രേഖ ലോറെയ്ൻ ഉദ്ഘാടനം നിർവഹിച്ചു. റിസോഴ്സ് പേഴ്സൺ ജാസ്മിൻ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജോളി റെജി, വൈസ് പ്രിൻസിപ്പൽ സരോജം എന്നിവർ പ്രസംഗിച്ചു. മരയിൽകുളങ്ങര MRA നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെൻസസ് 2027 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കും. വ്യാഴാഴ്ച 10 മുതൽ 2 വരെ മരയിൽകുളങ്ങര NSS വനിതാ സമാജം ഹാളിലുള്ള MRA ഓഫീസിലാണ് ഹെൽപ്പ് ഡെസ്ക്. കൂടുതൽ വിവരങ്ങൾക്ക് 9995628014 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9995628014.

0: 1-4. ESIC കൊല്ലം സബ് റീജിയണൽ ഓഫീസിൽ നടന്ന യോഗ ദിനാചരണം മടവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ ശ്രീരേഖ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് ഡയറക്ടർ വി മുഹമ്മദ് അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, പത്തനാപുരം, പുനലൂർ, കൊല്ലം താലൂക്കുകളിൽ നിന്നുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ 500,000 രൂപ വരെ നിബന്ധനകൾക്ക് വിധേയമായി വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-276-4440 എന്ന നമ്പരുമായോ 9494-746-4475 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് വൊക്കേഷണൽ HSSൽ ലഹരിക്കെതിരെ ലോകകപ്പ് ഫാൻ മത്സരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ വിവിധ ടീമുകളായി തിരിഞ്ഞാണ് മത്സരിച്ചത്. വിവിധ രാജ്യങ്ങളുടെയും താരങ്ങളുടെയും ജേഴ്സികൾ ധരിച്ചാണ് കുട്ടികൾ എത്തിയത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ റാലി സംഘടിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ വിവിധ പദ്ധതികളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡ്രൈവർ കം അറ്റൻഡന്റ് നിയമനം നടത്തും. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും തിരിച്ചറിയൽ രേഖ സഹിതം June 29 രാവിലെ 11 തേവള്ളി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474-279-3464 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474-279-3464. കുളക്കട കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ അസാപ് കേരള June 27 രാവിലെ 10 സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കും. ബ്രാഞ്ച് മാനേജർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ, സർവീസ് അഡ്വൈസർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ, EV ടെക്നീഷ്യൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്, ടെക്നീഷ്യൻ തുടങ്ങിയ വിവിധ ഒഴിവുകളിലേക്കാണ് നിയമനം. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495-99-9672 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 9496-23-2583 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എം എസ് നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: സ്വാഗതം തൂവാനം 60-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ വിചാരണയ്ക്ക് ശേഷം ഫട്കേയും രുസ്തത്തെയും പായ്ക്കപ്പലിൽ യമനിലേക്ക് കൊണ്ടുപോകുന്നു. യമനിലെ കാരാഗ്രഹത്തിൽ അവർ തടവുകാരാക്കപ്പെട്ടു. തൂവാനം തുടരുന്നു. മാ തുഛേ സലാം 21-ാം ഭാഗം.

മറ്റുള്ളവരിൽ നിന്ന് അകലെ ഏകാന്തമായ ഒരു ഇരുട്ടറയാണ് ഫട്കിക്ക് വിരിച്ചിരുന്നത്. നേരെ നിൽക്കുവാൻ പോലും കഴിയാത്തത്ര ഇടുങ്ങിയത്. വിശാലമായ ആ മരുഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട ഇരുട്ട് മുഴുവനും ഒരു പിശാചിനെപ്പോലെ ആ മുറിയിൽ പതങ്ങിയിരുന്നു. ഇരുട്ടിൽ ഒറ്റയ്ക്കായ ഫട്കിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അരൂപിയായ പിശാച് ചെവിക്കരികിൽ നിന്ന് മരിച്ചുപോയ ഏതോ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടേയിരുന്നു.

പുലരിയുടെ ചില്ലു പൊട്ടി. പ്രകാശം മറ്റു മുറികളിൽ ചിതറിയപ്പോഴും ആ ഇരുട്ടറയിൽ ഫട്കെ ഉണർന്നു തന്നെയിരുന്നു. പകൽ ജോലി ചെയ്യിക്കാനായി കൊണ്ടുപോകുന്ന ഗാർഡിൻ്റെ പിന്നിൽ നടക്കുകയായിരുന്നു രുസ്തം. വെയിലഴിച്ചിട്ട ജയിലഴികൾ വരാന്തയിൽ ചിതറിക്കിടന്നു. അതിൽ ചവിട്ടി ഓരോ ജയിലറ കടക്കുമ്പോഴും രുസ്തം ആകാംക്ഷയോടെ അതിനകത്തേക്ക് എത്തി നോക്കും. എവിടെയെങ്കിലും ഫട്കയുണ്ടോ? ചങ്ങല ഉരഞ്ഞ വ്രണത്തിൽ ഈച്ചയാർക്കുന്ന കാലുകൾ, ഒഴുകിപ്പരന്ന മൂത്രം, പാടകെട്ടിയ തറകൾ, കൽച്ചുവരിൽ തലയിട്ടടിക്കുന്ന മുടി വളർന്നു മൂടിയ മുഖങ്ങൾ, മരിച്ചുപോയ പ്രതീക്ഷകളുടെ കനച്ച വാട. ഫട്കയെ ഒരറയിലും കണ്ടില്ല. എവിടെയാണ് ഫട്കയെ തടവിലിട്ടിരിക്കുന്നത്? തൊട്ടുപിറകെ പോകാത്തതിന് മുമ്പേ പോകുന്ന ഗാർഡ് തോക്കിൻ്റെ പാത്ത് കൊണ്ട് രുസ്തത്തിൻ്റെ നെറ്റിയിലടിച്ചു. എന്നിട്ട് വേഗം മുന്നോട്ട് നടക്കാൻ ആംഗ്യം കാണിച്ചു. ആ അടി അല്പം കൂടി താണിരുന്നെങ്കിൽ കണ്ണുടഞ്ഞു പോയേനെ. വേദനയോടെ രുസ്തം മുന്നോട്ട് നടന്നു. പുറകെ കഴുത്തിൽ വളയവും കയ്യിൽ ചങ്ങലയുമായി അവനെപ്പോലെ ചില തടവുകാരുമുണ്ട്. പണിക്ക് കൊണ്ടുപോവുകയാണ്. പുകയും ചൂടും നിറഞ്ഞ ഒരു നീണ്ട ആലയായിരുന്നു പണിമുറി. അവിടെ തീക്കനലുകൾ പഴുത്തുകിടന്നു. പലമാതിരി ലോഹവളയങ്ങൾ, കുഴലുകൾ അടിച്ച് പദം വരുത്താൻ ആ തടവുകാർ നിയോഗിക്കപ്പെട്ടു. പകൽ മുഴുവൻ വീർപ്പൊഴുക്കി പണിയെടുക്കണം. അമാന്തിച്ചാൽ അടി പുറത്തു വീഴും. ചാട്ടയുടെ നീറ്റലിൽ പുളഞ്ഞു നിൽക്കാൻ പറ്റില്ല. തീപോലെ പഴുത്ത വളയങ്ങളിൽ ഉരുക്കു ചുറ്റികൊണ്ട് ആമഞ്ഞടിക്കണം. അല്ലെങ്കിൽ പഴുത്ത കനൽക്കട്ടകളെ കുടിലുകൊണ്ട് ഇളക്കി കൊടുക്കണം. മുറി മുഴുവനുമുള്ള നരകത്തിയിൽ കിടന്ന ആ ലോഹം തൻ്റെ ജന്മത്തെ ഓർത്ത് നിർത്താതെ നിലവിളിക്കുന്നത് പോലെ തോന്നി. ആദ്യ ദിവസങ്ങളിൽ രുസ്തത്തിന് കുടിലുകൊണ്ട് തീയിളക്കുകയായിരുന്നു പണി. അവൻ്റെ മുഖവും മുടിയും തീയേറ്റ് ചുവന്നു പുകഞ്ഞു. കണ്ണു കാണാതായപ്പോൾ കുടിലൊന്ന് ലക്ഷ്യം തെറ്റി പൊടുന്നിനെ ചാട്ടവാർ മുതുകിൽ പുളഞ്ഞു. പിന്നെ കുടിലുകൊണ്ടല്ല, വിരലുകൾ കൊണ്ടാണ് തീക്കട്ടകൾ മാറ്റിയിടേണ്ടി വന്നത്. നഖങ്ങൾ കരിഞ്ഞു, മാംസം വെന്തു കുമിളച്ചു. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ വീർപ്പുമുട്ടി. പലവട്ടം അവൻ വെള്ളം വെള്ളമെന്ന് കരഞ്ഞ് പിറകിൽ നിന്ന ഗാർഡിനെ നോക്കി. അവൻ്റെ ആവശ്യം അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. രുസ്തത്തിൻ്റെ കഴുത്തിൻ്റെ പുറകിൽ പിടികൂടി പട്ടാളക്കാരൻ പഴുത്ത ചൂളയോട് അവൻ്റെ മുഖം ചേർത്തു പിടിച്ചു. കവിള് കരിഞ്ഞു, പിടഞ്ഞ് രുസ്തം ഒരു വശത്തേക്ക് വീണു.

തറയിൽ വീണൊരു ഉസ്തത്തിൻ്റെ നെഞ്ചിൽ ഉരുക്കുലാടം തിറച്ച ബൂട്ടുകൊണ്ട് ആഞ്ഞടിച്ചിട്ടും എഴുന്നേൽക്കില്ലെന്ന് ബോധ്യമായപ്പോൾ പട്ടാളക്കാരൻ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഉസ്തത്തിന് അതെന്താണെന്ന് മനസ്സിലായില്ല. ലോഹത്തിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന ഒരു തടവുകാരൻ ആലിയുടെ പുറത്തേക്ക് കൈ ചൂണ്ടി അവനോട് പറഞ്ഞു, രുസ്തം വിലങ്കിട്ട കൈകൊണ്ട് തറയിലൂടെ ഇഴഞ്ഞു. നീറ്റലും പുകച്ചിലും കൊണ്ട് ഇഴഞ്ഞിട്ടും ഇഴഞ്ഞിട്ടും വാതിലെത്തുന്നില്ല. അവൻ്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. അപ്പോഴാണ് ഒരു തണുത്ത കാറ്റ് വന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടത്. വാതിലെത്തിയിരിക്കുന്നു. കുറച്ചു ദൂരെ വായിൽ പിടിച്ച ഒരു സിമെൻ്റ് ടാങ്ക് കാണാം. ഏഴെട്ട് പടി കയറിയാലേ അതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റൂ. നെഞ്ചോളം നരച്ച താടിയെത്തിയ ഒരു വൃദ്ധൻ അതിൽ വെള്ളം നിറയ്ക്കാൻ കഷ്ടപ്പെടുകയാണ്. രണ്ട് കയ്യിലെയും ഇരുമ്പ് തൊട്ടികളുടെ ഭാരത്തിൽ അയാൾ ഓരോ ചുവടുവെപ്പിലും താഴോട്ട് വീഴുമെന്ന് തുളുമ്പി. വേദനയിലും അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ടേയിരുന്നു. വഴുക്കലുള്ള കിണറിൻ്റെ അടുക്കിൽ വച്ച് അയാൾ അരുസ്തത്തിൻ്റെ പൊള്ളിയ കുമിളകൾ പൊട്ടിയ നീരൊലിച്ച കൈക്കുമ്പിളിലേക്ക് നീര് പകർന്നു കൊടുത്തു. നീറ്റലിൽ അവൻ നിലവിളിച്ചു. വെള്ളത്തുള്ളികൾക്കൊപ്പം വയസ്സിനപ്പോഴും പൊട്ടിപ്പൊട്ടി ചിരിച്ചതേയുള്ളൂ. പിന്നെയാണ് അറിഞ്ഞത് അയാളുടെ മനോനില തെറ്റിയത് രണ്ടാൾ പൊക്കത്തിലെ

ടാങ്കിൽ അയാളുടെ കൂട്ടുകാരനെ മുക്കിക്കൊന്നു കളയുന്നത് കണ്ടുമുതലാണെന്ന്. കൂട്ടുകാരൻ്റെ പുറത്തേക്ക് നീണ്ട കാലുകൾ ഭയന്ന പ്രാവിൻ്റെ പറന്നു പൊങ്കാനുള്ള വെമ്പൽ പോലെ ചിറകടിക്കുന്നതും പിന്നെ ശാന്തമാകുന്നതും അയാൾ കണ്ടു. ജയിലിനകത്ത് റെക്കോർഡിൽ വരാത്ത മരണങ്ങൾ അങ്ങനെയാണ് നടക്കാറുണ്ടായിരുന്നത്. അത് കണ്ട അയാളുടെ മനോനില തെറ്റി. അലമുറിയിട്ട് ജയിലിനകത്ത് ഓടി നടന്ന അയാളെ ഇരുണ്ട സെല്ലിൽ തളച്ചു. പിന്നെ ആ കരച്ചിൽ മാറി ചിരിയായപ്പോൾ പണിയെടുക്കാൻ കൊണ്ടുവന്നു. പക്ഷെ ഭ്രാന്തൻ്റെ കയ്യിൽ ഇരുമ്പ് ചുറ്റി കൊടുക്കാൻ പറ്റില്ലെന്ന് വന്നപ്പോഴാണ് വെള്ളം കോരാൻ നിയോഗിച്ചത്. തനിക്കോ മറ്റാർക്കോ മരിക്കാനുള്ള വെള്ളം അയാൾ അന്ന് തൊട്ട് കോരാൻ തുടങ്ങി. ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അയാൾ വെള്ളത്തോട് സംസാരിക്കും. ചിലപ്പോൾ പിറന്നു വീണ ഒരു കുഞ്ഞിനെ പോലെ ആ വെള്ളത്തെ കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങും. മൗത്ത് കീ പാനി എന്നാണ് അയാൾ അതിനെ കൊഞ്ചിച്ചത്. ചിലപ്പോൾ ബഹളം കേട്ട് ഓടി ചെല്ലുന്ന പട്ടാളക്കാർ വെള്ളത്തിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന കൈകളടിച്ച് അയാളെ താഴെ ഇറക്കി സെല്ലിലടയ്ക്കും. ജയിലിലെ റെക്കോർഡിൽ കയറിപ്പറ്റുന്ന മരണങ്ങൾ എല്ലാവരും കാണെയാണ് നടത്തിയിരുന്നത്. സെല്ലിൽ അടച്ചിട്ടിരിക്കുന്നവർക്ക് കാണാൻ പറ്റുന്ന മുമ്പിലെ തുറന്ന മൈതാനത്തിൽ അപരാധിയുടെ രണ്ട് കാലുകളെയും ഓരോ ഒട്ടകത്തിൻ്റെയും കാലുകളുമായി ബന്ധിക്കും. രണ്ട് ഒട്ടകങ്ങളെയും തെളിക്കുന്ന കാപ്പിരികൾ അതിൻ്റെ മുകളിലിരുന്ന് അവയെ രണ്ട് ദിശകളിലേക്ക് പായിക്കും. നെടുകയെ വലിച്ചു കീറുന്ന ശരീരം ഒരു പിടച്ചിലോടെ കുറച്ചു ദൂരം പിന്നിട്ട് എന്നേക്കുമായി വേർപെടും. വൃത്തികെട്ട പല്ലും മോണയും കാട്ടി ചാളോലിക്കുന്ന ഒരു മുരടൻ ഒട്ടകത്തെയും ഇതൊന്നും കാണാൻ തീരെ ഇഷ്ടപ്പെടാതെ രണ്ട് കണ്ണുകളും പൂട്ടിയോടുന്ന ഒരു പെണ്ണൊട്ടകത്തെയുമാണ് ഇതിന് നിയോഗിക്കാറ്. വധശിക്ഷ നടപ്പാക്കാൻ അവയെ കൊണ്ടുവരുമ്പോൾ തന്നെ മുരടൻ്റെ വായിൽ നിന്ന് കാമത്തിൻ്റെ വൃത്തികെട്ട അവയവം വിറച്ചുകൊണ്ട് തൂങ്ങിക്കിടപ്പുണ്ടാകും. ഡുള്ള എന്ന ആ പിങ്ക് സഞ്ചി കാണുമ്പോൾ ഗാർഡുകൾക്ക് ആവേശമാണ്. വധശിക്ഷ സമയത്ത് മാത്രമേ അവയെ അടുത്തു കൊണ്ടുവന്നിരുന്നുള്ളൂ. ലായത്തിലേക്ക് അവറ്റയെ മടക്കും മുമ്പ് മുരടൻ വല്ലാത്ത ആക്രാന്തത്തോടെ പെണ്ണൊട്ടകത്തെ കീഴ്പ്പെടുത്തു. വലിച്ചുകീറിയ പച്ച ജീവൻ്റെ ചൂടാറും മുമ്പ് മൈതാനത്തിൽ ഒട്ടകങ്ങളുടെ ഇണചേരൽ ജയിലധികാരികൾ ക്രൂരമായ ഒരു ആനന്ദത്തോടെ അനുവദിച്ചു കൊടുത്തിരുന്നു. അമർഷം കടിച്ചൊതുക്കുന്ന തടവുകാർ സെല്ലിന് പുറത്തു വച്ച് അവറ്റയെ കണ്ടാൽ അരിശം തീർക്കുന്നത് അതിൻ്റെ പുറത്താണ്. പെണ്ണൊട്ടകം ഒരു ശബ്ദം പോലും വയ്ക്കാതെ അതൊക്കെ ഏറ്റുവാങ്ങി ഉള്ളാലെ ശമിക്കും. മുരടനാകട്ടെ ദേഹത്ത് തൊട്ടാൽ അമറി പട്ടാളക്കാരെ വിളിച്ചു വരുത്തും. അതോടെ തൊട്ടവൻ്റെ പണി കഴിഞ്ഞു. ജയിലിലെ ഇരുളുവീണ തടവറകൾക്ക് മുന്നിലൂടെ രുസ്തം പലവട്ടം ഫട്കിയെ തേടി നടന്നു.

ഒട്ടകങ്ങൾ കിട്ടുന്ന ലായത്തിനടുത്തു വച്ചാണ് രുസ്തം ആദ്യമായി ഫട്കയെ കണ്ടത്. അതിനടുത്തുള്ള എണ്ണയാട്ടുന്ന ചക്കിൽ നിന്ന് ഒട്ടകത്തെ അഴിച്ചു മാറ്റിയിരുന്നു. പകരം കെട്ടിവെച്ചിരുന്നത് ഫട്കയായിരുന്നു. മുതുകിൽ വെച്ച് കെട്ടിയ ഒരു വലിയ കല്ലിൻ്റെ ഭാരവും ചുമന്ന് വല്ലാതെ കുനിഞ്ഞ് കുനിഞ്ഞ് ഫട്കെ ചക്കിനെ ചുറ്റിക്കൊണ്ടേയിരുന്നു. തീരെ അവശനായിരുന്നു. വേച്ച് വേച്ച് പോയിക്കൊണ്ടിരുന്നു. ദേഹത്ത് നിന്നൊഴുകുന്നത് വിയർപ്പാണോ ചോരയാണോ എന്ന് രുസ്തത്തിന് മനസ്സിലായില്ല. രുസ്തം അമർഷത്തോടെ തറയിൽ നിന്നൊരു പിടി മണ്ണ് വാരി. അവൻ്റെ കാലുകൾ ഞെരിഞ്ഞു. മണ്ണു നിലവിളിച്ചു. ഫട്കെ അപ്പോൾ അവനെ കണ്ടു. ചിരിക്കാൻ ശ്രമിച്ചു. അരുത് അരുതെന്ന് വിലക്കി. ഫട്കെ മാ എന്ന് പറഞ്ഞതുപോലെ രുസ്തത്തിന് തോന്നി. രുസ്തത്തിൻ്റെ വിരലുകൾ കുഴഞ്ഞുപോയി. അമ്മ മണ്ണ് ധൂളിയായി താഴേക്ക് വീണു. കരഞ്ഞുകൊണ്ട് രുസ്തവും താഴെ വീണു. അവൻ്റെ ചുണ്ടുകൾ അപ്പോൾ മണ്ണിനെ മൊത്തി. ഉമ്മ ഉമ്മ തൂവാനും തുടരുന്നു.

0: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വന 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: കിക്ക് 90.4 FM 2026.
1: ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
1: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
1: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയയ്ക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
3: സ്വർണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ.

0: സംഘത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മെർച്ചന്റിൽ നിന്നാ. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മെർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 24. ഫ്രാൻസിൽ ആദ്യ റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നതും ഫ്രാൻസും ഇറ്റലിയും വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചതും ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായ സൂപ്പർസോണിക് യുദ്ധവിമാനം പറന്നുയർന്നതുമൊക്കെ ഒരു ജൂൺ 24. ജൂൺ 24 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 24. ഒളിമ്പിക്സ് മത്സരങ്ങൾ 4 വർഷം കൂടുമ്പോൾ നടത്തുന്നതിന് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചത് 1894 ജൂൺ 24. 1793 ജൂൺ 24 ഫ്രാൻസിൽ ആദ്യ റിപ്പബ്ലിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. പാബ്ലോ പിക്കാസോയുടെ ചിത്രങ്ങളുടെ ആദ്യ പ്രദർശനം ആരംഭിച്ചത് 1901 ജൂൺ 24. ജൂൺ 24 ഫ്രാൻസും ഇറ്റലിയും വെടിനിർത്തൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ന്യൂയോർക്കിൽ വധശിക്ഷ നിരോധിക്കപ്പെട്ടത് 2004 ജൂൺ 24. ഫ്രാൻസ് ആദ്യമായി റിപ്പബ്ലിക്കൻ ഭരണഘടന അംഗീകരിച്ചത് 1793 ജൂൺ 23. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയമായ HF-24 സൂപ്പർസോണിക് യുദ്ധവിമാനം പറന്നുയർന്നത് 1961 ജൂൺ 24. ഇന്ത്യൻ പ്രതിരോധ ശാസ്ത്രജ്ഞർ രാജ്യത്തെ ആദ്യത്തെ 3rd generation ടാങ്ക് വേദ മിസൈൽ നാഗ് വിജയകരമായി പരീക്ഷിച്ചത് 1990 ജൂൺ 24.
6: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
7: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഭാഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്ര

0: നാമം.
1: ഹരി ഓം. മരണത്തെ കുറിച്ച് സ്വാമി ഒരു ഗ്യാരണ്ടി തരികയാണ്. എന്താ ഗ്യാരണ്ടി? മരണാനുഭവം സ്വാമിക്ക് ഇല്ല, പക്ഷെ എന്നിട്ടും ഒരു ഗ്യാരണ്ടി. എന്താ ഗ്യാരണ്ടി? മരണം എന്ന് പറയുന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമേ ആവില്ല. കേട്ടില്ലേ? അതിനെ സംബന്ധിക്കുന്ന എല്ലാ ഭയവും ദയവ് ചെയ്ത് മാറ്റിവെക്കും. മരിച്ചവരെ കുറിച്ചും ഇതാലോചിച്ച് വിഷമിക്കേണ്ട, എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വിട്ടേക്കും. കേട്ടില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് സർവേശ്വരൻ പ്രകൃതി നമ്മളെ സംരക്ഷിക്കുന്നത്? കേട്ടില്ലേ? ഈ ഒരു കൺസേൺ, ഈ ഒരു കരുതൽ മരണസമയത്ത് ഉണ്ടാവില്ല എന്ന് കരുതാൻ എന്താ ന്യായം? ചോദ്യം മനസ്സിലാവണില്ലേ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോ, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയും അതുപോലെ ഉണ്ടാക്കിയവരുടെ വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ച് ബഹളം വെച്ചും ഇങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഭക്ഷണം കഴിക്കുക. ഇഷ്ടായോ? അല്ലെങ്കിലും നിന്റെ അച്ഛന് ഉപ്പിന്റെ കച്ചവടമാണല്ലോ, ഉപ്പിത്തിരി കൂടി എന്ന് പറഞ്ഞാ മതി, നിന്റെ അച്ഛനെ വിളിച്ചു ചോദിക്കുക. ഇങ്ങനെ നമ്മൾ പലതരത്തിൽ എൻഗേജ്ഡ് ആയിട്ടാണ് കഴിക്കുക, മര്യാദയ്ക്ക് ശ്രദ്ധിച്ചൊന്നുമല്ല കഴിക്കുക പലപ്പോഴും. ഈ സമയത്തും പക്ഷേ എത്ര കൃത്യമായിട്ടാണ് ശ്വാസനാളത്തെ അടച്ച് അന്നനാളത്തെ തുറന്ന്, ഒരു ട്രാഫിക് ബ്ലോക്കും അവിടെ ഉണ്ടാവില്ല. ഇനി എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾ അതിനെ ദ്രോഹിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഉണ്ടാവില്ല. തരിമോക്ക് പോവുക എന്നൊക്കെ പറയില്ലേ, അത് കുറച്ചൊന്ന് വഷളായാൽ മരണം ഉറപ്പാ, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തതുകൊണ്ടാ. ഇങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മൾ അളന്നു നോക്കിയിട്ടാണോ കഴിക്കുന്നത്? ഓ, ഇതിൽ ഇത്തിരി സോഡിയം കൂടുതലാണല്ലോ, കുറച്ച് വെള്ളം ചേർത്തിട്ട് കഴിക്കും എന്നിങ്ങനെ നോക്കിയിട്ടല്ല കഴിക്കുന്നത്. കഴിച്ചു ചെന്ന് കഴിയുമ്പോ കിഡ്നി അവിടെ അലേർട്ടായിട്ട് നിൽക്കുകയാണ്, എന്നിട്ടോ അത് മുഴുവൻ അരിച്ചു കളഞ്ഞു, വേണ്ട അളവില് രക്തത്തില് മൂലകങ്ങളെയൊക്കെ നിലനിർത്തി. അല്ലേ? നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ നടക്കുന്ന കണ്ടുകഴിഞ്ഞാൽ ഇത്തിരി സോഡിയം കുറഞ്ഞ കഴിഞ്ഞു, പിന്നെ വിളിച്ച് പറയുന്നതൊക്കെ ദൈവമേ, ഇത്തിരി പൊട്ടാസ്യം കൂടിയാൽ ഈ സമീകരണം ഇത്ര ഭംഗിയായിട്ട് ഉറപ്പു വരുത്തുന്ന ഈശ്വരനെന്നോ പ്രകൃതിയെന്നോ എന്തോ വിളിക്കൂ. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയരുതേ എന്ന് സ്വാമി പറയാറുണ്ട്, കാരണം ഹാർട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നില്ല. It is always trying to protect us. അതിന് പമ്പ് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ മുടക്കുക, അതൊക്കെ കഴിച്ച് വാൾവിലൊക്കെ ബ്ലോക്കായി, ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് വേദനയുടെ ഒരു സിഗ്നൽ അയക്കുന്നത്. അതെ, ഞാൻ എന്റെ മാക്സിമം പമ്പിണ്ട് പോണില്ലട്ടാ, എന്നിട്ട് നമ്മൾ അറിയാം ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് വെച്ച് നമ്മളെ കയറി അറ്റാക്ക് ചെയ്തു എന്നുള്ള മട്ടിൽ. ടു സാഡ്. സ്വാമി പറയാൻ ഉദ്ദേശിച്ചത്, ഇങ്ങനെ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റുന്നു എന്നല്ലാതെ എത്ര നന്നായിട്ടാണ് കാര്യങ്ങളൊക്കെ നോക്കി രക്ഷിക്കുന്നത്. ഈ കരുതലുള്ള പ്രകൃതിയാകട്ടെ, ഈശ്വരനാകട്ടെ, അന്ത്യകാലത്തിൽ നമ്മളോട് ദ്രോഹം ചെയ്യുമെന്ന് വിചാരിക്കാമോ? ചോദ്യം മനസ്സിലായോ? അതുകൊണ്ട് മരണത്തെ സംബന്ധിച്ച് സ്വാമിയുടെ ഒരു ഗ്യാരണ്ടി, സ്വാമി അതിന് മരിച്ചിട്ടുണ്ടോ? ഇല്ല, ഐ ആം അലൈവ്. കേട്ടില്ലേ? സ്റ്റിൽ ഇത്രയും കാലത്തെ ഒരു ഒബ്സർവേഷൻ കൊണ്ട് ആലോചിക്കുമ്പോ മരണം

ബുദ്ധിമുട്ടുള്ളതാവില്ല. ക്ലിയർ? അതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങോട്ട് കയറി പ്രേമിക്കുകയും സ്വീകരിക്കുകയും വേണ്ട കേട്ടോ. വരുമ്പോ വരട്ടെ എന്ന് വെച്ചാ മതി, കേട്ടില്ലേ? മറ്റേത് വീണ്ടും അബദ്ധവും, അത് വേണ്ട. മറിച്ച് അതിന്റെ സമയമാവുമ്പോ വരുമ്പോഴേക്കും നമ്മൾ തയ്യാറായിക്കോളു. ഒരു കവി പാടിയിരിക്കുന്നത് മുല്ലപ്പൂവൊക്കെ വെച്ച് റെഡിയായിട്ട് മരണത്തെ വരിക്കാൻ വേണ്ടി തലമുടി നരച്ചതിന്റെ കാര്യം പറഞ്ഞതാ. അപ്പൊ നര കാണുമ്പോഴേക്ക് എന്ത് തീരുമാനിച്ചോളണം? മുല്ലപ്പൂ വെച്ച് തുടങ്ങിയതാണ് എന്ന് വിചാരിക്കണം. അല്ലാതെ കയറി അതൊന്നും വേണ്ടെന്ന് സ്വാമി പറയണില്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ ആയിക്കോട്ടെ. പിന്നെയോ ചുളിവൊക്കെ വന്നതോ അതൊക്കെ കുറിക്കൂട്ട് അണിഞ്ഞതാണ്. കല്യാണം കഴിക്കാൻ പോകുമ്പോ കുറിക്കൂട്ട് അണിയില്ലേ? അതുപോലെ. എന്നിട്ടോ മരണദേവതയെ വരിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് മാനസികമായിട്ട് സജ്ജമായിക്കോളൂ. എന്നിട്ട് എന്ത് പറയണം? ശരീരത്തിനാണ് മരണം, അതിങ്ങനെ ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോവുകയുള്ളൂ. കേട്ടില്ലേ? ചൈതന്യത്തിന് എന്ത് സംഭവിക്കും? സ്വിച്ച് ഓഫ് ചെയ്തു അല്ലെങ്കിൽ ബൾബ് കേട് വന്നു. ഇലക്ട്രിസിറ്റിക്ക് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിക്കില്ല. കേട്ടില്ലേ? തിരമാല ഇല്ലാതായി. സമുദ്രത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു ഇഞ്ചി ഉണക്കിയതും സംഭവിക്കുന്നില്ല. കേട്ടില്ലേ? Then why you worry? Okay? മരണം എന്നെ ബാധിക്കുന്ന വിഷയമല്ല. മറുകയാ ഗയാമാനെ സംതിങ് ഹാസ് ഗോൺ റൈറ്റ്. മറുകയാ ഡെഡ് ആൻഡ് ഗോൺ, തീർന്നു പോച്ച്. കേട്ടില്ലേ? അതുകൊണ്ട് ആ ചൈതന്യമാണ് ഞാൻ എന്നുള്ള ബോധ്യത്തിൽ ഉറയ്ക്കാൻ ഉത്സാഹിച്ചോളൂ. ക്ലിയർ? ഈ കാര്യം വ്യക്തമായി വിചാരിക്കട്ടെ. അതുകൊണ്ട് മരണത്തെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയത്തെ നമുക്ക് അതിക്രമിക്കാം. ഈ ഭയത്തിലും ഉണ്ടൊരു തത്വചിന്ത എന്ന് പറയുക. എന്തുകൊണ്ട് ഭയം തോന്നുന്നു എന്നാണെങ്കിൽ, നാം മരിക്കാത്ത അനശ്വര തത്വമായതുകൊണ്ടാണ് മരണത്തെ ചൊല്ലി നമുക്ക് വ്യാകുലത തോന്നുന്നത്. നാം മരിക്കുന്നവരായിരുന്നെങ്കിൽ മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് ഭയം തോന്നുമായിരുന്നില്ല. ആ തത്വചിന്തയും ആലോചിക്കും. അഗ്നിർ ജ്യോതിരഃ ശുക്ലഃ ഷൺമാസ ഉത്തരായണം തത്ര ച തത്ര പ്രയാദാഗച്ഛന്തി ബ്രഹ്മബ്രഹ്മവിദോ ജനാഃ. ബ്രഹ്മബ്രഹ്മവിദോ ജനാഃ, ബ്രഹ്മവിത്തുക്കളായിട്ടുള്ള ജനങ്ങൾ. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? ബ്രഹ്മോപാസന പരാഹ, ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിൽ നിഷ്ഠയുള്ളവരെന്നാണ് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മജ്ഞാനികൾ എന്നല്ല. ബ്രഹ്മജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കണ്ടോ എല്ലാവരും? നഹി സദ്യോ മുക്തിഭാജാം സമ്യക് ദർശന നിഷ്ഠാനാം ഗതിഹി ആഗതിഹി വാ ക്വചിത് അസ്തി. തത്വജ്ഞാനം നേടിയ സദ്യോമുക്തി നേടിയവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗതിയുമില്ല, ആഗതിയുമില്ല, വരവുമില്ല, പോക്കുമില്ല. കേട്ടില്ലേ? അവര് സമാധിയായി എന്ന് ശരീരത്യാഗത്തെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നു എന്നേ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം മരണവുമില്ല, ജന്മവുമില്ല. ആരെ സംബന്ധിച്ച പറയുന്നത്? സദ്യോമുക്തി നേടിയവരെ സംബന്ധിച്ച്. സദ്യോമുക്തി നേടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവര് ജീവൻ നേവ മുക്തി, ജീവിച്ചിരിക്കവേ തന്നെ റിയലൈസ് ചെയ്തു എന്ന് പറയാ. എന്താ റിയലൈസ് ചെയ്തത്? ഞാൻ ശരീരമല്ല, ഇന്ദ്രിയങ്ങളല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇതൊക്കെ എന്റെ ഉപാധി മാത്രമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ ആ ചൈതന്യത്തിന്റെ ആവിഷ്കാരം മാത്രമാണ്. ഞാനാണെങ്കിൽ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപിയാണ് എന്നറിഞ്ഞവർ. അങ്ങനെ അറിഞ്ഞവരുടെ സംബന്ധിച്ചിടത്തോളം സദ്യോമുക്തന്മാരാണ്. അവരാകട്ടെ സമ്യക് ദർശന നിഷ്ഠാനം ഗതിഹി ആഗതിഹി വാക്വചിത് ന അസ്തി ന തസ്യ പ്രാണാഹ ഉത്ക്രാമന്തി ഇതി ശ്രുതേഹേ.

0: തസ്യ പ്രാണാഹ ന ഉത്ക്രാമന്തി, അവരുടെ പ്രാണങ്ങൾ ഉത്ക്രമിക്കുന്നില്ല എന്ന് ഉപനിഷത്തും പറയുന്നു. ബ്രഹ്മ സന്ലീന പ്രാണ ഏവത്തേ ബ്രഹ്മമയ ബ്രഹ്മഭൂത ഏവത്തെ, അവര് ബ്രഹ്മഭൂതന്മാരാണ് ബ്രഹ്മമയന്മാരാണ്, അവരെ അല്ല ഇവിടെ ബ്രഹ്മ ബ്രഹ്മവിദോചനാഹ എന്ന് പറഞ്ഞത്. പിന്നെയോ ശരീരാഭിമാനമുണ്ട്, അവര് തീർച്ചയായിട്ടും ഉപാസകരാണ്. ആ ഉപാസകരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരെ കുറിച്ച് എന്താ പറയുന്നത്? അഗ്നിഹി ജ്യോതിഹി അഹഹ ശുക്ലഹ ഷൺമാസ ഉത്തരായണം. ഉത്തരായണ കാലത്തിൽ, ഉത്തരായണ കാലം എന്ന് പറഞ്ഞാൽ മകരമാസം തൊട്ട് ആറുമാസം, ഓക്കെ, മകരം തൊട്ട് കർക്കിടകം വരെ ആറുമാസം ഉത്തരായണം. അവരുടെ വിഷയം എന്താണ്? അഗ്നി, അഗ്നി ജ്വലിച്ചിരിക്കുന്ന അവസ്ഥയിൽ, ജ്യോതിഹി അതിന്റെ പ്രകാശമുണ്ട്. അഗ്നി എങ്ങനെ കത്തുന്നു? അഗ്നി പുകയില്ലാതെ കത്തുന്നു, അഗ്നി ജ്യോതി. അഹഹ പകല് മരിക്കുന്നവരെയാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഉത്തരായണ കാലത്ത് മരിച്ചാലും പോരാ, പിന്നെയോ പകല് മരിക്കണം, കേട്ടില്ലേ, അഗ്നി തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് മരിക്കണം. പിന്നെയോ ശുക്ലഹ ശുക്ലപക്ഷത്തിലായിരിക്കണം, ശുക്ലപക്ഷം കൃഷ്ണപക്ഷം അറിയാലോ, ശുക്ലപക്ഷത്തിലായിരിക്കണം, അതായത് ചന്ദ്രന്റെ വൃദ്ധി കാലത്ത്, കറുത്തവാവ് കഴിഞ്ഞ് പൗർണമിയിലേക്കുള്ള പ്രയാണത്തില്. തത്ര പ്രയാത ഗച്ഛന്തി, ആ കാലത്തിലാണ്, സമയത്താണ്, പരിതോവസ്ഥയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇവിടെ ആചാര്യന്മാര് പറയും മനോവസ്ഥയെയും മനസ്സിലാക്കിക്കൊള്ളണം. മാനസികാവസ്ഥ എന്നാണ് ഇതിനെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അതിനെ കുറിച്ച് സൂചിപ്പിക്കാം, കേട്ടില്ലേ, ഈ ഒരു ചുറ്റുപാടിലാണ് മരണമെങ്കിൽ അവര് ഉത്തരായണത്തിൽ മരിച്ചു എന്ന് പറയാം. അവര് തത്ര പ്രയാത ഗച്ഛന്തി ബ്രഹ്മ ബ്രഹ്മവിദോ ജനാ, അവര് ഉത്തരായണത്തിൽ മരിച്ചവരാണ് എന്ന് പറയാം. ഇവിടെ ദേവതാ വിശേഷങ്ങളെയാണ് സൂചിപ്പിച്ചത് എന്ന് വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരും. അഗ്നി കാലാഭിമാനി ദേവത തഥാ ജ്യോതിഹി അഭി ദേവത ഏവ കാലാഭിമാനിനി അഥവാ അഗ്നി ജ്യോതിഷി യഥാ ശ്രുതേവ ദേവതേ എന്നിങ്ങനെയൊക്കെ ദേവതാ വിശേഷങ്ങളാണ്. ദേവതാ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ ശക്തി കേന്ദ്രങ്ങൾ, ഓക്കെ. ഇതെല്ലാം ഒത്തു വന്ന സമയത്താണ് ശരീരം വെടിയുന്നതെങ്കിൽ അവര് ഉത്തരായണത്തിലൂടെ, ഉത്തരമാർഗത്തിലൂടെ, സൂര്യദ്വാരേണ സൂര്യനിലൂടെ എവിടെ ചെല്ലും? ബ്രഹ്മലോകത്തിൽ ചെല്ലും. ബ്രഹ്മലോകത്തിൽ ചെന്ന് അവര് തിരിച്ചു വരുവോ? ഇല്ല. പിന്നെയോ ബ്രഹ്മാവിനോടൊപ്പം തത്വജ്ഞാനം നേടി പരമചൈതന്യത്തിൽ വിലയിക്കും, കേട്ടില്ലേ. അങ്ങനെയാണ് അവരുടെ പൊക്കത്വം. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888.
0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വാർത്തകൾ. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നൊന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28-ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലന്റ് പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയം യുഡിഎഫിൽ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മദ്യനയത്തിലെ ഇളവ് കേരള കർണാടക മദ്യ ഇടനാഴിക്കുള്ള ശ്രമമാണെന്ന് ബിജെപി എംഎൽഎ ബി ഗോപകുമാർ പറഞ്ഞു. കേന്ദ്ര നിലപാടുകളാണ് ബജറ്റിൽ കൂടുതലായി പരാമർശിക്കുന്നത് ുന്നതെന്ന് സിപിഎം എംഎൽഎ കെ എൻ ബാലഗോപാൽ വിമർശിച്ചു. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പിഎം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിക്കുന്നതിന്റെ ഭാഗമായി കർണാടക തമിഴ്നാട് പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനുള്ള പരമാവധി നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എം ആർ എല്ലിന്റെ സുരക്ഷാ വിഭാഗം ഏർപ്പെടുത്തുന്ന നടപടികൾ സർക്കാർ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി.
1: കൊച്ചി മെട്രോ നിർമ്മാണ മേഖലയിലെ സുരക്ഷ ശക്തമാക്കുന്നതിനായി കെ എം ആർ എല്ലിൽ നിലവിൽ പ്രത്യേക സുരക്ഷാ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് നിരീക്ഷിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്. സമയബന്ധിതമായി പണി നീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ കൊടുക്കും. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി, ഇനി നിശ്ചയിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിച്ച സമയമല്ല, സമയബന്ധിതമായി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും നിർമ്മാണ വേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും പരമാവധി നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കുന്നതാണ്.
0: വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ നൈപുണ്യ വികസന സംവിധാനങ്ങൾ തൊഴിലവസരങ്ങളുമായി യോജിപ്പിക്കുന്നതിന് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖത്തറിലെ റാസ് ലഫാൻ വ്യവസായ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. റാസ് ലഫാനിലെ ബാർസാൻ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലെ ജീവനക്കാരനാണ് അർജുൻ. വിഷയത്തിൽ ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് അഭ്യർത്ഥിച്ചു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള ബഡ്ജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് തടയാൻ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്ന കാര്യം സർക്കാർ പരിശോധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. നിയമസഭയിൽ വി മുരളീധരൻ എംഎൽഎ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. രണ്ടു വർഷത്തിനുള്ളിൽ 1000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പായ എം എസ് സി ലൂസിയാന ഇന്ന് വൈകുന്നേരം തുറമുഖത്ത് ബർത്ത് ചെയ്തതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ലൂസിയാന കഴിഞ്ഞ ദിവസം പുറംകടലിൽ എത്തിയ ശേഷമാണ് ഇന്ന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്തത്. തുറമുഖത്തിന്റെ ആദ്യ വാണിജ്യ കപ്പലായ മെഡ്സ്കിന്റെ സാൻ ഫെർണാണ്ടോ 2024 ജൂലൈ 11 എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. തുറമുഖത്തിന്റെ പൂർണ്ണമായ വാണിജ്യ പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ 3 ആരംഭിച്ചു. ദക്ഷിണേന്ത്യൻ തുറമുഖങ്ങളിൽ ചരക്ക് നീക്കത്തിൽ ഒന്നാം സ്ഥാനത്താണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്ന് റോഡ് മാർഗമുള്ള ചരക്ക് നീക്കവും ഉടൻ തുടങ്ങും. വിഴിഞ്ഞത്തെ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
0: തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി അസാധുവാക്കിയ പശ്ചാത്തലത്തിൽ കൌൺസിലർമാർ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. വിവിധ ദൈവങ്ങൾ, രക്തസാക്ഷികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ നാമത്തിലെടുത്ത സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയത്. 4 ആഴ്ചയ്ക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് കൌൺസിൽ അംഗങ്ങൾ ഇന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികളിലെ കീടനാശിനി പ്രയോഗം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിടത്തിലേക്ക് തിരിച്ചുപോകേണ്ടത് അനിവാര്യമാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം ഉള്ളൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചെഞ്ചേരിയിൽ ഒരുക്കിയ പപ്പായ കൃത്യതാ കൃഷി മാതൃകാ കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയ്തലക് ഈ മാസം 30 വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യും. ബംഗളൂരുവിൽ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബത്തിനും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റ് കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ഒരു മാസക്കാലം നീണ്ടുനിന്ന കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. മനുഷ്യനെയും പ്രകൃതിയെയും ഒന്നിപ്പിക്കുന്ന അപൂർവമായ ചടങ്ങുകളോടെയാണ് ഓരോ വർഷവും വൈശാഖോത്സവം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: തൃക്കലശാട്ടോടെയാണ് വൈശാഖ മഹോത്സവത്തിന് സമാപനമായത്. 8 ഔഷധക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള അഷ്ടബന്ധം കൊണ്ട് സ്വയംഭൂവിനെ മൂടി. ചോതിവിളക്ക് അണയ്ക്കൽ, ശ്രീകോവിൽ പൊളിക്കൽ, കലശാട്ട്, കളഭാട്ടം, മുതിരേരിവാൾ തിരിച്ചെഴുന്നള്ളത്ത്, അമ്മാരയ്ക്കൽ തറയിൽ തൃച്ചന്ദനപ്പൊടി അഭിഷേകം, യാത്രാബലി, ഭണ്ണാരം തിരിച്ചെഴുന്നള്ളത്ത് എന്നിങ്ങനെ നിരവധി ചടങ്ങുകളാണ് ഇന്ന് നടന്നത്. ഇതോടൊപ്പം സ്ഥാനികരും ഭക്തജനങ്ങളും അക്കരെ സന്നിധിയിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. ഇനി 11 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന വൈശാഖോത്സവത്തിലാണ് ആളും മാരവും ഉയരുക.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെ എതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ 1 ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത നായകൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 76,991 നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 24,022 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 200 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം ഇന്ന് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടുത്ത മാസം 3 തീയതിക്ക് മുൻപ് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ആനുപാതികമായി തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. 2 വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ എത്തുന്ന തുറമുഖങ്ങളിൽ ഒന്നെന്ന ചരിത്ര നേട്ടവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം സത്യപ്രതിജ്ഞ അസാധുവാക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 കൌൺസിലർമാർ നിയമാനുസൃതമായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം ദിനപത്രം. അവതരണം നരേന്ദ്രമോഹൻ.

0: ഇടവേളയിൽ പി എം ശ്രീ പദ്ധതിയെച്ചൊല്ലി ഭരണ പ്രതിപക്ഷ വാഗ്വാദവും പ്രതിപക്ഷത്തിന്റെ ഇറങ്ങിപ്പോക്കും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ.
1: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
2: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
2: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
3: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
3: അഞ്ച് ചോദ്യങ്ങൾ, അഞ്ചുത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: അഞ്ചു ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
3: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
3: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഉപയോഗിച്ചാണ് പുതിയ റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങളെ തുടർന്ന് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന 11,000-ൽ അധികം കപ്പൽ ജീവനക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കാനും വാണിജ്യ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് നീക്കം. ഇടനാഴിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് യാത്രാ ഫീസ് ഈടാക്കില്ലെന്നും ഒമാൻ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലെ ദീർഘകാല സുരക്ഷയ്ക്കായി ഒമാനും ഇറാനും ചേർന്ന് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാനും ധാരണയായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് കടുത്ത മറുപടി നൽകി ഇന്ത്യ. പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്തതായും ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ചൂണ്ടിക്കാട്ടി. കശ്മീർ പ്രശ്നം ഉന്നയിച്ച പാകിസ്ഥാൻ പ്രതിനിധി അസിം ഇഫ്തിഖർ അഹമ്മദിന്റെ പരാമർശങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം.
1: I also refer to the unwarranted remarks made by the representative of Pakistan. It is incredible that a co-chair expected to be balanced and unbiased in conduct has chosen to politicize this forum. I would only like to stress for brevity of time that the Union Territory of Jammu and Kashmir is a matter strictly internal to India. It has always been, is and will remain so.
0: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, യു എസ് വ്യാപാര പ്രതിനിധി അംബാസിഡർ ജെയിംസൺ ഗ്രീർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളുടെ പുരോഗതി അവലോകനം ചെയ്തതായും സാമ്പത്തിക പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നതായും ശ്രീ ഗോയൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന ഒരിടക്കാല വ്യാപാര കരാറിലേക്ക് ഉടൻ എത്തിച്ചേരാനും ചർച്ചകളിൽ ധാരണയായി. രണ്ട് വർഷത്തിനുള്ളിൽ 1,000 വാണിജ്യ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന തുറമുഖമെന്ന നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. മദർഷിപ്പ് MSC ലൂസിയാന ഇന്ന് വൈകിട്ട് 5 മണിയോടെ തുറമുഖത്തെത്തിയതോടെയാണ് വിഴിഞ്ഞം ഈ നേട്ടം കൈവരിച്ചത്. ആദ്യ വാണിജ്യ കപ്പലായ സാൻ ഫെർണാൻഡോ 2024 ജൂലൈ 11 വിഴിഞ്ഞത്തെത്തിയത്. തുറമുഖത്ത് പൂർണ്ണതോതിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് 2024 ഡിസംബർ 3. ദേശീയപാതകളിലെ അനധികൃത പാർക്കിംഗും കയ്യേറ്റങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ ശക്തമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി. ഇതിന്റെ ഭാഗമായി രാജ്യത്തുടനീളം 595 അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവ നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരുകളുമായും എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വികസനാത്മകമായ ബജറ്റാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ ഭാവി സാധ്യതകൾ വിലയിരുത്തി കൃത്യമായ ദിശാബോധം നൽകുന്ന ബജറ്റാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.
3: നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ എന്താണ് എന്ന് പരിശോധിച്ച് നമ്മുടെ അഡ്വാൻറ്റേജസ് എന്താണ്, നമ്മുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്ന് കൃത്യമായി പരിശോധിച്ചാണ് ഈ ബജറ്റ് തയ്യാറാക്കിയത്. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ബജറ്റാണ്. ഭാവിയിൽ എന്ത് ചെയ്യണം കേരളം എന്ന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു ബജറ്റാണ്. ആ രീതിയിലാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. അതോടൊപ്പം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ കൃത്യ

0: മായി പ്രതിഫലിക്കുക കൂടി ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ്.
1: വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള പൊതുചർച്ച പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 29-ന് സഭ വീണ്ടും ചേരും. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാവിലെ സഭയിൽ നിന്ന് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് ഈ മാസം 30-ന് വിരമിക്കുന്ന ഒഴിവിലേക്കാണ് നിയമനം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തന്ത്രപ്രധാന പ്രതിരോധ സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ത്യയും യു എ ഇയും ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. പ്രതിരോധ വ്യവസായ സഹകരണം വിപുലീകരിക്കൽ, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തൽ, സമുദ്രസുരക്ഷ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ചർച്ചകളെന്ന് പ്രതിരോധ മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ബിയിൽ കാനഡ സ്വിറ്റ്സർലൻഡിനെയും ഖത്തർ ബോസ്നിയയെയും നേരിടും. ഗ്രൂപ്പ് സിയിൽ നാളെ പുലർച്ചെ 3:30 ബ്രസീൽ സ്കോട്ട്ലൻഡിനെതിരെ കളത്തിലിറങ്ങും. ഇന്ന് നടന്ന മത്സരത്തിൽ കോംഗോയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തകർത്ത് കൊളംബിയ നോക്കൌട്ടിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ എതിരില്ലാത്ത 5 തകർത്ത് പോർച്ചുഗൽ ആദ്യ ജയം സ്വന്തമാക്കി. മത്സരത്തിൽ 2 നേടിയ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ 6 ലോകകപ്പ് ടൂർണമെന്റുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി. യുഎസ് ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരങ്ങൾക്ക് മുന്നേറ്റം. വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സ്പാനിഷ് ജോഡിയെ തകർത്ത് 2 കടന്നു. പുരുഷ സിംഗിൾസിൽ ഫ്രാൻസ് ചൈനീസ് തായ്പേയി താരങ്ങളെ ഇന്ത്യയുടെ റൌണക് ചൌഹാൻ പരാജയപ്പെടുത്തി. ഇന്ത്യൻ താരം ശങ്കർ മുത്തുസ്വാമിയാണ് അടുത്ത റൌണ്ടിൽ റൌണക്കിന്റെ എതിരാളി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ നടക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് യോഗം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2026-29 നാർക്കോട്ടിക്സ് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ദർശനരേഖ ശ്രീ ഷാ യോഗത്തിൽ പുറത്തിറക്കും. ഓപ്പറേഷൻ തൂഫാൻ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കർണാടക, തമിഴ്നാട്, പുതുച്ചേരി മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾ വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഏകോപിത നടപടികൾക്കായി ഈ നീക്കം. കൊൽക്കത്തയിലെ താരാതലയ്ക്ക് സമീപം നിർമ്മാണത്തിലിരുന്ന ഗോഡൌൺ തകർന്നുണ്ടായ അപകടത്തിൽ 3 മരിച്ചു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആഗോള വെല്ലുവിളികൾ നേരിടാൻ പരസ്പര വിശ്വാസമുള്ള പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രധാനമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഐക്യരാഷ്ട്രസഭാ യോഗത്തിൽ ഇന്ത്യയെ ലക്ഷ്യമിട്ട് നടത്തിയ പരാമർശങ്ങൾക്ക് പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി ഇന്ത്യ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലൂടെ താൽക്കാലിക സമുദ്ര ഇടനാഴി തുറക്കുന്നതായി പ്രഖ്യാപിച്ച് ഒമാൻ. ഇടപെടൽ ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് കേരളത്തിന്റെ ഭാവി സാധ്യതകൾ തിരിച്ചറിഞ്ഞുള്ള വികസനാത്മക ബജറ്റ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 2 1000 വാണിജ്യ കപ്പലുകൾ എത്തിയ ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ ബ്രസീൽ സ്കോട്ട്ലൻഡ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
4: നമുക്കറിയാം, സ്റ്റാർട്ടപ്പ് മനസ്സിലുദിക്കുന്ന ഒരു ഐഡിയ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ക്ലയൻസ് ഐഡിയിൽ നിന്നും എല്ലാം പ്രോഡക്റ്റിന്റെ ഫീഡ്ബാക്ക് എടുത്ത് അങ്ങനെ പഠിച്ച് പഠിച്ചിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അതിലെ ഒരു വർക്ക് പ്രഷർ എങ്ങനെയാണ്?
5: വർക്ക് പ്രഷർ ആക്ച്വലി ഈ പ്രോഡക്റ്റിന് ഏറ്റവും കൂടുതൽ വർക്ക് പ്രഷർ ഉള്ളത് സെയിൽസിലും ബിസിനസ്സിലുമാണ്. എന്റെ കമ്പനിയിലെ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഇവരുടെ ആദ്യത്തെ ചാലഞ്ച്. അപ്പോൾ ഞങ്ങളുടെ ഹോൾ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് മാർക്കറ്റിംഗ് സെയിൽസ് ടീമിനുമാണ്. കാരണം ഇങ്ങനെ

0: സാധനം ഭയങ്കരമായ പരസ്യമൊന്നും ഇല്ലാതെ ഇത് വേണ്ട ഓഡിയൻസിനെ കണ്ടുപിടിച്ച് അവരിൽ എത്തിച്ച് ഈ പ്രോഡക്റ്റ് വിറ്റ് ഇത് വർക്കൗട്ട് ആവുമെന്ന് തെളിയിച്ചു കൊടുക്കണം ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനെല്ലാം. എന്നാലേ ആസ് എ കമ്പനി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ പ്രഷറുള്ളത് അവർക്കാണ്. അവർ ഒരു ക്ലയൻസിനെ കണ്ടുപിടിച്ച് നമുക്ക് തന്നു കഴിഞ്ഞാൽ ക്ലയന്റിന് പിന്നെ അടുത്ത ചാലഞ്ച് എന്ന് പറയുന്നത് ക്ലയന്റിനെ കൊണ്ട് നമുക്ക് തന്നു, നമ്മൾ ആ ക്ലയന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി, അവരെ ഹാൻഡിൽ ചെയ്ത് ഇപ്പം 3 മാസത്തെ പരിപാടി ആണെങ്കിൽ ആ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത് അവർ റിന്യൂ ചെയ്യണം, വീണ്ടും ഹാൻഡിൽ ചെയ്യണം. അത് ഈ ടീമിൻ്റെയിലാണ്, അതാണ് ഈ ടീമിന്റെ വർക്ക് പ്രഷർ. എല്ലാം കൂടെ ഒറ്റ പ്രഷർ എന്ന് പറയാൻ പറ്റില്ല, പലർക്കും പല പല രീതിയിലുണ്ട്. പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടീമിനാണെങ്കിൽ ഒരു ബഗ് വന്നെന്ന് വിചാരിച്ചു ആപ്പില്, ഈ പറഞ്ഞ കുറച്ച് സമയത്തിനകത്ത് ഇവരിത്
1: കണ്ടുപിടിക്കണം,
0: ഒന്നെങ്കിൽ ഒരു ക്വിക് ഫിക്സ് പോലെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്ത് അടുത്തൊരു അപ്ഡേറ്റ് വിട്ട് ഇത് ഈ പ്ലേ സ്റ്റോറുകളിലൊക്കെ വന്ന് ക്ലയന്റിന് എത്തുമ്പോഴത്തേക്ക് ഒരു സമയം, ഇതാണ് അവരുടെ പ്രഷർ.
1: സോൾവ്
0: ചെയ്ത് ഒരു കമ്പനി ആണെങ്കിലും പലരുടെയും വർക്ക് പ്രഷർ പലതാണ്.
1: പിന്നെ ഇപ്പൊ പറഞ്ഞു ഒരു 2-3 വിങ് നോക്കുന്ന ആളാണ്, അപ്പൊ അത്തരത്തില് പേഴ്സണലി എന്താണ് തോന്നാറ്? വർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രഷർ തോന്നാറുണ്ടോ? അല്ലെങ്കിൽ
0: ഓക്കെ, പ്രഷർ തോന്നാറുണ്ടെന്ന് ചോദിച്ചാൽ പൊതുവെ ചില ക്ലയൻസിന് ഭയങ്കരമായിട്ട് ഇത് അഫക്ട് ചെയ്യും. ഇതിന് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ട്. ഇതൊരു
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: എല്ലാവർക്കും നമസ്കാരം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. 1987 വി ആർ ഗോപിനാഥ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഒരു മെയ് മാസ പുലരിയൽ. നായിക പ്രാധാന്യമുള്ള ചിത്രം. നായിക അന്നത്തെ സൂപ്പർ ഹിറ്റ് നടി ശാരി. ആ സിനിമയിലെ പ്രശസ്തമായ ഒരു ഗാനമാണ് പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി എന്ന് തുടങ്ങുന്ന ഗാനം. ആദ്യ ശ്രവണമാത്രയിലെ അതേ അനുഭൂതി പകർന്നുകൊണ്ട് ആ പാട്ട് ഇന്നും ആസ്വാദക മനസ്സിൽ പീലി വിടർത്തി നിൽക്കുന്നു. സംവിധായകൻ വി ആർ ഗോപിനാഥ് പറയുന്നു, ഒട്ടൊരു പ്രവചനാതീത സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു ശാരി അവതരിപ്പിച്ച രേഷ്മ എന്ന കഥാപാത്രം. ആൺകുട്ടികളെപ്പോലെ കളിച്ചും ചിരിച്ചും ഇടതടവില്ലാതെ സംസാരിച്ചും സുഹൃത്തുക്കളിൽ നിന്ന് സുഹൃത്തുക്കളിലേക്ക് കൂടുമാറിയും നടന്ന കുസൃതിക്കാരി.

നായികയുടെ വ്യക്തിത്വമാണ് ഈ കുട്ടിത്തം. ഇത് ശരിക്കും പ്രതിഫലിക്കുന്ന ഒരു പാട്ട് വേണം. കൂടാതെ പ്രഭാതത്തിൻ്റെ നൈർമല്യവും വിശുദ്ധിയും വേണം. കാവ്യത്വം തുളുമ്പുന്ന ഭാഷയിൽ കവി പി ഭാസ്കരൻ മാഷ് ഈരടികളൊരുക്കി. ഇനി ഈടം കൊടുക്കണം. വി ആർ ഗോപിനാഥ് സംഗീതാചാര്യൻ രവീന്ദ്രൻ മാഷിനെ കണ്ടു, പടത്തിൻ്റെ സീക്വൻസും പറഞ്ഞുകൊടുത്തു. രവീന്ദ്രൻ മാഷ് പറഞ്ഞു,

0: എന്താ ഗോപിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോ? 100 വട്ടം ഇഷ്ടമായി എന്നായിരുന്നു ഗോപിനാഥിൻ്റെ മറുപടി. രവീന്ദ്രനാഥ് പറഞ്ഞു, ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. മലയമരുന്ന് രാഗത്തിൻ്റെ വശ്യതയാണത്. പ്രഭാതത്തിൻ്റെ വിശുദ്ധി മുഴുവനുണ്ട് ആ രാഗത്തിൽ. ഒന്നുകൂടി രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ചിത്ര പാടട്ടെ. ആ കുട്ടിയുടെ നിഷ്കളങ്ക ഭാവം ഈ പാട്ടിന് നന്നായി ഇണങ്ങും. റെക്കോർഡിങ്ങിന് ശേഷം ചിത്രയെ മനസ്സു തുറന്ന് അഭിനന്ദിച്ചവരിൽ ചിത്രത്തിലെ മറ്റൊരു പാട്ട് പാടിയ യേശുദാസും ഉണ്ടായിരുന്നു. ഇന്നും ഒരു തലമുറയിലെ ഗാനാസ്വാദകരെ മുഴുവൻ വശീകരിച്ച പ്രഭാതത്തിൻ്റെ നൈർമല്യമുള്ള ആ ഗാനം, പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായി മാറി.
1: പുലർക്കാല സുന്ദര സ്വപ്ന

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഒരു പാട്ടിൻ്റെ തുടക്കത്തിലെ വരി തെറ്റിയിട്ടും ആ പാട്ട് സൂപ്പർ ഹിറ്റാവുക. ആദ്യ വരി തെറ്റിയത് അധികം ആരും അറിഞ്ഞതുമില്ല. അത്തരം ഒരു ഗാനപ്പിറവിയുടെ കഥ നമുക്ക് കേൾക്കാം. വർഷങ്ങൾ 35 കഴിഞ്ഞെങ്കിലും ഇന്നും ആസ്വാദക മനസ്സിൽ കുടിയേറിയ ഗാനം. നീർമണി പീരിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ വന്നു. സുരേഷ് ഗോപിയും ജയറാമും സിതാരയും മത്സരിച്ചഭിനയിച്ച വചനം എന്ന ചിത്രത്തിലെ ഗാനം. ലെനിൻ രാജേന്ദ്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു, പേര് വചനം. സിനിമയുടെ കഥാഗതിക്ക് അനുസരിച്ച് ധ്യാനഭാവത്തിലിരിക്കുന്ന ഒരു യോഗിനിയുടെ ഭാവമുള്ള ഗാനം വേണം. ഈ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ച മോഹൻ സിതാരയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. 35 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനന്ന് സിനിമയിലെ തുടക്കക്കാരനാണ്, പുതിയ പയ്യൻ. ഞാനും സംവിധായകൻ ലെനിൻ രാജേന്ദ്രനും കൂടി വിശ്വകവി ONV കുറുപ്പിൻ്റെ അരികിലെത്തി. എൻ്റെ ഈണത്തിനൊത്ത് പാട്ടെഴുതിക്കാൻ ചെന്നതാണ്. ഒരു കുഞ്ഞനുജൻ എന്ന പോലെ എന്നെ വിളിക്കുകയും വരികൾ എഴുതുകയും തിരുത്തുകയും ചെയ്യുന്ന ONV യെ അത്ഭുതത്തോടും ഭയത്തോടും ഞാൻ നോക്കിയിരുന്നു. അതിമനോഹരമായ വരികൾ, പാട്ടുകൾ എഴുതി തന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു കമ്പോസിംഗ്. ചെന്നൈയിൽ വെച്ച് റെക്കോർഡിംഗ് യേശുദാസ് ഗംഭീരമായി പാടി അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഇനിയാണ് ട്വിസ്റ്റ്. കാസറ്റിട്ട് ഞങ്ങൾ പാട്ട് കേട്ടപ്പോഴാണ് യേശുദാസിന് പറ്റിയ ഒരു അബദ്ധം മനസ്സിലായത്. നീൾമിഴിപ്പീലിയിൽ എന്നതിന് പകരം ദാസേട്ടൻ പാടിയത് നീർമിഴിപ്പീലിയിൽ എന്നായിപ്പോയി. നീർമിഴിപ്പീലിയിൽ വീണ്ടും നീർമണി തുളമ്പേണ്ട കാര്യമില്ലല്ലോ, അത് അനാവശ്യമായ ആവർത്തനമല്ലേ, എന്തു ചെയ്യാം. അപ്പോഴേക്കും യേശുദാസ് അമേരിക്കയിലേക്ക് പറഞ്ഞിരുന്നു, ഇനി മാസങ്ങൾ കഴിഞ്ഞേ തിരിച്ചെത്തൂ, സിനിമ ഉടൻ പുറത്തിറക്കിയേ പറ്റൂ. മാത്രമല്ല, വളരെ വികാരസാന്ദ്രമായി വളരെ മിഴിവോടെയാണ് ദാസേട്ടൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ ആദ്യ വാക്കിലെ ഉച്ചാരണ പിശകോടെ തന്നെ പാട്ട് സിനിമയിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. പടം റിലീസായി, സിനിമ ഹിറ്റ്, അതിലേറെ പാട്ട് സൂപ്പർ ഹിറ്റ്. നീർമിഴിപ്പീലി എന്ന പ്രയോഗം പാട്ടിന്റെ ജനകീയതയെ ബാധിച്ചതേയില്ല. എങ്കിലും തെറ്റ് തെറ്റ് തന്നെയാണല്ലോ. പ്രണയഭംഗത്തിന്റെ മൂർത്തമായ അവസ്ഥ ആവിഷ്കരിക്കുന്ന അതിശക്തമായ ONV യുടെ ഗാനം നമുക്ക് കേൾക്കാം. നീൾമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീയൻ അരികിൽ നിന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. മതത്തിൻ്റെയും ജാതിയുടെയും പേരിലുള്ള ഭിന്നിപ്പുകളെ കൂട്ടിയിണക്കുന്ന സ്നേഹമന്ത്രം പോലെ ഒരു പാട്ടുണ്ട്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം. ഏറെ ഖ്യാതി നേടിക്കൊടുത്ത കുറി വരച്ചാലും കുരിശു വരച്ചാലും എന്ന പാട്ടിൻ്റെ പിറവിയിലെ കണ്ണീരും പുഞ്ചിരിയും കലർന്ന ഓർമ്മകൾ പങ്കിടുകയാണ് പാട്ടിൻ്റെ ഈരടികളും സംഗീതവും ഒരുക്കിയ MD രാജേന്ദ്രൻ. സുഹൃത്തായ സുരേഷ് മച്ചാട് സംവിധാനം ചെയ്യുന്ന മൗനം എന്ന സിനിമയിലെ എൻ്റെ പാട്ടിന് ട്യൂണിടുകയായിരുന്നു ലക്ഷ്യം. ലളിതഗാനം പോലെ എഴുതിയ പാട്ടാണിത്. മാടമ്പ് കുഞ്ചുകുട്ടൻ്റെ മതേതര സ്വഭാവമുള്ള കഥ. സുഹൃത്ത് സുരേഷ് മൗനം എന്ന പേരിൽ സിനിമയാക്കുമ്പോൾ പാട്ടിനായി എന്നെ സമീപിച്ചു. ഈ ഗാനം പാടി കേൾപ്പിച്ചപ്പോൾ സുരേഷിന് ഇഷ്ടമായി. ഞാൻ പാടിയ ട്യൂൺ നല്ലതാണെന്ന് സുരേഷ് പറഞ്ഞെങ്കിലും നമുക്ക് ദേവരാജൻ മാസ്റ്റർ കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ പറഞ്ഞു. മാസ്റ്ററുടെ വീട്ടിലേക്ക് അന്ന് വലിയ ആവേശത്തോടെയാണ് ഞാൻ കയറി ചെന്നത്. അങ്ങനെ മാസ്റ്ററുടെ വീട്ടിലെത്തി പാട്ട് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നീ ആദ്യം ഇത് പാടി എന്നെ കേൾപ്പിക്ക്. ഞാൻ അങ്ങനെ എൻ്റെ ട്യൂണിൽ പാടി കേൾപ്പിക്കുന്നു മാസ്റ്ററെ. പാട്ട് കേട്ട ഉടനെ മാസ്റ്റർ എണീറ്റ് നിന്ന് പ്രഖ്യാപിച്ചു, ഞാനിത് ട്യൂൺ ചെയ്യില്ല, എനിക്കിത് വേണ്ട. ഒരു ഞെട്ടലോടെയാണ് ഞാനത് കേട്ടത്. നിരാകരിക്കുന്ന മുഖമാണ് മുമ്പിലുള്ളത്. ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം മുറിയിലേക്ക് നടന്നു. ഇനി അധികം നിൽക്കണ്ട എന്നാണ് ധ്വനി. മുറിയിലേക്ക് കയറും മുമ്പേ വാതിലിൽ പിടിച്ച് തല പിന്നോട്ടാക്കി അദ്ദേഹം പറയുകയാണ്, അത് നീ തന്നെ ചെയ്താൽ മതി, നിന്റെ ട്യൂൺ നല്ലതാണ്. യാദൃച്ഛികമായി സംഗീത സംവിധായകനാകാനുള്ള നിയോഗവുമായാണ് അന്ന് അവിടെ നിന്നും ഞാൻ തിരിച്ചിറങ്ങിയത്. എൻ്റെ ട്യൂണിൽ തന്നെ ആ പാട്ട് റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞാനൊരു സംഗീത സംവിധായകനായി. മലയാളത്തിൽ ഗാന രചയിതാവായി കുറേ പടങ്ങളിൽ പ്രവർത്തിച്ചെങ്കിലും സംഗീത സംവിധായകൻ്റെ മേലങ്കി അദ്ദേഹം എനിക്ക് ചാർത്തി തരികയായിരുന്നു എന്ന് സംശയം. പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ യേശുദാസ് പറഞ്ഞു, ഇത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന പാട്ടാണ്, ഇതുപോലൊരു പാട്ടിന് നിനക്കെഴുതാൻ പറ്റില്ല, ഇത് നിന്റെ വരിയല്ല, നിനക്കെവിടെ നിന്നോ കിട്ടിയ വരികളാണ്, നിനക്ക് ഈശ്വരൻ തന്ന വരികളാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന വാക്കുകൾക്ക് പകരം വയ്ക്കാൻ മലയാളത്തിൽ വേറെ വാക്കുകളില്ല. ഇത് പാടാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. കേരളത്തിൽ വളരെ ഹിറ്റായ ഗാനം നമുക്ക് കേൾക്കാം. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന് തുടങ്ങുന്ന ഗാനം.

0: സന്ധുനും 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: നമ്മൾ മടങ്ങി വരുന്നു, തിരിച്ചു വരുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ, മലയാളത്തിൻ്റെ വാനം പാടി KS ചിത്ര പാടിയ ഈ പാട്ട് മലയാളികളുടെ ഹൃദയത്തെ മുഴുവൻ തൊട്ടുണർത്തിയതാണ്. ഈ പാട്ട് പാടാതെ ഗാനമേള വേദി വിടാൻ സമ്മതിക്കാറില്ല ഇന്നും ആസ്വാദകർ ചിത്രയെ. ഒരർത്ഥത്തിൽ ചിത്ര എന്ന ഗായികയുടെ മുദ്രാഗീതം തന്നെയായി മാറിക്കഴിഞ്ഞു ഈ പാട്ട്. പുറത്തിറങ്ങി 2 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ജാതിയുടെയും ഭാഷയുടുമൊക്കെ വതിർവരമ്പുകൾ ഭേദിച്ച് സംഗീതാസ്വാദകരെ വശീകരിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് രഞ്ജിത്ത് സംവിധാനം ചെയ്ത നന്ദനം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. മുല്ലപ്പൂവിൻ്റെ വിശുദ്ധിയും കള്ളഭചന്ദനങ്ങളുടെ സൗരഭ്യവുമുള്ള ഒരു ഗാനം അതായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് വേണ്ടിയിരുന്നത്. വരികൾ എഴുതിയ ഗിരീഷ് പുത്തഞ്ചേരിക്കും പാട്ടിനീണം നൽകിയ രവീന്ദ്രൻ മാസ്റ്റർക്കും രഞ്ജിത്തിനുമൊക്കെ ഒരേ ഒരാഗ്രഹം, ഗായികയായി ചിത്ര തന്നെ വേണം. കാരണമുണ്ട്, ഈ പാട്ട് വികാരസാന്ദ്രമായ ഒപ്പം ഭക്തിയുടെ അലകടൽ സൃഷ്ടിക്കുന്ന ഒരു പാട്ടാണ്. ചിത്ര അന്ന് ഒരേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടത്തിൽ മനസ്സ് നീറി കഴിയുകയാണ്. അപ്രതീക്ഷിതമായ ആഘാതത്തിൽ മനസ്സ് തളർന്നുപോയ ചിത്ര റെക്കോർഡുകളിൽ നിന്നൊക്കെ ബോധപൂർവമായ ഒരു അകൽച്ച പാലിച്ചിരുന്നു. ചിത്രയെ തിരികെ കൊണ്ടുവരണം. ചിത്രയുടെ ആ മാനസിക സിറ്റുവേഷനിൽ ചിത്രയ്ക്ക് മനമുരുകി പാടാം. ഏറെ നിർബന്ധിച്ച ശേഷമാണ് ചിത്ര സ്റ്റുഡിയോയിൽ എത്തിയത്. ഗിരീഷ് പുത്തഞ്ചേരി പറയുന്നു, ചിത്ര തളർന്ന മനസ്സെങ്കിലും അവർ അറിയാതെ ആ പാട്ടിൽ ലയിച്ചു. കണ്ണീർ നനച്ചു നിന്നെ തേടി നടന്നു കൃഷ്ണ എന്ന് പാടുമ്പോൾ വരികളിലൂടെ ആത്മാവിലൂടെ ചിത്രം മറന്നൊഴുകിപ്പോകുന്നത് സങ്കല്പിക്കാനാകുമായിരുന്നു എനിക്ക്. എന്നിട്ടും എൻ്റെയും രവീന്ദ്രൻ മാഷിൻ്റെയും ഒക്കെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ചിത്ര ആ പാട്ടിനെ. ചിത്രയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നെങ്കിലും പാടിത്തുടങ്ങിയതോടെ മറ്റെല്ലാം മറന്നു. വോയിസ് ബൂത്തിൻ്റെ ഏകാന്ത മൂകതയിൽ ഗായികയും ഇഷ്ടദൈവവും മാത്രമായി. ഗുരു ആയിരപ്പൻ്റെ മനസ്സിൽ വിചാരിച്ച് ചിത്ര ആ പാട്ട് ആത്മനിർവൃതിയോടെ പാടി. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ, ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ഇന്നത്തെ ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഗാനമന്ദാരം പരിപാടി എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും, ഞായർ ഉച്ചയ്ക്ക് 12 മണിക്കും ബുധൻ രാത്രി 8 മണിക്കും. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ മാന്യ ശ്രോതാക്കൾക്കും

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: അപ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഇറാനിയൻ സിനിമയെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധേയമാക്കിയ അത്ഭുത പ്രതിഭയാണ് മജീദ് മജീദി. ലളിതമായ കഥാതന്തുക്കൾ ശ്രദ്ധാപൂർവമായ കൈവഴക്കത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ മജീദ് മജീദിയുടെ കഴിവ് ലോകശ്രദ്ധ ആകർഷിച്ചവയാണ്. ദി കളർ ഓഫ് പാരഡൈസ് എന്ന ചിത്രം അപ്രപാളിയിലെ അത്ഭുതങ്ങളിൽ നമ്മൾ ഒരിക്കൽ കേട്ടതാണ്. അതിൻ്റെ സംവിധാനവും മജീദ് മജീദിയായിരുന്നു.

0: 1997 അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു ചലച്ചിത്രമാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഓസ്കാർ അക്കാദമി അവാർഡിന് പരിഗണിക്കപ്പെട്ട ഈ ചിത്രം കുട്ടികളുടെ ആന്തരിക സംഘർഷത്തെയും അവരുടെ നൈർമല്യത്തെയും വരച്ചു കാട്ടുന്ന ഒന്നാണ്. 100 പുരസ്കാരങ്ങളാണ് ചിൽഡ്രൻ ഓഫ് ഹെവനെ തേടിയെത്തിയത്. ഇറാനിൽ നിന്നും ആദ്യമായി അക്കാദമി നോമിനേഷൻ നേടിയ ചിത്രം കൂടിയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. ചിത്രം ആരംഭിക്കുന്നത് ഒരു ചെരുപ്പ് കുത്തി പഴകിയ ഒരു ഷൂസ് നന്നാക്കുന്ന ദൃശ്യത്തോടെയാണ്. അത് നന്നാക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് അലി എന്ന ആൺകുട്ടിയാണ്. അവൻ്റെ കുഞ്ഞുപെങ്ങൾ സഹ്റയുടേതാണ് ആ ഷൂസുകൾ. ശരിയാക്കി വാങ്ങിയ ആ ഒരു ജോഡി ഷൂസുമായി അവൻ മാർക്കറ്റിലേക്ക് യാത്രയാകുന്നു. ഇറാനിലെ ടെഹ്റാനിലെ ഒരു ദരിദ്ര കുടുംബത്തിലെ കുട്ടിയാണ് അവൻ. പുതിയ ഒരു ജോഡി ഷൂസ് വാങ്ങാൻ അവൻ്റെ പിതാവിൻ്റെ സാമ്പത്തിക ശേഷി അനുവദിക്കുന്നില്ല എന്ന സത്യം അവനറിയാം. നന്നാക്കി കിട്ടിയ ഷൂസുമായി അലി ഒരു മലക്കറിക്കടയിൽ ഉരുളക്കിഴങ്ങുകൾ വാങ്ങുവാനായി കയറുന്നു. നന്നാക്കിയ ഷൂസ് പുറത്തെ മലക്കറിപ്പെട്ടിയുടെ പുറത്തു വച്ചിട്ടാണ് അവൻ അകത്തേക്ക് കയറുന്നത്. കടയിലെ കടം കൂടി വരികയാണെന്നും കുറച്ചു തുകയെങ്കിലും തന്നുവിടാൻ വീട്ടുകാരോട് പറയണമെന്നും കടക്കാരൻ അലിയോട് പറയുന്നുണ്ട്. അവൻ്റെ വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു രംഗമാണിത്.
1: مادرم گفت بدیم چی به حساب
2: به مادرت بگو حسابتون پر شده اقلا بیاد کمی حسابش رو سبک بکنه
1: چشم
0: സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയ അലി നോക്കുമ്പോൾ കാണുന്നത് താൻ വെളിയിൽ വെച്ചിരുന്ന ഷൂസ് നഷ്ടമായിരിക്കുന്ന കാഴ്ചയാണ്. അവൻ വല്ലാതെ അമ്പരന്നു പോകുന്നു. മലക്കറിക്കടയിൽ സാധനങ്ങൾ വാങ്ങാൻ കയറിയ സമയം പഴയ സാധനങ്ങൾ പെറുക്കുന്ന ഒരാൾ വന്ന് ഷൂസ് കളയാൻ വെച്ചിരിക്കുന്ന പഴകിയ ഒന്നാണെന്ന് കരുതി കൊണ്ടുപോയിരുന്നു. അതറിയാതെ അവൻ അവിടമാകെ അനുജത്തിയുടെ ഷൂസുകൾ തിരയുന്നു. ധൃതിയിൽ അവനത് അന്വേഷിക്കുമ്പോൾ പുറത്ത് നിരത്തി വച്ചിരിക്കുന്ന മലക്കറി തട്ടുകൾ താഴെ വീണ് അവ ചിതറിത്തെറിക്കുന്നു. കടക്കാരൻ അവനെ ശരിക്ക് വഴക്ക് പറയുകയും അവനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുന്നു.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
4: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.
3: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
0: അനിയത്തി സേറയുടെ ഷൂസ് നഷ്ടപ്പെട്ട വിഷമത്തിൽ അവൻ വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച അവൻ താമസിക്കുന്ന വീടിൻ്റെ ഉടമ സുഖമില്ലാതെ കിടക്കുന്ന അവൻ്റെ ഉമ്മയോട് കയർക്കുന്ന രംഗമാണ്. വാടക കുടിശ്ശിക ഒരുപാടായെന്നും പറഞ്ഞ് അവർ അവൻ്റെ അമ്മയോട് തട്ടിക്കയറുന്നു. മുറിക്കുള്ളിലേക്ക് കയറുന്ന അവനോട് അനിയത്തി സെഹ്റ തൻ്റെ ഷൂസ് ശരിയാക്കി കിട്ടിയോ എന്ന് ചോദിക്കുന്നു. അവളത് കാത്തിരിക്കുകയായിരുന്നു. ഷൂസ് മലക്കറിക്കടയിൽ വെച്ച് നഷ്ടമായി എന്ന വിവരം ആദ്യം പറയാൻ മടിച്ചുവെങ്കിലും പിന്നീടവൻ സത്യാവസ്ഥ അവളോട് തുറന്നു പറയുന്നു. ദുഃഖിതയാകുന്ന അവളെ നോക്കി താൻ എങ്ങനെയെങ്കിലും ഷൂസ് കണ്ടുപിടിച്ച് കൊണ്ടുവരാമെന്നേറ്റ് അവൻ വീണ്ടും തെരുവിലേക്ക് പോകുന്നു. തെരുവിലും താൻ ആദ്യം കയറിയ മലക്കറിക്കടയിലുമൊക്കെ അവൻ ഷൂസുകൾ തിരയുന്നു. പക്ഷേ അവ കിട്ടുന്നില്ല. ഷൂസ് നഷ്ടപ്പെട്ട വിവരം അച്ഛനോട് പറഞ്ഞാൽ തനിക്ക് അടി കിട്ടുമെന്നും മറ്റെന്തെങ്കിലും മാർഗമുണ്ടോയെന്നും അവൻ ചിന്തിക്കുന്നു. ആകെ ഓരോ ജോഡി ഷൂസുകളാണ് അവർക്ക് രണ്ടുപേർക്കുമുള്ളത്. അതിൽ സെഹ്റയുടെ ഷൂസ് നഷ്ടമായിരിക്കുന്നു. ഷൂസ് ഇല്ലാതെ താൻ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് സെഹ്റ അവനോട് ചോദിക്കുന്നു. പുതിയ ഒരു ജോഡി ഷൂസ് വാങ്ങിത്തരാൻ തൻ്റെ പിതാവിൻ്റെ സാമ്പത്തിക ശേഷി അനുവദിക്കില്ലെന്ന് മനസ്സിലാക്കിയ അലി ആദ്യം അവളോട് ഒരു സ്ലിപ്പർ ചെരുപ്പിട്ടുകൊണ്ട് പോകുവാൻ പറയുന്നു. അത് സെഹ്റയിൽ ദേഷ്യമുണ്ടാക്കുന്നു. അവൾ ഷൂസ് അലി നഷ്ടപ്പെടുത്തിയ വിവരം അച്ഛനോട് പറയുമെന്ന് പറയുമ്പോൾ തൻ്റെ കയ്യിലിരുന്ന പെൻസിൽ നൽകി അവളെ സമാധാനിപ്പിക്കുന്നു. ഒടുവിൽ അവൻ തൻ്റെ ഷൂസുകൾ ധരിച്ചുകൊണ്ട് സെഹ്റ സ്കൂളിൽ പോകാൻ പറയുന്നു. അവളുടെ ക്ലാസ് കഴിഞ്ഞാണ് അലിയുടെ ക്ലാസ് ആരംഭിക്കുന്നത്. രാവിലെ ക്ലാസ്സിന് പോകുന്ന അവൾ തൻ്റെ ഷൂസ് ഉപയോഗിക്കുകയും സ്കൂൾ വിട്ടു വരുന്ന വഴിയിൽ വെച്ച് തനിക്ക് തിരികെ തരിക, താൻ അതും ധരിച്ച് സ്കൂളിലേക്ക് പോകും. ഇതായിരുന്നു അലിയുടെ ഉപായം. ഒടുവിൽ സെഹ്റ അലിയുടെ ഷൂസ് ധരിച്ച് സ്കൂളിലേക്ക് പോകുന്നു. അലിയുടെ ഷൂസും അത്ര നല്ലതായിരുന്നില്ല, മാത്രമല്ല അവൾക്കത് ഒട്ടും പാകവുമായിരുന്നില്ല. സ്കൂളിൽ കൂടെയുള്ള കുട്ടികൾ നല്ല ഷൂസുകൾ ഉപയോഗിച്ച് ഓടുകയും ചാടുകയും ചെയ്യുമ്പോൾ നമ്മുടെ കൊച്ചു സെഹ്റ വലിപ്പമുള്ളതും പഴകിയതുമായ ഷൂസുകൾ മറ്റുള്ളവരിൽ നിന്നും ഒളിച്ചു പിടിച്ചു. ഓരോ ദിവസവും ക്ലാസ് കഴിഞ്ഞ് തെരുവിലൂടെ വേഗത്തിലോടി അവൾ ഷൂസ് അലിക്ക് നൽകുന്നു. വളരെ വേഗത്തിൽ അത് ധരിച്ച് അവൻ സ്കൂളിലേക്ക് ഓടുന്നു. തെരുവിലൂടെ ഷൂസ് കൈമാറുവാൻ രണ്ട് കുട്ടികളും കാട്ടുന്ന തിടുക്കവും വെപ്രാളവുമൊക്കെ അതിതീവ്രമായിട്ടാണ് മജീദി ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഷൂസുകൾ കൈമാറിക്കിട്ടി അവൻ സ്കൂളിലെത്തുമ്പോഴേക്കും വൈകിയിരുന്നു. അവൻ വൈകി എത്തുന്നത് ഹെഡ്മാസ്റ്റർ കാണുന്നുവെങ്കിലും ആദ്യമൊക്കെ അയാൾ മിണ്ടാതെ കടന്നു പോകുന്നു. വീട്ടിലെത്തുന്ന കുഞ്ഞു സെഹ്റ നമ്മൾ ഉപയോഗിക്കുന്ന ഷൂസുകൾ വളരെയധികം പഴകിയതാണെന്നും മറ്റും അലിയോട് പറയുന്നു. കഴുകി വൃത്തിയാക്കിയാൽ അത് പുതിയതുപോലെ ആകുമെന്ന് പറഞ്ഞ് അവനത് നന്നായി കഴുകി ഉണക്കാൻ വയ്ക്കുന്നു. അന്ന് രാത്രി മഴ പെയ്യുകയും കഴുകി വച്ചിരുന്ന ഷൂസുകൾ നനയുകയും ചെയ്യുന്നു. കൂട്ടുകാർ അലിയെ ഫുട്ബോൾ കളിക്കാൻ വിളിക്കാൻ വരുമ്പോഴൊക്കെ അവൻ കളിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നു. കാരണം ഒരു ജോഡി ഷൂസുകൾ കൊണ്ടാണ് സ്കൂൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുകൊണ്ട് തന്നെ. ടി വിയിൽ കാണുന്ന ഷൂസിൻ്റെ പരസ്യത്തിലും വഴിയരികിൽ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന ചെരുപ്പ് കടയിലുമൊക്കെ ആ കുഞ്ഞു കണ്ണുകൾ ആശയോടെ നോക്കുന്നു. ഒരു ദിവസം ക്ലാസ് പരീക്ഷയിൽ സെഹ്റ വേഗത്തിൽ ഉത്തരമെഴുതി ടീച്ചറോട് പോകാൻ അനുവാദം ചോദിക്കുന്നു. കുറച്ചു നേരം കൂടി ക്ലാസ്സിലിരിക്കുവാൻ ടീച്ചർ അവളോട് ആവശ്യപ്പെടുന്നു. അതവളെ അസ്വസ്ഥതയാക്കുന്നു. കാരണം പുറത്തിറങ്ങിയ ശേഷം താൻ ധരിച്ചിരിക്കുന്ന ഷൂസ് കാത്ത് ചേട്ടൻ വഴിയരികിൽ നിൽപ്പുണ്ട്. എത്രയും വേഗം അത് നൽകിയാൽ മാത്രമേ അവന് സ്കൂളിലെത്താൻ കഴിയുകയുള്ളൂ. കുറച്ച് വൈകി ക്ലാസ്സിൽ നിന്നിറങ്ങിയ അവൾ എത്രയും വേഗം അലിയുടെ അടുത്തെത്തുവാനായി പാകമാകാത്ത ഷൂസുമിട്ട് തെരുവിലൂടെ വേഗത്തിലോടുന്നു. വേഗത്തിലുള്ള അവളുടെ ഓട്ടത്തിനിടയിൽ അവളുടെ കാലിൽ നിന്ന് ഒരു ഷൂസ് തെറിച്ച് ഒഴുകുന്ന വെള്ളമുള്ള ഒരു ഓടയിലേക്ക് വീഴുന്നു.

0: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
0: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഷൂസ് ആ ഒഴുക്കുള്ള വെള്ളത്തിലൂടെ ഒഴുകി ഒരിടത്ത് തങ്ങി നിൽക്കുന്നു. അവൾ ഏറെ പണിപ്പെട്ടിട്ടും അത് കിട്ടുന്നില്ല. നിരാശയിലും വിഷമത്താലും അവൾ കരയാൻ തുടങ്ങുന്നു. ഒടുവിൽ ഒരു വഴിപോക്കൻ അത് കാണുകയും അവളെ സഹായിക്കുകയും ഷൂസ് എടുത്ത് നൽകുകയും ചെയ്യുന്നു. ഈ കാരണങ്ങൾ മൂലം അവൾ അലിയുടെ അടുത്തെത്താൻ ഏറെ വൈകുന്നു. അലിക്ക് സ്കൂളിലെത്തുവാനുള്ള സമയം ഇതിനകം അതിക്രമിച്ചിരുന്നു. എങ്കിലും ആ നനഞ്ഞ ഷൂസും ധരിച്ച് അവൻ വളരെ വേഗത്തിലോടി സ്കൂളിലെത്തുന്നു. സ്ഥിരമായി വൈകിയെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഹെഡ്മാസ്റ്റർ അലിയോട് ദേഷ്യപ്പെടുകയും പിതാവിനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് മാത്രം ക്ലാസ്സിൽ കയറിയാൽ മതിയെന്നും പറയുന്നു. വൈകി വരുന്ന കാരണം പിതാവ് അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയാമെന്ന അവൻ ഹെഡ്മാസ്റ്ററുടെ കാല് പിടിക്കുന്നു.

0: دیر اومدی، کفشت هم که خیس نشده. بیا پای، بیا بینم، یالا برو بینم، یالا. مگه با شما نیستم؟ میری با پدر نیه مدرسه؟
1: آقا اجازه، پدرم سر کاره.
0: خب بگو فردا بیاد. یالا بینم.
1: آقا اجازه، فردا مدرسه سر کار.
0: خب با مادرت بیا.
1: آقا اجازه، مادرم مریضه.
0: من این حرفا سرم نمیشه. با بچه بی نظم و بی مسئولیت اینطوری باید برخورد کرد. یالا بینم. بودو بینم. بودو.
2: ഒടുവിൽ അവന്റെ ക്ലാസ് ടീച്ചർ എത്തുകയും ഹെഡ്മാസ്റ്ററോട് അയാൾ സംസാരിക്കുകയും ചെയ്യുന്നു. അലി പഠിക്കാൻ മിടുക്കുള്ള കുട്ടിയാണെന്നും ക്ലാസ്സിൽ ഒന്നാമനാണെന്നും ഇത്തവണത്തേക്ക് അവനോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് അവനെ ക്ലാസ്സിലേക്ക് കയറ്റുന്നു. ക്ലാസ്സിൽ ഒന്നാമനായ അവന് അധ്യാപകൻ ഒരു പേന സമ്മാനമായി നൽകുന്നു. അതവൻ സെഹറയ്ക്ക് നൽകുന്നു. ഒരിക്കൽ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ സെഹറ ഒരു രംഗം കാണുന്നു. തന്റെ നഷ്ടമായ ഷൂസുകൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടിയുടെ കാലിൽ കിടക്കുന്നു. വളരെ പണിപ്പെട്ട് അത് ആരാണെന്നവൾ കണ്ടുപിടിക്കുന്നു. നഷ്ടമായ ഷൂസ് കണ്ടുകിട്ടിയെന്ന് സെഹറ അലിയോട് പറയുന്നു. അലിയും സെഹറയും ചേർന്ന് ആ കുട്ടിയുടെ വീട് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ഷൂസ് ധരിച്ച കുട്ടിയുടെ പിതാവ് ഒരന്ധനാണെന്നും അവരുടെ സാമ്പത്തിക അവസ്ഥയും സ്ഥിതിയും വളരെ മോശമാണെന്നും സെഹറയും അലിയും മനസ്സിലാക്കുന്നു. അത് അവൾ തന്നെ ഉപയോഗിക്കട്ടെ എന്ന് തീരുമാനിച്ച് അവർ രണ്ടുപേരും അവിടെ നിന്നും മടങ്ങുന്നു. ഒരിക്കൽ പള്ളിയിൽ വെച്ച് അലിയുടെ പിതാവിൻ്റെ സുഹൃത്ത് അയാൾക്ക് കുറച്ച് പണിയായുധങ്ങൾ നൽകുന്നു. തോട്ടപ്പണിക്കായുള്ള ചില ഉപകരണങ്ങളായിരുന്നു അത്. ഒഴിവു സമയങ്ങളിൽ അതുപയോഗിച്ച് ദൂരെ പട്ടണത്തിൽ എവിടെയെങ്കിലും പോയി തോട്ടപ്പണികൾ ചെയ്ത് കുറച്ച് കാശുണ്ടാക്കാമെന്ന് അലിയുടെ പിതാവ് കരുതുന്നു. ഒരൊഴിവു ദിവസം പിതാവ് അലിയെയും കൂട്ടി ദൂരെയുള്ള പട്ടണത്തിലേക്ക് സൈക്കിളിൽ പുറപ്പെടുന്നു.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: പൂന്തോട്ടം വൃത്തിയാക്കുവാനും ചെടിക്ക് വളമിടാനുമുള്ള ജോലിക്കായി വിശപ്പും ദാഹവും സഹിച്ച് അവർ പല വീടുകളുടെ മുറ്റത്തും എത്തുന്നു. ധനികരായ ആളുകളുടെ പല വീടുകളിലുമെത്തി നിങ്ങളുടെ വീടുകളുടെ ഗാർഡനിങ് വളരെ കുറഞ്ഞ ചെലവിൽ വൃത്തിയാക്കി തരാമെന്ന് അലിയുടെ പിതാവ് പറയുന്നു. പക്ഷെ ആരും അവരെ വീടിനകത്തേക്ക് പോലും കയറ്റുന്നില്ല. 20 കിലോമീറ്ററോളം സൈക്കിൾ ചവിട്ടി ആഹാരമോ വെള്ളമോ കുടിക്കാതെയാണ് അവർ പട്ടണത്തിലെത്തിയത്. അവരെ ശല്യമായി കണ്ട് ചിലർ പോലീസിനെ വിളിക്കുമെന്നും മറ്റു ചിലർ വളർത്തുനായകളെ കൊണ്ട് അവരെ വിരട്ടി ഓടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു വീടിന് മുന്നിലെത്തുമ്പോൾ അലി ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. ആരാണ് പുറത്തുള്ളതെന്നും എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്നും ആ കുട്ടി ചോദിക്കുന്നു. എന്നാൽ അലിയുടെ മാനസികാവസ്ഥ മറ്റൊന്നായിരുന്നു. ജോലിക്കായി വീണ്ടും അവരോട് ചോദിച്ച് മടങ്ങുമ്പോൾ പിന്നിൽ നിന്ന് ആ കുട്ടിയും അവൻ്റെ അപ്പൂപ്പനും അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലെ പൂന്തോട്ടത്തിൽ കുറച്ച് പണിയുണ്ടെന്നും അകത്തേക്ക് വരാനും പറയുന്നു. അലി ആ വീട്ടിലെ കുട്ടിയോടൊപ്പം കളിക്കുകയും അവൻ്റെ പിതാവ് വീട്ടിലെ പൂന്തോട്ടം വൃത്തിയാക്കുവാനും ആരംഭിക്കുന്നു. അലിയുടെ പിതാവ് പൂന്തോട്ടത്തിലെ ജോലികൾ കൂടാതെ മറ്റു ചില ജോലികൾ കൂടി ചെയ്യുന്നു. അത് വീട്ടുകാരനിൽ സംതൃപ്തി ഉണ്ടാക്കുകയും ജോലി കഴിയുമ്പോൾ കൂടുതൽ തുക കൂലിയായി നൽകുകയും ചെയ്യുന്നു.
4: Hehehehe
2: സന്തോഷമാകുന്നു. അവർ തിരികെ യാത്രയാകുന്നു. ഇങ്ങനെ കുറേ ജോലികൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറുമെന്നും ഈ സൈക്കിൾ വിറ്റ് ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങാമെന്നും വീട്ടിൽ സുഖമില്ലാതെ ഇരിക്കുന്ന അലിയുടെ ഉമ്മയ്ക്ക് ഫ്രിഡ്ജ് വാങ്ങാമെന്നും നല്ലൊരു വീട്ടിലേക്ക് താമസം മാറണമെന്നും ഒപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല രണ്ട് ജോഡി ഷൂസുകൾ വാങ്ങണമെന്നും അയാൾ അലിയോട് പറയുന്നു. അവനാകട്ടെ സെഹറയ്ക്ക് നല്ലൊരു ഷൂസ് വാങ്ങുന്നതിനെ കുറിച്ച് മാത്രമാണ് പിതാവിനോട് പറയുന്നത്. അങ്ങനെ സുന്ദരമായ ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് സൈക്കിൾ ചവിട്ടി വരുമ്പോൾ ഒരിറക്കത്തിൽ വെച്ച് സൈക്കിളിൻ്റെ ബ്രേക്ക് നഷ്ടമാവുകയും സൈക്കിൾ ഒരു മരത്തിലിടിക്കുകയും അലിയുടെ പിതാവിന് പരിക്ക് പറ്റുകയും ചെയ്യുന്നു. സൈക്കിൾ ഓടിക്കാൻ കഴിയാത്ത രീതിയിൽ തകർന്നതിനാൽ ഒരു ട്രക്കിൽ സൈക്കിൾ കയറ്റി അവർ വീട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. പണി ചെയ്ത് കിട്ടിയ തുക മുഴുവൻ കൊടുത്താണ് അവർ ട്രക്ക് വാടകയ്ക്കെടുക്കുന്നത്. വീട്ടുവാടകയും വീട്ടു സാധനങ്ങളും ഒന്നും വാങ്ങാൻ കഴിയാത്ത പിതാവിൻ്റെ ദുഃഖം ഉറങ്ങാതെ കിടക്കുന്ന അലിയെയും അസ്വസ്ഥനാക്കുന്നു. ദേഹമാസകലം പരിക്കുകളുണ്ടെങ്കിലും പിറ്റേന്നും ജോലിക്ക് പോകുവാൻ അയാൾ തീരുമാനിക്കുന്നു.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: സെഹറയും അലിയും പരസ്പരം ഷൂസുകൾ കൈമാറി സ്കൂളിൽ പൊയ്ക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ നോട്ടീസ് ബോർഡിൽ ഒരറിയിപ്പ് ഒട്ടിച്ചിരിക്കുന്നത് അലിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു മാരത്തോൺ മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു അത്. ഒന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ട്രോഫിയും രണ്ടാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ബാഗ്, ബുക്ക് തുടങ്ങിയവയും മൂന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ഒരു ജോഡി ഷൂസുമായിരുന്നു സമ്മാനം. തൻ്റെ പഴകി പിന്നിയ ഷൂസുമിട്ട് ഓടിയാൽ സമ്മാനം ലഭിക്കില്ല എന്നറിയാവുന്ന അലി പക്ഷേ അതിന് പേര് നൽകുന്നില്ല. ഒടുവിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ നോട്ടീസ് ബോർഡിൽ ഇടുന്നു. അലിക്ക് അതിൽ വിഷമം തോന്നുന്നു. മൂന്നാം സ്ഥാനം ലഭിക്കുന്നവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ജോഡി ഷൂസിലാണവൻ്റെ ചിന്ത മുഴുവൻ. അവൻ PT സാറിനെ കണ്ട് തൻ്റെ പേര് കൂടി സെലക്ഷൻ ലിസ്റ്റിൽ ചേർക്കണം എന്നാവശ്യപ്പെടുന്നു. എന്നാൽ സമയം കഴിഞ്ഞെന്നും ഇനി അതിന് സാധിക്കില്ല എന്നും PT സാർ പറയുന്നു. അവൻ PT സാറിനോട് കേണപേക്ഷിക്കുന്നു. ഒടുവിൽ അയാൾ കരഞ്ഞുകൊണ്ടുള്ള അവൻ്റെ അപേക്ഷ പരിഗണിച്ച് അവനെ ഒറ്റയ്ക്ക് ഓടാൻ വിടുന്നു. ടൈമർ വെച്ചിട്ടുള്ള ആ ഓട്ടത്തിൽ അവൻ വേഗമെത്തുന്നു. അങ്ങനെ ആ സെലക്ഷൻ ലിസ്റ്റിൽ PT സാർ അവനെയും ഉൾപ്പെടുത്തുന്നു. വലിയ വലിയ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ പങ്കെടുക്കുന്ന വലിയ ഒരു മാരത്തോൺ മത്സരമായിരുന്നു അത്. അവൻ ആ സന്തോഷം അനിയത്തി സെഹറയുമായി പങ്കുവയ്ക്കുന്നു. എങ്ങനെയെങ്കിലും ഓട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയാൽ ഒരു ജോഡി ഷൂസ് ലഭിക്കുമെന്നും അവൻ പറയുന്നു. ദിവസങ്ങൾക്ക് ശേഷം മത്സരം വന്നെത്തുന്നു. പട്ടണത്തിലെ പല സ്കൂളുകളിൽ നിന്നും പല കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ മത്സരം നടക്കുന്നിടത്ത് എത്തുന്നു. എല്ലാ കുട്ടികളും തങ്ങളുടെ പുതിയ ഷൂസുമിട്ട് നല്ല ജേഴ്സിയും അണിഞ്ഞ് മിടുക്കന്മാരായാണ് എത്തിയിരിക്കുന്നത്. അലിയാകട്ടെ തൻ്റെ പഴയ ഡ്രസ്സും കീറിപ്പൊളിഞ്ഞ ഷൂസുമായിട്ടാണ് എത്തിയത്. ഒടുവിൽ മത്സരം ആരംഭിക്കുന്നു. എല്ലാവരും ഓടുവാൻ തുടങ്ങുന്നു. മത്സരത്തിൽ ഓടുന്നതിനിടയിലും അലിക്ക് അവൻ്റെ അനിയത്തിയുടെ മുഖമാണ് മനസ്സിൽ. എങ്ങനെയെങ്കിലും ഓടി മൂന്നാം സ്ഥാനത്ത് എത്തുക എന്നതായിരുന്നു അലിയുടെ ലക്ഷ്യം. ആ ആഗ്രഹത്തിൽ അവൻ തളരാതെ ഓടിക്കൊണ്ടേയിരുന്നു. മത്സരത്തിന്റെ അവസാന ഘട്ടമെത്താറായപ്പോൾ താൻ ഒന്നാമതായാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അലി മനസ്സിലാക്കുന്നു. അവൻ മനഃപൂർവ്വം മൂന്നാം സ്ഥാനത്തിനായി മെല്ലെ ഓടാൻ തുടങ്ങുന്നു. എന്നാൽ പിന്നിൽ ഓടിവന്ന ഒരു കുട്ടി അവനെ തള്ളിയിടുകയും അവൻ ഏറെ പിന്നിലാവുകയും ചെയ്യുന്നു. അവിടെ നിന്നും എഴുന്നേൽക്കുന്ന അവനെ പി ടി സാറും ഹെഡ് മാസ്റ്ററും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കുതിക്കുവാൻ ആവേശം നൽകുന്നു. അലി വീണ്ടും സർവ്വതും മറന്ന് ഓടാൻ തുടങ്ങുന്നു. ഒടുവിൽ അലി ഉൾപ്പെടെ നാലു പേർ ഫിനിഷിംഗ് ലൈൻ കടക്കുന്നു. തളർന്നു വീണ് കിടക്കുന്ന അലിയെ ഹെഡ് മാസ്റ്റർ താങ്ങിയെടുക്കുന്നു. അവൻ താൻ മൂന്നാമതായാണോ എത്തിയതെന്ന് അവരോട് ചോദിക്കുന്നു. നീ മൂന്നാമതല്ല, ഒന്നാമതായാണ് എത്തിയതെന്ന് ഹെഡ് മാസ്റ്റർ അവനെ അറിയിക്കുന്നു. നീയും നമ്മുടെ സ്കൂളും ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്താൽ അവർ അലിയെ തോളിലേറ്റുന്നു. എന്നാൽ അലിയുടെ മുഖത്ത് മാത്രം സന്തോഷമില്ല. കാരണം അവൻ ഒന്നാമതെത്തിയിരിക്കുന്നു. ഒന്നാമതെത്തിയ അവനോടൊപ്പം നിന്ന് സ്കൂൾ ഹെഡ് മാസ്റ്ററും മറ്റും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ അലി തലകുനിച്ചു നിന്ന് കരയുകയാണ്. ഷൂസ് കാത്തിരിക്കുന്ന സഹറയുടെ മുഖമാണ് അവൻ്റെ മനസ്സ് നിറയെ. വീട്ടിലെത്തുന്ന അലിയെ കാണുന്ന സെഹ്റ അവൻ്റെ ഷൂസിലേക്ക് നോക്കുന്നു. അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. അവൻ തൻ്റെ കാലിലെ ഷൂസുകൾ ഊരി മാറ്റുന്നു. അതാകെ കീറിപ്പറിഞ്ഞിരുന്നു. ആ ദീർഘദൂര ഓട്ടത്തിനിടയിൽ അവൻ്റെ കാൽപാദങ്ങൾ പലയിടത്തും പൊട്ടിമുറിഞ്ഞിരുന്നു. അത്യന്തം വേദനയോടും വിഷമത്തോടും അവൻ വീടിന് പുറത്ത് വെള്ളം വച്ചിരിക്കുന്ന മീനുകളെ വളർത്തുന്ന കിണർ പോലെ ഒന്നിലേക്ക് കാലുകൾ ഇറക്കി വയ്ക്കുന്നു. അത് നിറയെ അലങ്കാര മത്സ്യങ്ങളാണ്. അവൻ്റെ കാൽപാദത്തിലെ മുറിവുകളിൽ ആ സ്വർണ്ണ മീനുകൾ ചുംബിക്കുവാൻ തുടങ്ങി.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.
2: ഇതേ സമയം അലിയുടെ പിതാവ് തൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കായി രണ്ട് ജോഡി ഷൂസുകളും വീട്ടിലേക്കുള്ള സാധനങ്ങളുമൊക്കെയായി വീട്ടിലേക്ക് വരുന്ന ദൃശ്യവും അവസാന സീനിൽ നമുക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കുന്നവരുടെ കഥ കൂടിയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. സ്വയം നേടുന്നതിനേക്കാൾ മറ്റുള്ളവർക്കായി നേടുന്നതാണ് മഹത്തരമെന്ന് ഈ ചിത്രം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട്. മജീദ് മജീദിയെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ചിത്രം കൂടിയാണിത്. ഇറാനിയൻ സിനിമയാണെങ്കിലും ലോകത്തിലെ ഏത് കോണിലുള്ളവർക്കും ഈ സിനിമ പറയുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ അതേ തീവ്രതയോടെ ഉൾക്കൊള്ളുവാനാകും. ടെഹ്റാന്റെ പരിസര പ്രദേശങ്ങളും മറ്റുമാണ് ഈ സിനിമയിലുള്ളത്. എല്ലാ കഷ്ടപ്പാടുകൾക്കും അപ്പുറം

0: സ്നേഹവും പ്രതീക്ഷയും മനസ്സിൻ്റെ നന്മകളും ജീവിതത്തെ എങ്ങനെ വർണ്ണാഭമാക്കുന്നു എന്ന് ഈ ചിത്രം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വെറും 10 മിനിറ്റിൽ തീരുന്ന ഒരു കഥയെ അതിൻ്റെ എല്ലാ ദൃശ്യഭംഗിയോടും അഭിനയ മുഹൂർത്തത്തിലൂടെയും പറഞ്ഞ മജീദിയുടെ ഈ സിനിമ ഏറ്റെടുക്കുവാൻ പല വിതരണ കമ്പനികളും വിമുഖത കാട്ടിയിരുന്നു. വിവിധ ചലച്ചിത്രമേളകൾ സിനിമ ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ചിരുന്നതായി മജീദ് മജീദി തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഈ ചിത്രം പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. 100 കണക്കിന് പുരസ്കാരങ്ങളും ചിൽഡ്രൻ ഓഫ് ഹെവനെ തേടിയെത്തി. കഴിയുന്നത്ര യാഥാർത്ഥ്യബോധം ഉണ്ടാകാനായി ക്യാമറ പലപ്പോഴും ഒളിച്ചു വെച്ചാണ് ചിത്രീകരിച്ചത്. ഇറാനിൽ സാമ്പത്തിക വിജയം നേടിയ ഈ ചിത്രം അമേരിക്കയിൽ മിറാമാക്സ് പ്രദർശനത്തിന് വിതരണം ചെയ്യുകയും വൻ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. അമീർ ഫറൂഖ്, ഹഷേമിയൻ, ബഹാറെ സിദ്ദിഖി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ സംഗീതം കെയ്വാൻ ജഹാൻ ഷാഹിയും ഛായാഗ്രഹണം പർവീസ് മലേസാദേശും ആയിരുന്നു. കുട്ടികളും മാതാപിതാക്കളുമൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രം കൂടിയാണ് ചിൽഡ്രൻ ഓഫ് ഹെവൻ. അഭ്രപാളിയിലെ അത്ഭുതങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: വേക്ക് അപ്പ് വിത്ത് റിതം ഓഫ് സക്സസ്. Your dream, your moment, your station, Radio Santhunam 90.4 FM. Stay tuned.

0: പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: കുറെ കഴിയുമ്പോഴാണ് ആ തളത്തിലോട്ടെത്തുള്ളൂ. അതൊന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നേ മലർപ്പൊടി വിൽക്കാൻ പോയ ഒരു ബ്രാഹ്മണന്റെ കഥയാണ് കേട്ടോ, കൊച്ചു കഥയാണ്, കേട്ടോളൂ. പണ്ട് ഒരു ബ്രാഹ്മണ കുമാരൻ ഒരു പൂജ ചെയ്തു. കൂടെ പൂജ എന്ന് പറഞ്ഞാൽ എങ്ങനെയായി, ബ്രാഹ്മണരുടെ ജോലി എന്തുവാ, അമ്പലത്തിലൊക്കെ പൂജ ചെയ്യുകയല്ലേ, ഭഗവാന് പൂജ അർപ്പിക്കുക എന്നതാണല്ലോ അവരുടെ ജോലി. അപ്പൊ അതേപോലെ ഒരു പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഇല്ലത്തേക്ക് പോയി. അപ്പോ ഈ ബ്രാഹ്മണന്മാരുടെ വീടിന് നമ്മുടെ വീടിന് നമ്മൾ വീടെന്ന് പറയും അല്ലെ, ഹൗസ്, ഹോം എന്നൊക്കെ പറയത്തില്ലേ. പക്ഷേ ഈ ബ്രാഹ്മൺസിന്റെ വീടിന് നമ്മൾ ഇല്ലം എന്നാണ് പറയുന്നത്. അപ്പോ ഇല്ലത്തേക്ക് പോയി. ദക്ഷിണയായിട്ട് കിട്ടിയത് എന്താണെന്നറിയാമോ, ഇന്നത്തെ പോലെ പണവോ പൊന്നോ ഒന്നും അല്ല. പിന്നെന്തുവാ കിട്ടിയത്, ഒരു മൺകലം നിറയെ മലർപ്പൊടി കിട്ടി. അപ്പോ ആ ബ്രാഹ്മണ കുമാരൻ എന്ത് ചെയ്യുന്നറ, അത് ചുമന്നുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാ. അപ്പോ ഇങ്ങനെ നടന്നു പോകുമ്പോ തന്നെ മനോസ്വപ്നത്തിൽ അങ്ങ് മുഴുകി, അതായത് മനോരാജ്യത്തിൽ അങ്ങ് മുഴുകി. എന്തൊക്കെയാണെന്നറിയാവോ, ഓരോന്നങ്ങനെ ചിന്തിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. ഏതാ നടക്കുകയാണേ അങ്ങനെ, എന്തൊക്കെ മനോരാജ്യം കണ്ടെന്നാണോ പറയാം. അയാൾ ആദ്യം വിചാരിച്ചത് അങ്ങാടിയിൽ പോയി, അപ്പം തന്റെ തലയിൽ ഈ മലർപ്പൊടി ഇരിക്കുകയാണല്ലോ, അങ്ങാടിയിലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, വിൽക്കണം. വിറ്റു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതുകൊണ്ട് പണം കിട്ടുമല്ലോ, ആ പണം കൊടുത്ത് ആടിനെ വാങ്ങണം. അപ്പൊ ആടിനെ വാങ്ങിയാലോ, കുറേ കഴിയുമ്പോ കുട്ടികളുണ്ട്, ആട്ടിൻ കുട്ടികളും ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ആടങ്ങനെ ആടുകളൊക്കെ അങ്ങനെ പെരുകും. ആടുകളെയൊക്കെ വിറ്റപ്പൊ എന്ത് ചെയ്യണം, പശുക്കളെ മേടിക്കണം. അപ്പോ പശുക്കളെയൊക്കെ അങ്ങനെ വിറ്റ് അങ്ങനെ പശുവിനാകുമ്പോ ഒരുപാട് പാലൊക്കെ കിട്ടുമല്ലോ, അപ്പൊ ആ പാലും വിൽക്കും.

0: പാലും വിൽക്കും. പശുവിനെയും ഒരുപാട് പശുക്കളാകുമ്പോൾ എന്ത് ചെയ്യാം, പശുക്കളെയും വിൽക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, വേറെ കുറെ കന്നുകാലികളെയൊക്കെ അവങ്ങ് വാങ്ങിക്കാം. വാങ്ങിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം, കൃഷി ചെയ്യാം. അപ്പോ കൃഷി ചെയ്താലോ ധാരാളം നെല്ലുണ്ടാവും. ആ നെല്ല് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് എൻ്റെ ഈ പഴയ ഇല്ലം, ആ ഇല്ലമാണെങ്കിൽ ഒരുപാട് ഒത്തിരി കാലമായി നിൽക്കുകയല്ലേ, അപ്പം ഒരുപാട് കേടുപാടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീടൊക്കെ ഒന്ന് പൊളിച്ച് പണിയണം. എന്നിട്ട് അപ്പം വീടായി അല്ലേ. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെന്താണ്, ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുന്നത് ആരെയാ, നല്ല ഒരു സുന്ദരിയെ വേണം. ആ സുന്ദരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവരും. കുറെ കാലം കഴിയുമ്പോഴോ അവളെ പ്രസവിക്കുമല്ലോ. പ്രസവിക്കുമ്പോഴോ കുറേ കുട്ടികളുണ്ടാകും. ആൺകുട്ടികളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ആൺകുട്ടികളെ ഞാൻ ഓമനിച്ച് വളർത്തുമ്പോൾ ആരെയാ ഞാൻ, ആരെയാ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകും. അതായത് എൻ്റെ കുഞ്ഞിനെ നോക്കാതെ അമ്മയുടെ ജോലി എന്തെന്നറിയാവോ, പശുവിനെയൊക്കെ കറന്ന് പാലിങ്ങോട്ട് തരിക, അത് ഞാൻ കൊണ്ടുപോയി വിൽക്കുക, അതാണല്ലോ ജോലി. അപ്പോൾ അമ്മ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കാതെ എൻ്റെ കുഞ്ഞിനെ കരയിച്ചും കൊണ്ട് പാല് കറക്കാൻ പോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ആഹാ ഞാന് എനിക്ക് ദേഷ്യം വരും, ഞാൻ അമ്മയാണെന്നൊന്നും നോക്കത്തില്ല, ഞാൻ നല്ല അടിയും കൊടുക്കും. അപ്പൊ ഇങ്ങനെ വിചാരിച്ചു കൊണ്ട് എന്താ ആ വിഡി എന്തേന്നറിയാവോ, വിഡിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നല്ലോ, ആ വടി കൊണ്ട് എന്തേന്നറിയാവോ കുടത്തിൽ ഒരൊറ്റ അടി കൊടുത്തു. എന്ത് സംഭവിച്ചു, ബ്രാഹ്മണന്റെ മലർപ്പൊടി എല്ലാം തറയിൽ വീണ് ചിതറിപ്പോയി. ഇനി എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ആർക്കെങ്കിലും അത് വിൽക്കാൻ പറ്റുമോ? അയ്യോ, അപ്പൊ തന്നെ ഈ ബ്രാഹ്മണ കുമാരൻ പറഞ്ഞു, ഷോ എന്തോ ഒരു മണ്ടത്തരമായി പോയി, ഞാൻ മനോരാജ്യത്തിൽ ഏർപ്പെട്ടു പോയി, ഇനി ആരും മനോരാജ്യം കാണാൻ പാടില്ല എന്ന ഒരു ഗുണപാഠം ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി എന്നും പറഞ്ഞ് അയാൾക്കങ്ങാകെ സങ്കടമായി. അയാൾ വീട്ടിൽ പോയി. അങ്ങനെ കുഞ്ഞു കഥ ഇവിടെ ഇന്ന് നിർത്തട്ടെ, നാളെ വേറെ ഒരു കഥയുമായിട്ട് വരാം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: ഹലോ നമസ്കാരം, റേഡിയോ സാന്ദ്രൻ 90.4 എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുബേട്ടനോട് നമ്മളോട് അനുബേട, വെൽക്കം ബാക്ക്.
1: നമസ്കാരം.
0: അപ്പോൾ അനുബേട, വലിയ ന്യൂസാണ്, നമ്മളെ WWDC കഴിഞ്ഞു.
1: അതെ.
0: അപ്പോൾ അതിനെപ്പറ്റിയാണ് നമുക്കിനിപ്പോൾ ആദ്യം അറിയേണ്ട കാര്യം.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, ശ്രോതാക്കൾ ഒരുപാട് പേരും പല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഐഫോണിനെ പറ്റി, പുതിയ ഐഫോണിന്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനിയും ശ്രോതാക്കളുടെ സപ്പോർട്ടും ഇതുപോലെ ഫീഡ്ബാക്കുകളും ഒക്കെ ഉറപ്പായിട്ടും ആവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. വരുവേട്ടാ, നേരെ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം.
1: തീർച്ചയായിട്ടും.
0: പുതിയ ലോഞ്ചസിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ iOS 27 ഡീറ്റെയിൽസ്, നമ്മള് കാത്തിരിക്കുന്ന ഐഫോണിന്റെ ഫോൾഡ്, പിന്നെ ആപ്പിൾ ഇന്റലിജൻസ്, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആണോ കേൾക്കുന്നത്?
1: തീർച്ചയായിട്ടും. ഇപ്പം ശരിക്കും June 8 ആയിരുന്നു. അപ്പൊ ഈ ആഴ്ച, ശരിക്കും ഈ മാസം കംപ്ലീറ്റ് ഈ WWDC ഒരു അവലോകനം തന്നെയാണ്. പക്ഷേ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കുറച്ച് നിരാശാജനകവും പിന്നെ കുറച്ച് ആശാവഹമായുള്ള കാര്യങ്ങളുണ്ട്. എങ്കിലും അവര് ഇതിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മളെല്ലാം കണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ സിരിയുടെ ഒരു എവല്യൂഷനാണ്. കാരണം ഗൂഗിൾ ജെമിനായി ആയിട്ട് അവർ ചേർന്ന്, നമ്മൾ പല എപ്പിസോഡുകളും പറയുന്നുണ്ടായി, ഗൂഗിൾ ജെമിനായി ആയിട്ട് ചേർന്നിട്ട് സിരിയെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് അവർ പുറത്തിറക്കും എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്ന ലീക്സ് എല്ലാം. അപ്പൊ അതിനെ ശരിവെക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ആപ്പിൾ എന്തുകൊണ്ടോ ഈ WWDC കീനോട്ടിന്റെ അകത്തോ അല്ലെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷന്റെ അകത്തോ എവിടെയും സിരിയെ പ്രകടമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലൊന്നും അവർ കാണിച്ചിട്ടില്ല.
0: ഒരു പുതിയ ആപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവം?
1: അത് ശരിക്കും സിരിയെ സ്റ്റാൻഡ് അലോൺ ആപ്പായിട്ട് അവർ മാറ്റി. മറ്റത് സിരി എന്ന് പറയുന്നത് ഒരു സെറ്റിലായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ് ആയിരുന്നു. നമ്മൾ ഹേ സിരി എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ ആയി വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ അങ്ങനെയല്ല, സിരിക്ക് ഒരു ആപ്ലിക്കേഷൻ തന്നെയുണ്ട്, സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ തന്നെയുണ്ട്. അത് മാത്രമല്ല, സിരിയെ പല ആപ്ലിക്കേഷനുമായിട്ട് അവർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പം ഈ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ ഫോട്ടോ എടുക്കുന്ന ഫോട്ടോ ആപ്പിന്റെ കൂടെ സഫാരിയുടെ അവരുടെ വെബ് ബ്രൗസറായ സഫാരിയുടെ കൂടെ, പിന്നെ വാലറ്റിന്റെ കൂടെ, അങ്ങനെ പല പല ആപ്പുകളുടെ കൂടെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് സിരിയുടെ ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് സിരി എടുത്ത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കാം, കോണ്ടെക്സ്റ്റുവലായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സിരി അതിനുള്ള റിപ്ലൈ തരും, അത് നമുക്ക് ചെയ്തു തരികയും ചെയ്യും. പക്ഷെ ഇതൊക്കെ ഒരു ഒരു
0: സാധാരണ,
1: അതെ, നോർമലി ഉള്ള ഒരു ഡെവലപ്മെന്റ് പോലെ തന്നെ അവരങ്ങ് പറഞ്ഞു പോകുമായിരുന്നു. അപ്പം ഇതിന്റെ അകത്ത് ബേസിക് ആയിട്ട് ഇതിന്റെ അകത്ത് പിന്നെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകമായിരുന്നു iOS 27 ലോഞ്ച്. അപ്പൊ iOS 27 ലോഞ്ച് ആയിട്ടില്ലെങ്കിലും iOS 27 എന്തൊക്കെയാ വരുന്നതിനെ കുറിച്ചുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. ലോഞ്ച് Q3 നമ്മൾ പുതിയ ഐഫോൺ ലോഞ്ചിന്റെ കൂടെയാണ്. അതെ. അപ്പൊ അന്ന് കുറച്ചുകൂടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഡെവലപ്പർ പ്രിവ്യൂസ് എല്ലാം റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫോണുകളിലെ ഐഫോണിന്റെ അകത്ത് യൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ആ ഡെവലപ്പർ പ്രിവ്യൂ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ അകത്ത് പ്രകടമായിട്ടുള്ള MacOS പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. അത് ഗോൾഡൻ ഗേറ്റ് എന്നാണ്, MacOS 27. അതിന്റെ കോഡ് നെയിം ഗോൾഡൻ ഗേറ്റ് എന്നാണ്. പിന്നെ വാച്ച് OS 27 വന്നിട്ടുണ്ട്, വിഷൻ OS 27 വന്നിട്ടുണ്ട്, ഐപാഡ് OS 27 വന്നിട്ടുണ്ട്.
0: ഇതെല്ലാം നമുക്ക് ആ ഒരു തേർഡ് ക്വാർട്ടറിലല്ലേ കിട്ടും, ഫോർത്ത് ക്വാർട്ടറിലല്ലേ കിട്ടും?
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇതെല്ലാം ഒരുമിച്ച് ഓരോ ഡിവൈസസ് ലോഞ്ച് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും OS കൂടെ കൂടുതൽ അതിന്റെ കൂടെ ബണ്ടിലായിട്ട് വരും. ഇനി ഇതിന്റെ നമുക്കൊരു സമ്മറി ആയിട്ട് നോക്കുകയാണെങ്കിൽ, സപ്പോർട്ടഡ് ഡിവൈസസ് കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ iOS 27 ഐഫോൺ 11 തൊട്ടുള്ള അതിന്റെ അകത്ത് സപ്പോർട്ട്
0: കിട്ടുന്നുണ്ട്.
1: പക്ഷെ ഐഫോൺ 11 എല്ലാ ഫീച്ചേഴ്സും എനേബിൾഡ് ആകില്ല.
0: ആ ഫോൺ ഹാർഡ്വെയർ സപ്പോർട്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക്,
1: അതെ, അത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഐഫോൺ 15 തൊട്ട് മാത്രമേ നമുക്ക് ഏകദേശം ഒരു 80-90% ഫീച്ചേഴ്സും കിട്ടി തുടങ്ങുള്ളൂ.
0: പക്ഷെ അനുബേട്ട, ഞാൻ ഒന്ന് ചോദിക്കുവാണ് കാര്യം, ഐഫോൺ 13 ഒക്കെ യൂസ് ചെയ്യുന്നവർ പോലും പലരും iOS 26 ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോൺ ഒരുപാട് ഹാങ് ആവുന്ന പ്രശ്നങ്ങളും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഐഫോൺ 11 പോലുള്ള ഒരു അത്രയും പുറകിൽ ജനറേഷൻ നിൽക്കുന്ന ഒരു ഫോണിനകത്ത് നമ്മൾ iOS 27 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഫോൺ ആക്ച്വലി ചത്തുപോകാൻ തന്നെ ചാൻസ് ഇല്ലേ?
1: തീർച്ചയായിട്ടും, നമ്മളുടെ ഒരു ജനറൽ ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പക്ഷെ ആപ്പിള് അന്ന് അവർ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കൂട്ടത്തിൽ അവർ പറഞ്ഞു വെച്ചാൽ ഓരോ ഫോണിനും ഓരോ മോഡലിനും വേണ്ടിയിട്ട് iOS ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ റിസോഴ്സ് കുറഞ്ഞ ഫോണുകൾ, ഇപ്പോഴത്തെ നമ്മളുടെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സ് കുറഞ്ഞ ഫോണുകളിൽ, അതായത് പഴയ വേർഷൻ ഫോണുകളിലെല്ലാം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ, iOSന്റെ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള മോഡ്യൂൾസ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് മാത്രമല്ല, CPU ഷെഡ്യൂളർ ഒപ്റ്റിമൈസ് ചെയ്യുന്ന CPU ഷെഡ്യൂൾ അൽഗോരിതം അവർ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ പുതിയൊരു ടൈപ്പ് ഒപ്റ്റിമൈസ്ഡ് CPU ഷെഡ്യൂളർ ആണ് ഇപ്പൊ ഈ OS അകത്ത് റൺ ചെയ്യുന്നത്. അപ്പൊ ഈ അത് തീരുമാനിക്കും ഏത്, അത് ആദ്യമേ ഏത് പ്രോസസ്സറാന്ന് കണ്ടുപിടിച്ചിട്ട് അത് തീരുമാനിക്കും ആ CPU എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാമോ. അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും അതിന്റെ പെർഫോമൻസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കാൽക്കുലേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാങ് ആകാനുള്ള ചാൻസസ് കുറവാണ്. പക്ഷെ എങ്കിൽ പോലും ഈ iOS 27 നമ്മുടെ ഐഫോൺ 17 അകത്തോ 16 അകത്തോ വർക്ക് ചെയ്യുന്നത് പോലെ ഒരിക്കലും വർക്ക് ചെയ്യില്ല, അത് പ്രതീക്ഷിക്കണ്ട. പക്ഷെ എങ്കിലും ആപ്പിളിന് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ബാക്ക്വേർഡ് ആയിട്ട് ഇത്രയും പഴയ ഫോണുകൾ പോലും ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യുന്നതായിരിക്കും. ഐഫോൺ 11 തൊട്ടുള്ള ഡിവൈസസിന്റെ അകത്ത് iOS 27 അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
0: ഓക്കെ.
1: പബ്ലിക് റിലീസ് ഈ പറഞ്ഞ പോലെ ക്വാർട്ടർ ത്രീ, ഈ വർഷത്തെ ക്വാർട്ടർ ത്രീ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ പുതിയ ഫോണിന്റെ കൂടെ ലോഞ്ചിന്റെ കൂടെ ആയിരിക്കും വരിക. ഡെവലപ്പർ പ്രിവ്യൂ ഇപ്പോഴേ നമുക്ക് അവൈലബിൾ ആണ്.
0: പക്ഷേ ശ്രോതാക്കൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഈ ഡെവലപ്പർ പ്രിവ്യൂ എന്ന് പറയുന്നത് ഫോണുമായിട്ട് അത്രയും റിവ്യൂ ഒക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ. ബിക്കോസ് ഒരുപാട് ബഗ്ഗുകൾ കാണും.
1: തീർച്ചയായിട്ടും
0: അതിപ്പോ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാലും നിങ്ങളെ ഫോൺ ഹാങ് ആവാം, ചിലപ്പോൾ ഈ പറഞ്ഞ ഡിസ്പ്ലേ അടിച്ചു പോവാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണം കണ്ടമന ബഗ്ഗുകളുണ്ട്. അതെല്ലാം റിഫൈൻ ചെയ്ത് മാത്രമേ ഈ ഫൈനൽ റിലീസിലേക്ക്, കാരണം ഇപ്പോൾ ബീറ്റയ്ക്കും മുന്നേ ഉള്ള ഒരു വേർഷൻ ആണ്
1: ഡിപി എന്ന് പറയുന്നത്. ശരിക്കും ജീക്കുകൾക്ക് വേണ്ടിയിട്ട് ഗിഗ്സിന് വേണ്ടി മാത്രം ഇറക്കുന്നതാണ്. കാരണം അവരുടെ യൂസ് അവരതെങ്ങനെ യൂസ് ചെയ്യുന്നത്, അവർക്ക് കൃത്യമായിട്ട് അതെങ്ങനെ ആൾക്കാർ ബാക്കിയുള്ള തേർഡ് പാർട്ടീസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അവർ സിമുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു റിവ്യൂ അവർ കമ്പനിക്ക് കൊടുക്കുകയും കമ്പനി അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കറക്റ്റ് ഫൈനൽ വേർഷൻ ഇറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഡിപി എന്ന് പറയുന്നത്.
0: അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിധേയന ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഫയലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാരണം വെച്ചാലും നിങ്ങളുടെ നിലവിലുള്ള പ്രൈമറി ഫോണുകൾ, നിങ്ങൾക്ക് സെക്കൻഡറി ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണേ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ പ്രൈമറി ഫോണിൽ ഒരു കാരണം വെച്ചാലും ഇൻസ്റ്റാൾ ചെയ്യരുത്.
1: അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് കമ്പനി ഒരുപാട് ആപ്പിൾ കുറെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പറയാം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ആപ്പുകൾ 30% ഫാസ്റ്ററായിട്ട് iOS 26 30% ഫാസ്റ്ററായിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഈ iOS 27 അകത്ത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് iOS 26 ആയിട്ടാണ്. ഫോട്ടോസ് അതേപോലെ 70% ഫാസ്റ്റർ iOS 26. എയർ ഡ്രോപ്പ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ഫീച്ചറാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മാക് ഓയസിലായാലും ഞാൻ ഐപാഡ് യൂസ് ചെയ്യുമ്പോൾ ഐപാഡിന്റെ ഓയസിന്റെ അകത്ത് ആയാലും എയർ ഡ്രോപ്പിന്റെ അകത്ത് നമ്മളൊരു വലിയ ലാർജ് ഫയൽ എടുത്ത് ഡ്രോപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കട്ടാവും അല്ലെങ്കിൽ ഹാങ് ആവും, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഈവൻ എയർ ഡ്രോപ്പ് ആപ്ലിക്കേഷൻ തന്നെ ക്രാഷ് ആയ സമയങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് അതൊരു ഒരു ഫെറ്റാലിറ്റി ആയിരുന്നു എയർ ഡ്രോപ്പിന്റെ. അപ്പൊ ആ എയർ ഡ്രോപ്പ് ട്രാൻസ്ഫേഴ്സ് കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യുകയും 80% ഫാസ്റ്റർ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇത്രയും നാളായിട്ടുണ്ടായിരുന്ന എയർ ഡ്രോപ്പ്, അവർ എയർ ഡ്രോപ്പ് എനിക്ക് തോന്നുന്നത് ഒരു വയസ്സിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഈ iOS 27 അകത്ത് അവർ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് 80% ഫാസ്റ്റ് ആക്കി.
0: അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ iOS 26 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണെന്ന് പറയുന്നു ഈ പെർഫോമൻസ് അപ്ഗ്രേഡ് വരുന്നത്.
1: അതെ,
0: അത് നമുക്ക് ഏത് ഡിവൈസിലാണെങ്കിലും ഇപ്പോ പ്രീവിയസ് ജനറേഷൻ iOS 8 iPhone 18 27 വരുന്നത്. ഇപ്പൊ 17 യൂസ് ചെയ്യുന്ന ഒരാള് iOS 27 അപ്ഡേറ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഈ ഇത്രയും പെർഫോമൻസ് കിട്ടും.
1: തീർച്ചയായിട്ടും കിട്ടും. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ആ CPU ഷെഡ്യൂൾ അൽഗോരിതം ആണ് തീരുമാനിക്കുന്നത്. ആ CPU അതിന്റെ അകത്ത് ഏത് ഡിവൈസിലെ CPU ആണോ ആ CPU എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, എത്ര കോർ ഉണ്ട്, അതിന്റെ പീക്ക് സ്പീഡ് ഏതാണെന്നൊക്കെയാണെന്നുള്ള തീരുമാനിച്ചിട്ടാണ് ഈ പെർഫോമൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും നമ്മളുടെ ഈ ബെഞ്ച് മാർക്ക് ഇട്ടേക്കുന്ന പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫോണിന്റെ ബെഞ്ച് മാർക്ക്. അപ്പൊ അത് iPhone 17 ബെഞ്ച് മാർക്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ iPhone 17 അകത്ത് iOS 27 ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ കിട്ടിയ എഫക്ട് ആണ് ഇത് കാണിക്കുന്നത്.
0: iPhone 18
1: ഇനി വരുന്നല്ലോ. അപ്പൊ ഈ 17% ഫാസ്റ്റ് ഫോട്ടോസ് ഒക്കെ ലോഡ് ചെയ്യാൻ 70% ഫാസ്റ്റർ എന്ന് പറയുന്നത് എയർ ഡ്രോപ്പ് അതേപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ 80% ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്മൂത്ത് സ്വിച്ചിങ് ആണ്. വൈഫൈ, നമ്മൾ സെല്ലുലാറിന്ന് വൈഫൈയിലേക്ക് മാറുമ്പോൾ നെറ്റ്വർക്ക് പെട്ടെന്ന് ക്രാഷ് ആയി അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോയിട്ട് കുറെ നേരം കഴിഞ്ഞ് ടോണായി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇനി വരില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ്, സ്വിച്ചിങ് ആണ് അവർ എനേബിൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ CPU ഷെഡ്യൂളർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ അൽഗോരിതം അല്ലെങ്കിൽ സ്പെഷ്യൽ മോഡ്യൂൾ കംപ്ലീറ്റ് ഓവറോൾ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഡിസൈനിലേക്ക് വാ, ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഡിസൈൻ ആയിരുന്നു അവർ iOS 26 തൊട്ട് അവർ അഡോപ്റ്റ് ചെയ്തത്. അതിനകത്ത് ഒരുപാട് ബഗ്ഗുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് യൂസേഴ്സ് അതിനകത്ത് കുറെ കുറ്റങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാരണം പലർക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാണാൻ ചിലവർക്ക് അത് മറഞ്ഞു കിടക്കുകയാണ്. ഫ്രണ്ടിലുള്ള ഫോർഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ വായിക്കാൻ പറ്റുന്നില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിന്റെ
0: ട്രാൻസ്പെറൻസി
1: വരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ പോലും കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു പോംവഴിയായിട്ട് അവര് കുറച്ചുകൂടി റിഫൈൻ ചെയ്തിട്ടുണ്ട്, ഒപ്പാസിറ്റി റിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ലൈഡറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു iOS 26 ലേറ്റർ വേർഷന്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സ്ലൈഡറിന്റെ അകത്ത് നമുക്ക് കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആക്കാം, അല്ലെങ്കിൽ ഫുള്ളി ട്രാൻസ്പെറന്റ് ആക്കാം, ഓരോരുത്തരുടെ അഭിരുചിക്ക് അനുസരിച്ച് അത് നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ രണ്ട് ചേഞ്ചസ് അവർ ഡിസൈൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ലിക്വിഡ് ഗ്ലാസ് അതേപോലെ തന്നെ നിൽക്കും. പിന്നെ അത് മാത്രമല്ല, ഐക്കൺസ് എല്ലാം കുറച്ചും കൂടെ ഇൻറ്റുറ്റീവും കുറച്ചും കൂടെ കളർഫുള്ളും ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ ഫിസിക്സിൽ നമ്മൾ ഈ ലിക്വിഡ് ഗ്ലാസിന്റെ അതേ ഫീൽ വരുത്തേക്കാൻ വേണ്ടിയിൽ ആ ഒരു ഗ്രാഫിക് ഡിസൈൻ മാറ്റിയിട്ടുണ്ട്,
0: എഫക്ട്സ്
1: മാറ്റിയിട്ടുണ്ട്. ഇത്രയാണ്. പിന്നെ നമ്മുടെ ഏറ്റവും മേജർ ഓവറോൾ എന്ന് പറയുന്നത് സിരിയുടെയും AI യുടെയും ഓവറോൾ ആണ്. അത് ഗൂഗിളിന്റെ ജെമിനി ആയിട്ട് ചേർന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്.
0: ആക്കി ആപ്പിൾ പറഞ്ഞിട്ടുണ്ട്, ജെമിനിയായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത്.
1: ചെറിയ റെഫറൻസ് പറഞ്ഞിട്ടുണ്ട്.
0: ശരി ശരി.
1: അപ്പൊ അവർ പ്രകടമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ ഗൂഗിൾ IOയെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഗൂഗിൾ IOയ്ക്കകത്ത് ജെമിനിയെ കുറിച്ച് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൗ പവറിംഗ് ആപ്പിൾ സിരി. അതുകൊണ്ട്
0: ആപ്പിൾ പറഞ്ഞില്ലെങ്കിലും ഗൂഗിൾ
1: പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷെ ഇത് എങ്ങനെയൊക്കെ എടുത്താലും ആപ്പിളിന്റെ തോൽവി തന്നെയാണ്. കാരണം ആപ്പിളിനെ പോലൊരു കമ്പനി ശരിക്കും എനിക്ക് തോന്നുന്നു സ്റ്റീവ് ജോബ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആപ്പിളിനെ പോലൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മള് ജെമിനിയെ പോലെ ജെമിനിയേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AI ഏജന്റ് എന്നെ ആപ്പിൾ കൊണ്ടുവന്നേനെ
0: കൊണ്ടുവരേണ്ടതാണ്
1: ഉറപ്പായിട്ടും. സ്റ്റീവ് ജോബ്സ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് സംഭവിച്ചേനെ. കാരണം മാർക്കറ്റിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരേണ്ട ഒരു ശരിക്കും AIയുടെ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവർ ഏറ്റവും പുറകിലേക്കാണ് പോയത്.
0: പണ്ട് എല്ലാരും പറയുമായിരുന്നു എല്ലാരും ഐഫോണിനെ ഫോളോ ചെയ്ത് പോവുകയാണ് എന്നുള്ള, അല്ലെങ്കിൽ ഐഫോണിനെ കോപ്പി അടിച്ച്. ഇപ്പോ ഐഫോൺ മറ്റുള്ളവരെ റെഫർ ചെയ്താണ് ചെയ്യുന്നത്.
1: അല്ല അത് മാത്രമല്ല, റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പോലും ഇതുവരെ ആപ്പിളിനകത്തുനിന്ന് പിന്നെ
0: വന്നിട്ടില്ല.
1: ഒരു ഒരു ഡിസൈൻ പോലും വന്നിട്ടില്ല. ഇപ്പൊ IOS ആയാലും പിന്നെ MacOS ആയാലും എല്ലാം പഴയ ആ OS തന്നെ ഫോളോ ചെയ്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു IOS എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ശരിക്കും ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റീവ് ജോബ്സിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമയത്ത് അന്ന് ബ്ലാക്ക്ബെറിയും നോക്കിയോ ഒക്കെ സിംബിയനൊക്കെ ഇരിക്കുന്ന സമയത്ത് ആപ്പിളിന് സ്വന്തമായിട്ട് വളരെ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ടുള്ള ഇൻറ്റുറ്റീവ് ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യത്തൊക്കെ നമ്മുടെ കൈകൊണ്ട് ഒരു സ്റ്റിക്ക് ഇല്ലാതെ നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ടച്ച് കപ്പാസിറ്റീവ് ടച്ച് എന്ന് പറഞ്ഞ ടെക്നോളജി വരെ കൊണ്ടുവരിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ ആപ്പിൾ പക്ഷെ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നുള്ള
0: തുണി സോക്സ് മൊബൈൽ പൗച്ച്
1: പറഞ്ഞിട്ട് കാര്യമില്ല. ശസമൊക്കെ അവരുടെ വീഡിയോ ടിമ്മണ്ണന്റെ കാര്യം, ഇപ്പൊ ടിമ്മണ്ണൻ മാറി പുതിയ ആളാണ്. അതൊക്കെ എങ്ങനെ ആവുമെന്ന് അറിയില്ല. ഇതിപ്പം സിരി ആൻഡ് AI ഓവറോൾ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ സിരിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റാൻഡ് അലോൺ ആപ്പ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് സിരിയെ നമുക്ക് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം, അല്ലാതെ നമുക്ക് കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം, കോൺടെക്സ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അതിനുള്ള എല്ലാം ഒരു ഏജന്റിനെ പോലെ ഒരു എന്നാ പ്യുർ ഒരു ഏജന്റ് ആണെന്ന് ചോദിച്ചാൽ ഏജന്റ് അല്ല എങ്കിൽ പോലും ഒരു ഏജന്റിന്റെ അതെ. നമ്മളിപ്പോ ക്ലൗഡ് എടുക്കുന്ന പോലെ ChatGPT എടുക്കുന്ന പോലെ ഏജന്റ് AI നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇത് ശരിക്കും ഒരു മിക്സ് ഓഫ് ആപ്പിളിന്റെ സിരിയുടെ തന്നെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മോഡലും ഉണ്ട്, ജെമിനിയുടെ പിന്നെ AIയുടെ കംപ്ലീറ്റ് ലാംഗ്വേജ് മോഡൽസ് എല്ലാം ജെമിനിയുടെ ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ആപ്പിള് പിന്നെ വേറെ കോസ്മെറ്റിക് ഡിഫറൻസസ് കൊണ്ടുവന്നേക്കുന്ന സിരിയുടെ വോയിസ് മാറ്റാൻ പറ്റും, സ്പീഡ് മാറ്റാൻ പറ്റും, ടോൺ മാറ്റാൻ പറ്റും, ആക്സെന്റ് മാറ്റാൻ പറ്റും. ഇന്ത്യൻ ആക്സെന്റ് വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ ആപ്പിന്റെ നമ്മുടെ ഓൾറെഡി ഉള്ള സിരിയുടെ നമ്മുടെ ഫോണിന്റെ അകത്ത് വരുന്ന ക്യാമറ ആപ്പിന്റെ അകത്ത് സിരി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വിഷ്വൽ സെർച്ചുകൾ പിന്നെ ഫോട്ടോ സെർച്ചുകൾ എല്ലാം എനേബിൾഡ് ആക്കിയിട്ടുണ്ട്. ചോദിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ചർ എടുത്ത് തരും. വേറൊരു നോട്ടബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടബിൾ ആയിട്ടുള്ള ഫീച്ചർ വന്നേക്കുന്നത് സിരിക്ക് പണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതും തെറ്റായിട്ടുള്ള ഉത്തരങ്ങളായിരുന്നു തരുന്നത്. ഇപ്പൊ പക്ഷെ വളരെ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ ഡെമോൺസ്ട്രേഷനിൽ കണ്ടതാണ്. ഫോൺ നമ്മുടെ കൈ കിട്ടുമ്പോൾ പിന്നെ ചില മോഡൽസ് ഇപ്പൊ നമുക്ക് ആ ക്യാമറ എക്സ്ക്ലൂസീവ് ക്യാമറ ബട്ടൺ ഉള്ള മോഡൽസ് ഇല്ലേ, അതിനകത്ത് കുറച്ചുകൂടെ കൂടുതൽ ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത മോഡലുകളിൽ നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ പറ്റില്ല. കീ കസ്റ്റമൈസേഷൻ ഉള്ള ഫോണുകളിൽ മാത്രമേ, എനിക്ക് തോന്നുന്നു iPhone 15 തൊട്ടാണ്, അതിനകത്ത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെബ് ബ്രൗസർ ആയ സഫരി, വാലറ്റ്, ഫോട്ടോസ് ഇതിൻ്റെ അകത്ത് എല്ലാം നമുക്ക് ഈ നാച്ചുറൽ ലാംഗ്വേജ് കമാൻഡ്സ് കൊടുത്തിട്ട് കോണ്ടെക്സ്റ്റുവൽ സജഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അത് iOS 27 മാത്രമല്ല MacOS എനേബിൾ പിന്നെ ഈ സ്പേഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറഞ്ഞ ഇമേജസിന്റെ അതുകൂടെ എനേബിൾ ചെയ്തിട്ടുണ്ട് അവര്. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ റീഫ്രെയിമിംഗ് എന്ന് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോയുടെ വ്യൂ പോയിന്റ്, ഇപ്പൊ ഞാൻ അഖിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു, അപ്പൊ അതിന്റെ വ്യൂ പോയിന്റ് നമുക്ക് മാറ്റണം, അത് മേളിൽ നിന്നാക്കണം അല്ലെങ്കിൽ സൈഡിൽ നിന്നാക്കണം. അത് നമുക്ക് ഈ സിരിയുടെ ആപ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അത് ഇമേജസിന്റെ അകത്തും കൂടെ അവർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. പ്രോംപ്റ്റ് ബേസ് നമുക്ക് പ്രോംപ്റ്റ് അടിച്ചു കൊടുത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാൻ പറ്റും,
0: ഫ്രെയിം റീസെറ്റ് ചെയ്യാൻ പറ്റും.
1: അതെ. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ആപ്പ് നമുക്ക് മെയിലും മെസ്സേജസും ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു കോള് നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ആ വിളിക്കുന്ന വ്യക്തി, ഞാനിപ്പോൾ അഖിലിനെ വിളിക്കുകയാണെങ്കിൽ അഖിൽ എനിക്ക് നേരത്തെ എന്തെങ്കിലും മെയിലോ മെസ്സേജസോ വല്ലതും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ റെഫറൻസസ് അവിടെ വരും. നമ്മൾ റിമൈൻഡ് ചെയ്യും,
0: ശരി
1: അഖിലിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഡു യു വാണ്ട് ടു കോൾ ബാക്ക് അല്ലെങ്കിൽ ആർ യു കോളിംഗ് ഫോർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കും. അത് മാത്രമല്ല നോട്ട്സും കൂടെ അതിന്റെ പ്രിപ്പയർ ചെയ്യും.
0: ശരി ശരി.
1: നമ്മുടെ കോള് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോള് ട്രാക്ക് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ട്രാൻസ്ക്രൈബ് ചെയ്ത് വന്നിട്ട് അതിന്റെ നോട്ട്സ് ആഡ് ചെയ്യാൻ പറയാം. അങ്ങനെയുള്ള ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെസ്സേജസും മെയിലും എല്ലാം ക്യൂക്ക് ആക്ഷൻസിന് വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്യണം, ഇപ്പൊ നമുക്കൊരു ട്രാവൽ ഉണ്ട്, നമ്മൾ ബുക്ക് പിന്നെ ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റോ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഹോട്ടൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസും കലണ്ടറിലെല്ലാം ഓട്ടോമാറ്റിക്കലി ആഡ് ചെയ്തോളൂ നമ്മൾ ആ പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള കുറെ, ഇത് ശരിക്കും കോസ്മെറ്റിക് ആണ് എങ്കിൽ പോലും ആ ഫീച്ചേഴ്സ് ഒക്കെ, ഇതൊക്കെ നേരത്തെ എനിക്ക് തോന്നുന്നു ഗൂഗിൾ ആൻഡ്രോയിഡിനകത്ത് ഓൾറെഡി ട്രൈ ചെയ്യുന്നതാണ്. പിന്നെ സഫരിക്കകത്ത് അതിപ്പോ ഓൾറെഡി ക്രോമിലുണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ആപ്പിൾ സഫരിക്കകത്ത് ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് ടാബുകൾ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം നമ്മൾ ഒരുപാട് ടാബുകൾ ഓപ്പൺ ചെയ്തു പല പല വെബ്സൈറ്റ്സിന്റെ ടാബ്, ഇതെല്ലാം കൂടെ ക്രോഡീകരിക്കാൻ പറ്റും. നമ്മളിപ്പം ഈ ടൂറിസത്തിന്റെ അല്ലെങ്കിൽ ട്രാവലിന്റെ അതെ ഒരുമിച്ച് ഇപ്പം മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐ ബി ബോ, അതെല്ലാം കൂടെ ഒരുമിച്ച് ട്രാവലിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ആക്കും. നമ്മൾ മൂവീസിന്റെ ഒക്കെ ആണ് എടുത്തേക്കുന്നത്, മൂവീസിന്റെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇന്റലിജൻസിന്റെ അകത്ത് വന്നേക്കുന്നത്, ആപ്പിൾ ഇന്റലിജൻസിന്റെ അകത്ത്. പിന്നെ പാരന്റൽ കൺട്രോൾസ്, നമുക്ക് പുതിയ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം അലവൻസും ഷെഡ്യൂളും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.

0: എത്ര നേരം യൂസ് ചെയ്യണം, എത്ര അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഫോണിൻ്റെ അകത്ത്.
1: അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫോണിനകത്ത് നമുക്ക് ഇതെല്ലാം
0: സെറ്റ് ചെയ്യാൻ
1: കൊടുക്കാൻ പറ്റും.
0: പിന്നെ ആസ്ക് ടു ബറോസ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ന്യൂ വെബ്സൈറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് ഓപ്പൺ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്.
1: ഓ ശരി, ഓക്കെ.
0: കുട്ടികൾക്ക് അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആസ്ക് ബ്രൗസർ, ആസ്ക് ദ ബ്രൗസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഫീച്ചേഴ്സ് എല്ലാം ഈ പാരന്റൽ കൺട്രോൾസ് എല്ലാം എല്ലാത്തിൻ്റെ അകത്തും മാക് ഓയസിൻ്റെ അകത്തും വിഷൻ ഓയസിൻ്റെ അകത്തും ഐ ഓയസിൻ്റെ അകത്തും എല്ലാം ബിൽറ്റിനാണ്. ഇനി ഇത് ശരിക്കും ഞാൻ നേരത്തെ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ചൈനയിലും യു ഇ യുയിലും ഒന്നും ഈ ഫീച്ചേഴ്സ് എനേബിൾഡ് ആയിട്ടില്ല, എ ഐ ഫീച്ചേഴ്സ്. കാരണം അവിടെ കുറേ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആപ്പിളിന്. അപ്പം അത് കാരണം ഈ ഫുൾ ഫീച്ചേഴ്സ് ഒന്നും അവിടെ എനേബിൾഡ് ആവില്ല.
1: ഓക്കെ,
0: അതിനി അവർ അവിടുത്തെ ഉള്ള ആൾക്കാരിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഫോൺ എടുത്തുകൊണ്ട് പോയാൽ പോലും
1: അവിടെ അത് യൂസ് ചെയ്യാൻ പറ്റും.
0: ആ അവിടുത്തെ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം ഡിസേബിൾഡ് ആവും.
1: ഓ ശരി ശരി, ഓക്കെ.
0: അങ്ങനെ ഒരു ഇഷ്യൂണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കവീറ്റ്സ്. പിന്നെ ചില ഫീച്ചേഴ്സ് ഇംഗ്ലീഷിൽ മാത്രമേ എനേബിൾഡ് ആകത്തുള്ളൂ, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിൽ വരില്ല.
1: ശരി,
0: അതും അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഈ WWDC അകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന
1: ഒരു കാര്യം. വിട്ടുപോയി നമുക്ക് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നുള്ളത്.
0: ഡിവൈസസ് ഡിവൈസസിനെ കുറിച്ചുള്ള ചെറിയൊരു ഗ്ലിംസേ കിട്ടിയിട്ടുള്ളൂ.
1: ഓക്കെ,
0: ഐഫോൺ ഇപ്പം സെപ്റ്റംബർ ലോഞ്ച് ഉണ്ട്. ഐഫോണിന്റെ അകത്ത് തന്നെ 18 Pro ഉണ്ട്, അൾട്രാ മറ്റേ ഫോൾഡബിൾ ഉണ്ട്, രണ്ടും വരുന്നുണ്ട്. ഫോൾഡബിളിന്റെ ലീക്ക് നമ്മൾ അടുത്ത്
1: പറയുന്നുണ്ട്.
0: ബേസ് മോഡൽ ഇല്ല, അതിനി അടുത്ത ഒരു ഇതിന്റെ അകത്തേ വരത്തുള്ളൂ. SE എന്ന് പറയുന്ന മോഡൽ പിന്നെ ഒരു ഇതിലേ വരുള്ളൂ. അപ്പൊ ഇത്രയും ഡിവൈസസ് ഫോണിന്റെ അകത്തുണ്ട്. പിന്നെ ഒരു ഐപാഡ് പുതിയത് വരുന്നുണ്ട്,
1: അതും ഇപ്പൊ ഉണ്ടോ അതോ?
0: ഇല്ല, അത്
1: ഈ ടൈമിൽ മാക്ബുക്ക്
0: കാണുമായിരിക്കും. ഇതിന്റെ അകത്ത് മാക്ബുക്ക് എയറിന്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെ? ഡിവൈസസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് അവർ കൃത്യമായ ഒരു ഐഡിയ തന്നെ.
1: അപ്പോ ശ്രോതാക്കൾ കേട്ട് കാണുമല്ലോ, നമുക്ക് അത്രയൊക്കെയാണ് പുതിയ WWDC അപ്ഡേറ്റ്സ് വരുന്നത്. iOS 27 അപ്ഡേറ്റ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ബിക്കോസ് ഈ പറയുന്നതെല്ലാം നമുക്കൊരു ഒരു ഫോണിലേക്ക് ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് യൂസ് ചെയ്തിട്ട് നമുക്കിത് എത്രത്തോളം കാര്യക്ഷമമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും ഇപ്പോൾ നിലവിലുള്ള സ്മാർട്ട് ഫോണുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഐഫോൺ എപ്പോഴും പുറകിലോട്ട് നിന്നത് ഈ AI ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അത് ഈ പുതിയ സിറിക്കകത്ത് അവർ ജെമിനി ആയിട്ടൊക്കെ ചേർന്ന് എങ്ങനെയാണ് ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ആപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ജെമിനിയും ചാറ്റ് ജിപിറ്റിയും ക്ലൗഡും ഒക്കെ പോലെ അത്ര എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുമോ എന്നുള്ളതൊക്കെ റിലീസായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിറിയുടെ മെയിൻ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ആപ്പിളിന്റെ അല്ലെ ഐഫോണിന്റെ പ്രോ മോഡൽസ് മാത്രമേ വർക്ക്
0: ചെയ്യൂ.
1: ബേസ് മോഡൽസിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് ഓൺ ആപ്പ് ഒക്കെ രണ്ടിനകത്തും എല്ലാം ഒരുപോലെ വരുന്നുണ്ട്. പക്ഷേ ചില ഫീച്ചേഴ്സ് രണ്ടിനകത്തും പ്രത്യേകം
0: പ്രത്യേകമായിട്ടായിരിക്കും.
1: ഞാൻ കേട്ടത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 12 GB റാം വേണം ഈ എല്ലാ ഫീച്ചേഴ്സും വർക്ക്
0: ചെയ്യാനായിട്ട്.
1: അതുകൊണ്ടാണ് ബേസ് മോഡൽസിലേക്ക് വരാത്തതെന്നാണ് കേൾക്കുന്നത്.
0: പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ, WWDC തുടങ്ങിയത് ടിം കുക്കിന്റെ വികാരാധീനമായ ഒരു വിടവാങ്ങൽ പ്രസംഗത്തോടു കൂടിയാണ്.
1: ഓ ശരി ശരി,
0: അതിന്റെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു.
1: എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്ഡേറ്റ് വരെയും എനിക്കൊന്ന് പുള്ളിയുടെ കൈകൾ ഇതിനകത്ത് ഉണ്ടാവും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: എനിക്ക് അടുത്ത അപ്ഡേറ്റിനകത്തായിരിക്കും പുതിയ ആളുടെ പുള്ളിയുടെ സ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാൻ
0: സാധിക്കുന്നത്.
1: അപ്പോ ഇപ്പൊ ഇറങ്ങുന്ന അപ്ഡേറ്റിനകത്ത് കൂടി ടിം കുക്കിനെ നമ്മള് കുറച്ച്
0: സംഭാവനകൾ
1: ഉണ്ടാവും. അപ്പൊ എന്തായാലും അതാണ് WWDC 2026 അപ്ഡേറ്റ്സ്. അതുപോലെ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഒരു ന്യൂസ് എന്താന്ന് വെച്ചാൽ, ആപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് തന്നെയാണ്. അതിന്റെ ഒരു ലീക്ക് ആണ് വരുന്നത്, ഫോൾഡബിൾ ഫോണിന്റെ ഒരു ലീക്ക് ആണ് വരുന്നത്. അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രൻ 90.4 FM.

0: ഇതിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ബനുവേട്ട, WWDC കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഫോണിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അവരോട് പറഞ്ഞിട്ടും കാണിച്ചിട്ടും ഇല്ല. അപ്പൊ നമുക്കൊരു ലീക്ക് കിട്ടുന്നുണ്ട്, ആപ്പിൾ ഫോൾഡബിൾ ഫോണിനെ പറ്റി ഒരു ലീക്ക് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ഡീറ്റെയിൽസിനത് വരുന്നത്?
3: അതെ, ഇതിപ്പം നമ്മള് ഏറെ കാത്തിരുന്ന ഒരു മോഡലാണ്, ഈ വർഷം നമുക്ക് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. അത് തന്നെയാണ് നമുക്ക് ലീക്കുകൾ എല്ലാം പറയുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് സോണി ഡിക്സൺ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോഗർ, ടെക് ബ്ലോഗറിന്റെ ലീക്കാണ്. അദ്ദേഹം ട്വിറ്ററിൽ എക്സിൽ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും അതിന്റെ ഡിസ്ക്രിപ്ഷനുമാണ്. അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിന്റെ ഫസ്റ്റ് ഫോർഡബിൾ ഫോൺ റെഡി ആയിട്ടുണ്ട്. എന്റെ ഡമ്മി ഫോട്ടോ, അത് ഡമ്മി ഫോണിന്റെ ഇമേജ് ആയിട്ടാണ് പുള്ളി ഇട്ടേക്കുന്നത്. ഒറ്റ കളറിൽ മാത്രമാണ് അത് കാണിച്ചേക്കുന്നത്, വൈറ്റ് കളറിലാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു നോട്ട്ബുക്ക്, സാധാരണ ഇപ്പൊ സാംസങ്ങിന്റെ ഫോൾഡബിളോ അല്ലെങ്കിൽ ഹോവയുടെ ഫോൾഡബിളോ പോലെ അല്ല, ശരിക്കും സാംസങ്ങിന്റെ ഫ്ലിപ്പിന്റെ ഏകദേശം അതേപോലെ. പക്ഷെ എന്നാൽ
2: ഫ്ലിപ്പിനെക്കാളും
3: നോട്ട്ബുക്കിന്റെ ഡിസൈൻ, നമുക്കൊരു ഡയറി പോലെ അതേ ഒരു ഡിസൈനിലാണ്
2: ഈ
3: ായിരിക്കാം. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ നീളം കുറവാണ്, പക്ഷെ വീതി കൂടുതലാണ്. അപ്പൊ ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫീച്ചറും. പിന്നെ പക്ഷെ നിർഭാഗ്യവശാൽ ക്രീസ് കാണാൻ
2: പറ്റും,
3: പ്രകടമായിട്ട് ആ ഡമ്മിയുടെ ആ ഇമേജിന്റെ നമുക്ക് ക്രീസ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് അവര് ഫൈനൽ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴത്തേക്കും ആ ക്രീസ് കുറവാക്കും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. പക്ഷെ എങ്കിലും അത്രത്തോളം സാംസങ്ങിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഐഫോൺ യൂസ് ചെയ്യുന്നത്. ഹിഞ്ച് അസംബ്ലി എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഐഫോൺ ചിലപ്പോൾ ഐഫോണിന്റെ പ്രൊപ്രൈറ്ററി ഹിഞ്ച് സിസ്റ്റം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും 3D പ്രിന്റിംഗിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആപ്പിളിന് അതിനേക്കാൾ കൂടുതൽ

0: അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതുകൊണ്ട് ആ പ്രൊഡക്ഷൻ മെക്കാനിസം ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പുതിയ ടൈപ്പ് എന്തെങ്കിലും ഹിഞ്ച് കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ട്. ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായിരുന്നു ആപ്പിളിന്റെ ഹിഞ്ചിനെ കുറിച്ച്, നമ്മൾ ഒരു വന്ന ലീക്കിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായിരുന്നു. ആ ഹിഞ്ച് സിസ്റ്റത്തിന്റെ അകത്ത് കുറച്ച് അവരുടെ പ്രൊപ്രൈറ്ററി അവർ സാങ്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ആ ഹിഞ്ചിന്റെ അകത്ത് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രീസിന്റെ ഡിസ്പ്ലേ അത് വ്യത്യാസം വരും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിന്റെ സൈസ്, നമ്മൾ ഇന്നർ സ്ക്രീന് ഒരു ഐപാഡ് മിനിയുടെ സൈസാണ്, 7.0 നിവർത്തി വെക്കുമ്പോൾ 7.8 ഇഞ്ച് ആണ്. അതായത് ഐപാഡ് മിനിയുടെ ഡിസ്പ്ലേയുടെ അത്രയുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് iOS അതേപോലെ അതിന് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. കാരണം മൾട്ടി ടാസ്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അതിന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും. കാരണം സ്ക്രീൻ ബൈ സ്ക്രീൻ നമുക്ക് എടുത്തു വെക്കാനും ഒക്കെ പക്ഷെ iOS തന്നെയാണ് അതിന്റെ റൺ ചെയ്യുന്നത്, ഐപാഡ് OS അല്ല. അപ്പൊ ആ ഒരു വ്യത്യാസം ആ ഫോണിന് വേണ്ടിയിട്ട് അവര് iOS
1: റീഡിസൈൻ
0: ചെയ്തിട്ടുണ്ടാവും. കാരണം മൾട്ടി ടാസ്കിങ് എന്തായാലും ചെയ്യണം. പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അകത്തെ ഡിസ്പ്ലേയുടെ സ്ലിം ബെസൽസ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ സ്ക്രീൻ, എൻഡ് ടു എൻഡ് സ്ക്രീൻ കാണാൻ പറ്റും,
1: യൂസ് ചെയ്യാനും പറ്റും,
0: യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലെഫ്റ്റ് കോർണറിലാണ്, ഒരു ഹോൾ പഞ്ച് ആണ്. അപ്പൊ ഈ ഡൈനാമിക് ഐലൻഡ് എങ്ങനെയായിരിക്കും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതോ കാണത്തില്ലേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. പിന്നെ കവറിന്റെ അകത്ത് വരുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് 5.5 ഇഞ്ച് ആണ്. അത് കുറച്ചും കൂടെ നോട്ടബിളി വൈഡാണ് നോർമലി ഉള്ളതിനേക്കാൾ. പിന്നെ അതിനകത്ത് കുറെ എല്ലാ ഇൻഫർമേഷനും അതിന്റെ അകത്ത് തന്നെ വരും, നോട്ടിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. കോള് വിളിക്കാം, നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ഒരു ഇഷ്യൂ ഇതിന്റെ അകത്ത് അവർ പറയുന്നുണ്ട്, കാരണം മൾട്ടി ടാസ്കിങ് ഈ ലാർജ് സ്ക്രീനിന്റെ അകത്ത് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം iOS മൾട്ടി ടാസ്കിങ്ങിന്റെ അകത്ത് നോർമൽ ഫോണുകൾ, നോർമൽ ഐഫോണിന്റെ അകത്ത് അത് ഒരു പരിധി വരെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോൾ ഐപാഡിലൊക്കെ ശരിക്കും മൾട്ടി ടാസ്കിങ് ഒരു ഇച്ചിരി പാടായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഈ iOSനെ കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഡിസ്പ്ലേക്കകത്ത് ഒരു മൾട്ടി ടാസ്കിങ് എങ്ങനെ കൊണ്ടുവരുത്തിക്കും എന്നുള്ളതിനെ കുറിച്ചും ഒരു സംശയം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ആപ്പിൾ അത് എന്തായാലും സർക്കമെന്റ് ചെയ്യായിരിക്കും. പിന്നെ ക്യാമറ ലേ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പിൽ ഷേപ്ഡ് ക്യാമറ ലേ ഔട്ട് ആണ്, നമ്മുടെ ഐഫോൺ എയറിന്റെ അകത്ത് വന്ന പോലെ.
1: ശരി ശരി, ഓക്കെ.
0: ഒരു ക്യാമറ ബമ്പൂടെ പിൽ ഷേപ്പ് ആണ്, ക്യാമറ ഐലൻഡ് ഉണ്ട്. പിന്നെ രണ്ട് ഔട്ട്ഫിറ്റ്, രണ്ട് ക്യാമറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനകത്ത്. രണ്ട് ഔട്ട്ഫിറ്റ് ഫേസിങ്ങും പിന്നെ ഒരു LED ഫ്ലാഷും ഉണ്ട് രണ്ടില്.
1: ശരി.
0: പിന്നെ ഒരു അതിന്റെ ഇടയ്ക്ക് ഒരു ഗ്രില്ല് കണക്കൊരു സാധനമുണ്ട് ഓപ്പണിംഗ് ആയിട്ട്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമല്ല, അത് നമുക്ക് ഇനി വരുന്ന സമയങ്ങളിലുള്ള ലീക്ക് ഉണ്ടാകും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഫോണിന്റെ സൈഡില്, ഫ്ലാറ്റ് സൈഡ്സിൽ ബട്ടൺസും ഉണ്ട്.
1: അപ്പോ സെൽഫി ക്യാമറ ഒരെണ്ണം മാത്രമേ
0: വരുന്നുള്ളൂ.
1: ഓക്കേ, അതായത് കവർ ഡിസ്പ്ലേയിൽ സെൽഫി ക്യാമറ ഇല്ല.
0: കവർ ഡിസ്പ്ലേക്ക് അകത്ത് സെൽഫി ക്യാമറ ഇല്ല.
1: ശരി,
0: അകത്ത് മാത്രമേ ഉള്ളൂ
1: വരുന്നുള്ളൂ.
0: അതെ. കളർ ഓപ്ഷൻസ് അദ്ദേഹം പറയുന്നത്, ഈ ലീക്ക് ഡിക്സൺ, സോണി ഡിക്സൺ പറയുന്നത് ഒറ്റ കളർ മാത്രമേ കാണുള്ളൂ, പിന്നെ എപ്പോഴെങ്കിലും ഒരു കളറും കൂടെ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
1: ശരി ശരി.
0: പക്ഷെ എങ്കിലും നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ ലൈനിൽ രണ്ട് കളറുകൾ ഉണ്ടായിരുന്നു, ബ്ലാക്ക് വേരിയന്റും കൂടെ ഉണ്ടെന്നുള്ളതാണ് പ്രൊഡക്ഷൻ ലൈനിൽ.
1: ഓക്കേ, ബ്ലാക്കും വൈറ്റും ആയിട്ട്.
0: ബ്ലാക്കും വൈറ്റും ആയിട്ട്
1: രണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ആപ്പിളിന്റെ ഒരു പരീക്ഷണ ഇതായിരിക്കും, ഇറക്കിയിട്ട് എന്തൊക്കെയാണ് ഫീഡ്ബാക്ക് എന്നുള്ളത് നോക്കാനായിരിക്കും.
0: അതെ അതെ, കാരണം അവർക്കും വലിയ ഐഡിയ ഇല്ല ഈ മാർക്കറ്റ് എങ്ങനെയാണ് നമുക്ക്
1: കാര്യം. ഇപ്പൊ ഇതിപ്പോ ശരിക്കും നമ്മൾ കണ്ട പോലെ ഒരു ഫോൾഡും അല്ല, ഒരു ഫ്ലിപ്പും അല്ല, ആ ഒരു അവസ്ഥയിലാണ് ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ കൈക്കൊണ്ട്, ഇതിന്റെ പോർട്ടബിലിറ്റി എത്രത്തോളം ഫീസിബിൾ ആണ്,
0: പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം കൈക്കൊണ്ടടക്കാൻ എങ്ങനെ പറ്റും, നമുക്ക് ഫോണിന്റെ പാൻസിന്റെ
1: പോക്കറ്റിൽ വെക്കാൻ പറ്റുമോ
0: ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അത് ആൾക്കാർ ഇതെങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതും അറിയില്ല. പിന്നെ ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്ന ലീക്ക്. പിന്നെ കൂടുതൽ അനൗൺസ്മെന്റ്സ് ഒക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. ലോഞ്ചോട് അനുബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രോതാക്കൾക്ക് റിവീൽ ചെയ്യാം.
1: അപ്പൊ എന്തായാലും കൺഫേംഡ് ആയിട്ടുണ്ട് ഫോൾഡബിൾ ഫോൺ ഉണ്ട്.
0: അത് ഒന്നെങ്കിൽ ഐഫോൺ അൾട്രാ എന്നായിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോഡ്
1: നെയിമിലായിരിക്കും. അപ്പോ ശ്രോതാക്കൾ കേട്ടുകാണല്ലോ, ഇതൊക്കെയാണ് ഇപ്പോ ഐഫോൺ ഫോൾഡിന്റെ. കാരണം ആപ്പിള് ഒഫീഷ്യലായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടെടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് ലീക്സ് ആണ് ഈ കിട്ടിയിരിക്കുന്ന ഒരു സംഭവം. ഫോൾഡ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഫോൺ ഉറപ്പായിട്ടും ഉണ്ടാവും.
0: അതിന്റെ
1: ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പോകെ പോകെ കണ്ടറിയാം. ഇനി നമുക്ക് വന്നിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് ഇവിടെ. അതായത് iOSലേക്ക് വാട്സാപ്പിന്റെ മൾട്ടി അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് വരുന്നു.
0: അപ്പൊ
1: അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തതിനു ശേഷം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: ഇനി ദാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രി ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രൻ 90.4 FM. വരുമ്പോട്ടാ, ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ iOS പുതിയ iOS അപ്ഡേറ്റ് ആയിട്ട് വരുവാണ്. നമുക്ക് മൾട്ടിപ്പിൾ വാട്സ്ആപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് അതിന്റെ പുതിയ iOS 27 വരുന്നത്? അതോ ഇപ്പോൾ നിലവിലുള്ള?
1: അല്ല, ഇപ്പൊ അത് ശരിക്കും വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് ആണ്. ഇതൊരു ഇതും ഇതൊരു ലീക്കാണ്, പക്ഷെ ഇത് ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. WA Beta Info എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ വന്നതാണ്. വാട്സ്ആപ്പിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ അകത്താണ് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും കുറച്ച് നാൾ മുമ്പ് മാർച്ചിൽ അവർ അനൗൺസ് ചെയ്തതാണ് ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ടെന്നുള്ളത്. കാരണം നമുക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സ്ആപ്പ് ടെലിഗ്രാമിന്റെ അകത്ത് ആ ഒരു ഫീച്ചറുണ്ട്. നമുക്ക് രണ്ടോ മൂന്നോ ടെലിഗ്രാം അക്കൗണ്ട്സ് നമുക്ക് ഒരു ഫോണിൽ തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഒറ്റ ടെലിഗ്രാമിന്റെ ആപ്പിന്റെ അകത്ത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എനിക്ക് രണ്ട് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ മൂന്ന് നമ്പർ ഉണ്ടെങ്കിൽ, മൂന്ന് നമ്പറിലും വാട്സ്ആപ്പ് ഉണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പുകളെല്ലാം ഞാൻ മൂന്ന് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ഫോണിൽ തന്നെ വാട്സ്ആപ്പ് നോർമലും വാട്സ്ആപ്പ് ബിസിനസ്സുമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഒരെണ്ണം ബിസിനസ് അക്കൗണ്ട് ആക്കേണ്ടിയും വരും. അത് വലിയൊരു തലവേദനയാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പിന്റെ അകത്ത് തന്നെ രണ്ട് അക്കൗണ്ട്, മാക്സിമം രണ്ട് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് വാട്സ്ആപ്പ് ഇപ്പൊ റോൾ ഔട്ട്
0: ചെയ്യുന്നത്.
1: അല്ല, ഒറ്റ ആപ്പിൽ തന്നെ നമുക്ക് അത് സ്വിച്ച് ചെയ്യാം. പ്രൊഫൈല് സ്വിച്ച് ചെയ്യുന്ന പോലെ നമുക്ക് സ്വിച്ച് ചെയ്യാം, അക്കൗണ്ട്സ് സ്വിച്ച് ചെയ്യാം. അപ്പൊ അത് iOS യൂസേഴ്സിനാണ് വരുന്നത്, ആൻഡ്രോയിഡിന് വന്നിട്ടില്ല, iOS യൂസേഴ്സിനാണ് വരുന്നത്. ഈ അപ്ഡേറ്റ് ശരിക്കും ഇപ്പൊ ഉടനെ തന്നെ റോൾ ഔട്ട് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ അപ്ഡേറ്റ് iOS അകത്തുള്ള iOS വേർഷൻ വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റിന്റെ നമ്പർ ഇതാണ്, 26.22.76 എന്ന് പറയുന്നതാണ്.
0: അപ്പൊ
1: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഐഫോൺ ഉള്ളവര് പുതിയ അപ്ഡേറ്റ്, വാട്സ്ആപ്പിന്റെ അപ്ഡേറ്റ് 26.22.76 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും.
0: അതെ,
1: നമുക്ക് എങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച്

0: ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് പോയിരിക്കുന്നത് ആൻഡ്രോയിഡിന്റെ അകത്തുനിന്നാണ്. പക്ഷെ ആൻഡ്രോയിഡിന് ഇപ്പോൾ ഉടനെ അപ്ഡേറ്റ് വരുന്നില്ല എന്നുള്ളതാണ് അറിവ്. പിന്നെ ഇത് പക്ഷേ iOS ശരിക്കും അവർ ട്രയൽ ടെസ്റ്റിംഗ് ആൻഡ് ട്രയൽ നടത്തിയതിന് ശേഷമാണ് ഇത് റോൾ ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത്രയും ഡിലേ വന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് കമ്പനി അവർ പറഞ്ഞിട്ടില്ല. എങ്കിലും ഇപ്പൊ ഈ അപ്ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞ 26.22.76 അപ്ഡേറ്റ് തൊട്ട് ഈ ഫീച്ചർ എനേബിൾഡ് ആയിരിക്കും. പിന്നെ നമുക്ക് സൈനപ്പ് ഒരു തവണ, ഒറ്റ തവണത്തെ സൈനപ്പ് മതി, പിന്നെ അത് ഓൾറെഡി സൈൻഡ് ആയി തന്നെ
1: കിടന്നോളും.
0: ഇത് എനിക്ക് തോന്നുന്നു അവരുടെ വെബ് ആപ്ലിക്കേഷൻസിന്റെ അകത്ത് നമുക്ക് ഇനിയിപ്പോ ഉടനെ തന്നെ ചെയ്യാൻ പറ്റും.
1: എല്ലാ പ്ലാറ്റ്ഫോമിലും,
0: അക്രോസ് ഓൾ പ്ലാറ്റ്ഫോംസിന്റെ അകത്ത് നമുക്ക് ചെയ്യാൻ
1: പറ്റും.
0: ഇതാണ് എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ.
1: അതൊരു വലിയ അപ്ഡേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ?
0: തീർച്ചയായിട്ടും. കാരണം എല്ലാവർക്കും, കാരണം നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്ന വെച്ചാൽ ഒന്നെങ്കിൽ രണ്ട് ഫോൺ കൊണ്ട്
1: കാര്യം. ആൻഡ്രോയിഡിന്റെ ആണെങ്കിൽ പല ഫോണുകളിലാക്കും ഡുവൽ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനമുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സെപ്പറേറ്റ് യൂസ് ചെയ്യാം. പിന്നെ വാട്സ്ആപ്പ് ബിസിനസ് അക്കൗണ്ട് ബിസിനസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു ആപ്പിൽ തന്നെ കൊണ്ടുവരാന്ന് വെച്ചാൽ
0: തീർച്ചയായിട്ടും. കാരണം ടെലഗ്രാമിന്റെ ഒരു കോമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ ഒരു നമുക്ക് ആ പോർട്ടബിലിറ്റി അതിന്റെ ഒരു ഗുണം അതാണ്. ടെലഗ്രാമിന്റെ അത് നമുക്ക് എത്ര അക്കൗണ്ട്സ് വേണമല്ലോ, ഇത് രണ്ട് അക്കൗണ്ട്സ് മാത്രമേ ഇതിന്റെ അകത്ത് പറ്റുള്ളൂ. ടെലഗ്രാമിൽ എനിക്ക് ഒന്ന് 5 അക്കൗണ്ട് വരെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഇല്ല. ഓരോ അക്കൗണ്ടിൽ വരുന്ന മെസ്സേജ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്വിച്ച് ചെയ്യാനും പറ്റും.
1: അപ്പൊ ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കുന്നതാണ്, ഇപ്പൊ ഓൾറെഡി ഇപ്പൊ വാട്സ്ആപ്പും വാട്സ്ആപ്പ് ബിസിനസും 2 അക്കൗണ്ട് ആണ്. അപ്പൊ ഈ ഒരു സെയിം വാട്സ്ആപ്പിൽ തന്നെ നമുക്ക് ഒരു പേഴ്സണൽ വാട്സ്ആപ്പും ഒരു ബിസിനസ് വാട്സ്ആപ്പും അങ്ങനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവോ?
0: അങ്ങനല്ല, നമ്മളിപ്പം ബിസിനസ് അക്കൗണ്ട് ഉള്ള ഒരു നമ്പർ ബിസിനസ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ ആ ബിസിനസ് അക്കൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് തിരിച്ച് വാട്സ്ആപ്പിലേക്ക് നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ട്
1: ആക്കണം,
0: എന്നാലേ പറ്റുള്ളൂ. കാരണം വാട്സ്ആപ്പ് ബിസിനസ് സെപ്പറേറ്റ്
1: ആപ്ലിക്കേഷൻ,
0: അത് ശരിക്കും ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനകത്ത് നമ്മൾ നോക്കിയാൽ കാണാം, കാറ്റലോഗ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം.
1: അത് ഇതുമായിട്ട് ക്ലബ് ചെയ്യാനുള്ള
0: ഓപ്ഷൻ ഇല്ല. നോർമൽ വാട്സ്ആപ്പ് അക്കൗണ്ടിനകത്താണ് ഈ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്.
1: പ്രൈവറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകൾ നമുക്ക്.
0: അതെ, പേഴ്സണൽ യൂസിന്.
1: അപ്പോൾ അതാണ് വാട്സ്ആപ്പിന്. അതൊരു അതൊരു നല്ല അപ്ഡേറ്റ് ആണ് അല്ലേ? നാളേക്ക് ശേഷം വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് വാട്സ്ആപ്പിനകത്ത്. അപ്പോ അതിന്റെ അപ്ഡേറ്റ് എല്ലാം എനിക്ക് ഒന്ന് വലിയ താമസം ഇല്ലാതെ എല്ലാവർക്കും റോൾ ചെയ്ത് തുടങ്ങും. ഓർക്കേണ്ട കാര്യം iOS മാത്രമേ ഉള്ളൂ, ആൻഡ്രോയിഡ് ഇതൊരു അപ്ഡേറ്റ് വന്നിട്ടില്ല, പുതിയ വരുത്തേ ഉള്ളായിരിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, പാലിൻഡർ എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO അലക്സ് കാർപ്പ് ഒരു സംഭവം പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ AI യൂസ് എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ പോലെ ആയിരിക്കുകയാണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ എന്താണ് പുള്ളി അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4.

0: ദിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രി ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ തെക് പേജിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ടാലിൻഡർ എന്ന് പറയുന്ന ഒരു AI കമ്പനിയുണ്ട്. അതിന്റെ CEO ആയ അലക്സ് കാർപ്പ് ഒരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഇപ്പൊ എല്ലാരും AIക്ക് ഭയങ്കര അഡിക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് AI അഡിക്ഷൻ എന്ന് പറയുന്നത് ഫോൺ അഡിക്ഷൻ ഈക്വൽ ആണ് എന്നാണ് പുള്ളി പറയുന്നത്. എന്താണ് അനുപേട്ട ആ ഒരു പ്രസ്താവനയ്ക്കുള്ള കാരണം എന്താണ്? പുള്ളി അതിൽ നിന്ന് എന്തൊക്കെയാണ് ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത്?
3: അല്ല, അദ്ദേഹം പറയുന്നതിന്റെ അതും കാര്യമുണ്ട്. ഈ അലക്സ് കാർപ്പ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം 2-3 കോൺട്രവേഴ്സീസിന്റെ അകത്ത് ഇടപെട്ട ഒരു കക്ഷിയാണ്.
2: എനിക്ക് ആക്ച്വലി പുള്ളിയെ പറ്റി അത്ര കൃത്യമായിട്ട് അറിയില്ല. ആരാണ് പുള്ളി?
3: ഒന്ന്, അദ്ദേഹം അമേരിക്കക്കാരനാണ്, ഒരു ബിസിനസ്കാരൻ, ഒരു ഇൻഹെറന്റ്ലി ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ടെക് വേൾഡിൽ വളരെ പണ്ടോട്ടെ സുപരിചിതനാണ്. ജെഫ് ബെസോസും ഒക്കെ ആയിട്ട് ചേർത്ത് ഒരുപാട് ബിസിനസ്സുകൾ പുള്ളി നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് നാളായിട്ടാണ് ഇപ്പോൾ ഈ ടാലന്റ് എന്ന് പറഞ്ഞ കമ്പനി അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇപ്പം കുറെ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് പുള്ളി ചെയ്തതിന്റെ കൂട്ടത്തിൽ ഇപ്പോൾ AI ആപ്ലിക്കേഷൻസിലാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് പിന്നെ അദ്ദേഹം ഇപ്പൊ പറഞ്ഞേക്കുന്ന ഒരു അതിന്റെ ഒരു പ്രോഗ്രാമിലാണ്, പാലന്റീറിന്റെ തന്നെ ഒരു പ്രോഗ്രാമിലാണ് അദ്ദേഹം ഈ പ്രസ്താവന വന്നേക്കുന്നത്. അപ്പൊ അതായത് നമ്മളിപ്പോ AI അഡിക്ഷൻ, നമ്മൾ AI ആയിട്ടുള്ള നമ്മളുടെ എല്ലാ ദിവസത്തെ നമ്മളുടെ ഇന്ററാക്ഷനും അതുമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ശരിക്കും അശ്ലീല സിനിമകൾ കാണുന്നതിന് തുല്യമാണ്, അതിനോടുള്ള ഒരു അഡിക്ഷൻ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം.
2: അതില്ലാതെ നമുക്ക് പറ്റില്ല.
3: അതെ അതെ, നമ്മുടെ മെന്റൽ ആക്ടിവിറ്റീസിനെ പോലെ അല്ലെങ്കിൽ മെന്റൽ സ്ട്രക്ചറിനെ തന്നെ ഈ AI ഒരുപാട് ബാധിക്കുന്നുണ്ടായിട്ടാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും അത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അതെ, ഈ കമ്പനികൾ, അതായത് AI കമ്പനികൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതിൽ ശരിക്കും ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു വിധാനമുണ്ട്. ടോക്കൺ മാക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും AI കമ്പനീസ് ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽസിൽ ഇറക്കുന്ന ഈ ടോക്കൺസ് ബേസ് ചെയ്തുകൊണ്ടാണ്, നമ്മൾ എത്ര ടോക്കൺസ് മാക്സിമം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഒരു കാര്യം നമുക്ക് ഇപ്പോൾ എടുക്കണം. നമ്മൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒന്നുമില്ല, ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മളത് റീറൈറ്റ് ചെയ്യാൻ പറയുകയാണ്, പ്രൊഫഷണലായിട്ട് റീറൈറ്റ് ചെയ്യുക ഒരു മെസ്സേജിന് വേണ്ടിയിട്ട്, അതൊരു ടോക്കൺ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന, അപ്പൊ അത്രത്തോളം അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോലും അത്രത്തോളം റിസോഴ്സ് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാണ്, അത്രയും കറണ്ട് എടുക്കുന്നുണ്ട്, അത്രയും ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, അത്രയും വെള്ളം ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ കാര്യത്തിന് പോലും അതിനുവേണ്ടി ചെയ്യുക, അത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും റിസോഴ്സസ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാതെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പം പക്ഷേ AI കമ്പനികൾ ഇത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്ന ടോക്കൺ മാക്സിംഗിന്റെ അകത്തുനിന്നാണ്. ഏറ്റവും കൂടുതൽ ടോക്കൺസ് ആരാണോ യൂസ് ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ പോകും.

0: മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ അപ്പൊ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്വാളിറ്റി അല്ല മാറ്റർ, നമ്മള് ഈ AI യൂസ് ചെയ്യേണ്ട ശരിക്കും ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ക്വാണ്ടിറ്റി ആണ് ഇപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് ഇത്രയും ടോക്കൺ മാക്സിൻ ചെയ്താൽ പോലും നമ്മൾ എന്തെങ്കിലും കൊടുത്താൽ കിട്ടുന്ന റിപ്ലൈ ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള റിപ്ലൈ ആയിരിക്കില്ല, മനസ്സിലാവുന്നുണ്ടോ? വളരെ മീനിയൽ ആയിട്ടുള്ള മീഡിയക്കർ ആയിട്ടുള്ള റിപ്ലൈസ് ആണ് പലതും കിട്ടുന്നത്. അപ്പൊ അതിനെന്തിനാ പോകുന്നത്, അല്ലെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യണം? AI നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ അസിസ്റ്റന്റ് ജോലിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുക, ബാക്കി ശരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ ഡെപ്തുള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഡെപ്തുള്ള ആക്ടിവിറ്റീസിന് ശരിക്കും ഹ്യൂമൻ ഇന്റർഫിയറൻസ് ഇല്ലാതെ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ മാനേജ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ നമുക്ക് ഫുള്ളി AI കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പാലൻസ് ചെയ്യുന്നത്. അത് കറക്റ്റാണ്, അതൊരു 90% കറക്റ്റാണ്. കാരണം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു AIക്ക് പോലും ഈ പല ഇപ്പൊ ക്ലൗഡ് അവർക്ക് പോലും ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ തന്നെ സംഭവിച്ചിട്ടുണ്ട്.
1: നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞതാണ് ചാറ്റ് GPT മറ്റേ മേക്ക് മൈ ട്രിപ്പിന്റെ ഇത് കേറിട്ട് അവര് തന്നെ
0: വിഡ്രോ ചെയ്തത്. അപ്പൊ അത്രയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ AI പ്രാപ്തമായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം അതുമായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ക്ലോഡിന്റെ പുതിയ മെത്തോസ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയ മെത്തോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇപ്പം പബ്ലിക് റിലീസ് അവർ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് യൂസ് ചെയ്യത്തക്ക രീതിയിൽ. പക്ഷെ അതിന്റെ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ്, ആ പ്രശ്നം ഉണ്ടാക്കിയ കുറെ ഫീച്ചേഴ്സ് അവർ ഡിസേബിൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എങ്കിൽ പോലും. അപ്പൊ ക്ലോഡ് എന്തുകൊണ്ടാണ് അങ്ങനെ പുറത്തിറക്കുന്നത്? കാരണം അവർക്ക് ഈ ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ
1: വേണ്ടിയിട്ടാണ്,
0: മനസ്സിലായില്ല. അപ്പൊ ഓരോ കമ്പനീസും ശ്രമിക്കുന്നത് ഈ ക്വാളിറ്റി ഉള്ളൊരു ഔട്ട്പുട്ട് കൊണ്ടുവരുത്തിക്കാനല്ല, ക്വാണ്ടിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് കാർപ്പ് അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് അദ്ദേഹത്തിന്റെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ AI ഡെവലപ്പ് ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, നമ്മൾ പല എപ്പിസോഡുകളിലും പറഞ്ഞിട്ടുള്ള AIയുടെ യൂസേജ് പല സ്പെസിഫിക് പർപ്പസുകൾക്ക് മാത്രമായിട്ട് മാറ്റുക. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, അതിന്റെ അത് AI ആവശ്യമാണ്. പിന്നെ നമുക്കിപ്പം ഒരു അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഡേ ടു ഡേ വർക്കുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എക്സൽ ഷീറ്റ് ഫോർമാറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ഫോർമാറ്റ്, അങ്ങനത്തെയൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസുകളിലേക്ക് വേണ്ടി മാത്രം AI യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സയന്റിഫിക് കാൽക്കുലേഷൻസ്, വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടണം, അങ്ങനത്തെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ AI യൂസ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളിൽ ഹ്യൂമൻ ഇന്റർഫിയറൻസ് തന്നെ കൊണ്ടുവരുത്തി,
1: അതായത് പൂർണ്ണമായിട്ടും ഹ്യൂമൻസിനെ മാറ്റിയിട്ട് AI ആക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം
0: AI യൂസ് ചെയ്യാനുള്ള, ഇദ്ദേഹം ഇത് പറയുന്നത് നമ്മളൊരു കാര്യം കൂടെ
1: ശ്രദ്ധിക്കേണ്ടത്,
0: AI കമ്പനിയുടെ CEO ആണ്. അത് മാത്രമല്ല, ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്, പലരെയും പിരിച്ചുവിടുന്നതായിട്ട്, മെറ്റ പോലുള്ള കമ്പനികൾ ലക്ഷക്കണക്കിന് ആൾക്കാരെ പിരിച്ചു. എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചാൽ AI ഉള്ളത് കൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ സാം ആൾട്ട്മാൻ വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ന്യൂസായി
1: മാറിയത്. അപ്പൊ അതാണ് നമ്മൾ AI പറ്റിയുള്ള ന്യൂസുകൾ പലപ്പോഴും ഇങ്ങനെ പല പല രീതിയിലും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും പുള്ളി വന്ന ഭയങ്കര വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനികളും അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നടപടി എടുക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.
0: അല്ല, ഇതിനകത്ത് വേറെ കാര്യം കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത് ശരിക്കും ഒരു ബബിൾ ആണോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട് AI എന്ന് പറയുന്നത്. കാരണം പല കമ്പനികളും ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് ഇതുവരെ പ്രോഫിറ്റിൽ
1: ആയിട്ടില്ല.
0: അപ്പൊ അങ്ങനെ ഇരിക്കുക ഈ ഒരു പർപ്പസ്, കാരണം ഇപ്പൊ ക്വാളിറ്റിക്ക് വരാം, അതും കൃത്യമാണ്. കാരണം നമുക്ക് കൊടുക്കുന്നതിന് റെസ്പോൺസീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അല്ല നമുക്ക് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ AI വന്നേക്കുന്ന ഏജന്റ് AIകളുടെ എല്ലാം ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ കുറിച്ച്
1: ശരിക്കും ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് തെറ്റായിട്ടുള്ള മറുപടികൾ AI തരാറുണ്ട്. പലപ്പോഴും കാരണം ചില കാര്യങ്ങളിൽ ഇമാജിൻ ചെയ്തിട്ട് AI ഉത്തരങ്ങൾ പറയാറുണ്ട്, ആ ഇമാജിനേഷൻ പലപ്പോഴും റോങ് ആവാറുണ്ട്,
0: തെറ്റാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു ബബിൾ ഉണ്ടോ അല്ലെങ്കിൽ അത് ഇതൊരു ബബിൾ ആണോ എന്നുള്ള സംശയം ജനിപ്പിക്കത്തക്ക രീതിയിലാണ് ഇപ്പം അത് പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലും കൂടെ ആണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. സന്ദേഹകരമാണ്.
1: അപ്പൊ എന്തായാലും എല്ലാ AI കമ്പനിക്കാരും ഈ ഒരു പ്രസ്താവനയിൽ ക്ലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കട്ടെ. കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഹ്യൂമൻ ഇന്ററാക്ഷനോട് കൂടി AI യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതെല്ലാം ഒന്ന് ഒന്ന് റെഗുലേറ്റ് ചെയ്യട്ടെ എന്നുള്ളത് നമുക്ക്.
0: ഗവൺമെന്റും കൂടെ ഉൾപ്പെടെ ഇത് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ അവരും കൂടെ ചേർന്നിട്ട് AI റെഗുലേഷൻ കൊണ്ടുവരട്ടെ.
1: അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, മൈക്രോസോഫ്റ്റ് ഒരു ഷെയർഡ് ഓഡിയോ ഫീച്ചറുമായിട്ട് വന്നിരിക്കുവാണ് വിൻഡോസ് 11. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: സുനിത, ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: Wake up with the rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇവിടെ ഞാനൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഫീച്ചേഴ്സിൽ ഒന്നാണ്, അതായത് നമുക്ക് ഓഡിയോ, അതെ, ഇപ്പൊ പല ഹെഡ്ഫോണുകളിനകത്തും ഉണ്ട്. നമുക്ക് ഒരു ഹെഡ്ഫോൺ തന്നെ രണ്ട് ഡിവൈസിൽ വേണമെങ്കിൽ എന്റെ ഫോണിലും എന്റെ ലാപ്ടോപ്പിലുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഏതിലാണോ പാട്ട് കേൾക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി
3: സ്വിച്ച്
2: ചെയ്തിട്ട് ഹെഡ്ഫോണിൽ പാട്ട് കേട്ടോളൂ. പക്ഷേ ഒരു ഫോണിൽ നിന്നോ അല്ലെ ഒരു ലാപ്ടോപ്പിൽ നിന്നോ നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക്
3: കണക്ട് ചെയ്യാം,
2: ഓഡിയോ കണക്ട് ചെയ്ത് ഷെയർ ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. ആ ഒരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പൊ മൈക്രോസോഫ്റ്റ് 11, അതായത് വിൻഡോസ് 11 ആ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഷെയർഡ് ഓഡിയോ ഫീച്ചർ, അതായത് വിൻഡോസ് 11 ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് നമുക്ക് രണ്ട് ബ്ലൂടൂത്ത് ഡിവൈസിലേക്ക് ഒരേ ടൈമിൽ പാട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വരുന്നത്?
3: അതെ, ഇത് ഇപ്പം വിൻഡോസിന്റെ ഒരു പല ഒരുപാട് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സിന്റെ അകത്ത് കൂടെ കൊണ്ടുവന്ന ഒരു ഫീച്ചറും കൂടാണ്. ഇപ്പൊ ഇവർ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിപ്പം ഓൾറെഡി ബീറ്റാ വേർഷനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്.
2: ഓക്കെ,
3: എന്നിട്ട് ഫൈനൽ വേർഷൻ ഇപ്പോൾ 2 മാസത്തിനകത്ത് റോൾ ഔട്ട് ചെയ്യുന്നുള്ളതാണ്. ഇത് ഒരു വിൻഡോസിന്റെ ഇവന്റിൽ അവർ പറയുകയുണ്ടായിരുന്നു. നമുക്ക് നോക്കാം എന്താന്നുള്ള ഈ ഷെയർഡ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ബ്ലൂടൂത്ത് എൽഇ ഓഡിയോ, ലോ എനർജി ഓഡിയോ ഇപ്പൊ വരുന്ന എല്ലാ ഹെഡ്സെറ്റും എൽഇ ആണ്. അല്ലാതെ നമുക്ക് സുപ്പീരിയർ ഓഡിയോ ക്വാളിറ്റി, ഇപ്പൊ നമുക്ക്

0: ബ്ലൂടൂത്ത് ഹൈ ഡെഫിനേഷൻ ഓഡിയോ ഒക്കെ കിട്ടുന്നതാണ്. അപ്പം ഇങ്ങനത്തെ ഹെഡ്സെറ്റ് ഇപ്പം അഖില് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഡിവൈസിൻ്റെ അകത്ത് രണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പാടാണ്.
1: അതെ,
0: പാടാണെന്നല്ല, പറ്റില്ല. അപ്പം അത് അവർ എനേബിൾ ചെയ്യുകയാണ്. അപ്പം വിൻഡോസിൻ്റെ അകത്ത്, വിൻഡോസ് 11 അകത്ത് അങ്ങനെ ഒരു ഫീച്ചർ അവർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ലാപ്ടോപ്പിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഡിവൈസിൻ്റെ അകത്തോ നമുക്ക് രണ്ട് ഇയർ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്തുള്ള വോയിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിയോ ആയാലും എന്തായാലും പാട്ടായാലും സംസാരമായാലും എന്തായാലും നമുക്കത് കേൾക്കാൻ സാധിക്കും, രണ്ടു പേർക്ക് കേൾക്കാൻ പറ്റും. ടു പെയർസ് ഓഫ് ഹെഡ്ഫോൺസ് ആണ്. ഇതിപ്പോൾ ഗ്രാജുവലി മെയ് അവസാനം തൊട്ട് റോൾ ഔട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് ബീറ്റ വേർഷൻ ആണ്, പക്ഷേ എങ്കിലും ഫൈനൽ വേർഷൻ ഇപ്പോൾ ഉടനെ തന്നെ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങും. ആ വിൻഡോസ് അപ്ഡേറ്റ്സിന്റെ കൂടെ നമുക്കത് അവൈലബിൾ ആവും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിൻഡോസ് അപ്ഡേറ്റ് എല്ലാവരും ചെയ്യുക, അതിനകത്തുണ്ടാവും. പിന്നെ അതല്ലാതെ തന്നെ വിഡ്ജെറ്റ് ഓവറോൾസ് അവർ ഒരുപാട് കൊണ്ടുവന്നു. അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. MSN ന്യൂസ് ഉണ്ട്, എപ്പോഴും നമുക്ക് കാണാം വിൻഡോസ് 11 അകത്ത് MSN ന്യൂസ് കാണി. ആ ഫീഡ് അവർ ഡിസേബിൾ ചെയ്യുകയാണ്. കാരണം എന്ന് വെച്ച് ഡിസ്ട്രാക്ഷൻ ഒരുപാട് ഉണ്ടാകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കിയതിന് ശേഷം, യൂസേഴ്സിന് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയതിന് ശേഷമാണ് അവർ
1: ഒഴിവാക്കുന്നത്.
0: വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു വിൻഡോസ് 98 തൊട്ടേ MSN അവർ ന്യൂസ് എനേബിൾ ചെയ്യുമായിരുന്നു. നമ്മളത് മാനുവലായിട്ട് പോയി ഡിസേബിൾ ചെയ്ത് വെക്കുമ്പോഴാണ് അത് പോകുന്നത്. അപ്പൊ MSN ന്യൂസ് അവർ ഡിസേബിൾ ചെയ്യാണ് പെർമനന്റ് ആയിട്ട്. നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എനേബിൾ ചെയ്യാം. പിന്നെ ബാക്കിയുള്ള വിഡ്ജറ്റുകളൊന്നും ആ ന്യൂസ് അവർ ഷെയർ ചെയ്യില്ല. വേറെ തേർഡ് പാർട്ടി വിഡ്ജറ്റ്സ് നമുക്ക് ഒരുപാടുണ്ട്. MSN സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒക്കെ ഉണ്ട്, അതെല്ലാം MSN ന്യൂസിന്റെ ഇതിന്റെ അകത്ത് എടുക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാൻ
1: പറ്റും.
0: പിന്നെ വിഡ്ജറ്റിന്റെ ബോർഡ്, വിഡ്ജറ്റ് ബോർഡ് നമുക്ക് ഹോവർ ചെയ്യുന്ന, അതായത് നമ്മൾ മൗസ് കൊണ്ട് വെക്കുമ്പം അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ഫീൽ വരുന്നതാണ്, അതും ഡിസ്ട്രാക്ഷൻ ആയിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതും അവർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അത് ടേൺ ഓഫ് ചെയ്യാം, ടേൺ ഓൺ ചെയ്യാം. പിന്നെ ടാസ്ക് ബാർ വിഡ്ജറ്റിൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അലേർട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിൻ്റെ അത് ഒരു ബാഡ്ജ് വരും. ഏതെങ്കിലും പുതിയ നോട്ടിഫിക്കേഷൻ അലേർട്സ് ഒക്കെ വരുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് നമുക്കിപ്പം ആൻഡ്രോയിഡിലുള്ളത് പോലെ ലോ, ഹൈ, മീഡിയം പ്രയോറിറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ്സ് ആണ്. ഈ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 ഇന്റർഫേസ് എല്ലാം പുതിയ ഏറ്റവും പുതിയ അവരുടെ വിൻ UI ബേസ്ഡ് ആർക്കിടെക്ചറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്ക്രീൻ ലോഡ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ലോഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള എളുപ്പവും അല്ലെങ്കിൽ സ്മൂത്ത്നെസ് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ഫീൽ ചെയ്യും. അത് ഈ പുതിയ അപ്ഡേറ്റിലുണ്ട്. ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരുപാട് നാളായിട്ട് വിൻഡോസിൻ്റെ ഒരു കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഭയങ്കര ലോ, നമ്മൾ കുറെ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്
1: സിസ്റ്റം
0: സ്ലോ ആകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്, കാരണം അവർ മാക്കോയസുമായിട്ട് ഒരുപാട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
1: അപ്പോൾ
0: എനിക്ക് തോന്നുന്നു സർഫസ് ലാപ്ടോപ്പ് വന്നതിന് ശേഷം മാക്കോയസിന് ഒരുപാട് മുന്നിലാണ് വിൻഡോസ് 11 പല കാര്യങ്ങളിലും. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ അവർ കൊണ്ടുവരുന്നത്. പിന്നെ ടാസ്ക് ബാറിൻ്റെ പേഴ്സണലൈസേഷൻ, അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൈസ് കൂട്ടാനും സൈസ് കുറയ്ക്കാനും ആപ്ലിക്കേഷൻസ് നമുക്കിപ്പം മാക്കോയസിൻ്റെ താഴത്തെ സ്റ്റാറ്റസ് ബാറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ വിഡ്ജറ്റ് ബാറിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിലും ടാസ്ക് ബാറിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആ ടാസ്ക് ബാറിൻ്റെ തീം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും ഇവർ ഇപ്പം ഓൾറെഡി വിൻഡോസ് ഇൻസൈഡർ പ്രോഗ്രാമിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഒരു വേർഷൻ നമുക്ക് ഉടനെ തന്നെ ഇതുണ്ടാവും. പിന്നെ സ്റ്റാർട്ട് മെനുവിൻ്റെ അകത്ത് ഒരുപാട് എൻഹാൻസ്മെൻറ്റ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഗ്രാനുലർ ആക്കുക, കാരണം നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രം. മറ്റേ സ്റ്റാർട്ട് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ
1: സ്ഥലങ്ങളും,
0: ഇപ്പോൾ നമുക്ക് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ റീസെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് മാത്രം മുകളിൽ വരും. അത് വേണമെങ്കിൽ ഹൈഡ് ചെയ്യാം, അത് ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്യാം. പിന്നെ പ്രൈവസി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള സെറ്റിംഗ്സ് അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ റെക്കമെൻഡഡ് സെക്ഷൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ റെക്കമെൻഡഡ് സെക്ഷനും കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ സ്ഥിരം പ്രൊഡക്ടിവിറ്റി ആപ്സ്, നമ്മൾ എക്സല്, വേർഡ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ആപ്സ്
1: റെക്കമെൻഡ്.
0: പിന്നെ ഓവറോൾ ഫ്രെയിമിംഗ് അവർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പനി, അതായത് ബാക്കി വരുന്ന OS, ഇപ്പോൾ ക്രോം OS ആയാലും വെബ് OS എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ഉണ്ടല്ലോ, പിന്നെ മാക് OS ആയാലും ഇതുമായിട്ടുള്ള ക്രോസ് കോമ്പാറ്റബിലിറ്റി
1: നമുക്ക്
0: അത് അങ്ങനെ ഒരു സംഭവങ്ങളോട് ആഡ് ചെയ്യാൻ
1: ഉദ്ദേശിക്കുന്നു. ഫീച്ചർ വരണമെങ്കിൽ മറ്റേ OS അതിന്
0: ഓൾറെഡി ഇപ്പൊ നമുക്കുണ്ട്. നമുക്കിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, മാക് OS ഉണ്ട്, അതായത് വെർച്വൽ PC നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്.
1: അപ്പൊ
0: അതിന് പകരം വിൻഡോസ് നേറ്റീവ് ആയിട്ട് അങ്ങനത്തെ സംഭവം കൊടുക്കുകയാണ്. കാരണം ഇപ്പൊ മാക് OS അകത്ത് വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, മാക് OS മാത്രം വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വിൻഡോസിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും.
1: ഓ ശരി, ഓക്കെ,
0: സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതിപ്പോ അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ ആണ്.
1: പക്ഷെ
0: മിനിമം സ്പെസിഫിക്കേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ചെയ്യേണ്ടി വരും,
1: മെയിൻറ്റെയിൻ ചെയ്യേണ്ടി
0: വരും. അങ്ങനെ നമുക്ക് സൈഡ് ലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മൈക്രോസോഫ്റ്റിന്റെ പുതിയ അപ്ഡേറ്റ്സ്.
1: പുതിയ അപ്ഡേറ്റ് അത്. അപ്പോ വിൻഡോസ് 11 അല്ലേ? ആക്ച്വലി വിൻഡോസ് എന്ന് പറഞ്ഞപ്പോ ആരും അങ്ങനെ ഒരുപാട് സംസാരിക്കാത്ത ഒരു വിഷയങ്ങൾ ഒന്നാണെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും വിൻഡോസിന്റെ പുതിയ വിൻഡോസ് 11 പുതിയ ഫീച്ചേഴ്സിനകത്ത് എല്ലാം നല്ല ഫീച്ചേഴ്സ് ആണ് കേട്ടിട്ട്. അപ്പൊ എന്തായാലും വിൻഡോസ് 11 ഈ അപ്ഡേറ്റോട് കൂടി വിൻഡോസിന് കുറച്ചുകൂടെ ഒക്കെ റീച്ച് കിട്ടട്ടെ. എല്ലാരും വിൻഡോസിനെ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോ അതാണ് വിൻഡോസ് 11, മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് 11 അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോ ഇത്രയോടുകൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. കുറച്ച് ലോഞ്ചസിന്റെയും ലോഞ്ചസ് ഒന്നും ഇല്ലായിരുന്നില്ല, കുറച്ച് ലീക്കുകളും കുറച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു മേജർ സംഭവം തന്നെയാണല്ലോ. ഏകദേശം ഒരു മാസത്തോളം ആൾക്കാർ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പല കാര്യങ്ങളും സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മുടെ ശ്രോതാക്കളുടെ ഫീഡ്ബാക്കും സജഷനും എല്ലാം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അയക്കേണ്ട നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848585785. ഒരിക്കൽ കൂടി പറയാം, 8848585785. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അഖിൽ സൈനിങ് ഓഫ്.
0: അനൂപ് സൈനിങ് ഓഫ്. ബൈ ബൈ.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനമാണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴിയിൽ പുതിയതായി പ്രകാശനം ചെയ്ത കൃതികളെയും ഒക്കെ വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ നിരവധി ശാഖകളുണ്ട്. അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയുമൊക്കെ ഒരു സമഗ്ര വിവരണമാണ് അക്ഷരമുദ്ര എന്ന ഈ പ്രോഗ്രാം. എഴുത്തിൻ്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരുടെയും അവരുടെ ഒക്കെ സാഹിത്യകൃതികളെയും കുറിച്ച് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും അവരുടെ എഴുത്തിൻ്റെ ശൈലിയും അവരുടെ കൃതിയെയും ഒക്കെ കുറിച്ച് വിലയിരുത്തുകയാണ്. മാധവിക്കുട്ടിയുടെ കഥയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ ഒരു തുടർ എപ്പിസോഡാണ് ഇന്ന് ഞാൻ ശ്രോതാക്കൾക്കായി വിവരിക്കുന്നത്. എന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്ക് എഴുതാൻ പറഞ്ഞാൽ നമ്മിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേര് ആമി എന്നതാണ്. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ കഥാകാരിയാണ് നമ്മുടെ കമലാദാസ് എന്ന മാധവിക്കുട്ടി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തൻ്റെ അമ്മയിൽ നിന്നും കൊതിച്ചവളാണ് ആമി. ഇന്ന് അക്ഷരമുദ്രയിൽ ആമി അഥവാ മാധവിക്കുട്ടിയുടെ കൃതിയായ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിക്കുന്നത്. ഈ കൃതിയുടെ പ്രത്യേകത, ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയിൽ ജാനുവിൻ്റെ ഭാഷയെക്കുറിച്ചാണ് മാധവിക്കുട്ടി എടുത്തു പറയുന്നത്. ജീവനുള്ള, നാട്യങ്ങളില്ലാത്ത ഒരു ഭാഷയാണ് ജാനുവിൻ്റേത് എന്ന് മാധവിക്കുട്ടി തന്നെ പറയുന്നു. ജാനു പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ ഒന്നും രണ്ടും അധ്യായങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചിരുന്നു. ഈ കൃതി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്, ഈ കൃതി എന്നും മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കൃതിയാണ്. കാരണം ജാനുവിൻ്റെ ഭാഷയുടെ നിഷ്കളങ്കത തന്നെയാണ് ഈ കൃതിയുടെ പ്രത്യേകത. നിങ്ങൾ പാവീട്ടംകുളങ്ങര അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടോ? അത് എവിടെയാണെന്നോ, നമ്മുടെ പുന്നയൂർ കുളത്ത് തന്നെ. അമ്പാടത്തെ കാരുടെ പറമ്പിൻ്റെ പിന്നിലാ ക്ഷേത്രമെന്ന് പറഞ്ഞിട്ടുണ്ട്. കെട്ടിടവും അതിലും ഒന്നുമില്ല. മരത്തിൻ്റെ ചോട്ടില് ഒരു തറയമേല് തിരിവെക്കാനുള്ള കല്ലും, അത്ര തന്നെ. വലിയ ശക്തിയാ ഭഗവതിക്ക്. അമ്പാടത്തേക്കാര് വിളിച്ചാ വിളി കേൾക്കുന്ന എല്ലാരും പറയണത്. നമ്മുടെ ശാരദാമ്മ എല്ലാ ദിവസവും കുളി കഴിഞ്ഞ അവിടെ പോയി തൊഴും. അത് കഴിഞ്ഞിട്ടേ ജലപാനം കഴിക്കുകയുള്ളൂ. വലിയ ചിട്ടയാ ശാരദാമ്മയ്ക്ക്. ഇല്ലാത്തോർക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൊടുക്കും. തെണ്ടി പിള്ളാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവറ്റയ്ക്കൊക്കെ രാവിലത്തെ പലഹാരവും പഴുത്ത ചക്കച്ചുളയും മാങ്ങാപ്പൂളും ഒക്കെ വാരി കൊടുക്കും. എന്തിനാ പറയണത്, അവറ്റയൊക്കെ കട്ടും മോട്ടിച്ചും ഒക്കെ ജീവിക്കുക. ശാരദാമ്മയുടെ കുട്ടികളൊക്കെ അവിടെയും ഇവിടെയും പഠിക്കുകയല്ലേ, അടുത്ത് അവരാരുമില്ല. ശാരദാമ്മയ്ക്ക് അടുത്തൊരാൾ മാത്രമേ ഉണ്ടാർന്നുള്ളൂ, നമ്മുടെ ഭാനു, ഉദയഭാനു. അതൊരു പാവമാണ്, ശാട്ടിയൊന്നുമില്ല.

ശാരദാമ്മയുടെ കണ്ണടഞ്ഞപ്പോ തറവാടിന്റെ സ്ത്രീത്തൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പോ ധർമ്മക്കാര് പഠിക്ക ചെന്ന് നിക്കാറുമില്ല. ധർമ്മക്കാര് കാക്കോള പോലെയെന്നാ പറയണത്. ചോറ് വെക്കണ വീട്ടിലല്ലേ കാക്ക കടക്കുള്ളൂ. അടുപ്പ് കത്താത്തടത്ത് കാക്കെന്താ കാര്യം? കാക്കോള് ബുദ്ധിയുള്ള പക്ഷിയോളാന്ന് കമലൂട്ടിയമ്മയുടെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സാധനങ്ങള് അവറ്റ കൊത്തിപ്പെറുക്കൂ. പ്ലാസ്റ്റിക്കിന്റെ ഗ്ലാസ് ഒന്നും കാക്കയ്ക്ക് വേണ്ട, കളിസാമാനവും വേണ്ട. കാക്കയ്ക്ക് എണ്ണക്കിണ്ണം മതിയത്രേ. വെളുത്ത ഓടിന്റെ എണ്ണക്കിണ്ണം, ദാസമേനോന്റെ വാച്ച്, കൊളക്കടയേന്ന് കാക്ക കൊത്തിയെടുത്ത് പറന്നു. ബുദ്ധിന്റെ കാര്യത്തില് കാക്കകളെ കഴിഞ്ഞിട്ടേയുള്ളൂ കാര്യം. എന്താ ചോദിക്കണേത്? കമലൂട്ടിയമ്മയുടെ കാക്കക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാ ഇപ്പം നന്നായത്. എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? എഴുതാനും വായിക്കാനും വശമുണ്ടെങ്കിൽ ഞാൻ കൊള്ളി ഊന്താൻ നടക്കുമായിരുന്നോ? ഞാൻ വലിയ ടീച്ചറാവുമായിരുന്നു. എനിക്ക് കുട്ടികളെ വലിയ കാര്യമാ. മോനൂട്ടനെയും ചിന്നക്കുട്ടനെയും ഷോടുക്കുട്ടനെയും ഞാനല്ലേ വളർത്തിയത്. മിടുമിടുക്കന്മാരാക്കിയത് ഞാൻ തന്നെയാ. കുട്ടികളെ കണ്ടിട്ട് പോതി തീർന്നിട്ടില്ല. ഇപ്പോൾ കാണാൻ തീരെ കിട്ടില്ല. തിരക്ക് പിടിച്ച ജോലിയാത്രയാ ആ കുട്ടികൾക്ക്. മോനൂട്ടനെ 3 തവണ ടി വിയിൽ കണ്ടു. തലമുടിയൊക്കെ അപ്പടി നരച്ചു. മൂപ്പരുടെ ഛായയാ മോനൂട്ടന്. ദാസമേനോന്റെ തൽസ്വരൂപം. ശിവശിവ, അതൊക്കെ ഇപ്പോ പഴങ്കഥ. കമലൂട്ടിയമ്മ ഒക്കെ മറന്നു എന്നാ എനിക്ക് തോന്നണത്. മറന്നോട്ടെ, പാവം. ഒരു ഭാഗത്ത് കുത്തിയിരുന്ന് കരയണ്ട, അത് ചിരിച്ചു കാണാനാ എനിക്കിഷ്ടം. അത് കരയുന്നത് കാണാൻ എനിക്ക് വയ്യ. ചിരിച്ച് കളിച്ചോട്ടെ, അതിന് സുഖാട്ടെ. എൻ്റെ പാവിട്ടംകുളങ്ങര ഭഗവതി, അതിനെ ഇനിയും കരയിപ്പിക്കണ്ട. ഒരു കാലത്ത് അത് കരഞ്ഞ് കരഞ്ഞ് അതിൻ്റെ കണ്ണീരൊക്കെ വറ്റി. അതൊന്നും നിങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ മാത്രമേ അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നുള്ളൂ. അതിനെ പരിഹസിക്കാൻ എല്ലാവരും തയ്യാറാ. ഇക്കല്ലേ അതിൻ്റെ മനസ്സറിയൂ. നല്ല സ്ഥായിയുള്ള കൂട്ടത്തിൽ ആര് വന്ന് ചോദിച്ചാലും അള മാറി തുറന്ന് കാശെടുത്തു കൊടുക്കും. പിശുക്ക് തൊട്ട് കൂണ്ടിയിട്ടില്ല. അതുകൊണ്ട് ദൈവം അതിനെ കഷ്ടപ്പെടുത്തില്ല. ഇനി മാപ്പിളമാരുടെ ദൈവവും കമലൂട്ടിയമ്മയുടെ ഭാഗത്താ. എനിക്കറിയാം അതൊരു പാവോ. അതിനെ പരിഹസിച്ചിട്ട് ആൾക്കാർക്ക് എന്താ കിട്ടിയ? ഒന്നും കിട്ടിയില്ല. അത് നാളെ നസ്രാണിച്ചയായാലും ഞാൻ അതിനെ പരിഹസിക്കില്ല. നാളെ പുറക്ക വേലൊക്കെയായി ചട്ടയമിട്ട് പള്ളിക്ക് പോവാണെങ്കിൽ അത് അതിൻ്റെ ഇഷ്ടം. ബാക്കിയുള്ളവർക്ക് അതുകൊണ്ട് എന്താ ഗുണവും ദോഷവും? ചിലപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നും മാപ്പിളമാരും നല്ലവരാന്നിയ. ചിലോര് തൊപ്പിയും താടിയും വളർത്തും. അവരവരുടെ ഇഷ്ടം പോലെ എല്ലാവരും വേഷം കെട്ടിക്കോട്ടെ. ഇപ്പോൾ ചില പെണ്ണുങ്ങൾ സാരി കിഴിച്ചുടുത്ത് ചന്തിയുടെ മുക്കാൽ ഭാഗവും പുറത്ത് കാണിക്കണില്ലേ? അവറ്റയുടെ യാതിയും മതവും ആരാ ഇവിടെ ചോദിക്കണത്? ഉവോ, കമലൂട്ടിയമ്മയുടെ തലയിൽ കറുത്ത ശീലയിട്ടപ്പോഴും എല്ലാവർക്കും ഈറ, എല്ലാവർക്കും പുച്ഛം. എല്ലാം തുറന്ന് കാണിക്കണേലും ഭേദമാ. എല്ലാം മൂടി വെക്കണത് പെണ്ണുങ്ങളുടെ ശരീരം എല്ലാവർക്കും തുറന്ന് കാണിക്കണമെന്ന് ഒരു നിയമം ഇല്ലല്ലോ. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. ഒരു ദിവസം ഞങ്ങള് തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരെയും ഗേറ്റ് കടന്നു വന്നതറിയോ? സാക്ഷാൽ പി എൻ പണിക്കര്. വെളുത്ത് മെലിഞ്ഞ് ഒരു സ്വാപ്തിക. പണിക്കര് പറയുക, യാതി എന്തായാലും സാരമില്ല, മനുഷ്യൻ നന്നായാ മതിയെന്ന്. ആ ശബ്ദവും ആ നിൽപ്പും എനിക്ക് മറക്കാൻ വയ്യാണ്ട്. ആ അദ്ദേഹം മരിച്ചു ഇത്രേ. നല്ലവരൊക്കെ മരിച്ചു പോകുന്നു. അക്ഷരമുദ്രയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയുടെ വിശേഷങ്ങളാണ് അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: வை வை கேள்கு ரேடியோ சாந்தனம் 90.4 FM.
1: അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നത് മലയാള സാഹിത്യ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച കൃതികളെക്കുറിച്ചുള്ള സമ്പൂർണമായ ഒരവലോകനമാണ്. അതായത് മലയാള സാഹിത്യത്തിൽ നിരവധി കൃതികളുണ്ട്. അത്തരം വിശേഷപ്പെട്ടതും നമ്മുടെയൊക്കെ ഉള്ളിൽ വളരെ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ളതുമായ നിരവധി കൃതികളെക്കുറിച്ചും ലേഖനങ്ങളെക്കുറിച്ചും കവിത, ജീവചരിത്രം ഇവയൊക്കെ കുറിച്ചുമൊക്കെ വളരെ ആഴത്തിൽ ശ്രോതാക്കൾക്കായി വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. ഇന്നത്തെ അക്ഷരമുദ്രയിൽ ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ വളരെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതി. ഈ കൃതി വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. മാധവിക്കുട്ടി ഈ കൃതിയിൽ ജാനുവമ്മയുടെ ഭാഷയാണ് എടുത്തു പ്രതിപാദിക്കുന്നത്. വളരെയധികം വർഷങ്ങളിൽ തൻ്റെ ബാല്യക്കാരിയായി തന്നോടൊപ്പമുണ്ടായിരുന്ന ചിരുതേയിയമ്മയാണ് ജാനുവമ്മ എന്ന പേരിൽ മാധവിക്കുട്ടി ഈ കൃതിയിൽ പുനരാവിഷ്കരിക്കുന്നത്. അക്ഷരമുദ്രയിൽ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ജാനുവിൻ്റെ ഭാഷയാണ്. വളരെ നിഷ്കളങ്കമായി ജാനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജാനുവിൻ്റെ ഭാഷ അത് വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് ജാനു പറഞ്ഞ കഥ എന്ന കൃതിയിലെ 4-ാം അധ്യായമാണ്. തുടർന്നും കേൾക്കൂ. ഒരു ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ ആരോ ഗേറ്റ് കടന്നു വരുന്നു. അത് സാക്ഷാൽ പി എൻ പണിക്കരാണ്. വെളുത്ത് മെലിഞ്ഞ ഒരു സ്വാത്തികൻ. പണിക്കർ പറയുക, യാതി എന്തായാലും സാരമില്ല കമലമ്മേ, മനുഷ്യൻ നന്നായാൽ മതി. ആ ശബ്ദവും ആ നിൽപ്പും ഇക്ക് മറക്കാൻ വയ്യ. അദ്ദേഹം മരിച്ചൂത്രേ, നല്ലോരൊക്കെ ഇങ്ങനെ മരിച്ചൂന്നേ. ചീത്തക്കാരൊക്കെ സുഖമായിട്ട് കഴിയ കലി കാലം. അല്ലാണ്ടെന്താ ഞാൻ പറയണ്ടേ.

നമ്മുടെ വലിയ റോത്തുല്ലേ, അമ്പഴത്തേൽ പറമ്പിൻ്റെ പിന്നിൽ താമസിക്കുന്ന ആ തള്ള, അത് കുറേ കാലം ബോംബെയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതും പറയുക, നല്ലൊരു ചാവുമ്പം അവർക്ക് ചുമല് രണ്ട് ചെകർ മുളയ്ക്കൂന്ന. രണ്ട് ചിറകാണ് ഈ ചിറക്, പറക്കാനുള്ള ചെകർ. പറന്നു പറന്ന് ആകാശത്തേക്ക് ഇങ്ങനെ പോവും അത്രേ. നസ്രാണോളെ പറ്റിയാ ഞാൻ ഇത് പറയണത്. ഈ യാതിക്കാർ ചത്ത ആകാശത്തേക്ക് പറക്കില്ല. നായന്മാർ പറക്കാനൊന്നും വിധിച്ചിട്ടില്ല. തെക്കേ പറമ്പി കിടന്നങ്ങനെ കത്തിക്കരയാനാ നായന്മാരുടെ വിധി. ഞാനോ എനിക്ക് നായരിയാതിയിൽ പെട്ടതിട്ട് ഒരു ദുഃഖവും ഇല്ല. ഞാൻ ഇപ്പോൾ ഈ വയസ്സാം കാലത്ത് യാതിയും മതവും മാറ്റില്ല. മതം മാറ്റിയിട്ട് എനിക്കെന്താ ഗുണം വരാൻ പോണേ? എനിക്കൊരു കല്യാണച്ചക്കൻ വരൂല്ല, എനിക്കൊരു സ്വയംവരവും നടക്കില്ല. തീർച്ചയാ, കാണാൻ സുന്ദരിയാണോ എന്നാണോ നിങ്ങൾ പറയണത്? ശരിയാ, എൻ്റെ ചുവന്ന നിറം ആർക്കാ ഉള്ളത്? സോപ്പ് തേക്കാത്തോണ്ടാ എൻ്റെ നിറം ഇത്രയും ചേലുള്ള നിറമായത്. ഞാൻ സോപ്പും പൗഡറും ഒന്നും എൻ്റെ മേത്ത് തേക്കില്ല. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലേശം നല്ലെണ്ണ എടുത്ത് മേത്തും ശരീരത്തും ഒക്കെ അങ്ങോട്ട് തേക്കും. അത്ര തന്നെ. ഞാൻ എന്തിനാ ബ്യൂട്ടി പാർലറിൽ പോണത്? നിങ്ങൾ എന്ത് ചോദ്യമാണ് ചോദിക്കണത്? ചോദിക്കാൻ നല്ല അന്തസ്സുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളിൻ, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കണ്ട എൻ്റെ സമയം കളയാൻ. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന മാധവിക്കുട്ടിയുടെ കൃതിയാണ്. ആ കൃതിയെ ഞാൻ അങ്ങനെ തന്നെ ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിക്കുന്നത് ഒരു പ്രത്യേകത കൊണ്ടാണ്. ജാനുവിൻ്റെ നിഷ്കളങ്കമായ ഭാഷയാണ് മാധവിക്കുട്ടിയമ്മ തൻ്റെ ഈ കൃതിയിലൂടെ വിശദീകരിക്കുന്നത്. ഇനി ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയുടെ 5-ാം അധ്യായത്തെ ഒന്ന് കേൾക്കാം. ഞാനിപ്പോൾ പറയണത് ആരോടും പോയി പറയണ്ട. ആ പെണ്ണിൻ്റെ അച്ഛൻ ഒരു ചൂടനാ. ഓൻ കള്ളും കുടിച്ച് ഇൻ്റോടത്ത് വന്ന് തെറി പറയും. അതുകൊണ്ടാ ഞാനീ പറയണത് ഇക്കാര്യം പുറത്ത് വിടണ്ടാന്ന്. ആ പെണ്ണില്ലേ നമ്മുടെ വിജി, വലിയ നിറമൊന്നുമില്ല, ഒരു ഇരുനുറം. കറുത്തൂന്ന് പറയാനും എന്നാ പറ്റില്ല, എന്നാ വെളുത്തിട്ടുമല്ല. മെല്ലിച്ച ശരീരപ്രകൃതിയ, ചന്തിയും മുലയും തീരെ ഇല്ല. പിന്നെ എന്താ ഉള്ളത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. എൻ്റെ കണ്ണ് പോലെ ആവില്ല ആണുങ്ങളുടെ കണ്ണോള്. ഓൾക്ക് ഹിഹീന്ന് ചിരിക്കാനറിയാം, പിന്നെ ലേശം പാട്ടുണ്ട്. എപ്പോഴും മൂളിക്കൊണ്ട നടത്തം, ഒരുട്ടം പാട്ടോള്. നമ്മുടെ മലയാള സിനിമയിലെ പാട്ടൊന്നും ഓള് പാടില്ല. ഇന്ത്യയിലെ പാട്ടോള ഇവിടെയും പാടും. ഓളുടെ നാട്യം ഓള് ഇവിടെ എങ്ങും പിറന്നോളല്ലാന്ന. പിറന്നത് ഇന്നാട്ടില, കേരളത്തിൽ ജനിച്ചോളല്ലാന്ന ഓളുടെ നാട്യം. ഓള് വെങ്കാളിയാ പറഞ്ഞുകൊണ്ട് നടക്കണത്. വെങ്കാളിയാള് നിറുകേല് ചിന്തൂരം തേക്കുവോ? ഓള് ചിന്തൂരം തേക്കും. വെങ്കാളിയോള് മീൻ കൂട്ടിയിട്ടാ ഊണ് കഴിക്കുന്നാ കേട്ടിട്ടുള്ളത്. നമ്മുടെ വിജയും മീൻ കൂട്ടാണ്ട് ഉണ്ണില്ല. ഓളുടെ അമ്മ പറഞ്ഞതാ പഠിക്കാൻ മോശമാ, അതുകൊണ്ടല്ലേ ഓള് കമ്പ്യൂട്ടർ പഠിക്കാൻ പോയത്. സ്വയംവരം നടക്കണ്ടെന്നും കമ്പ്യൂട്ടർ പഠിച്ചു പഠിച്ച് ഓളൊരുത്തനെ ചാക്കിട്ട് പിടിക്കും. വല്ല നിശ്ചയമുണ്ടോ? അത് പഠിപ്പിക്കണ മാഷ് വർഗീസ് എന്നാ പേര്, നസ്രാണി. മുന്തിയയാതി നസ്രാണി യാത്രേ. സ്വത്തുണ്ട്, സ്വന്തം വീടുണ്ട്, വേങ്കിൽ കാശുണ്ട്. എന്തിനു പറയണു? നമ്മുടെ വെങ്കാളി പെണ്ണ് നിറികേലെ ചെന്തൂരവും മായ്ച്ച് ഓൻ്റെ പിന്നാലെ അങ്ങനെ നടന്നു തുടങ്ങി. നസ്രാണി ആണേലും വേണ്ടിയില്ല, മാപ്പിള ആണേലും വേണ്ടിയില്ല. ഇക്ക് ഒരു സംബന്ധക്കാരൻ വേണമെന്നാ ഓള് പറഞ്ഞുകൊണ്ട് നടന്നത്. ഞാനോ ഞാൻ കേട്ടിയില്ല. ചിലോര് പറയണ കേട്ടു ഓൾക്ക് നാണോ മാനോ ഒന്നും അശേഷം ഇല്ലാത്രേ.

നായരായി ജനിച്ചിട്ട് ഇങ്ങനെ കന്നത്തരം കാണിക്കുക, ശിവ ശിവ, ഞാനാർന്നേ ഓൾഡ തള്ള തൂങ്ങി മരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് കഴിക്കോലമ്മ കയറ് കെട്ടി ഞാൻ തൂങ്ങുമായിരുന്നു. എനിക്ക് ഇതൊന്നും സഹിക്കില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാ. എൻ്റെ അടുത്ത പെൺകുട്ടിയോള് ആണുങ്ങളുടെ പിന്നാലെ നടന്നിട്ടുമില്ല, കുണിങ്ങിയിട്ടുമില്ല. വല്ല ജോലിയുണ്ടെങ്കിൽ അവറ്റ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് കുത്തിയിരിക്കും. ഒന്നുമില്ലെങ്കിൽ നാമം ചൊല്ലല. എൻ്റെ അഭിപ്രായം ഞാനൊന്ന് പറഞ്ഞോട്ടെ, സന്ധ്യക്കല്ല പകലും നാമം ചൊല്ല. അതുകൊണ്ട് ഈശ്വരന്മാർക്ക് സന്തോഷമേ ഉണ്ടാവൂ. അത് ഇക്കിശിയുണ്ട് ആ വിജി, ഞാനത് മറന്നുട്ടോ. എന്തിന് പറയണു, ഒരാളുടെ കൂടെ കൂടിയില്ലേ ആ നസ്രാണി ചെക്കൻ അമ്മയും അച്ഛനെയും ഓളെ ഇറക്കി വിട്ടു എന്നാണ് പറയുന്നത്. ഓള് മാർഗം കൂടി നസ്രാണിച്ചിയായ ഓളെ സ്വീകരിക്കാമെന്ന് അവൻ പറഞ്ഞുത്രേ. ഒടുവിൽ വർഗീസ് ഓളെയും കൊണ്ട് ഒരു വാടക വീട്ടിൽ താമസമാക്കി. ഗ്യാസടുപ്പും സ്റ്റീല് പാത്രവും കിടക്കയും തലോണയും ഒക്കെ കാശ് കൊടുത്ത് വാങ്ങി ഇത്രേ. തള്ളയുടെയും തന്തയുടെയും സ്നേഹം കാശ് കൊടുത്താൽ കിട്ടുമോ അത് ഓനറിയില്ല. എന്തിനാ പറയണേ, നമ്മുടെ വിജയ് ഇപ്പോൾ വെങ്കാളിപ്പാട്ടൊന്നും പാടാറില്ലാത്രേ. ശരീരം ലേശം നന്നായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിക്കൽ ഒക്കെ നിർത്തി. രണ്ട് നേരം ചോറും മീനും തോരനും ഒക്കെ വെച്ച് സാരിയും ജാക്കറ്റും കൂടെ കിടക്കാനും ത്രാണിയുള്ള ആണൊരുത്തൻ കൂടെയുള്ളപ്പം ആർക്ക് വേണം കമ്പ്യൂട്ടർ ജോലി? ഒരു കണക്കിൽ വിജി ചെയ്തതാ ശരി. ഓള് തന്തയ്ക്ക് ഇപ്പോഴും ഈറയാ. വിജിയോ അതാര്, ഇക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല എന്നാണ് ഓളുടെ തന്ത പറയണത്. ആ തന്ത പറയാ, ഓളെപ്പറ്റി ഇക്ക് ചോദിക്കണത് ഇഷ്ടമല്ല. ഓള് പോയതിന് ശേഷം അത്രേ കള്ളുകൂടി കൂടിയത്. വിജിയുടെ അമ്മ പറഞ്ഞതാ, ആയമ്മ ഒരു അശുവ, ഊതിയാ പെരണ്ട് വീഴും. അതിന് ഒരു ദുഃഖമുണ്ട്, പുറത്ത് കാണിക്കാറില്ല. അതിൻ്റെ സ്വഭാവം അങ്ങനെയാ, കണ്ണൂർകാരിയാ, നല്ല അടക്കോ ഒതുക്കൊക്കെ ഉണ്ട്. ഓള് ഇങ്ങനെ വെടക്കായി പോവുന്ന് ആ അമ്മ നിരീച്ചോ? ഞാൻ പറഞ്ഞു, ദാക്ഷായണി ഒരു വിധത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. വർഗീസിന് പൊന്നും ശ്രീധനവും ഒന്നും ചോദിച്ചില്ലല്ലോ, ഒന്നും വേണ്ട. വല്ല നായന്മാരും വിജിയെ കെട്ടാൻ വന്നിരുന്നാല് പൊരയിടം വിറ്റ് നിങ്ങൾ പെരുവഴിയിലാവുമായിരുന്നു. ആയമ്മ പാവം കണ്ണീര് തുടച്ചു. ജാനുവമ്മ പറഞ്ഞത് സത്യ, അതിന് ഒരു ബുദ്ധിയുണ്ട്. ആ തന്തയെ പോലെയല്ല നായന്മാര് ഇനിയും ജാതിയും മതവും നോക്കിയിരുന്ന അവറ്റയുടെ പെൺകുട്ടിയോള് പൊര വിടില്ല, അത് തീർച്ചയാ. പെണ്ണായ ഒന്ന് പെറയണം എന്ന ആശയുണ്ടാവില്ലേ? മുല കൊടുക്കണം, കുട്ടിയെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കണം എന്നൊക്കെ മോഹം തോന്നില്ലേ? കുടുംബം കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് കുത്തിയിരുന്ന മൂക്കിൽ പല്ലു വരും, മുടി അപ്പടി നരയ്ക്കും, ഒടുവില് ചോരത്തുപ്പി ചാവും ചീയും. ഞാൻ മാറിയെന്നോ? അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണത്? നമ്മുടെ ലോകം അപ്പടി മാറിയില്ലേ? വേഷം മാറി, തീറ്റ മാറി. പെൺകുട്ടിയോളെ കണ്ട ആണുങ്ങളാന്നാ തോന്നണത്, ആൺകുട്ടിയോളെ കണ്ട പെൺകുട്ടിയോളൊന്നും തോന്നും. അവറ്റയുടെ കുണുങ്ങി കുണുങ്ങിയുള്ള ഒരു നടത്തം ചന്തി നോക്കിക്കൊണ്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. ഇങ്ങനെ ഇങ്ങനെ ഇവറ്റ ഇതൊക്കെ പഠിച്ച് കോളേജിൽ പെൺകുട്ടികളായിക്കൊണ്ടിരിക്കുക അത്രേ. ആ അതും ശരിയാ, വെടക്കാവാനാ യോഗോച്ച, വെടക്കാവും. അവനോന്റെ വീട്ടിൽ വെച്ചും വിളമ്പിയും ഒരു പെണ്ണ് വെടക്കാവുമോ? നമ്മുടെ ടി വിയിൽ പറയണത് കേട്ടില്ലേ, സ്ത്രീജന്മം പുണ്യജന്മ അത്രേ, അത് കല്ല് വെച്ച നുണയാണ്. നമ്മയൊക്കെ നല്ലോണം അറിയാം പെണ്ണായാ എന്തൊക്കെയാ അനുഭവിക്കണം. ഇക്കോ ഇക്ക് ദുഃഖിക്കേണ്ടി വന്നില്ലേ നായരെ, എൻ്റെ ഭാഗ്യജാതക. ഒന്നാമത് എന്നെ ഉപദ്രവിക്കാൻ ആര് വന്നാലും ഞാൻ ഓൻ്റെ ചെപ്പിക്കുറ്റിയിൽ രണ്ടടി വെച്ചു കൊടുക്കും. ഓൻ പോയി ഒടേനെ വല്ല കുളത്തിലോ കിണറ്റിലോ ചാടും, നീറ്റൽ സഹിക്കാൻ

എന്റെ അടുത്ത് ആരും അഹമ്മദിക്ക് വരില്ല നായരെ, അത് എനിക്ക് അങ്ങട് നിശ്ചയമുണ്ട്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയാണ്. മാധവിക്കുട്ടിയുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ജാനുവമ്മ പറഞ്ഞ കഥ. അത് ആ കഥയുടെ വിശേഷങ്ങൾ അങ്ങനെ തന്നെ ഞാൻ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. ജാനുവിൻ്റെ ഭാഷയുടെ പ്രത്യേകത ശ്രോതാക്കൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. മാധവിക്കുട്ടിയുടെ ഈ കൃതിയുടെ പ്രത്യേകത തന്നെ ജാനുവിൻ്റെ ഈ ഒരു ഭാഷ. അതേപടി മാധവിക്കുട്ടി തൻ്റെ കൃതിയിൽ എടുത്തു പ്രതിപാദിച്ചിരിക്കുകയാണ്. മലയാള സാഹിത്യത്തിലെ നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി. എഴുത്തും ജീവിതവും ഇടപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം പറഞ്ഞ നമ്മുടെ മാധവിക്കുട്ടിയുടെ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന കൃതിയെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അക്ഷരമുദ്ര എന്ന പ്രോഗ്രാമിലൂടെ കഴിഞ്ഞ എപ്പിസോഡിലും ഞാൻ ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയാണ് ശ്രോതാക്കൾക്ക് വായിച്ചു കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. എത്രയെത്ര പറഞ്ഞാലും തീരാത്ത അത്ര വിശേഷങ്ങളാണ് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ച് പറയാനുള്ളത്. ജാനുവമ്മ പറഞ്ഞ കഥ എന്ന ഈ കൃതിയെ ഞാൻ ഇതിൻ്റെ നിരവധി അധ്യായങ്ങളെ തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ശ്രോതാക്കൾക്കായി നിരവധി വിശേഷങ്ങളുമായി ഞാൻ എത്താം. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.5.

റേഡിയോ സാന്ദ്ര 90.4 എഫ്എമ്മിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനീ ഗിരീഷ്.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പോൾ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഇറാനുമായി സ്വിറ്റ്സർലാൻഡിൽ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കടുത്ത ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇസ്രയേൽ ലെബനൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമോസ് കടലെടുക്ക് അടച്ചതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. കടലെടുക്ക് അടച്ചാൽ ഇറാന് സ്വന്തമായ ഒരു രാജ്യം പോലും ഇല്ലാതാകുമെന്നും ലെബനനിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ നിയന്ത്രിച്ചില്ല എങ്കിൽ ശക്തമായ ആക്രമണം നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനുമായി ഒരു പുതിയ തുടക്കമാണ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കി.

0: ക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ ഈ ഭീഷണി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിൽ കോയമ്പത്തൂർ ഇഷ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ യോഗ പരിശീലനം നടന്നു. യോഗ ദിനാചരണം ഡിഫറൻറ്റ് ആർട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഗോപിനാഥ് മുതുക്കാട് ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ ഭക്ഷ്യമരുന്ന് നിയന്ത്രണ ഏജൻസിയായ FDA ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ടാബ്ലറ്റുകളുടെ 11460 കുപ്പികൾ രാജ്യവ്യാപകമായി റീകോൾ ചെയ്തതായി അറിയിച്ചു. മരുന്ന് ശരീരത്തിൽ ആവശ്യമായ രീതിയിൽ ലയിക്കാത്തതിനാൽ അതിന് ഫലപ്രാപ്തി കുറയാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. റീകോൾ ചെയ്ത മരുന്നുകൾ ഇന്ത്യയിലെ ഇൻവെന്റിയ ഹെൽത്ത് കെയർ ലിമിറ്റഡ് നിർമ്മിച്ചതായും അമേരിക്കയിൽ റൈസിംഗ് ഫാർമ ഹോൾഡിംഗ്സ് വിതരണം ചെയ്തതായും റിപ്പോർട്ട് രേഖപ്പെടുത്തുന്നു. മരുന്നുകളുടെ കാലാവധി 2027 ഏപ്രിൽ വരെയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. FDA ഇതുവരെ റീകോളിന്റെ അപകടനില പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നവർ ഡോക്ടറുടെയോ ഫാർമസിസ്റ്റിന്റെയോ നിർദ്ദേശം കൂടാതെ മരുന്ന് പെട്ടെന്ന് നിർത്തരുതെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഫുട്ബോൾ ലോകത്ത് വീണ്ടും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലയണൽ മെസ്സി പുതിയ ചരിത്ര നേട്ടം സ്വന്തമാക്കി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡാണ് അർജന്റീനൻ ക്യാപ്റ്റൻ ഇനി തന്റെ പേരിൽ മാറ്റിയെഴുതിയത്. ഡാളസ് സ്റ്റേഡിയത്തിൽ ഓസ്ട്രിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടിയാണ് മെസ്സി ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. ജർമ്മനിയുടെ മുൻ താരം മിറോസ്ലാവ് ക്ലോസിയുടെ 12 വർഷം പഴക്കമുള്ള 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി തകർത്തത്. മത്സരത്തിന്റെ 38th minute തന്റെ 17th ലോകകപ്പ് ഗോളോടെ ക്ലോസിയെ മറികടന്ന് മെസ്സി. ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി നേടി ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടം 18 ഉയർത്തി. മത്സരത്തിൽ ഓസ്ട്രിയ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ അർജന്റീന ലോകകപ്പിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടി. അമേരിക്ക, മെക്സിക്കോ, ജർമ്മനി എന്നിവർക്കൊപ്പം അടുത്ത റൌണ്ടിലേക്ക് മുന്നേറുന്ന ആദ്യ 4 ടീമുകളിലൊന്നായി അർജന്റീന മാറി. ഇതിഹാസ താരം മറഡോണയുടെ പ്രശസ്തമായ ഹാൻഡ് ഓഫ് ഗോഡ് ഗോൾ പിറന്നിട്ട് കൃത്യം 40 വർഷം തികയുന്ന അതേ ദിവസമാണ് മെസ്സി ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളുടെ വികസനത്തിനായി കാലിഫോർണിയയിൽ നടന്ന ചടങ്ങിൽ $4 മില്യൺ ഏകദേശം 33 കോടിയിലധികം രൂപ ധനസമാഹരണം നടത്തി. ബെർക്ലി ഹൌസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്മാർട്ട് വില്ലേജ് മൂവ്മെന്റ് സംഘടിപ്പിച്ച ആദ്യ വാർഷിക ഗാലയിലാണ് ഈ തുക സമാഹരിച്ചത്. കഴിഞ്ഞ 9 വർഷമായി ഇന്ത്യയിലെ 1200 ഗ്രാമങ്ങളിലായി 16 ലക്ഷത്തിലധികം ആളുകളിലേക്ക് സമാധാനപരവും സുസ്ഥിരവുമായ വികസനം എത്തിക്കാൻ SVMന് സാധിച്ചിട്ടുണ്ട്. ലോസാഞ്ചലസിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ ഡോക്ടർ KJ ശ്രീനിവാസ്, പ്രമുഖ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മനുഷ CVM സ്ഥാപകൻ ഡോക്ടർ അനിൽ ഷാ എന്നിവരടക്കം നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഫിലിപ്പൈൻസിൽ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കെ സ്കൂൾ ക്യാമ്പസിൽ നടന്ന വെടിവയ്പ്പിൽ 3 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫിലിപ്പൈൻസ് നഗരത്തിലെ സാൻ ജോസ് നാഷണൽ ഹൈസ്കൂളിലാണ് ദാരുണ സംഭവം നടന്നത്. സംഭവത്തിൽ 3 വിദ്യാർത്ഥിനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ആക്രമണവുമായി ബന്ധപ്പെട്ട് 14-15 വയസ്സുള്ള 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്കൂളിൽ നേരിട്ട പീഡനവും വ്യക്തിപരമായ വൈരാഗ്യവുമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുന്നതിനായി അന്വേഷണം പുരോഗമിക്കുന്നു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: square minus b square is equal to
1: a plus b into b into
0: nah.
1: a plus b into b into
0: nah.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.